ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 25, കൊല്ലവർഷം 1201, മിഥുനം 1. 2026 ജൂൺ 15 തിങ്കളാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെഡ്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ ശ്രീനിവാസൻ മാസ്റ്റർ.
1: രാമേശ്വരത്തെ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് ലോകമറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ പ്രഥമ പൗരനുമായി മാറിയ ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ എന്റെ ജീവിതയാത്ര എന്ന ഗ്രന്ഥത്തിൽ തന്റെ പിതാവ് അഭിമാനത്തോടുകൂടി പങ്കുവച്ചിരുന്ന ഒരനുഭവം വിവരിക്കുന്നുണ്ട്. രാമേശ്വരത്തെ പ്രസിദ്ധമായ രാമനാഥസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം അവിടുത്തുകാർക്ക് ആഘോഷമാണ്. ക്ഷേത്രത്തിന് ചുറ്റും നിറയെ കുളങ്ങളുണ്ട്. ഉത്സവവേളയിൽ പ്രത്യേക നാളിൽ ശ്രീകോവിലിന്റെ ഉള്ളിൽ നിന്നും വിഗ്രഹം പുറത്തു കൊണ്ടുവരും. ഘോഷയാത്രയ്ക്കൊപ്പം പൂജാരിമാർ ഈ വിഗ്രഹവും എടുത്ത് ക്ഷേത്രത്തിന് ചുറ്റും വലം വയ്ക്കും. ഒരിക്കൽ കുളത്തിന്റെ വരമ്പിലൂടെ ഏതോ ഒരു ചടങ്ങിനായി വിഗ്രഹവും വേണ്ടി നടന്നു നീങ്ങുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി വിഗ്രഹം കുളത്തിലേക്ക് വീണു. ദൈവങ്ങളുടെ ഉഗ്രകോപത്തിന് തങ്ങൾ പാത്രമാകാൻ പോകുന്നു എന്ന ചിന്തയിൽ ആപാലവൃദ്ധം ജനങ്ങളും സ്തബ്ധരായി നിന്നു. അപ്പോൾ മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കാതെ ഒരുവൻ കുളത്തിലേക്ക് കുതിച്ചു ചാടി നിമിഷങ്ങൾക്കുള്ളിൽ വിഗ്രഹവുമായി പൊന്തി വന്നു. അത് അബ്ദുൽ കലാമിന്റെ മുതുമുത്തച്ഛനായിരുന്നു. അദ്ദേഹം മുസ്ലിമാണെന്നോ ഏറ്റവും പവിത്രവും വിശുദ്ധവുമായി കണക്കാക്കപ്പെടുന്ന വിഗ്രഹത്തെയാണ് തൊട്ട് അശുദ്ധമാക്കിയതെന്നോ ഉള്ള ഒരു ചിന്തയും ആരെയും അലോസരപ്പെടുത്തിയില്ല. മറിച്ച് തങ്ങളുടെ വിഗ്രഹത്തെ

0: സംരക്ഷിക്കാൻ അദ്ദേഹം കാണിച്ച മനോധൈര്യത്തെയും താല്പര്യത്തെയും അവർ വാനോളം പുകഴ്ത്തി. പൂജാരിമാരും ക്ഷേത്രാധികാരികളും അദ്ദേഹത്തെ ക്ഷേത്രത്തിൽ പ്രഥമ സ്ഥാനീയനായി വാഴിച്ചു. മറ്റാർക്കും ലഭിക്കാത്ത ഒരു അംഗീകാരമായിരുന്നു അത്, പ്രത്യേകിച്ച് മറ്റൊരു മതത്തിന്റെ പ്രതിനിധിക്ക്. അദ്ദേഹത്തെ നാടിന്റെ നായകനാക്കി അവരോധിക്കാനും അവർ ഉത്സാഹിച്ചു. അന്നു മുതൽ കലാമിന്റെ മുതുകുത്തച്ഛന് ക്ഷേത്രത്തിൽ ശ്രേഷ്ഠ പദവി നൽകി. കാലാകാലങ്ങളായി മുടക്കമില്ലാത്തൊരു ആചാരമായി അത് മാറി. അനന്തരം തന്റെ പിതാവിനും ആ പദവി അലങ്കരിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നതായി പ്രൗഢസുന്ദരമായി ഡോക്ടർ കലാം വിവരിക്കുന്നുണ്ട്. രാമനാഥ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന പക്ഷി ലക്ഷ്മണശാസ്ത്രി അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു. ഒരു പൂജാരി എന്നതിലുപരി വേദപാഠങ്ങളിൽ തികഞ്ഞ ജ്ഞാനമുള്ളയാളായിരുന്നു ശാസ്ത്രികൾ. രാമേശ്വരത്തെ ജനങ്ങൾക്കിടയിൽ ആത്മീയ സ്വാധീനം ചെലുത്തിയ മറ്റൊരു വ്യക്തി കൂടി അവർക്കൊപ്പം അക്കാലത്തുണ്ടായിരുന്നു. ഫാദർ ബോധൻ, പട്ടണത്തിലെ ലോൺ ചർച്ചിലെ വികാരി, ക്രൈസ്തവ വിശ്വാസികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നതിനോടൊപ്പം കലാമിന്റെ പിതാവിനെയും ശാസ്ത്രികളെയും പോലെ ജനങ്ങൾക്കിടയിൽ സ്നേഹവും ഐക്യവും നിലനിർത്താൻ വളരെ താല്പര്യമെടുത്തിരുന്നു അദ്ദേഹം. ഒരാൾ ഇമാമികളുടെ നീണ്ട വസ്ത്രവും തലപ്പാവും ധരിച്ച്, മറ്റൊരാൾ ധോത്തിയും പിന്നെ തലയിലെ കുടുമയും, മൂന്നാമൻ ഇടവക വികാരിയുടെ ലോഹയും. എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 4:30 ഇവർ തമ്മിലൊരു കൂടിക്കാഴ്ച പതിവായിരുന്നു. അവരുടെ ചർച്ചകൾ വിവിധ വിഷയങ്ങളിൽ പരന്നു കിടന്നിരുന്നു. ചിലപ്പോൾ നാടിനെ സംബന്ധിച്ചാകും, മറ്റു ചിലപ്പോൾ മതപരമായതും. സാമുദായിക സീമകളില്ലാതെ തങ്ങളോടൊപ്പം കഴിയുന്നവരെ മനുഷ്യ സൗഹാർദ്ദത്തിനായി ചേർത്തു നിർത്തിയതിന്റെ മാർഗദീപങ്ങളായിരുന്നു ഈ മൂന്ന് മഹാന്മാർ. ഇത്തരം ജന്മങ്ങളെ മഹിതജന്മങ്ങളെന്ന് വിളിക്കാൻ നാം മടിക്കേണ്ടതില്ല. അത്തരക്കാർ പ്രകാശഗോപുരങ്ങളായി ചരിത്രത്തിന്റെ രാജവീഥികളിലെന്നല്ല ഇടവഴികളിലും വിളങ്ങി നിൽക്കുന്നു. മതത്തിന്റെ ജീവൻ മനുഷ്യർക്കിടയിൽ പ്രചരിപ്പിക്കാൻ സമ്പത്തോ സ്ഥാപനങ്ങളോ ഒന്നും ആവശ്യമില്ലെന്നും അതിന് ധന്യമായ ഒരു ആത്മാവ് മതിയെന്നും നമുക്കിടയിൽ തെളിയിച്ച അനേകരുണ്ട്. കാലചക്രം മുന്നോട്ട് മാത്രമാണ് ഉരുളുന്നത്, കാലപ്രവാഹം ഒഴുകുന്നതും മുന്നോട്ട് തന്നെ. പക്ഷേ അതിനിടയിൽ ചില അനർഹങ്ങളായ രത്നങ്ങളും നിധികളും നമുക്ക് കണ്ടുകിട്ടും. അവയാണ് മഹത്തുക്കളുടെ ജീവിത പാഠങ്ങൾ. അതെ, മഹാന്മാർ മാർഗദീപങ്ങളാണ്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് കെ ശ്രീനിവാസൻ മാസ്റ്റർ.
2: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിലെത്തി. ഇന്ത്യ സ്ലോവാക്യ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ അവസരമാണ് സന്ദർശനം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രഞ്ച് നഗരമായ എവിയനിൽ ഇന്ന് തുടക്കമാകും. 3 ദിവസത്തെ പരിപാടിക്ക് ലോക നേതാക്കളും പ്രതിനിധികളും എത്തുന്നതോടെ എവിയൻ ആഗോള നയതന്ത്രത്തിന്റെ കേന്ദ്രമായി മാറും. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനതല പരിപാടി രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിപ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി കെ മുരളീധരനുമായി PA മുഹമ്മദ് റിയാസ് MLA കോഴിക്കോട്ട് കൂടിക്കാഴ്ച നടത്തി. പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കകളും അടിയന്തര ആവശ്യങ്ങളും MLA മന്ത്രിയെ അറിയിച്ചു. ഇന്ന് ആഗോള കാറ്റാടി ദിനം. കാറ്റാടിയിലൂടെ ലഭിക്കുന്ന ഊർജ്ജത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ കാറ്റാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. കൊല്ലം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ഓച്ചിറക്കളിക്ക് ഓച്ചിറ പടനിലത്ത് ഇന്ന് തുടക്കമാകും. 2 ദിവസമാണ് ഓച്ചിറക്കളി. കാഞ്ഞങ്ങാട് പള്ളിക്കര കല്ലിങ്കാലിൽ കുളിക്കാനിറങ്ങിയ 2 യുവാക്കളെ കടലിൽ കാണാതായി. ബേക്കറിൽ ബീച്ച് കാണാനെത്തിയ 4-അംഗ സംഘത്തിലെ 2 പേരെയാണ് ഇന്നലെ വൈകിട്ട് കാണാതായത്. ബെർമിംഗ്ഹാമിൽ വനിതകളുടെ ഐസിസി 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ 64 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ത്യ ഉയർത്തിയ 171 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന് 17 ഓവറിൽ 106 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ 6:10 കാവ്യാഞ്ജലിയിൽ ജി ശങ്കരക്കുറുപ്പിന്റെ വിലാസലഹരി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം കെ ആർ രമേശൻ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, ഇലച്ചാർത്തുകളിലെ ഗുരുമുദ്ര, വനമിത്ര പുരസ്കാരം നേടിയ പയ്യന്നൂർ കോളേജിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 മോഡേൺ ITI FM ഡയറിയിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, നിർമ്മല ITI വായനയുടെ വാതായനങ്ങളിൽ ഡോക്ടർ SK മാധവൻ എഴുതിയ സാധാരണ രോഗങ്ങൾക്ക് പ്രകൃതി ചികിത്സ എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തി രാധാകൃഷ്ണൻ അടുത്തില സംസാരിക്കുന്നു, തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീതമാധുരി, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ, 9 ചലച്ചിത്ര ഗാനങ്ങൾ, 10 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 11 ഹലോ ആകാശവാണി, 12:10 സേവന വാർത്തകൾ, 12:15 കണ്ണൻ മുതുവടനും സംഘവും അവതരിപ്പിച്ച കോതാമൂരിപ്പാട്ട്, 12:40 ആരോഗ്യദീപ്തി, 1 ചലച്ചിത്ര ഗാനങ്ങൾ, നടൻ സത്യൻ അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ പരിപാടി, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർനാടകം, 2:30 ഗൃഹരശ്മിയിൽ കുടുംബത്തിന് ഒരു കൂട്ട്, മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാം ജാഗ്രതയോടെ. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ KC സച്ചിൻ മറുപടി പറയുന്നു. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 ലളിത ഗാനങ്ങൾ, 5:30 ചെറുതാഴം ചന്ദ്രനും സംഘവും അവതരിപ്പിച്ച കേളിമത്തളം, 5:45 ഞാറ്റുവേല പ്രായോജിക പരിപാടി, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 ഹരിതവീഥിയിൽ ട്യൂണിൻ കിസാൻവാണി, എന്നും കിസാൻവാണിക്കൊപ്പം കുരുമുളക് കൃഷിയിൽ ലാഭവഴിയൊരുക്കി കരിവള്ളൂർ പുത്തൂരിലെ ടി പ്രഭാകരൻ, 7:20 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ, 7:35 FM ഹെൽത്ത് പ്ലസ്, 8 കിളിക്കൂട്ടം കുട്ടികളുടെ പരിപാടി പുനഃപ്രക്ഷേപണം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 ചിത്രീകരണം, 11 ചലച്ചിത്ര ഗാനങ്ങൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: This is Akashvani. The news read by Sarabjit Kaur. Prime Minister Narendra Modi will hold talks with his Slovak counterpart Robert Fico in Bratislava, the capital of Slovakia, today. He will also meet Slovak President Peter Pellegrini. Prime Minister Modi arrived in Bratislava last night on a two-day official visit to Slovakia after completing the first leg of his visit to Nice in France. Mr. Modi said that this visit provides an opportunity to deepen India-Slovakia relations and explore new avenues of cooperation between the two countries. In a social media post, Mr. Modi also said that he's looking forward to productive meetings with Slovakia's President Peter Pellegrini and Prime Minister Robert Fico. This is the first ever visit by an Indian Prime Minister to Slovakia since its independence in 1993. The visit by Mr. Modi follows President Draupadi Murmu's state visit to Slovakia in April last year and Slovak President Peter Pellegrini's visit to India for the AI Impact Summit in February this year. The visit reaffirms India's commitment towards strengthening its bilateral relationship with Slovakia in various sectors, including trade, investment, automobile and railway manufacturing. Our correspondent reports that upon his arrival in Bratislava, Mr. Modi was given a warm welcome and accorded a traditional Slovak hospitality.
4: Prime Minister Narendra Modi was received by Slovak Foreign Minister Jure Blanar upon his arrival in Bratislava last night. Members of the Indian diaspora gathered in Bratislava welcomed him with slogans upon his arrival. Slovak musicians of the Luknisa ensemble

കേട്ടത് ജി ശങ്കരക്കുറുപ്പിന്റെ വിലാസലഹരിയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് കെ ആർ രമേശൻ. കാവ്യാഞ്ജലി.

ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാം ജാഗ്രതയോടെ. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ കെ സി സച്ചിൻ മറുപടി പറയുന്നു. വിളിക്കാം 0497-295-6007 എന്ന നമ്പറിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497-295-6007 ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ.

ആകാശവാണി കണ്ണൂർ. അർച്ചന. അർച്ചനയിലാദ്യം യേശുദാസ് പാടിയ ഗാനം. ദക്ഷിണകാശിയാം കൊട്ടിയൂർ വാണിടും.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിച്ചു. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിൽ.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. ട്രാക്കിൽ അറ്റകുറ്റപ്പണികൾക്കായി കണ്ണപുരം ധർമ്മശാല ചൈനാക്ലേ റോഡിൽ റെയിൽവേ ഗേറ്റ് ഇന്ന് രാവിലെ 10 മണി മുതൽ നാളെ രാത്രി 11 മണി വരെ അടച്ചിടുമെന്ന് ദക്ഷിണ റെയിൽവേ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ അറിയിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു കൊട്ട പൂവ് പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലി തൈ വിതരണം ഇന്ന് രാവിലെ 10 മണിക്ക് ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ നടത്തും. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന മികവ് 2026 ഇന്ന് രാവിലെ 11 മണിക്ക് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആന്റ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ച ടി ഒ മോഹനൻ എം എൽ എക്കുള്ള പൌരസ്വീകരണ പരിപാടി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവച്ചതായി സംഘാടകർ അറിയിച്ചു. പാപ്പിനിശ്ശേരി പഞ്ചായത്ത് ലിറ്റിൽ തിയേറ്ററിൽ ഇന്ന് 11 മണി മുതൽ ചലച്ചിത്ര നടൻ സലീംകുമാർ അനുസ്മരണവും സിനിമാ പ്രദർശനവും ഉണ്ടാവും. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ ഇന്ന് മുതൽ കതിരൊളി ചിത്രപ്രദർശനം നടക്കും. വൈകുന്നേരം 4:30 കാരായി രാജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും. വിദ്യാനഗറിലുള്ള പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയ നമ്പർ 2 10 പ്ലസ് ടു സയൻസ് കോമേഴ്സ് ക്ലാസുകളിലെ ഒഴിവുകളിലേക്ക് പ്രവേശനത്തിനുള്ള ഓഫ്ലൈൻ രജിസ്ട്രേഷൻ ഇന്ന് മുതൽ 17 വരെ വൈകുന്നേരം 4 മണി വരെ നടക്കും. ഫോൺ നമ്പർ 0499924578788. വിവര പൊതുജന സമ്പർക്ക വകുപ്പ് കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി യുവാക്കൾക്ക് നൽകിവരുന്ന ബഷീർ ചെറുകഥാ പുരസ്കാരത്തിന് ജില്ലയിലെ യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധി 40 വയസ്സ്. മുൻപ് പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത സൃഷ്ടികൾ കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ

0: പ്രവർത്തിക്കുന്ന ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ തപാൽ മാർഗമോ ഇമെയിൽ വഴിയോ 25നകം ലഭിക്കണം. ഇമെയിൽ വിലാസം prdcontest@gmail.com. ഫോൺ നമ്പർ 0499425545. മോട്ടോർ വാഹന വകുപ്പും കണ്ണൂർ റൂറൽ പോലീസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇ ചലാൻ അദാലത്ത് 24 രാവിലെ 10 മുതൽ വൈകുന്നേരം 4 മണിവരെ പയ്യന്നൂർ RTO ഓഫീസ് ഹാളിൽ നടത്തും. കേരള കേന്ദ്ര സർവകലാശാലയിൽ 2009 മുതൽ 2015 വരെ ഔട്ട്സോഴ്സ് ജീവനക്കാരായി സെക്യൂരിറ്റി, മറ്റ് വിഭാഗങ്ങൾ എന്നിവയിൽ പ്രവർത്തിച്ചവർ EPF ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി UAN നമ്പർ, ആധാർ, മറ്റ് ബന്ധപ്പെട്ട രേഖകൾ ഈ മാസം 20ന് മുൻപായി രജിസ്ട്രാർ ഓഫീസിൽ സമർപ്പിക്കണം. കാസർഗോഡ് ജില്ലയിലെ എല്ലാ പോളിടെക്നിക്കലുകളും 2ാം വർഷ ലാറ്ററൽ എൻട്രി എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സിലേക്കുള്ള പ്രവേശനം പെരിയ കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ 17-18 തീയതികളിൽ നടക്കും. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0467223402. കണ്ണൂർ ഗവൺമെന്റ് ITIയിൽ IMC ആഭിമുഖ്യത്തിൽ 100% പ്ലേസ്മെന്റോട് കൂടിയ 6 മാസം ദൈർഘ്യമുള്ള AC മെക്കാനിക് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 89-21-51-54-59. വെസ്റ്റ് എളേരി ബേബി ജോൺ മെമ്മോറിയൽ ഗവൺമെന്റ് വനിതാ ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ, ഫാഷൻ ഡിസൈനിംഗ് ടെക്നോളജി, NCVT ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. വെബ്സൈറ്റ് ITIadmissions.kerala.gov.in. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ 18നും 55നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്കായി സ്വയം തൊഴിൽ വായ്പ വിതരണം ചെയ്യുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജാമ്യം അല്ലെങ്കിൽ വസ്തുജാമ്യം വേണം. ഓൺലൈനായി www.mitrasoft.ksw.dc.org എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കാം. ഫോൺ നമ്പർ 94-96-01-50-14. കണ്ണൂക്കര മാണിക്ക ശ്രീകൂറുമ്പ പയ്യമ്പള്ളി ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം 6:30 ചന്തുകുരുക്കളുടെ വെള്ളാട്ടം. ചേലേരി ആശാരിച്ചാൽ തായ് പരദേവത ക്ഷേത്രത്തിൽ സംക്രമപൂജ ഇന്ന് വൈകുന്നേരം 6 മണിക്ക്. പടിയൂർ പൊടിക്കളം ഭഗവതി ക്ഷേത്രത്തിൽ മിഥുന സംക്രമത്തോടനുബന്ധിച്ച് ഇന്ന് ഗുളികൻ പൂജ, കരിങ്കലശം എന്നിവ ഉണ്ടാകും. ബാവോട് മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടമുണ്ടാകും. കണ്ണൂർ താളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മിഥുനമാസ സംക്രമപൂജ ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ. അളവിൽ കളത്തിൽ കാവിൽ സംക്രമപൂജ ഇന്ന് നടക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ നാളെ തിരുവാതിര ചതുശ്ശതം. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം. തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ +2 പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും +2 വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
5: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
4: 42ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
6: എടാ, +2 കഴിഞ്ഞ റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
7: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
6: അതെങ്ങനെയാ?
7: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
6: എടാ, സംഭവം കൊള്ളാലോ.
7: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാനും അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കൊമേഴ്സ്.

0: പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ.
1: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും റെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
2: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
3: ലാപ്ടോപ്പോ?
2: അതെല്ലോ കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
4: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
5: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
0: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
6: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
0: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
6: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും.
0: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
6: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
7: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:40 വായനയുടെ വാതായനങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിർമ്മല ITI പരിയാരം കണ്ണൂർ. ഫോൺ 8547-108649.
8: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്. ബുധനാഴ്ചകളിൽ രാവിലെ 7:40 സയൻസ് കഫെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ഫോൺ 8075-77-2831.
9: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
10: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
11: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
12: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ +2 പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും +2 വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
0: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
13: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
14: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
15: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
16: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
17: ട്രെയിൻ സമയം 1:26:85. MGR ചെന്നൈ സെൻട്രൽ, മംഗളൂരു സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 1:35, 1:66:29. മലബാർ എക്സ്പ്രസ് 24 മിനിട്ടും, 1:63:45. നേത്രാവതി എക്സ്പ്രസ് 1:42, 1:65:27. യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 39 മിനിട്ടും വൈകി ഓടുന്നു.

കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണ യോഗ്യമായ രചനകളാണ് തെരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടക രചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ കണ്ണൂർ 4. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം?
0: എന്തു പറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിൽ എത്തി. 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രാൻസിൽ ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഇന്നു മുതൽ സൗജന്യ യാത്ര. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-7 തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിൽ എത്തി. ഇന്ത്യ സ്ലോവാക്യ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ അവസരമാണ് സന്ദർശനം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്ലോവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതിയം പള്ളുരുത്തി.
1: ഇന്നലെ രാത്രി സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശോജ്ജല വരവേൽപ്പാണ് ലഭിച്ചത്. ബ്രാറ്റിസ്ലാവയിൽ എത്തിയ പ്രധാനമന്ത്രിയെ സ്ലോവാക്യൻ വിദേശകാര്യമന്ത്രി യുറൈ ബ്ലാനർ സ്വീകരിച്ചു. പ്രധാനമന്ത്രിക്കുള്ള ഔദ്യോഗിക സ്വീകരണം ഇന്ന് രാവിലെ നടക്കും. നിരവധി ഇന്ത്യക്കാരാണ് പ്രധാനമന്ത്രി കാണാനായി ബ്രാറ്റിസ്ലാവയിൽ എത്തിയത്. പ്രധാനമന്ത്രി എത്തിയപ്പോൾ സ്ലോവാക് ഗായക സംഘമായ ലുക്നിയ ഓൺ സാമ്പിൾ അവതരിപ്പിച്ച വന്ദേ മാതരവും ഏറെ ശ്രദ്ധേയമായി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് നീസ് സന്ദർശനം അവസാനിച്ചു. സന്ദർശനവേളയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ആഗോള പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചു. 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രഞ്ച് നഗരമായ എവിയനിൽ ഇന്ന് തുടക്കമാകും. 3 പരിപാടിക്ക് ലോക നേതാക്കളും പ്രതിനിധികളും എത്തുന്നതോടെ എവിയൻ ആഗോള നയതന്ത്രത്തിന്റെ കേന്ദ്രമായി മാറും. ബ്രിട്ടൻ, അമേരിക്ക, കാനഡ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവയുൾപ്പെടെ G7 രാജ്യങ്ങളിലെ നേതാക്കളെയും യൂറോപ്യൻ കൌൺസിൽ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമാരെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ വൈകിട്ട് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയ

0: ദർശിനി പദ്ധതിക്ക് രാവിലെ തുടക്കമാകും. സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്താകെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര ലഭ്യമാവുക. തിരിച്ചറിയുന്നതിന് ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാകും. നിലവിൽ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിലേതുപോലെ 15 കിലോ വരെ ലഗേജ് സൗജന്യമായി കൊണ്ടുപോകാം. സ്ത്രീകൾക്കൊപ്പം 4 മുതൽ 11 വരെ പ്രായക്കാരായ ആൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പണം നൽകി ഹാഫ് ടിക്കറ്റ് എടുക്കണം. കണ്ടക്ടറിൽ നിന്ന് പ്രിയദർശിന് ടിക്കറ്റ് വാങ്ങിയ ശേഷം സൗജന്യമായി യാത്ര ചെയ്യാൻ സാധിക്കും. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി ബസ്സുകളിലാണ് സൗജന്യം ലഭ്യമാവുക. ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായ KSRTC സർവീസുകളിലെ സ്ത്രീകളുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി കോഴിക്കോട് ജില്ലാതല പരിപാടി മാവൂർ റോഡ് KSRTC ബസ് സ്റ്റാൻഡിൽ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ജില്ലയിൽ കോഴിക്കോട്, താമരശ്ശേരി, വടകര, തൊട്ടിൽപ്പാലം, തിരുവമ്പാടി എന്നീ ഡിപ്പോകളിലെ ബസ്സുകളിലാണ് സൗജന്യ യാത്ര. സ്ത്രീകൾക്ക് മുഴുവൻ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര ഉറപ്പാക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം UDF ഗവൺമെന്റ് ലംഘിച്ചെന്നാരോപിച്ച് BJP ഇന്ന് സംസ്ഥാനത്ത് പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കും. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലെയും KSRTC ഓഫീസുകളിലേക്കും ഡിപ്പോകളിലേക്കുമാണ് പാർട്ടി സംസ്ഥാന ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചുകൾ. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി K. മുരളീധരൻ അറിയിച്ചു. മെഡിക്കൽ കോളേജ് സന്ദർശിച്ച മന്ത്രി ഡോക്ടർമാരുമായും നഴ്സിംഗ് ജീവനക്കാരുമായും ആശയവിനിമയം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു. ഇന്നലെ ലഭിച്ച 8 പേരുടെ പരിശോധനാ ഫലം ഉൾപ്പെടെ 11 പേരുടെയും ഫലങ്ങൾ നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. ബേപ്പൂർ നിയോജകമണ്ഡലത്തിൽ നിപ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി കെ മുരളീധരനുമായി PM മുഹമ്മദ് റിയാസ് MLA കോഴിക്കോട്ട് കൂടിക്കാഴ്ച നടത്തി. പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കകളും അടിയന്തര ആവശ്യങ്ങളും MLA മന്ത്രിയെ അറിയിച്ചു. ഷിഗല്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വയനാട്ടിലെ കോളിയാടി AUP സ്കൂളിന്റെ അവധി ഈ മാസം 21 വരെ നീട്ടി. നെന്മേനി പഞ്ചായത്തിലെ AUPS ചീരാൽ, സെന്റ് ആന്റണീസ് AUPS പഴൂർ, സെന്റ് തോമസ് ALPS പുത്തൻകുന്ന്, തേജസ് നഴ്സറി സ്കൂൾ, HSS ചീരാൽ, GHS ആനപ്പാറ, സുൽത്താൻ ബത്തേരി നഗരസഭാ പരിധിയിലെ സെന്റ് മേരീസ് കോളേജ് ഹയർ സെക്കൻഡറി ആൻഡ് HS സ്കൂൾ, കുപ്പാടി ഹൈസ്കൂൾ, WMO ഇംഗ്ലീഷ് സ്കൂൾ, GHS ചേനാട്, നൂൽപ്പുഴ പഞ്ചായത്തിലെ മാതമംഗലം മർക്കസ് പബ്ലിക് സ്കൂൾ, അമ്പലവയൽ പഞ്ചായത്തിലെ വ്യാസവിദ്യാ മദർ, സെവൻത് ഡേ സ്കൂളുകൾക്ക് ഈ മാസം 17 വരെയുമാണ് രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് യാത്രീ സുവിധാ ദിവസ് ആചരിക്കുമെന്ന് എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവ് അറിയിച്ചു. യാത്രക്കാർക്ക് ലോകോത്തര സേവനവും തടസ്സമില്ലാത്ത യാത്രാ അന്തരീക്ഷവും ഒരുക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ബോധവൽക്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും June 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനതല ബോധവൽക്കരണ ദിനാചരണ പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ആഗോള കാറ്റാടി ദിനം. കാറ്റാടിയിലൂടെ ലഭിക്കുന്ന ഊർജ്ജത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ കാറ്റാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. കാറ്റാടി ഊർജ്ജം അഭിലാഷത്തിൽ നിന്ന് ത്വരിതപ്പെടുത്തലിലേക്ക് എന്ന വിഷയത്തിൽ ഇന്ന് ഗോവയിൽ ആഗോള കാറ്റാടി ദിന സമ്മേളനം സംഘടിപ്പിക്കും. നമ്മുടെ കാറ്റ് നമ്മുടെ സമൂഹം എന്നതാണ് ഈ വർഷത്തെ കാറ്റാടി ദിന പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ് കാ സാത്, സബ് കാ വികാസ്, സബ് കാ വിശ്വാസ്, സബ് കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങളുടെ അടിത്തറയിലാണ് ശക്തവും ആധുനികവുമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നത്. 12 വർഷത്തിനിടയിൽ ഇന്ത്യ അഭൂതപൂർവമായ പരിവർത്തനയാത്രയാണ് ആരംഭിച്ചത്. അടിസ്ഥാന സൌകര്യങ്ങൾ നയിക്കുന്ന വികസനം അതിന്റെ നാഴികക്കല്ലായി. ഈ മേഖലയിൽ ചെലവ് 6 മടങ്ങായി വർദ്ധിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയാണ് ഉദാഹരിക്കുന്നത്. 2014-15 2 ലക്ഷം കോടിയിൽ നിന്ന് ഇത് നടപ്പ് സാമ്പത്തിക വർഷം 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. രാജ്യത്തെ നഗര ഗതാഗതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടായി. ഇന്ത്യയുടെ മെട്രോ റെയിൽ ശൃംഖല 5 മടങ്ങാണ് വികസിച്ചത്. 248 കിലോമീറ്ററിൽ നിന്ന് അത് 1500 കിലോമീറ്ററായി. നഗരങ്ങളെ കൂടുതൽ ബന്ധിപ്പിക്കാനും കാര്യക്ഷമമായ യാത്രാ സൌഹൃദത്തിനും ഇത് വഴിവെച്ചു. ഇന്ന് ലോകത്തിലെ 2-ാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യയുടേതാണ്. 2014 91,000 കിലോമീറ്ററായിരുന്ന ദേശീയപാതാ ശൃംഖല ഇപ്പോൾ 146,000 കിലോമീറ്ററായി വികസിച്ചു. റെയിൽവേയുടെ ബജറ്റ് വിഹിതം 9 മടങ്ങായി വർദ്ധിച്ചു. 12 വർഷം മുൻപ് ഇത് 32,000 കോടിയായിരുന്നു. ഇപ്പോഴത് 2.78 ലക്ഷം കോടി രൂപയായി. രാജ്യത്തിന്റെ ആധുനികവൽക്കരണത്തിന് ശക്തി നൽകാൻ അടിസ്ഥാന സൌകര്യ വികസനത്തിന് സാധിച്ചു.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്.

0: ഉയർന്നതും. ഫിഫ ലോകകപ്പിന്റെ നാലാം ദിവസമായ ഇന്നലെ ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-7 തോൽപ്പിച്ചു. ഡാലസ് സ്റ്റേഡിയത്തിൽ ഗ്രൂപ്പ് എഫിലെ ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സ് ജപ്പാൻ മത്സരം 2-2 സമനിലയിൽ പിരിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: 4 ലോകകപ്പ് നേടിയ ജർമ്മനിയുടെ വേഗത്തിനും കരുത്തിനും മുന്നിൽ പിടിച്ചു നിൽക്കാൻ കൊച്ചു രാജ്യം കുറസോവയ്ക്കായില്ല. എണ്ണം പറഞ്ഞ 7 ഇതാദ്യമായി ലോകകപ്പിനെത്തിയ കരീബിയൻ ടീമിന്റെ വരയിൽ ജർമ്മൻ താരങ്ങൾ അടിച്ചു കയറ്റിയത്. ആദ്യ പകുതിയിൽ 1-1 ബലാബലത്തിൽ എതിരാളികളെ പിടിച്ചു നിർത്തിയെങ്കിലും രണ്ടാം പകുതിയിൽ കുറസോവയ്ക്ക് സമനില കൈവിട്ടെന്ന് മാത്രമല്ല, എത്ര ഗോളുകൾ വേണമെങ്കിലും അടിക്കാമെന്ന തരത്തിലുള്ള ആധിപത്യം ജർമ്മനി നേടിയെടുക്കുകയും ചെയ്തു. 20 ലിവാനോ കൊമൻസി നേടിയ ഗോളിന്റെ പേരിൽ ഇതാദ്യമായി ലോകകപ്പിനെത്തിയ കുറസോവയ്ക്ക് അഭിമാനിക്കാം. മറ്റൊരു മത്സരത്തിൽ വമ്പൻ താരനിരയുള്ള നെതർലാൻഡ്സിനെ ഏഷ്യൻ കരുത്തരായ ജപ്പാൻ സമനിലയിൽ പിടിച്ചു നിർത്തി. ഗോൾരഹിതമായ 1 ശേഷം വിജയദാഹവുമായി ആഞ്ഞടിച്ച ഡച്ചുകാർ 2 മുന്നിലെത്തിയെങ്കിലും ജപ്പാന്റെ പോരാട്ട വീര്യം വിജയം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇഞ്ചോടിഞ്ച് ബല പരീക്ഷണത്തിന് അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ മത്സരഫലം നെതർലാൻഡ്സ് 2-2.
0: ബർമിംഗ്ഹാമിൽ വനിതകളുടെ ICC 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ 64 പരാജയപ്പെടുത്തി. ഇന്ത്യ ഉയർത്തിയ 171 വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന് 17 106 എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യയുടെ സ്മൃതി മന്ദാനയാണ് ടോപ്പ് സ്കോറർ. ദീപ്തി ശർമ്മയാണ് കളിയിലെ താരം. കൊല്ലം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ഓച്ചിറ കളിക്ക് ഓച്ചിറ പടനിലത്ത് ഇന്ന് തുടക്കമാകും. 2 ഓച്ചിറ കളിയെക്കുറിച്ച് കൊല്ലത്തുനിന്ന് നീരജ് ലാൽ.
2: മിഥുനം 1-2 ആയോധനകലയിൽ ഓണാട്ടുകറിയുടെ പാരമ്പര്യം പ്രകടമാകുന്ന ഓച്ചിറക്കളി പോയ കാലത്തെ പോരാട്ടവും പടയോട്ടവും ഓർമ്മിപ്പിച്ച് 2 പടനിലത്ത് അങ്കം വെട്ട് നടക്കും. മിഥുനമഴയുടെ അന്തരീക്ഷത്തിൽ ചെളി നിറഞ്ഞ 8 തകടിക്കണ്ടത്തിലും ഇറങ്ങി അങ്കം വെട്ടുന്ന യോദ്ധാക്കളുടെ പോരാട്ട വീര്യം കാണികളിൽ ആവേശം നിറയ്ക്കും. കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ സംഘത്തിലുണ്ടാകും. ഓണാട്ടുകരയിലെ കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽ ഉൾപ്പെട്ട 52 കരകളിലെ കളരികളിൽ 1 വ്രതാനുഷ്ഠാനത്തോടെ അടവും ചുവടും ഗുരുക്കന്മാരിൽ നിന്നും പരിശീലിച്ചാണ് യോദ്ധാക്കൾ പവിത്രമായ പരബ്രഹ്മ സന്നിധിയിൽ ഓച്ചിറക്കളിക്ക് എത്തുക.
0: അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷ സെമിനാർ സംഘടിപ്പിച്ചു. അരീക്കോട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിൽ എത്തി. 52 G7 ഉച്ചകോടിക്ക് ഫ്രാൻസിൽ ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഇന്നു മുതൽ സൌജന്യ യാത്ര. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-7 തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: फ्रांस देशस्य एवियन नगरम अद्य आरभ्यमाणस्य 25 G7 शिखर सम्मेलनस्य आयोजनाय सज्जः अस्ति. आल्पस पर्वत श्रेण्याः लेमनाख्य सरोवरस्य च मध्ये स्थितं सुरम्यं लेक्सेंड नगरं वैश्विक कूटनीतेः केन्द्ररूपेण परिवर्तितमस्ति. यत्र नेतारः प्रतिनिधयश्च त्रिदिवसीयेऽस्मिन् कार्यक्रमे आगच्छन्ति. फ्रांस देशस्य राष्ट्रपतिः इमैनुअल मैक्रों अद्य अपराह्णे अमेरिका, यूनाइटेड किंगडम, कनाडा, जर्मनी, इटली, जापान इत्यादीनां G7 राष्ट्राणां नेतृणां यूरोपीय परिषदः यूरोपीय आयोगस्य च अध्यक्षैः सह औपचारिकरूपेण स्वागतं करिष्यति. अयं शिखरसम्मेलनं तस्मिन् समये भवति यदा विश्वं भूराजनैतिकसङ्कटैः आर्थिक अनिश्चिततया नूतनप्रौद्योगिकीनां द्रुतविकासेन च ग्रसितमस्ति. प्रधानमंत्री नरेंद्र मोदी श्वः आउटरीच इत्येतेषु सत्रेषु भागं ग्रहीष्यति. शिखर सम्मेलने भारतस्य सहभागित्वेन प्रमुख वैश्विक विषयेषु चर्चासु योगदानं कुर्वन् वैश्विक दक्षिणस्य प्राथमिकताः चिन्ताः च प्रकाशयितुम् अवसराः प्राप्यन्ते. प्रधानमन्त्रिणा नरेन्द्रमोदिना फ्रांसदेशस्य राष्ट्रपतिना इमैनुअल मैक्रों इत्यनेन सह विस्तृतचर्चां विधाय भारत फ्रांस विशेष वैश्विक सामरिक सहभागित्वं सुदृढं कर्तुं चर्चासु भागम् अगृह्णन् फ्रांसदेशस्य नीसनगरस्य स्वयात्रा समापिता. विदेशमन्त्रालयेन प्रधानमन्त्रिणः नरेन्द्रमोदिनः फ्रांसदेशस्य यात्रायाः परिणामे विशेषसूचनाः प्रदत्ताः. സൂചനയാം വിദേശ സചിവ വിക്രമ മിസ്ര.

0: श्री फ्रांस भारत नवान्वेषणस्य मार्गचित्रम् त्रिंशोत्तर द्विसहस्रम् इति अस्याः यात्रायाः प्रमुखम् परिणामम् इति वर्णितवान्। यस्योद्देश्यम् महत्वपूर्ण उदयोन्मुख प्रौद्योगिकीषु कृत्रिम बुद्धिमत्ता संशोधनेषु शैक्षणिक विनिमयेषु च सहयोगं सुदृढं कर्तुमस्ति। उत्तरप्रदेशस्य गौतमबुद्धनगरस्य जेवरनगरे स्थितात् नोएडा अन्ताराष्ट्रिय विमानस्थानकात् वाणिज्य विमानसेवाः अद्य आरभ्यन्ते। इण्डिगो एयरलाइन्स संस्थया प्रथमं विमानं लखनऊतः प्रातः 5:07 प्रचालयिष्यते। नोएडा अन्ताराष्ट्रिय विमानस्थानके प्रातः 5:08 तद्विमानम् आगमिष्यति। तदनन्तरं नोएडा नगरात् बेंगलुरु नगरं प्रति प्रथमं नियमितं वाणिज्यिक विमानम् अपि प्रचलिष्यति। एकं विमानं लखनऊ नगरं प्रति प्रस्थास्यति। जेवरस्य एमएलए धीरेन्द्र सिंहेन सह प्रथमे विमाने 20 महिलाभिः सह 270,000 यावत् कृषकाः भविष्यन्ति। एते कृषकाः ते सन्ति येषां भूमिः विमानस्थानकस्य कृते अधिगृहीता आसीत्। लखनऊनगरं प्राप्य एते कृषकाः मुख्यमन्त्रिणा योगी आदित्यनाथेन सह मिलित्वा कार्तज्ञतां प्रकटयिष्यन्ति। अद्य विश्ववायुदिवसः आचर्यते। पवनशक्तेः जलवायुपरिवर्तनं प्रतिरोधे तस्यां भूमिकां च प्रोत्साहनाय प्रतिवर्षं जूनमासस्य 15 अयं दिवसः आचर्यते। भारतम् अद्य गोवाराज्ये 26,000 वैश्विकवायुदिवससम्मेलनस्य आयोजनं करिष्यति। सम्मेलने सर्वकारेण नियामकैः विकासकैः निर्मातृभिः विशेषज्ञैः च सह पूर्णोपवेशनं करिष्यति। महिलानाम् आईसीसी 20x20 विश्वचषकक्रीडायां बर्मिंघम नगरस्य एजवेस्टन नगरे ग्रुपे क्रीडायां भारतेन पाकिस्तान दलं 64 पराजितम् इति वार्ताः।
1: ആകാശവാണി കണ്ണൂർ, സമയം 7:00, ട്രെയിൻ സമയം 1:66:29, മലബാർ എക്സ്പ്രസ് 24 മിനിറ്റും 1:66:49, പരശുറാം എക്സ്പ്രസ് 1:66:10, മംഗളൂരു സെൻട്രൽ പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് എന്നീ വണ്ടികൾ 7 മിനിറ്റ് വീതവും 1:63:45, നേത്രാവതി എക്സ്പ്രസ് 1:38 മിനിറ്റും 1:26:01, MGR ചെന്നൈ സെൻട്രൽ മംഗളൂരു സെൻട്രൽ സൂപ്പർഫാസ്റ്റ് മെയിൽ 21 മിനിറ്റും 1:65:27, യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 39 മിനിറ്റും വൈകി ഓടുന്നു.
2: റീഗ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYD BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
6: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
7: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
8: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
7: ദിവസവും രാവിലെ 7:00 മുതൽ രാത്രി 8:00 വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
9: ഇലച്ചാർത്തുകളിലെ ഗുരുമുദ്ര. പ്രകൃതി ഒരു മഹാത്ഭുതമാണ്. ഓരോ ഇലച്ചാർത്തിലും അത് കോറിയിടുന്നത് അതിജീവനത്തിന്റെ നേർക്കാഴ്ചകളാണ്. ചെങ്കൽ കുന്നുകളാൽ ചുറ്റപ്പെട്ട പയ്യന്നൂർ കോളേജ് ക്യാമ്പസിനെ ഇന്നത്തെ ഹരിതാഭയിലേക്ക് നയിച്ചതിനു പിന്നിൽ വലിയൊരു വഴികാട്ടിയുണ്ട്. ആദ്യകാലത്ത് ഈ രംഗത്ത് നിറഞ്ഞുനിന്ന് ക്യാമ്പസിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആദ്യ വിത്തുകൾ പാകിയ പ്രൊഫസർ ജോൺസി മാഷിന്റെ ആ വലിയ പാരമ്പര്യത്തെയും സംഭാവനകളെയും നെഞ്ചിലേറ്റിക്കൊണ്ടാണ് പയ്യന്നൂർ കോളേജ് ഇന്ന് മുന്നോട്ടു കുതിക്കുന്നത്.
10: വനമിത്ര പുരസ്കാരം ഈ വർഷം സംസ്ഥാന സർക്കാരിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വനമിത്ര പുരസ്കാരം നേടിയിട്ടുണ്ട് പയ്യന്നൂർ കോളേജ്. അപ്പൊ അതിന്റെ സാഹചര്യം എന്ന് വെച്ചാൽ നമ്മുടെ പയ്യന്നൂർ കോളേജില് ഒരുപാട് കൺസർവേഷൻ വർക്കുകൾ നടക്കുന്നു. പ്ലാൻ കൺസർവേഷൻ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപാട് കൺസർവേഷൻ ഗാർഡൻസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനം ജോൺസി വനം എന്ന പേരിൽ നമ്മൾ ചെയ്ത ഒരു കൺസർവേഷൻ പ്രോഗ്രാമാണ്. അത് കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ സഹായത്തോടു കൂടിയിട്ട് 2014 തുടങ്ങിയ ഒരു പദ്ധതിയാണ്.
9: ആ ഹരിത പാരമ്പര്യത്തിന്റെ തുടർച്ചയായി പശ്ചിമഘട്ടത്തിലെ അപൂർവ സസ്യസമ്പത്തുകളെ തേടിപ്പിടിച്ച് അവയ്ക്ക് ശാസ്ത്രലോകത്ത് പുതിയ മേൽവിലാസം നൽകുന്ന സസ്യശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ രതീഷ് നാരായണന്റെ ഗവേഷണ യാത്രയിലേക്കും കേരള സർക്കാരിന്റെ വനമിത്ര പുരസ്കാരം നേടിയ പയ്യന്നൂർ കോളേജിന്റെ ഹരിത സബര്യയിലേക്കുമാണ് ഇന്നത്തെ ജാലകം നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്.
11: ഇത് നമ്മുടെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ, ഡോക്ടർ രതീഷ് നാരായണന്റെ നേതൃത്വത്തിൽ കുറെ വർഷങ്ങളായി നടത്തിവരുന്ന വലിയൊരു പരിശ്രമത്തിന്റെ അതിനുള്ള അംഗീകാരമായിട്ടാണ് നമ്മൾ കാണേണ്ടത്.
9: പയ്യന്നൂർ കോളേജിന്റെ ഈ ഹരിത ദൗത്യത്തെക്കുറിച്ച് പ്രിൻസിപ്പാൾ വി എം സന്തോഷ്.
11: പയ്യന്നൂർ കോളേജിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഈ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ വലിയൊരു ചരിത്രവും പാരമ്പര്യമൊക്കെ ഉള്ളൊരു കോളേജാണ്. ഒന്ന്, നമ്മുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് വലിയൊരു അളവ് വരെ നമുക്കൊരു അനുഗ്രഹവുമാണ്, അതേസമയം വെല്ലുവിളിയുമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇടനാടൻ ചെങ്കൽക്കുന്നുകളിലാണ് ഇതുള്ളത്. വലിയൊരു ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണിത്. അതിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കോളേജ് 1965 തുടങ്ങിയ സമയം മുതൽ തന്നെ ചെയ്യുന്നുണ്ട്. വെല്ലുവിളി എന്ന് വെച്ചാൽ വെള്ളത്തിന്റെ വലിയ ദൗർലഭ്യം നേരിടും. പ്രത്യേകിച്ചും നമ്മളൊരു ഫെബ്രുവരി മാസമൊക്കെ കഴിയുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ അതിനകത്തുണ്ട്. ക്യാമ്പസിനകത്തുള്ള ഒരു സംരക്ഷണ പ്രവർത്തനങ്ങൾ തുടക്കം മുതലുണ്ട്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ജോൺസി മാഷിന്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് ഒരു വലിയ മുന്നേറ്റമാക്കി കൊണ്ടുവന്ന അധ്യാപകനാണ്. അദ്ദേഹം ഇവിടെ സുവോളജി ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകനായിരുന്നു. ആ സമയത്താണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഒരു സംരക്ഷണത്തെക്കുറിച്ച് വലിയൊരു ബോധമുള്ള ഒരു ക്യാമ്പസാണ്. പിന്നീട് വന്ന അധ്യാപകര് ബോട്ടണിയിലെ അല്ലെങ്കിൽ സുവോളജിയിലെ അധ്യാപകർ എന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് NSS ഒക്കെ ചാർജുള്ള അധ്യാപകര്, അതിലെ വളണ്ടിയർമാര്, ഈ ലൈഫ് സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾ, അവരൊക്കെ ഇതിൽ വലിയൊരു പങ്കുവച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള ഒരു 8 കൺസർവേഷൻ ഗാർഡൻസ് ഇവിടെയുണ്ട്. അതിൽ പലതും രതീഷിന്റെ നേതൃത്വത്തിൽ പശ്ചിമഘട്ടത്തിലുള്ള വംശനാശ ഭീഷണി നേരിടുന്ന പ്ലാന്റുകളെ, ആ സ്പീഷീസിനെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് പലതരത്തിലുള്ള അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് പല വർഷങ്ങളിലായിട്ട്. ഒന്ന്, കേരള സർക്കാരിന്റെ തന്നെ മികച്ച ഗ്രീൻ കോളേജ് എന്നുള്ളൊരു അവാർഡ് ഒരു 3 വർഷം മുമ്പ് കിട്ടി. കഴിഞ്ഞ വർഷം ഹരിത കേരള മിഷൻ നടത്തിയിട്ടുള്ള ഈ കലാലയ പച്ചത്തുരുത്തിന്റെ അവാർഡ് കിട്ടി. ഈ വർഷം ഇപ്പോൾ വനമിത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട്. പച്ചത്തുരുത്തിന്റെ കോളേജ് കാറ്റഗറിയിൽ സംസ്ഥാന തലത്തിന്റെ അവാർഡാണ്. ആദ്യം പറഞ്ഞ ഹരിത ക്യാമ്പസ് എന്ന് പറയുന്നതും സംസ്ഥാനതല അവാർഡാണ്. ഇതും സംസ്ഥാനതലാണ്, പക്ഷെ ജില്ലയിലെ മികച്ചത് എന്നുള്ള രീതിയിലാണ്. വനം വന്യജീവി വകുപ്പിന്റെ അവാർഡാണ്. ഞാൻ ഈ പറയുന്ന 3 സർക്കാർ അവാർഡുകളാണ്. മറ്റൊന്ന്, ഇതിനേക്കാളൊക്കെ പ്രാധാന്യമുള്ള ഒരു കാര്യം, ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിൽ പുറത്തുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ടും വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവിടുത്തെ കുഞ്ഞുമംഗലം മാങ്ങ കൂട്ടായ്മയായി ബന്ധപ്പെട്ടിട്ട് ഈ നാടൻ വിത്തിനങ്ങളെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ, അതിന്റെ വലിയൊരു ഊർജ്ജ സ്രോതസ്സായിട്ട് പയ്യന്നൂർ കോളേജാണ് ഉള്ളത്. മറ്റ് ഈ കാവുകളിലൊക്കെ ഇക്കോ റെസ്റ്ററേഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, കാവുകളിലെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഇത്തരത്തിലുള്ള ജൈവവൈവിധ്യ സമ്പത്തിനെ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, തീരവനം പോലെയുള്ള പദ്ധതികൾ, ഈ കണ്ടൽ കാടുകളൊക്കെ വെച്ചുപിടിപ്പിച്ചുകൊണ്ടുള്ള അത്തരത്തിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ കുട്ടികളുടെ ഒരു പങ്കാളിത്തം എന്നൊക്കെ പറയുന്നത് വളരെ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ഒരു പങ്കാളിത്തമാണ്. അപ്പോൾ അവരെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള വലിയൊരു ബോധം അവരിൽ ഉണ്ടായിട്ടുണ്ട്. അത് കൊടുക്കുന്നതിന് നമ്മുടെ കോളേജിലെ അധ്യാപകർക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. ആ രീതിയിൽ അങ്ങനെയുള്ള ഒരു ഇക്കോ കൺസർവേഷന്റെ അതിൻ്റെ ഒരു അക്കാഡമിക് സൈഡും പ്രാക്ടിക്കൽ സൈഡും രണ്ടും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഹബ്ബായിട്ട് കോളേജ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിന് ഇടയിൽ വരുന്ന അംഗീകാരങ്ങളാണ് ഇത്, അത് അതിനുള്ള ഒരു പ്രോത്സാഹനമാണ്.
9: MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ, കാസർഗോഡ് CPCRI തുടങ്ങിയ പ്രശസ്തമായ സ്ഥാപനങ്ങളിലെ ഗവേഷണ അനുഭവങ്ങളുമായാണ് ഡോക്ടർ രതീഷ് നാരായണൻ പയ്യന്നൂർ കോളേജിലേക്ക് എത്തുന്നത്.
10: ഞാൻ എം എസ് സ്വാമിനാഥ റിസർച്ച് ഫൗണ്ടേഷനിൽ ഉണ്ടായിരുന്നു. ഒഫീഷ്യൽ റിസർച്ച് ലൈഫ് തുടങ്ങുന്നത് സി പി സി ആർ ഐ തോട്ടവിള ഗവേഷണ എന്ന കാസർഗോഡായിരുന്നു. അവിടെ ഞാൻ ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി ഡിവിഷനിലായിരുന്നു. എം എസ് സി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടായിരുന്നു പോയത് അവിടെ ഒരു സീനിയർ റിസർച്ച് ഫെലോ ആയിട്ട്. അതിനുശേഷമാണ് പിന്നെ എം എസ് സ്വാമിനാഥ റിസർച്ച് ഫൗണ്ടേഷൻ ജോയിൻ ചെയ്യുന്നത്. അത് വയനാട് സെന്ററിലാണ്. അപ്പോൾ അവിടെ രണ്ട് തരത്തിലുള്ള വർക്കുകളാണ്. സി പി സി ആറിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കോക്കനട്ടിൽ അതിൻ്റെ ഈ ഡ്രൗട്ട് ടോളറൻറ്റ് കപ്പാസിറ്റിയെ കുറിച്ച് ഡിഫറെൻറ്റ് വെറൈറ്റിയുടെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു പഠനം. അത് ഞാൻ റിസൈൻ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ എൻ്റെ ഡോക്ടറേറ്റ് വിഷയം വയനാട് ഫ്ലോറയായിരുന്നു. വയനാട്ടിലത്തെ സ്വാഭാവികമായിട്ട് വളരുന്ന എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനും ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഫീൽഡ് ട്രിപ്പ്സ്, വയനാട് ഒരു ടെറൈൻ എന്ന് പറഞ്ഞാൽ ഒരു 700 മീറ്റർ തൊട്ടിട്ട് കുറച്ച് താഴെ ചുരം ഭാഗത്തിൻ്റെ പകുതിയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊട്ട് 2100 മീറ്റർ വരെ വരെയുള്ള മലകളുണ്ട്. അപ്പോൾ അവിടെ എല്ലാ സീസണിലും എല്ലാ മലകളിലും എത്തുക, എല്ലാ തരം ഹാബിറ്ററ്റ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പാഷനേറ്റ് ആയിട്ടുള്ള ചെയ്തൊരു വർക്ക്. അതിൻ്റെ കൂടെ അവിടെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഫുഡ് സെക്യൂരിറ്റി എന്നുള്ളൊരു ഡിവിഷൻ ആണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അവസാനം ഞാൻ അതിൻ്റെ ലീഡറായിരുന്നു. അവിടെ നമ്മൾ ഫോക്കസ് ചെയ്തത് ആദിവാസി വിഭവങ്ങൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന സ്പീഷീസുകൾ, അതിൽ ട്യൂബേഴ്സ് ഉണ്ട്, ഇലക്കറികളുണ്ട്, മഷ്റൂംസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുക. ഇതെൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പഠന മേഖല. അതിൽ എനിക്ക് യങ് സയൻറ്റിസ്റ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പഠനത്തിനെ ബേസ് ചെയ്തിട്ട്. പിന്നെ അവരുടെ ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാവുന്ന കുറച്ച് ഇനീഷ്യേറ്റീവ്സ്, ആക്ഷൻ ലെവലിലെ റിസർച്ച് കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പാരലായിട്ട് നമ്മൾ ഈ കൺസർവേഷൻ, ഈ പറഞ്ഞ എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസുകളെ കണ്ടെത്തി വെസ്റ്റ് ആംഗ്ലസിലെ ത്രൂ ഔട്ട്. നമുക്ക് ടാറ്റ ട്രസ്റ്റിൻ്റെ ഒരു ഫണ്ട് ഉണ്ടായിരുന്നു. പല കാരണങ്ങൾ തൈകൾ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തതുകൊണ്ടാണ് അവ നശിക്കുന്നത്. ഒന്ന് ഹാബിറ്റ് ഡിഗ്രഡേഷൻ നടക്കുന്നു. ഒന്ന് വെച്ചാൽ അവർ ഇവൺ മരങ്ങൾ ഉണ്ടെങ്കിൽ പോലും റെഗുലറായിട്ട് ഫ്ലവറിങ് നടക്കുന്നില്ല, റെഗുലറായിട്ട് ഫ്രൂട്ട് സെറ്റിംഗ് നടക്കുന്നില്ല, ഫ്രൂട്ട് സെറ്റ് ചെയ്താൽ തന്നെ അത് മുളക്കുന്നില്ല. അതുകൊണ്ടാണ് അത് വംശനാശ ഭീഷണിയിലേക്ക് പോകുന്നത്. അപ്പോൾ അത് പഠിക്കുന്നതിൻ്റെ കൂടെ പല സയൻറ്റിഫിക് മെത്തേഡ്സ് ഉപയോഗിച്ച് തൈകൾ മുളപ്പിച്ചിട്ട് ഈ 80 സ്പീഷീസ് ടോട്ടൽ കൂട്ടിയാൽ നമ്മളവിടെ ഉൽപ്പാദിപ്പിച്ചിട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല പഞ്ചായത്തുകളിൽ വളരുന്ന പച്ചത്തുരുത്തുകളായാലും ഒക്കെ ഈ തൈകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അങ്ങനത്തെ പ്രവർത്തനങ്ങളായിരുന്നു കൺസർവേഷൻ ഏരിയയിൽ നമ്മൾ ഫോക്കസ് ചെയ്തു. അതായത് നമ്മൾ റിസർച്ചിൻ്റെ കൂടെ ഒരു ആക്ഷൻ ലെവൽ, വെറുതെ ഇതൊക്കെയാണ് എൻഡേഞ്ചേർഡ് എന്ന് പറയുന്ന കൂടെ അത്തരം കുറച്ച് സ്പീഷീസുകളെങ്കിലും കുറേ സ്ഥലങ്ങളിലേക്ക് സേവ് ചെയ്യാവുന്ന, ഇപ്പോൾ കൂടുതൽ ആളുകൾ സ്ഥലങ്ങളിൽ എക്സിറ്റ് ടു കൺസർവേഷൻ സ്ഥലങ്ങളിൽ എത്തിച്ചാൽ അറ്റ്ലീസ്റ്റ് ജേം പ്ലാസ് അവിടെ സംരക്ഷിക്കപ്പെടുകയാണ്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
12: പശ്ചിമഘട്ടത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന തണ്ടിടി, എല്ലൂറ്റി തുടങ്ങിയ അപൂർവ നാട്ടുമരങ്ങളെയും സസ്യങ്ങളെയും കണ്ടെത്താനും അവയെ സംരക്ഷിക്കാനും രതീഷ് നാരായണൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു. കാവുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാവൂട്ട് പോലുള്ള പരിപാടികളും നാട്ടുമരങ്ങളുടെയും നാടൻ മാവുകളുടെയും സംരക്ഷണത്തിനായി രൂപീകരിച്ച കുഞ്ഞാങ്ങലം മാങ്ങാ കൂട്ടായ്മയും ഇതിന്റെ ഉദാഹരണങ്ങളാണ്.
10: പിന്നെ ഞാൻ പൈനർ കോളേജിൽ ജോയിൻ ചെയ്ത് ബോട്ടണി ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ എത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് തുടങ്ങി വെച്ച കുറെ കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞു. ജോൺസി വനമ്പോളുടെ കൺസെപ്റ്റിൽ അത്തരം സ്പീഷീസുകൾ കൺസേർവ് ചെയ്യുന്ന ചെറിയ ലാറ്ററേറ്റിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അത് കുറച്ചും കൂടെ ഹൈ ആൾട്ടിറ്റ്യൂഡിലെ വന്യമായിട്ട് വളരുന്ന സാധനങ്ങൾ നമ്മുടെ ടെറൈൻ എന്ന് പറഞ്ഞാൽ ലാറ്ററേറ്റ് തന്നെയാണ്, ചെങ്കൽ പ്രദേശമാണ്. അപ്പോൾ അവിടെ അത് പിടിപ്പിക്കുക എന്നുള്ളൊരു ഒരു ടാസ്ക് ആയിരുന്നു. എന്നാലത് ഒരു പരിധിവരെ സക്സസ് ആയിട്ടുണ്ട് സോഫാർ. പിന്നെ കുട്ടികളെ മാക്സിമം കൺസർവേഷൻ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ കാവൂട്ട് പോലുള്ള പ്രോഗ്രാംസ് ഞങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്രട്ടറി ഗ്രൂപ്പ്സിലൊക്കെ നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ അത് താന്നി അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ഉള്ള സോഷ്യൽ ഫോറസ്ട്രി വഴി വിതരണം ചെയ്യുന്ന തൈകളാണ് നമ്മൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുക. നീർമരുതുപോലെ സാധനങ്ങൾ പെട്ടെന്ന് വളരും. അപ്പോൾ അതിലുപരിയായിട്ട് നമ്മുടെ തനത് സ്പീഷീസുകളെയും കൂടെ അതിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമമാണ് നമ്മൾ കാവൂട്ട് പോലുള്ള. അവിടെ ഒരുപാട് തനതായിട്ടുള്ള ഒരുപാട് സ്പീഷീസുകളുണ്ട്. ഈ പറഞ്ഞ വെസ്റ്റ് ആംഗിൾസിലത്തെ കാണപ്പെടുന്ന ചില ചെടികൾ കാവിൽ മാത്രം അവശേഷിക്കുന്ന എൻഡമിക്കായിട്ടുള്ള സ്പീഷീസുകളൊക്കെ ഉണ്ട്. അപ്പോൾ കാവുകളെന്ന് വെച്ചാൽ പിന്നെ ഫർദർ അത് വലിയ ഡിസ്റ്റർബൻസ് വരില്ല. പിന്നെ ഒരു എവർഗ്രീൻ പാച്ചാണ് ബേസിക്കലി. അപ്പോൾ അവിടത്തേക്ക് ഇത്തരം സ്പീഷീസുകളും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ശ്രമം കുട്ടികളെയും കൂടി ചേർത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുഞ്ഞാങ്ങലം മാങ്ങ കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. പയ്യന്നൂരും പരിസരത്തും കുഞ്ഞുമംഗലത്തിന് മാത്രമായിട്ടൊരു മാവുണ്ട്. പണ്ട് എല്ലാ വീടുകളിലും അതുണ്ടായിരുന്നു. ആ ഒരു സീസണിൽ അത്യാവശ്യം വരുമാനം അവിടെ വീട്ടുകാർക്ക് പാട്ടം കൊടുത്തിട്ടൊക്കെ നേടിക്കൊടുത്തൊരു മാങ്ങയായിരുന്നു. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് പക്ഷേ ഇപ്പം ഈ പോപ്പുലേഷൻ കൂടി 5 സെൻറ്റും 2 സെൻറ്റിലൊക്കെ വീടുകൾ വരുമ്പോൾ വലിയ മാവായതുകൊണ്ട് തന്നെ അതൊക്കെ ഇല്ലാണ്ടായി. അതിൻ്റെ കൂടെ ഒരുപാട് തനത് മാവിനങ്ങളും പോയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് റോഡ് വൈഡനിങ് ഒക്കെ നടക്കുമ്പോൾ ഒരുപാട് മാവ് പോയിട്ടുണ്ട്. ഒരു ഡോക്യുമെന്റേഷൻ നടത്തിയില്ല. ഇതെന്താണെന്ന്, എപ്പോൾ നട്ടതാണെന്ന്, ആര് നട്ടതാണെന്ന് ഒന്നും ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ 200 മെമ്പേഴ്സുള്ളൊരു കൂട്ടായ്മ, അതാണ് കുഞ്ഞാങ്ങലം മാങ്ങ കൂട്ടായ്മ. ആ കൂട്ടായ്മയുടെ ജോയിൻ ചെയ്ത് നമ്മൾ പല രീതിയിലും ഇത്തരം മാവിനങ്ങളുടെ തൈകൾ ഉണ്ടാക്കുക. 10-15 സ്ഥലങ്ങളിൽ ഞങ്ങൾ നാട്ടുമാവിൻ തോട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പല പേരുകളിലായിട്ട്. അത്രക്കാർ ഇപ്പോൾ ഒരു പോളിടെക്നിക്കിലൊക്കെ നട്ടിരിക്കുന്ന ഏകദേശം 100 മാവുകളുണ്ട് വലിയൊരു ഏരിയയിൽ. അപ്പോൾ ഞങ്ങളുടെ മാവ് തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് പെട്ടെന്ന് വളരാനൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ ഇപ്പോൾ ഫ്ലവർ ചെയ്യാൻ തുടങ്ങി. നമ്മളിപ്പോൾ ഒരു വർഷം ചെയ്യാൻ പോകുന്നത് വെള്ളൂരിനപ്പുറമുള്ള പാലത്തറ എന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ സ്പേസ് വെറുതെ കിടക്കുന്നുണ്ട്. ഗവൺമെൻറ്റിയാണ്, പിന്നെ ആ വീടിൻ്റെ മുന്നിലൊക്കെ ആയിട്ടൊക്കെ. അപ്പോൾ അവിടെ ഞങ്ങളൊരു 100 വരെ നടാനുള്ള ഒരു പദ്ധതി അവരുടെ ഡിമാൻഡ് അനുസരിച്ചാണ്. അപ്പോൾ അവർ ബാക്കിയെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യമൊക്കെ അവർ ഏറ്റെടുക്കുന്നുള്ളൊരു ഉറപ്പിൻ്റെ മേൽ നമ്മൾ ഈ വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അടുത്ത 2 ആഴ്ചക്കുള്ളത് ലോഞ്ച് ചെയ്യും. അതാണ് ഈ വർഷം നമ്മൾ ഏറ്റെടുത്തൊരു കാര്യം. പക്ഷെ ഇങ്ങനെ അന്വേഷണം വരുന്നുണ്ട്. പക്ഷെ നമ്മളതിൽ ഒരുപാട് തൈകളൊന്നും ഈ സീസണിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. എന്നാലും അവരവരുടെ വീടുകളിലൊക്കെ കുറേ കുഞ്ഞാങ്ങളും തൈകളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ശ്മശാനം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ഡാട്ടകുന്നിൻ്റെ മറുവശം അവിടെ നമ്മൾ നട്ടിട്ടുണ്ട്. പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്ന

ഉറപ്പുള്ള സ്ഥലങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബേസിക്കലി നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതിനേക്കാളും ഇത്തരം ഒരു അവയർനെസ്സും കൂടെ അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ തനത് ഇനങ്ങൾ, പ്രത്യേകിച്ച് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയും. മാവെന്ന് പറഞ്ഞൊരു സ്പീഷീസ് ആണല്ലോ, അതിൻ്റെ ഇടയിലുള്ള പലതരം 100 കണക്കിന് വെറൈറ്റി ഉണ്ടായിരുന്നു പണ്ട്. പക്ഷേ നമ്മളിപ്പോഴത്തെ കുട്ടികളെ

0: സസ്യസമ്പത്തിനെക്കുറിച്ചും പശ്ചിമഘട്ടത്തിലെ അപൂർവ മരങ്ങളെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്.
1: പശ്ചിമഘട്ടത്ത് നമ്മൾ ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് എൻ്റെ ഒരു പഠന മേഖല ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്, വെസ്റ്റേൺ ഗട്സിൽ പ്രത്യേകിച്ചും. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഞാൻ 99 ആണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. അതിനുശേഷം ഒരുപാട് പുതിയ ചെടികളെ ഇതുവരെ രേഖപ്പെടുത്താത്ത, ഐഡന്റിഫൈ ചെയ്ത് പേരില്ലാത്ത, സയന്റിഫിക് നെയിം ഇല്ലാത്ത ചെടികളെ കണ്ടെത്തി പുതിയ പേരിട്ടിട്ട് ശാസ്ത്രലോകത്തിന് പരിചയപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. ഏകദേശം 73 സ്പീഷീസുകൾ ആ രീതിയിൽ പശ്ചിമഘട്ടത്തുനിന്നും നമ്മുടെ ഉത്തരമലബാറിലെ ചെങ്കൽ കുന്നുകളിൽ നിന്ന് കണ്ടെത്തി രേഖപ്പെടുത്തി പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊരു പ്ലാന്റ് ടാക്സോണമി എന്നൊരു ശാസ്ത്രമാണ്, വർഗീകരണ ശാസ്ത്രമാണ്. അത് ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ എന്നാണ് അതിന്റെ ഒരു ഇന്റർനാഷണലി സെറ്റ് ചെയ്ത റൂളുകളാണ്. അത് ഫോളോ ചെയ്തിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്താൽ മാത്രമേ ആ പേര് അവിടെ വാലിഡ് ആവുള്ളൂ, അതവിടെ എക്സിസ്റ്റ് ചെയ്യും. ഈ സയൻസ് ഇവിടെ ഉള്ളത്തോളം ആ പേര് ആ ചെടി ആ പേരിലാണ് അറിയപ്പെടുക. പണ്ടങ്ങനെ 800s, 700s പബ്ലിഷ് ചെയ്ത് പേരിട്ടതാണ് ഇപ്പോഴും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസുകൾ, പ്രത്യേകിച്ച് സ്പീസിയേഷൻ ഒക്കെ നടക്കുന്നൊരു മേഖലയായതുകൊണ്ട് വെസ്റ്റേൺ ഗട്സ് ലോക പൈതൃക കേന്ദ്രമാണ്, പ്രത്യേകിച്ചും ഡൈവേഴ്സിറ്റി ആസ്പെക്ട്സിൽ. അപ്പോൾ ഒരുപാട് പുതിയ സ്പീഷീസുകൾ ഇങ്ങനെ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷനും പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്യും. ഒരുപാട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും റിസർച്ചേഴ്സ് ഉണ്ടെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് അത് എക്സ്പ്ലോർ ചെയ്യില്ല. അത് സ്പെസിഫിക് ഗ്രൂപ്പിലൊക്കെ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പലതും പുതിയതായിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ അത്തരം പഠനങ്ങൾ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നടത്തി പല സ്പീഷീസുകളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ അതിൽ പേരിട്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത പല ആളുകൾ, പ്രത്യേകിച്ചും ഇപ്പം ഇംപേഷ്യൻസ് ജോൺസിയാന എന്ന ഒരു സ്പീഷീസ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ പ്രൊഫസർ ജോൺസി പൈനക്കുള്ള പ്രൊഫസറാണ്. ആ ഒരു കൺസെപ്റ്റും ആളുകളിൽ ആ ഒരു ചിന്ത ഉണ്ടാക്കിയ ഒരാളാണ്, എൻ്റെ ഒരു അധ്യാപകനായിരുന്നു. ഞാൻ വയനാട് ആദ്യമായിട്ട് പോയത് ജോൺസി മാസ്റ്റർ കൂടിയാണ്. തിരുനെല്ലി ഒരു ക്യാമ്പിലാണ് ഞാൻ ആദ്യമായിട്ട് വയനാട് ചുരം കയറുന്നത്. അപ്പോൾ ജോൺസി മാസ്റ്റർ പേരിൽ ഒരു മഴക്കാലത്ത് മാത്രം ഫ്ലവർ ചെയ്ത് പോകുന്ന ബാൾസം ഗ്രൂപ്പിൽപ്പെട്ട ഒരു ചെറിയ ചെടിയാണ്, അതാണ് ഇംപേഷ്യൻസ് ജോൺസിയാന. അല്ലെ, നമ്മുടെ അധ്യാപകരായിട്ടുള്ള, എന്നെ പഠിപ്പിച്ച അധ്യാപകരായിട്ടുള്ള രാഘവൻ മാഷ്, അതേപോലെ തന്നെ ഗോവിന്ദൻകുട്ടി മാഷ്, രാഘവൻ മാഷ പേരിലൊരു സോണറയില്ല, ഇതുപോലെ മഴക്കാലത്ത് മാത്രം കാണുന്ന ബ്രഹ്മഗിരി മേഖലയിലേ ഉള്ളൂ ഒരു സ്പീഷീസിന് സോണറില്ല രാഘവ്യാന എന്നാണ് പേരിട്ടിരിക്കുന്നത്. എരിയക്കോളൻ ഗോവിന്ദ്യാന എന്നുള്ളൊരു സ്പീഷീസ് ഉണ്ട്. ചെമ്പല്ലിക്കുണ്ടായ നാരായണമ്മയുണ്ട്. ദേശാടന പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അവരെ പേരിലൊരു സ്പീഷീസ് ഉണ്ട്. ക്രൈസോ പോകൺ നാരായണി, പൊക്കുഴേട്ടൻ്റെ പേരിലൊരു ഫിംബ്രസ്റ്റൈലിസ് പൊക്കുഡാനി, അങ്ങനെയുള്ള ചുറ്റും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത ആളുകൾ അവർ സയൻസിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്. അവർ ആ ചെടി ഇവിടെയുള്ള ആളുകളും ആ പേരിലാണ് ആ ചെടിയെ വായിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരും ഓർമ്മിക്കപ്പെടും. ഒരു ഗവേഷകൻ എന്ന രീതിയിൽ അത്തരം കോൺട്രിബ്യൂഷൻസ് നടത്താൻ പറ്റിയിട്ടുണ്ട്.
0: രതീഷ് നാരായണൻ തുടരുന്നു.
1: കണ്ടൽ, നമ്മളിപ്പോൾ കുഞ്ഞുങ്ങലം പഞ്ചായത്തിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഏരിയ കണ്ടലുണ്ട്. അതുപോലെ തന്നെ കൗവായി മേഖലയിലൊക്കെ, കൗവായിൽ വലിയ പാച്ച് നമ്മൾ റെസ്റ്റോർ ചെയ്തിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയുടെയും WTI പോലുള്ള സംഘടന, അതുപോലെ റോട്ടറി ക്ലബ്ബ്, അവരുടെ സഹായത്തോടു കൂടിയിട്ട് നമ്മൾ തീരവനം എന്ന പേരിലൊരു പ്രോഗ്രാം, ഇതൊക്കെ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മളെ കുട്ടികൾ അതിലേക്കൊന്ന് ഇൻവോൾവ് ചെയ്യിക്കാനാണ്. അപ്പോൾ അതിന് ഭാഗമായിട്ട് അവർ അവിടെ പോകുന്നു, ആ ഡൈവേഴ്സിറ്റി കാണുന്നു, അവർ ആ എക്കോസിസ്റ്റത്തെ മനസ്സിലാക്കാം. അതിൻ്റെ കൂടെ റെസ്റ്റോറേഷൻ, കുറച്ച് കൺസർവേഷൻ എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട് തീരവനം പദ്ധതി. അത് ഓൺഗോയിങ് പ്രോഗ്രാമാണ്. ഇപ്പോൾ നമ്മളെ കുട്ടികൾ ഇപ്പോൾ WTIയിലൊക്കെ ഒരുപാട് പ്രൊജക്ടുകളുടെ ഇന്റേൺഷിപ്പിനൊക്കെ പോകുന്നുണ്ട്. അന്ന് ചെയ്തതിൻ്റെ ബാക്കിയാണ് അവരിപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്, നമ്മളിപ്പോൾ ഈ കൺസർവേഷൻ നല്ല ഗാർഡൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതിൻ്റെ കൂടെ അതിൽ കുട്ടികളെ മാക്സിമം ഇൻവോൾവ് ചെയ്യിക്കുക, അതിലൂടെ നമ്മുടെ ലോക്കൽ പബ്ലിക് അവരെയും കൂടെ ഒരു അവയർനെസ് ക്രിയേഷൻ്റെ കൂടെ അവർ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരെയും കോളേജിൻ്റെ ഒരു ഭാഗമാക്കുക എന്നുള്ളതാണ്. കോളേജിൽ ഇത്തരം പ്രവർത്തനം നടക്കുമ്പോൾ അവരും കൂടെ അറിയുക, അവരും ഭാഗമാവുക, അപ്പോൾ ഒരു മൂവ്മെൻ്റ് ആയിട്ട് മാറും. ചില കാര്യങ്ങൾ അങ്ങനെ ആയിട്ടുണ്ട്. തന്നെയാണ് ശരിക്കും ഒരു എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ, കൺസർവേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത്.
0: ജോൺസി മാഷ് തുടങ്ങിവെച്ച ആ ഹരിത വിപ്ലവം ഇന്ന് കലാലയത്തിന്റെ കൂട്ടായ്മയായി മാറിയിരിക്കുന്നു. ചെങ്കൽ കുന്നുകളാൽ ചുറ്റപ്പെട്ട ജലദൌർലഭ്യം കഠിനമായ ഈ ക്യാമ്പസ് ഇന്ന് ജൈവ വൈവിധ്യത്തിന്റെ വലിയൊരു കലവറയാണ്.
1: വിശാലമായ ക്യാമ്പസാണ്. ഇപ്പോൾ 100s ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പോൾ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വന്ന് കുറച്ച് കുറഞ്ഞു, എന്നാലും കുറേ അധികം ഡിസ്റ്റർബ് ചെയ്യാത്ത കുറച്ച് ഏരിയ ഉണ്ട്. പിന്നെ ക്യാമ്പസിന് ചുറ്റുമുള്ള വിശാലമായത് ഒരു തീരദേശത്തോട് ചേർന്ന ഒരു കുന്നിൻപുറാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു വെജിറ്റേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാമ്പസിൽ നമ്മൾ നട്ടതും അല്ലാതെയൊക്കെ ആയിട്ട് 500s സ്പീഷീസുകൾ ഉണ്ട്. ഈ ഗാർഡൻ കമ്പോണൻസിൽ നമ്മൾ ആൾറെഡി എക്സിറ്റു കൺസർവേഷൻ എന്നുള്ള രീതിയിൽ നട്ടുപിടിപ്പിച്ചതുണ്ട്. അല്ലാതെ നാച്ചുറലായിട്ട് വളരുന്ന കുറച്ച് വെജിറ്റേഷൻ, കുന്നും പുറത്തൊക്കെ വളരുന്ന വെജിറ്റേഷൻ ഉണ്ട്. ഇത് നമ്മൾ ആധികാരികമായി ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്, ഒരു പുസ്തക രൂപത്തിലാക്കിയിട്ടുണ്ട് ക്യാമ്പസ് ബയോഡൈവേഴ്സിറ്റി എന്ന രീതിയിൽ. അപ്പോൾ ഏകദേശം 530 സ്പീഷീസുകൾ നമ്മുടെ ക്യാമ്പസിലുള്ളതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നമ്മൾ നട്ടുപിടിച്ച മരങ്ങൾ നമ്പർ നോക്കുകയാണെങ്കിൽ ഏകദേശം 500s മരങ്ങൾ നമ്മുടെ ക്യാമ്പസിൽ പല സ്ഥലത്തായിട്ട് വളരുന്നുണ്ട്. പലതും വലിയ മരങ്ങളാണ്. പിന്നെ നമ്മൾ ഒരു കൺസർവേഷൻ വാല്യൂ ഉള്ള മരങ്ങളെ പ്രത്യേകം ജോൺസി വനത്തിൽ ചെയ്യുന്നു. പിന്നെ നമ്മൾ പണ്ടുതൊട്ടേ കൺവെൻഷനായി നടന്ന തേക്ക് പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ മഹാഗണി പോലുള്ള സാധനം അതുകൊണ്ട് അതിപ്പോൾ നമ്മൾ ഈ പ്ലാനിങ് പ്രോഗ്രാമിൽ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ്. ചില ഏരിയയിൽ നമ്മൾ മഹാഗണി മാത്രം നട്ടുപിടിപ്പിച്ച സ്ഥലങ്ങളുണ്ട്. അക്കേഷ്യ വൈവണ്ടോ എന്താണ് സ്ഥലങ്ങൾ റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ക്യാമ്പസ് നമ്മൾ ചില കണ്ണായ സ്ഥലത്ത് നിൽക്കുന്ന

0: ചില കേസിൽ നമ്മൾ അതുപോലെ ഒരു വെജിറ്റേഷൻ എന്ന രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാറ്റാടി പൈന കോളേജ് മണ്ടോട്ടെ കാറ്റാടി മരങ്ങൾക്ക് ഫേമസ്. ഒരു കാലത്ത് അതായിരുന്നു നട്ടുപിടിപ്പിച്ചിരുന്നത്, സോഷ്യൽ ഫോറസ്റ്റ് വഴി വന്ന്. അപ്പം അങ്ങനെ പലതരത്തിലെ സാധനങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് വെജിറ്റേഷൻ എന്ന രീതിയിൽ. പക്ഷെ കൺസർവേഷൻ എന്ന രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇത്തരം തനത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസുകളെയാണ്.
1: വൈവിധ്യമാർന്ന സസ്യ സംരക്ഷണ തോട്ടങ്ങളാണ് ഇവിടെ വിദ്യാർത്ഥികളുടെ മേൽനോട്ടത്തിൽ പരിപാലിക്കപ്പെടുന്നത്.
0: ഞങ്ങളെ 55-ാം വാർഷികം, ആ സമയത്ത് 55 എലഞ്ഞി മരങ്ങൾ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ NSS പ്രോഗ്രാം ഓഫീസറും കൂടെയായിരുന്നു. അപ്പോൾ NSS പൈന റോട്ടറി ക്ലബ്ബും നമ്മുടെ ഡിപ്പാർട്ട്മെന്റും ഒക്കെ ചേർന്നിട്ട് 55 എലഞ്ഞി മരം ക്യാമ്പസിൽ ഒന്ന് ഓർഗനൈസ്ഡ് ആയി നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പലതും ചിലതൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു. പക്ഷേ നമുക്ക് കുറച്ച് ഡ്രൗട്ട് പ്രോൺ ഏരിയ ആണ് നമ്മുടെ ക്യാമ്പസ്, വേനൽക്കാലത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ആൾമോസ്റ്റ് എല്ലാം പിടിച്ചിട്ടുണ്ട്. ചിലത് ഫ്ലവർ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, നല്ല രസമായിട്ട് ഫ്ലവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കയറി വരുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാം. പിന്നെ നമ്മുടെ ജോൺസി വനത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഒരു പച്ചപ്പിന് വേണ്ടിയിട്ട് ഇലഞ്ഞി വരി വരിയായി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഫ്ലവർ ചെയ്യുന്നുണ്ട്. ആയിരക്കണക്കിന് തൈകൾ ഇപ്പം ആ ഭാഗങ്ങളിലൊക്കെ തനിയെ മുളച്ച് വരുന്നുണ്ട്. നിങ്ങളത് ഇപ്പോൾ ഈ വർഷം നഴ്സറി ആക്കാനുള്ള ഒരു പദ്ധതിയിലാണ്. കുട്ടികളും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് ഇപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ നഴ്സറി ടെക്നിക്സ് പഠിക്കാനുണ്ട്, ഒരു പേപ്പർ പഠിക്കാനുണ്ട്. നമ്മൾ കാലാവസ്ഥക്ക് പറ്റിയൊരു മരമാണ്. ഇതൊരു എവർഗ്രീൻ ട്രീ ആണ്. ഇല കൊഴിക്കില്ല, അങ്ങനെ ഒന്ന് ചില കൊഴിഞ്ഞ് ഇങ്ങനെ ഡ്രൈ ആയി നിൽക്കില്ല. പിന്നെ അതിന് ഡ്രൗട്ടിന് ഈ വരൾച്ച അതിജീവിക്കാനുള്ള കഴിവുണ്ട്. നന്നായി നട്ട് ഒരു 6 മാസം നമ്മൾ ഒരു വർഷം തന്നെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ സർവൈവ് ചെയ്യും. തീരെ വെള്ളം കിട്ടിയില്ലേ പോലും വലിയ ഗ്രോത്ത് കാണിച്ചില്ലെങ്കിൽ ഉണങ്ങിപ്പോകാൻ സാധ്യത കുറവാണ്. അപ്പോൾ പിന്നെ നമുക്ക് അതിനെ എങ്ങനെ വേണമെങ്കിൽ ഷേപ്പ് ചെയ്തെടുക്കാം. അത് നമുക്ക് ഒരു കുട പോലെയൊക്കെ ആക്കി വെക്കാം. എവർഗ്രീൻ ആയതുകൊണ്ട് നന്നായി ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ട്രീ ആണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഈ പ്ലാനിങ് പ്രോഗ്രാമിൽ അത്തരം സ്പീഷീസുകളെയാണ്, ഈ വെജിറ്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രോഗ്രാമിൽ നമ്മൾ അത്തരം സ്പീഷീസുകൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിന് പുറത്ത്, നമ്മുടെ കോളേജിന് പുറത്തും പല പ്രോഗ്രാമുകൾക്കും നമ്മൾ ഇത്തരം സ്പീഷീസുകളെ ബൾക്കായിട്ട് പ്രത്യേകിച്ചും MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ പോലെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിയിട്ടൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്.

0: അതെ, പ്രകൃതി സംരക്ഷണം എന്നത് കേവലം മുദ്രാവാക്യങ്ങളിലല്ല, മറിച്ച് മണ്ണിലേക്ക് ഇറങ്ങി ചെയ്യേണ്ട ഒന്നാണെന്ന് ഈ കലാലയവും അതിന്റെ അമരക്കാരും നമുക്ക് കാണിച്ചു തരുന്നു. ജോൺസി മാഷ് തെളിയിച്ച വഴിയിലൂടെ ഒരു ശാസ്ത്രജ്ഞന്റെ നിശബ്ദമായ ഗവേഷണങ്ങളും കോളേജ് അധികൃതരുടെ കൃത്യമായ പിന്തുണയും ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ഹരിത സ്വപ്നങ്ങളും ഒത്തുചേരുമ്പോൾ അവിടെ പുതിയൊരു നാളെ പിറക്കുകയാണ്. വരും തലമുറയ്ക്കായി ഈ ഭൂമിയെ പച്ചപ്പോടെ കാത്തുസൂക്ഷിക്കാൻ പയ്യന്നൂർ കോളേജ് കോറിയിട്ട ഈ മാറ്റങ്ങൾ ഏവർക്കും വഴിവിളക്കാവട്ടെ. ഇലച്ചാർത്തുകളിലെ ഗുരുമുദ്ര. ഇന്നത്തെ ജാലകം ഇവിടെ പൂർണ്ണമാവുന്നു. നിർവഹണം വിനോദ് ബാബു, എച്ച് കൂടെ സി സീമ.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
2: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
3: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
2: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
4: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. ചട്ടഞ്ചാൽ FHC ആശുപത്രിയിൽ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 50 വയസ്സ് തികയാത്ത വിമുക്തഭടന്മാർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പും വിമുക്തഭടന്മാരുടെ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും സഹിതം 17-നകം കാസർഗോഡ് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499425680. പെരിയയിലുള്ള കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ തസ്തികയിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 17-ന് രാവിലെ 10 മണിക്ക് നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ 60% മാർക്കിൽ കുറയാതെ നേടിയ എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത. ഫോൺ നമ്പർ 0467223420. കാസർഗോഡ്

0: കോമൻ കോളേജിൽ ഹിന്ദി വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 17 രാവിലെ 11 മണിക്ക് നടക്കും. 55% മാർക്കോട് കൂടി ബിരുദാനന്തര ബിരുദവും നെറ്റും. നെറ്റ് യോഗ്യരായവരുടെ അഭാവത്തിൽ ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 0499425627. ചെമ്മനാട് ജമായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HSST സീനിയർ കെമിസ്ട്രി ലാബ് അസിസ്റ്റന്റ് ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 24 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കണ്ണൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിക്ക് കീഴിലുള്ള കോളേജ് ഫോർ കോസ്റ്റ്യൂം ആന്റ് ഫാഷൻ ഡിസൈനിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ ഹിന്ദി തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിനായി നാളെ രാവിലെ 11 മണിക്ക് തോട്ടടയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാമ്പസിൽ വാക്കിംഗ് ഇന്റർവ്യൂ നടക്കുന്നു. യോഗ്യത ഹിന്ദിയിൽ കുറഞ്ഞത് 55% മാർക്കോടെ ബിരുദാനന്തര ബിരുദം. UGC നെറ്റ് അധ്യാപന പരിചയമുള്ളവർക്ക് മുൻഗണന. ഫോൺ നമ്പർ 82 81 57 43 90. കണ്ണൂർ സർവകലാശാല ധർമ്മശാല ക്യാമ്പസിലെ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ കോമേഴ്സ്, നാച്ചുറൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് ലെക്ചറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 16 രാവിലെ 10:30 നടക്കും. യോഗ്യത MEd, നെറ്റ്, PhD. കോളേജ് ഓഫ് കോമേഴ്സ്. സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കോമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
0: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്കിയയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. 52nd G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള കരാറിന് അന്തിമരൂപം നൽകി US ഇറാനും. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 64 റൺസ് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കുറാസോയെ പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്കിയയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ചകൾ നടത്തും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സ്ലോവാക് റിപ്പബ്ലിക്കിൽ ഔദ്യോഗിക സന്ദർശനത്തിന് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ ഔദ്യോഗിക സ്വീകരണം നൽകും. ഇന്നലെ രാത്രിയാണ് പ്രധാനമന്ത്രി ബ്രാറ്റിസ്ലാവയിൽ എത്തിയത്. ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കുമെന്നാണ് ബ്രാറ്റിസ്ലാവയിൽ എത്തിയ ശേഷം പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. സ്ലോവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ഉള്ള ചർച്ചകൾ അടക്കം നിരവധി പരിപാടികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ ഉള്ളത്.
2: 52nd G7 ഉച്ചകോടി ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ ആരംഭിക്കും. 3 ദിവസമായി നടക്കുന്ന ഉച്ചകോടിയിൽ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US, യൂറോപ്യൻ യൂണിയൻ എന്നീ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇതിനു പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളെ ഔട്ട്റീച്ച് പങ്കാളി രാജ്യങ്ങളായി ഫ്രാൻസ് ക്ഷണിച്ചിട്ടുണ്ട്. പങ്കാളി രാജ്യം എന്ന നിലയിൽ 13ാം തവണയാണ് ഇന്ത്യ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഔട്ട്റീച്ച് സെഷനുകളിൽ പങ്കെടുക്കും. വ്യാപാര തന്ത്രപര പങ്കാളിത്തത്തിനപ്പുറം പൊതു താൽപര്യങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ഇന്ത്യ ഫ്രാൻസ് ബന്ധം മുന്നോട്ട് പോകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.
4: दुनिया में अलग अलग देश एक दूसरे के साथ व्यापार करते हैं. अलग अलग देशों के बीच स्ट्रेटेजिक पार्टनरशिप भी होती है, लेकिन कुछ रिलेशंस ऐसे होते हैं जो शेयर्ड इंटरेस्ट के साथ साथ शेयर्ड विजन से भी ड्राइव होते हैं. भारत और फ्रांस का रिश्ता कुछ ऐसा ही है.
2: പ്രതിരോധം, സാങ്കേതിക വിദ്യ, വ്യാപാരം എന്നിവ ഉൾപ്പെടെ പ്രധാന മേഖലകളിൽ തന്ത്രപര പങ്കാളിത്തം വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിനിടെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. ഈ കാലയളവിൽ മോദി സർക്കാർ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പ്രമുഖ പദ്ധതികൾ നടപ്പിലാക്കി. 2047 ഇന്ത്യയെ വികസിത ഭാരതമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആധുനിക അടിസ്ഥാന സൌകര്യ നിർമ്മിതിക്കായി സർക്കാർ വിവിധ നടപടികളാണ് സ്വീകരിച്ചത്. അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള സർക്കാർ ചെലവുകൾ 2014-15 2,00,000 കോടി രൂപയായിരുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ 6 ഇരട്ടി വർദ്ധിച്ച് 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. ഇന്ത്യയിലെ മെട്രോ റെയിൽ ശൃംഖല 5 ഇരട്ടി വികസിച്ചത് നഗരങ്ങളെ കൂടുതൽ ബന്ധിപ്പിക്കുന്നതിനും സഹായിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. എൻടിഎയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. ഈ മാസം 21 ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് എൻടിഎ നിർദ്ദേശിച്ചു. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1-ാം ഘട്ടം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: കേരളത്തിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്രസംഘം മേലേവാരം അർബൻ ഹെൽത്ത് സെന്റർ, രാമനാട്ടുകര നഗരസഭാ കാര്യാലയം എന്നിവിടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുമായി ചർച്ച നടത്തി. നഗരസഭാ പരിധിയിൽ രോഗി സന്ദർശിച്ച സ്ഥലങ്ങളിൽ വിശദമായി നിരീക്ഷണവും നടത്തി. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. ഒരു റിപ്പോർട്ട്.
6: ആദ്യഘട്ടത്തിൽ KSRTCയുടെ 3,125 ഓർഡിനറി ബസ്സുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര ലഭ്യമാകും. വരുമാന പരിധിയോ സാമൂഹ്യ പദവിയോ ഉൾപ്പെടെ യാതൊരു മാനദണ്ഡവും ബാധകമല്ല. പ്രത്യേക രജിസ്ട്രേഷനോ രേഖകളോ ആവശ്യമില്ല. യാത്രക്കിടെ കണ്ടക്ടറിൽ നിന്ന് 0 ടിക്കറ്റ് അല്ലെങ്കിൽ പ്രിയദർശിനി ടിക്കറ്റ് കൈപ്പറ്റിയാൽ മാത്രം മതിയാകും. ഇതുവഴി ഓരോ യാത്രയുടെയും കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും സുതാര്യമായ കണക്കെടുപ്പ് ഉറപ്പാക്കുകയും ചെയ്യും. ഉദ്ഘാടന സർവീസിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള നാവിക ഉപരോധം അമേരിക്ക അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള കരാറിലും US ഇറാനും അന്തിമരൂപം നൽകി. 107 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കുവാനും ആഗോള എണ്ണവിതരണത്തിന്റെ 1/5 ജലപാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെ കടത്തിവിടാനും കരാർ വ്യക്തമാക്കുന്നു. ഈ മാസം 19 സ്വിറ്റ്സർലാൻഡിൽ കരാറിൽ ഒപ്പുവയ്ക്കും. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിനുശേഷം വെള്ളിയാഴ്ച ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലെയും യുദ്ധവും സൈനിക നടപടികളും ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ പറഞ്ഞു. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിന് ഇറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ്പ് വെർദെയാണ് എതിരാളി. രാത്രി 9:30 മത്സരം. സ്വീഡനും ടുണീഷ്യയും തമ്മിലുള്ള മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ഗ്രൂപ്പ് ഇയിൽ ഇന്നലെ നടന്ന കളിയിൽ ജർമ്മനി ലോകകപ്പിലെ പുതുമുഖമായ കുറാസോയെ 1-7 പരാജയപ്പെടുത്തി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
7: ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ഇക്വഡോറിനെ കളിയുടെ 90-ാം മിനിറ്റിൽ നേടിയ മിന്നും ഗോളിൽ വീഴ്ത്തി ആഫ്രിക്കൻ ടീം ഐവറി കോസ്റ്റ് വരവറിയിച്ചു. യോഗ്യതാ മത്സരങ്ങളിൽ തെക്കേ അമേരിക്കയിലെ വമ്പന്മാരെ വീഴ്ത്തി മുന്നേറിയ ഇക്വഡോറിന് തോൽവി അപ്രതീക്ഷിതമായി. കുറുസോവയെ തകർത്ത് തരിപ്പണമാക്കി 4 തവണ ലോകകപ്പ് നേടിയ ജർമ്മനി ലോകകപ്പിലെ തങ്ങളുടെ അരങ്ങേറ്റം അതിഗംഭീരമാക്കി. എണ്ണം പറഞ്ഞ 7 ഗോളുകളാണ് ഇതാദ്യമായി ലോകകപ്പിലെത്തിയ കരീബിയൻ ടീമിന്റെ വലയിൽ ജർമ്മൻ താരങ്ങൾ അടിച്ചു കയറ്റിയത്. മറ്റൊരു മത്സരത്തിൽ വമ്പൻ താരനിരയുള്ള നെതർലാൻഡ്സിനെ ഏഷ്യൻ കരുത്തരായ ജപ്പാൻ സമനിലയിൽ പിടിച്ചു നിർത്തി.
2: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് എയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഇന്നലെ ബെർമിംഗ്ഹാമിൽ നടന്ന മത്സരത്തിൽ 64 റൺസിനാണ് പാകിസ്ഥാൻ പരാജയപ്പെട്ടത്. ഇന്ത്യയുടെ 171 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ 17 ഓവറിൽ 106 റൺസിന് എല്ലാവരും പുറത്തായി. 44 പന്തിൽ 68 റൺസ് നേടിയ സ്മൃതി മന്ദാനയാണ് ടോപ് സ്കോറർ. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ നെതർലാൻഡ്സിനെതിരെ ബംഗ്ലാദേശ് 6 വിക്കറ്റ് വിജയം നേടി.

0: പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ 135 ഷിഗല്ല കേസുകളും 3 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നതായും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തിയതായും അദ്ദേഹം പറഞ്ഞു. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയ്ക്കും മന്ത്രി നിർദ്ദേശം നൽകി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. സംസ്ഥാനതല ബോധവൽക്കരണ ദിനാചരണ പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ പതാകവാഹക കപ്പലായ വിരാട് 1 ഒമാൻ തീരത്ത് എഞ്ചിൻ തകരാർ സംഭവിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. 14 ഇന്ത്യക്കാരാണ് കപ്പലിൽ ഉള്ളത്. 11 ജീവനക്കാരെ സുരക്ഷിതമായി മാറ്റിയതായി എംബസി അറിയിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലൊവാക്യയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. 52nd G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് തുറക്കുവാനുള്ള കരാറിന് അന്തിമരൂപം നൽകി US ഇറാനും. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 64 റൺസ് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പുറോസോയെ പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: മോഡേൺ ITI
4: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ഡിപ്ലോമ കോഴ്സിന് ഗവൺമെന്റ് അംഗീകാരമുള്ള കണ്ണൂരിലെ ഏക സ്ഥാപനം.
3: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം.
4: 50% ഫീസുള്ളവോടുകൂടിയ സ്കോളർഷിപ്പ്.
3: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. ഫോൺ 8891107238.
1: പാട്ടിൽ ഈ പാട്ടിൽ
5: മദ്രാസി എന്ന തമിഴ് ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.
6: വിഷ്ണു എടവൻ എഴുതിയ വരികൾക്ക് അനിരുദ്ധ് രവിചന്ദറിന്റെ സംഗീതം. പാടിയത് രവി ജി.

0: മോഡേൺ ഐ ടി ഐ
1: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
0: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം.
1: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്,
0: ട്രെയിൻ ബസ് യാത്ര കൺസെഷൻ, പഠനത്തോടൊപ്പം വരുമാനം.
1: മോഡേൺ ഐ ടി ഐ കാൽടെക്സ് കണ്ണൂർ.
0: ഫോൺ 8891107238.
2: നിങ്ങൾക്കറിയാമോ,
3: റെഡ് ഡാറ്റ ബുക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ലോകത്തിലെ വംശനാശ ഭീഷണി നേരിടുന്നതും അപൂർവവുമായ സസ്യങ്ങൾ, മൃഗങ്ങൾ, ഫംഗസുകൾ എന്നിവയെക്കുറിച്ചുള്ള ആധികാരിക വിവരങ്ങൾ അടങ്ങിയ രേഖയാണ് റെഡ് ഡാറ്റ ബുക്ക്. ഇതിൽ 6 നിറത്തിലുള്ള പേജുകളിലായി ജീവിവർഗങ്ങളെ അവ നേരിടുന്ന വെല്ലുവിളികളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ നേച്ചർ ആണ് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത്. 1964 ഇത് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്.
4: നിർമ്മല ഐ ടി ഐ വായനയുടെ വാതായനങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിർമ്മല ഐ ടി ഐ പരിയാരം കണ്ണൂർ. നിർമ്മല ഐ ടി ഐ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത NCVT കോഴ്സുകൾ, ഇലക്ട്രീഷ്യൻ, ടെക്നീഷ്യൻ, പവർ ഇലക്ട്രോണിക് സിസ്റ്റംസ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ. ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിൽ സാധ്യത. 48 പ്രവർത്തന പാരമ്പര്യം. ഓൺ ദ ജോബ് ട്രെയിനിംഗ്, ജോബ് പ്ലേസ്മെന്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഹോസ്റ്റൽ സൗകര്യം. നിർമ്മല ഐ ടി ഐ പരിയാരം കണ്ണൂർ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഫോൺ 9074341726 അല്ലെങ്കിൽ 8547108649. ഒരു ഈശോ സഭാ സ്ഥാപനം.
3: ഡോക്ടർ SK മാധവൻ എഴുതിയ സാധാരണ രോഗങ്ങൾക്ക് പ്രകൃതി ചികിത്സ എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തി രാധാകൃഷ്ണൻ അടുത്തില സംസാരിക്കുന്നു.
5: ആരോഗ്യവും രോഗവും ജീവനുള്ള ശരീരത്തിന്റെ സൃഷ്ടിയാണ്. പ്രകൃതിയാകട്ടെ യാതൊരു ജീവിയുടെയും രക്ഷയ്ക്കായി ഭിഷഗ്വരന്മാരെ സൃഷ്ടിച്ചിട്ടുമില്ല. ഓർത്തോപ്പതി എന്ന ശാസ്ത്രീയ ചികിത്സ 19 മുതൽ ഈ ആശയം ശക്തിയുക്തമായി അവതരിപ്പിച്ചു വരുന്നു. ഡോക്ടർ SK മാധവന്റെ സാധാരണ രോഗങ്ങൾക്ക് പ്രകൃതി ചികിത്സ എന്ന ഗ്രന്ഥം ഓർത്തോപ്പതി സമീപനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. രോഗങ്ങളെ പരമ്പരാഗത രീതിയിൽ തീവ്ര രോഗങ്ങൾ, സ്ഥായി രോഗങ്ങൾ, വിനാശാത്മക രോഗങ്ങൾ എന്നിങ്ങനെ 3 വിഭാഗത്തിൽപ്പെടുത്തി അവയെ എവ്വിധം കൈകാര്യം ചെയ്യണമെന്ന് ഈ ഗ്രന്ഥം ചൂണ്ടിക്കാട്ടുന്നു. പ്രകൃതി ചികിത്സാ തത്വങ്ങളിൽ അസംഖ്യം രോഗങ്ങളും അവയ്ക്ക് പ്രത്യേകം പരിഹാരമാർഗങ്ങളും ഇല്ല എന്നുള്ളതാണ് ഈ ചികിത്സയ്ക്കുള്ള വ്യത്യാസം. എന്നാൽ സാധാരണ ജനങ്ങളുടെ അനുഭവങ്ങളെ കണക്കിലെടുത്താണ് മേൽപ്പറഞ്ഞ വർഗീകരണം സ്വീകരിച്ചിട്ടുള്ളതെന്ന് ഡോക്ടർ മാധവൻ പുസ്തകത്തിന്റെ ആമുഖത്തിൽ വ്യക്തമാക്കുന്നു. പ്രകൃതി ചികിത്സ താരതമ്യേന പ്രചാരം കുറഞ്ഞ ഒരു ചികിത്സാരീതിയാണ്. ധാരാളം തെറ്റിദ്ധാരണകളും ഈ ചികിത്സാ സമ്പ്രദായത്തെക്കുറിച്ച് നിലനിൽക്കുന്നു. രോഗം മാറാൻ സൌമ്യമായ ഔഷധപ്രയോഗം പോലും വേണ്ടെന്നും ശരീരത്തിന് തന്നെ സ്വയം രോഗശമനം നേടാനുള്ള കഴിവുണ്ടെന്നും കണ്ടെത്തിയത് ഡോക്ടർ ഐസക് ജെന്നിങ്സ് എന്ന അലോപ്പതി ഡോക്ടറാണ്. ഇങ്ങനെ പ്രകൃതി ചികിത്സ എന്ന ആധുനിക ശാസ്ത്രം ജനിച്ചു. താൻ കണ്ടുപിടിച്ച ചികിത്സാശാസ്ത്രത്തിന് ഓർത്തോപ്പതി എന്ന് അദ്ദേഹം പേരിട്ടു. രോഗമെന്നത് ശരീരം സ്വയം നടത്തുന്ന വിസർജനമാണ് അഥവാ ചികിത്സയാണെന്ന് ഓർത്തോപ്പതി കരുതുന്നു. ജലദോഷം, പനി, വയറിളക്കം, ഛർദി, അഞ്ചാമനി തുടങ്ങിയ തീവ്ര രോഗങ്ങളെല്ലാം ശരീരത്തിന്റെ പ്രക്രിയകളാണ്. തീവ്ര രോഗങ്ങൾ വഴിയുള്ള വിസർജനം നടന്നുകഴിഞ്ഞാൽ ഒരിക്കലും സ്ഥായി രോഗങ്ങൾ ഉണ്ടാവുകയില്ല. ഇതിന് ഊർജതന്ത്രം, രസതന്ത്രം എന്നിവയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. യുക്തിരഹിതമായ യാതൊന്നും ആധുനിക പ്രകൃതി ചികിത്സയിലില്ല. അതിനാലാവുമല്ലോ മഹാത്മാഗാന്ധിജിയെപ്പോലും പ്രകൃതി ചികിത്സാരീതി ഹഠാത് ആകർഷിച്ചത്. പ്രകൃതി ചികിത്സയുടെ തത്വശാസ്ത്രം വളരെ ലളിതമാണ്. ഇതനുസരിച്ച് രോഗം ഒന്നേയുള്ളൂ, രോഗകാരണവും ഒന്നു മാത്രം. ശരീരത്തിന്റെ വിസർജന പ്രക്രിയയാണ് രോഗം. രക്തത്തിലുള്ള വിഷസങ്കലനമാണ് രോഗകാരണം. വിശ്രമമാണ് ചികിത്സ. ഇങ്ങനെ ശാസ്ത്രീയമായൊരു രോഗസിദ്ധാന്തവും ഒരു രോഗകാരണ സിദ്ധാന്തവും പ്രകൃതി ചികിത്സയ്ക്കുണ്ട്. രോഗിയായാലും ആരോഗ്യവനായാലും ജീവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ മനസ്സിലാക്കി അവയെ ലളിതമായി ഉപയോഗിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന പ്രക്രിയയുടെ വ്യാപനമോ രൂപാന്തരമോ ആണ് എല്ലാ രോഗശമന നടപടികളും. രോഗം ബാധിക്കാൻ ഇടയാക്കിയ കാരണങ്ങൾ മാറിയാൽ ആരോഗ്യം പുനഃസ്ഥാപിക്കാൻ കഴിയും. ചൈതന്യത്തിന്റെ മിതവ്യയമാണ് പ്രകൃതി ചികിത്സയുടെ കാതൽ. വിശ്രമമില്ലായ്മ, ഉറക്കക്കുറവ്, ശാരീരികവും മാനസികവുമായ അമിതാധ്വാനം, ആകാംക്ഷ, പരിഭ്രമം, ഭക്ഷണശീലം തുടങ്ങിയവയെല്ലാം ചൈതന്യക്ഷയത്തിന് കാരണമാണ്. ഈ പുസ്തകത്തിലെ അധ്യായങ്ങൾ പ്രധാനമായും 3 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. തീവ്ര രോഗങ്ങളുടെ ചികിത്സ, സ്ഥായി രോഗങ്ങൾക്കുള്ള ചികിത്സ, വിനാശാത്മക രോഗങ്ങൾക്കുള്ള ചികിത്സ എന്നിങ്ങനെയാണിത്. തീവ്ര രോഗങ്ങളിൽ പെടുന്നവയാണ് ജലദോഷം, പനി, ടൈഫോയിഡ്, ന്യൂമോണിയ, ഇൻഫ്ലുവൻസ, തലവേദന, വയറിളക്കം എന്നിവ. വസൂരി, ചിക്കൻ പോക്സ്, അഞ്ചാംപനി അഥവാ മണ്ണൻ, ജർമ്മൻ അഞ്ചാംപനി, മുണ്ടിനീര്, കരൾവീക്കം, വില്ലൻ ചുമ, ഡിപ്തീരിയ, ടെറ്റനസ്, പിള്ളവാദം, കോളറ തുടങ്ങിയവ സാംക്രമിക രോഗങ്ങളിൽപ്പെടുന്നു. സ്ഥായി രോഗം എന്ന അധ്യായത്തിൽ വായ്പുണ്ണ്, ടോൺസിലൈറ്റിസ്, ആമാശയവീക്കം, പെപ്റ്റിക് അൾസർ, അമീബിയാസിസ്, മലബന്ധം, അപ്പൻഡിസൈറ്റിസ് എന്നീ രോഗങ്ങളെക്കുറിച്ചും അവ പിടിപെടാനുള്ള കാരണങ്ങളെപ്പറ്റിയും ഇതിനുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചും വിശദമാക്കുന്നു. കരൾ രോഗങ്ങൾ എന്ന ശീർഷകത്തിൽ മഞ്ഞപ്പിത്തം, പിത്താശയക്കല്ലുകൾ, സിറോസിസ് എന്നീ രോഗങ്ങളെ ആസ്പദമാക്കിയുള്ള വിവരണങ്ങളാണ് ഉള്ളത്. രക്തസമ്മർദ്ദത്തെക്കുറിച്ചുള്ളതാണ് മറ്റൊരു അധ്യായം. പ്രകൃതി നിയമമനുസരിക്കാതെ ജീവിച്ചതിന്റെ ഫലമായിട്ടുണ്ടാവുന്ന വിഷസങ്കലനത്തെ പുറന്തള്ളാൻ വേണ്ടിയാണ് ജലദോഷം, വയറിളക്കം പോലുള്ള തീവ്ര രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഈ ജീവിത രീതി തിരുത്തുന്നതിനു പകരം അതിനെ തെറ്റായ വിധത്തിൽ അടിച്ചമർത്തിയാൽ രക്തസമ്മർദ്ദം പോലുള്ള സ്ഥായി രോഗങ്ങൾ പിടിപെടുന്നു. വൃക്കരോഗം, ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങളുടെ ഫലമായുണ്ടാകുന്ന രക്തസമ്മർദ്ദം ഈ രോഗങ്ങൾ മാറുമ്പോൾ മാത്രമേ കുറയുകയുള്ളൂ. നട്ടെല് സ്നാനം, നനച്ചുപിഴിഞ്ഞ തുണി പൊതിഞ്ഞ് മീതെ കമ്പിളി ചുറ്റിയുള്ള ട്രങ്ക് പാക്ക് എന്നിവ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ പ്രകൃതി ചികിത്സാ രീതി അവലംബിക്കുന്നു. വ്യാപകമായി കണ്ടുവരുന്ന പ്രമേഹരോഗ ചികിത്സയ്ക്കും പ്രകൃതി ജീവനത്തിലൂടെ പരിഹാരം കണ്ടെത്താൻ കഴിയും. ഭക്ഷണക്രമവും വ്യായാമവുമൊക്കെ ഇതിൽ പ്രാധാന്യമറിയിക്കുന്നു. കൊച്ചുകുട്ടികൾക്കുണ്ടാകുന്ന മിക്ക രോഗങ്ങൾക്കും മുലയൂട്ടുന്ന അമ്മമാർ പ്രകൃതി ജീവനമനുസരിച്ച് ജീവിക്കാൻ ആരംഭിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ ലളിതമായി പരിഹരിക്കാം. അതിനെന്തൊക്കെ ചെയ്യണമെന്ന് സവിസ്തരം ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. സ്ത്രീരോഗങ്ങളെക്കുറിച്ചുള്ളതാണ് ഒരധ്യായം. തുടർന്നുള്ള മറ്റൊരധ്യായത്തിൽ പുരുഷരോഗങ്ങളെക്കുറിച്ചും വിസ്തരിക്കുന്നു. വൃക്കരോഗങ്ങൾ, ക്യാൻസർ, എയ്ഡ്സ്, കുഷ്ഠരോഗം, ക്ഷയരോഗം എന്നിവയ്ക്കെല്ലാം പ്രകൃതി ചികിത്സയിൽ പരിഹാരമുണ്ടെന്ന് ഒടുവിലത്തെ 5 അധ്യായങ്ങളിലായി വിവരിക്കുന്നു. രോഗിയായിരിക്കുമ്പോൾ ഉപവസിക്കുകയും വിശ്രമിക്കുകയും ചെയ്താൽ പാഴായിപ്പോയ ശരീര ചൈതന്യം

0: പുനരുജ്ജീവിപ്പിക്കപ്പെടുകയും നാം ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുമെന്ന് ഈ അധ്യായങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ നമുക്ക് ബോധ്യമാവും. വിവിധ ഔഷധ ചികിത്സയ്ക്ക് സാധിക്കാത്ത അത്ഭുതങ്ങൾ ഉപവാസത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. ഉപവാസത്തിന് ശേഷം പഴച്ചാറുകൾ, പഴങ്ങൾ എന്നിവ കഴിച്ച് ഏതാനും ദിവസം ചെലവഴിക്കുക. പിന്നീട് രോഗലക്ഷണങ്ങൾ പൂർണ്ണമായും വിട്ടുമാറുന്നതുവരെ വേവിക്കാത്ത ഭക്ഷണം മാത്രം കഴിച്ച് ജീവിക്കാൻ തയ്യാറാവണം. നമുക്ക് പരിചിതവും അപരിചിതവുമായിട്ടുള്ള നിരവധി രോഗങ്ങളെക്കുറിച്ച് കൗതുകകരമായ പല അറിവുകളും ഈ പുസ്തകം പ്രദാനം ചെയ്യുന്നു. ഓരോ രോഗവും പിടിപെടുന്നതെങ്ങനെയെന്ന് സവിസ്തരം പ്രതിപാദിച്ചതിനു ശേഷം അവയ്ക്കുള്ള പ്രകൃതി സമീപനം എങ്ങനെയെന്ന് വിവരിച്ചുകൊണ്ടുള്ള ഹൃദ്യമായൊരു രചനാരീതിയാണ് ഡോക്ടർ എസ് കെ മാധവൻ ഈ പുസ്തകത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. റഷ്യൻ ഡോക്ടർ എ ഡംബോ, റോമിലെ ഭിഷക്വരനായ ഗാലൻ, അലോപ്പതിയുടെ പിതാവായ ഹിപ്പോക്രാറ്റ്സ്, ഡോക്ടർ ജോസഫ് എഫ് മോണ്ടേക്ക്, ഡോക്ടർ ലിൻഡിലാർ, ഡോക്ടർ അക്കർമാൻ, ഡോക്ടർ ഷെൽട്ടൺ, ഫാദർ സിൽവസ്റ്റർ ഗ്രഹാം എന്നിവരുടെ കണ്ടെത്തലുകളും ശ്രീ ലക്ഷ്മണ ശർമ്മ, ഡോക്ടർ സി എൻ പരമേശ്വരൻ, ഡോക്ടർ പി എം മാത്യു എന്നിവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സന്ദർഭോചിതമായി പുസ്തകത്തിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. ഇവാൻ ഇല്ലിച്ചിനോവിന്റെ വൈദ്യശാസ്ത്രത്തിന് അതിർവരമ്പുകൾ, ഡോക്ടർ ടി വി ഗോപാലകൃഷ്ണന്റെ സിവിലിസ് മുതൽ എയ്ഡ്സ് വരെ എന്നീ പുസ്തകങ്ങളെക്കുറിച്ചുള്ള അറിവുകളും ഈ ഗ്രന്ഥം പ്രദാനം ചെയ്യുന്നു. മറ്റ് സഹായക ഗ്രന്ഥങ്ങളും അനുബന്ധമായി ചേർത്തിട്ടുണ്ട്. ആഴത്തിലുള്ള വായനയും ആവർത്തിച്ചുള്ള വായനയും ആവശ്യപ്പെടുന്ന, വീട്ടിൽ സൂക്ഷിച്ചു വെക്കേണ്ടുന്ന ഒരു പുസ്തകം തന്നെയാണ് ഇത് എന്നതിൽ സംശയമില്ല.
1: ഡോക്ടർ എസ് കെ മാധവൻ എഴുതിയ സാധാരണ രോഗങ്ങൾക്ക് പ്രകൃതി ചികിത്സ എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തി ഇതുവരെ സംസാരിച്ചത് രാധാകൃഷ്ണൻ അടുത്തില.
2: നിർമ്മല ഐ ടി ഐ വായനയുടെ വാതായനങ്ങൾ നിങ്ങൾക്ക് സമർപ്പിച്ചത് നിർമ്മല ഐ ടി ഐ പരിയാരം കണ്ണൂർ.
3: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് ഇംഗ്ലീഷ്.
4: സ്ത്രീകളെ കണ്ടുകൂടാത്ത ചിലരുണ്ട്. അതുപോലെ ചിലർ കറയറ്റ പുരുഷവിദ്വേഷികളുമാവാം. സ്ത്രീവിരുദ്ധത അഥവാ സ്ത്രീ വിദ്വേഷത്തിന് പറയുന്ന വാക്കാണ് മിസോജിനി. MISOGYNY മിസോജിനി. മിസോജിനി സ്ത്രീവിദ്വേഷം അഥവാ സ്ത്രീവിരുദ്ധതയാണെങ്കിൽ പുരുഷവിദ്വേഷത്തിനും പുരുഷവിരുദ്ധതയ്ക്കും പറയുന്ന വാക്കാണ് മിസാൻഡ്രി. MISANDRY മിസാൻഡ്രി. പുരുഷവിദ്വേഷവും വിരുദ്ധതയും വച്ചു പുലർത്തുന്ന വ്യക്തി മിസാൻഡ്രിസ്റ്റ്. MISANDRIST മിസാൻഡ്രിസ്റ്റ്. മിസാൻഡ്രിസ്റ്റിക് ബിഹേവിയർ പുരുഷവിരുദ്ധമായ പ്രവൃത്തികൾ പെരുമാറ്റങ്ങൾ. മിസാൻഡ്രിസ്റ്റിക് പുരുഷവിരുദ്ധമായ. MISANDRISTIC മിസാൻഡ്രിസ്റ്റിക്. മിസാൻഡ്രിസ്റ്റിക് ബിഹേവിയർ ഇൻക്ലൂഡ്സ് ആക്ഷൻസ്, വേർഡ്സ് ഓർ ആറ്റിറ്റ്യൂഡ്സ് ദാറ്റ് ഷോ ഹേറ്റ്രിഡ്, പ്രെജുഡിസ് ഓർ കണ്ടെംപ്റ്റ് ടുവേർഡ്സ് മെൻ. മിസോജിനി, മിസാൻഡ്രി ഇവ തമ്മിൽ വലിയ അന്തരമുണ്ട്. സ്ത്രീകൾക്കെതിരായ നൂറ്റാണ്ടുകൾ പഴകിയ ആചാരങ്ങളും നിയമങ്ങളും സാമൂഹിക ചിട്ടകളും എന്നിവയിലൂടെ മിസോജിനി ഇന്നും സമൂഹത്തിൽ വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ മിസാൻഡ്രി ഉണ്ടെങ്കിലും മിസോജിനി പോലെ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം സമൂഹത്തിൽ അതിനില്ല. മിസോജിനി ഇസ് വൈഡ്ലി പ്രെവലന്റ് വിത്ത് സെഞ്ചുറീസ് ഓൾഡ് കസ്റ്റംസ്, ലോസ് ആൻഡ് സൊസൈറ്റൽ നോംസ് വർക്കിംഗ് എഗൈൻസ്റ്റ് വിമൻ. മിസാൻഡ്രി എക്സിസ്റ്റ്സ് ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഹാവ് ദ സെയിം ലാർജ് സ്കെയിൽ ഇംപാക്ട് ആസ് മിസോജിനി. രണ്ടും മുൻധാരണകളാണ്. എന്നാൽ സമൂഹത്തിൽ അവ ഉണ്ടാക്കുന്ന സ്വാധീനങ്ങൾ തമ്മിൽ വലിയ അന്തരമുണ്ട്. ബോത്ത് ആർ പ്രെജഡിസസ് ബട്ട് ദ റിയൽ വേൾഡ് ഇംപാക്ട് ഡിഫേഴ്സ് വൈഡ്ലി. സുഹൃത്തുക്കളെ, വെറുപ്പിനെ കുറിച്ച് മാത്രം പറഞ്ഞ് നിർത്തുന്നില്ല. ഇപ്പോഴത്തെ റീൽസിലും സെലിബ്രിറ്റി ഇന്റർവ്യൂസിലും ഏറെ കേൾക്കുന്ന ഒരു വാക്കാണ് ഫുഡി. FOODIE

0: ഫുഡി എന്നാൽ ഭക്ഷണപ്രിയൻ അഥവാ പ്രിയ. സംബഡി ഹു ലവ്സ് ഫുഡ്, വളരെയധികം ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. ദിവസേന എന്നോണം പൊട്ടിമുളയ്ക്കുന്ന റെസ്റ്റോറൻസിന്റെ എണ്ണം എടുത്താൽ മതിയാകും ഫുഡീസിന്റെ എണ്ണവും ദിനം പ്രതി പെരുകുകയാണ് എന്നറിയാൻ. ഞാനൊരു വലിയ ഭക്ഷണപ്രിയയാണ്. താങ്കളോ?
1: ഐ എം എ ഹ്യൂജ് ഫുഡി. വാട്ട് അബൌട്ട് യു?
0: ബൈ ആൻഡ് ടേക്ക് കെയർ. ദിസ് ഈസ് സ്മിത മാനിക്കോട്ട്. മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: മോഡേൺ ITI
3: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
4: PSC അംഗീകൃത ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, റെഫ്രിജറേഷൻ ആൻഡ് AC എന്നീ ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
4: ഫോൺ 8891107238.
5: ആകാശവാണി കണ്ണൂർ.
6: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 1:63:45 നേത്രാവതി എക്സ്പ്രസ് 1:34, 1:66:10 മംഗളൂരു സെൻട്രൽ പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് 36 മിനിറ്റും, 1:65:27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 40 മിനിറ്റും, 1:26:01 MGR ചെന്നൈ സെൻട്രൽ മംഗളൂരു സെൻട്രൽ സൂപ്പർഫാസ്റ്റ് മെയിൽ 56 മിനിറ്റും വൈകിയോടുന്നു.
7: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
6: പ്രായോജകർ
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: നേത്രപരിചരണ രംഗത്ത് 10 പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ ചുങ്കം, തലശ്ശേരി.
10: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
11: ലാപ്ടോപ്പോ?
10: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീ ഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
12: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
13: എടാ, പ്ലസ് ടു കഴിഞ്ഞ റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
14: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
13: അതെങ്ങനെയാ?
14: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
13: സംഭവം കൊള്ളാലോ.
14: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
15: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
16: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ് കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
15: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
17: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
15: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൌകര്യങ്ങൾ,
17: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടി

0: നിന്നും ബസ് സൗകര്യവും.
1: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
0: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490 2488 6633 9847 4849 50 8893 949598.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി എസ് എസ് എൽ സി നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. എൻ ഐ ഒ എസ് വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
1: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
4: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
3: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
5: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
3: ഏഹി ബാലഗോപാല.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ചെന്താർ സായകാ.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: കാർത്യായനി ദേവി.

അറിയിപ്പുകൾ. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്താനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. മറ്റൊരു അറിയിപ്പ്, കണ്ണൂർ ആകാശവാണി റേഡിയോ നാടക രചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുകളിൽ നിന്നും റേഡിയോ നാടക രചനകൾ ക്ഷണിക്കുകയാണ്. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണ യോഗ്യമായ രചനകളാണ് തെരഞ്ഞെടുക്കുക. റേഡിയോ നാടക രചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ കണ്ണൂർ 4. അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിലെത്തി. ഇന്ത്യ സ്ലോവാക്യ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ അവസരമാണ് സന്ദർശനം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കർണാടക അതിർത്തിയിലെ ബൈരക്കുപ്പ പാലത്തിന്റെ നിർമ്മാണത്തിനാവശ്യമായ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. ബംഗളൂരുവിൽ മന്ത്രി പി കെ ബഷീറുമായി നടത്തിയ ചർച്ചയിലാണ് പാലം നിർമ്മാണം സംബന്ധിച്ച കാര്യങ്ങൾ ശിവകുമാർ അറിയിച്ചത്. ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്രവേശനത്തിന് ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ഇന്നു മുതൽ രക്ഷാകർത്താക്കളോടൊപ്പം അതത് സ്കൂളുകളിൽ ഹാജരായി പ്രവേശനം നേടേണ്ടതാണ്. ബുധനാഴ്ച വൈകിട്ട് 5 വരെയാണ് സമയം നൽകിയിരിക്കുന്നത്. പാർട്ടി എംഎൽഎമാരുടെ

വ്യാജ ഒപ്പുകേസിൽ പങ്കുണ്ടെന്നാരോപിച്ച് കുറ്റാന്വേഷണക സംഘം തൃണമൂൽ കോൺഗ്രസ് എം പി അഭിഷേക് ബാനർജിയെ ചോദ്യം ചെയ്തു. കൊൽക്കത്തയിലെ സി ഐ ഡി ആസ്ഥാനമായ ഭവാനി ഭവനിലാണ് തൃണമൂൽ കോൺഗ്രസ് എം എൽ എ കുനാൽ ഘോഷിനെയും അഭിഷേക് ബാനർജിയെയും ചോദ്യം ചെയ്തത്. ഇന്ന് ആഗോള കാറ്റാടി ദിനം. കാറ്റാടിയിലൂടെ ലഭിക്കുന്ന ഊർജ്ജത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ കാറ്റാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. കൊല്ലം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ഓച്ചിറക്കളിക്ക് ഓച്ചിറ പടനിലത്ത് ഇന്ന് തുടക്കമാകും. രണ്ട് ദിവസമാണ് ഓച്ചിറക്കളി. തിരുവാതിര ഞാറ്റുവേല നടീൽ വസ്തുക്കളുടെ വിപണനമേള കോഴിക്കോട് ഗാന്ധി പാർക്കിൽ ഈ മാസം 24 മുതൽ 30 വരെ. കാലിക്കറ്റ് അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റിയാണ് മേള നടത്തുന്നത്. മണ്ണിടിച്ചൽ ഭീഷണിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന പൊന്മുടി എക്കോ ടൂറിസം മേഖലയിൽ ഇന്നു മുതൽ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കും. കാലാവസ്ഥ മെച്ചപ്പെട്ടതിനെ തുടർന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ. ആദ്യകാലം ശ്രേയ ഘോഷാൽ പാടിയത് ചിത്രം പുഷ്പ ടു ദ റൂൾ. ഗാനരചന സിജു തുറവൂർ, സംഗീതം ദേവിശ്രീ പ്രസാദ്.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ഈ ഗാനം വിനീത് ശ്രീനിവാസനും ശ്രുതി ശിവദാസും പാടിയത്, ചിത്രം കുർബാനി. കൈതപ്രത്തിന്റെ വരികൾ എം ജയചന്ദ്രന്റെ സംഗീതം.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
1: കുടുങ്ങി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

അജ്മൽ ബഷീർ, വേദ അഭിലാഷ് എന്നിവർ പാടിയത് ചിത്രം രണ്ടാം മുഖം. ബാപ്പു വാവാടിന്റെ വരികൾ, സംഗീതം രാജേഷ് ബാബു കെ ശൂരനാട്.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: ഗായിക മഞ്ജരി, ചിത്രം സ്വരം, ടി രേഖയുടെ വരികൾ, എൽ ശശികാന്തിന്റെ സംഗീതം.

0: ശ്രദ്ധയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
4: ചിത്രം വർഷങ്ങൾക്ക് ശേഷം. പാടിയവർ ചിത്ര, മിഥുൻ ജയരാജ്, ശ്രീവത്സൻ ജെ മേനോൻ. വരികൾ എഴുതിയത് വൈശാഖ് സുഗുണൻ. സംഗീതം അമൃത് രാംനാഥ്.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ഹരിശങ്കർ, മൃദുല വാര്യർ എന്നിവർ പാടിയത് ചിത്രം ജാൻവി. ഗാനരചന ശരത് വയലാർ, സംഗീതം രാംസുന്ദർ.

0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഒരറിയിപ്പ്: ഇന്നുച്ചക്ക് 2:30 ഗൃഹരശ്മിയിൽ മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാം ജാഗ്രതയോടെ. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ KC സച്ചിൻ മറുപടി പറയുന്നു. വിളിക്കാം 0497-295-6007 എന്ന നമ്പറിൽ. ഇന്നുച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0497-295-6007 ഇന്നുച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്തത് അൻവർ അലിയുടെ വരികൾക്ക് മാത്യൂസ് പുളിക്കന്റെ സംഗീതം. ചിത്രം കാതൽ ദ കോർ. പാടിയവർ ജി വേണുഗോപാൽ, ചിത്ര സമന്ത പ്രശാന്ത്.

അടുത്ത ഗാനം ജി വേണുഗോപാൽ, ജ്യോതി മേനോൻ എന്നിവർ പാടിയത് ചിത്രം മെഹ്ഫിൽ. കൈതപ്രത്തിന്റെ വരികൾ ദീപാങ്കുരന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ഇറാന്റെയും അമേരിക്കയുടെയും സമാധാന കരാറിനെ ലോക നേതാക്കൾ സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യയിൽ സമാധാന സ്ഥിരത പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന സുപ്രധാന നയതന്ത്ര മുന്നേറ്റമാണിതെന്ന് നേതാക്കൾ വിശേഷിപ്പിച്ചു. ഉത്തർപ്രദേശിലെ നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വാണിജ്യ സർവീസുകൾക്ക് ആരംഭം കുറിച്ചു. രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഇതെന്ന് ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു പറഞ്ഞു. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതി പ്രിയദർശനിക്ക് തുടക്കമായി. തിരുവനന്തപുരം തമ്പാനൂർ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയും മന്ത്രി സി പി ജോണും ഉദ്ഘാടന ചടങ്ങിന് ശേഷം KSRTC പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്തു. ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളാണ്. നാടിന്റെയും പൊതുഗതാഗത സമ്പ്രദായത്തിന്റെയും ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലാണ് പ്രിയദർശിനി പദ്ധതിയെന്ന് മന്ത്രി സി പി ജോൺ. സൌജന്യ യാത്രാ പദ്ധതി കൊല്ലത്ത് മന്ത്രി ബിന്ദു കൃഷ്ണയും കോഴിക്കോട്ട് എം കെ രാഘവൻ എം പിയും കണ്ണൂരിൽ ടി ഒ മോഹനൻ എം എൽ എയും ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൌജന്യ യാത്ര ഉറപ്പാക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകി അധികം

അധികാരത്തിലെത്തിയ UDF ഗവൺമെന്റ് വാഗ്ദാന ലംഘനം നടത്തിയെന്നാരോപിച്ച് BJPയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധ മാർച്ചുകൾ. എല്ലാ KSRTC ബസുകളിലും സൌജന്യയാത്ര എന്നത് നിഷേധിച്ച് ഓർഡിനറിയിൽ മാത്രമാക്കിയതിനെതിരെയാണ് പ്രതിഷേധം. സ്കോട്ട്ലാന്റിലെ ഗ്ലാസ്കോയിൽ അടുത്തമാസം ആരംഭിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യൻ അത്ലറ്റിക്സ് ടീമിനെ പ്രഖ്യാപിച്ചു. ലോങ് ജംപ് താരം എം ശ്രീശങ്കറും 400 മീറ്റർ മിക്സഡ് റിലേറ്റ് ഇറങ്ങുന്ന അൻസ ബാബുമാണ് പട്ടികയിലെ മലയാളി സാന്നിധ്യം. FM പ്രധാന റേഡിയോ ഹെൽത്ത്.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്നലെ June 14 ലോക രക്തദാതാ ദിനമായിരുന്നല്ലോ. രക്തദാനത്തിന്റെ മഹത്വവും അതിന്റെ ഗുണവിശേഷങ്ങളും അതോടൊപ്പം തന്നെ സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനുമായാണ് ഇത്തരത്തിൽ ഒരു ദിനാചരണം നടത്തിവരുന്നത്. ലോക രക്തദാതാ ദിനത്തോടനുബന്ധിച്ച് രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൌൺസിലിന്റെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ അനീഷ്. നമസ്കാരം സർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്നലെ June 14 ലോക രക്തദാതാ ദിനമായി നാം ആചരിക്കുകയുണ്ടായി. എന്താണ് ഇങ്ങനെ ഒരു ദിനാചരണത്തിന്റെ പ്രസക്തിയും അതോടൊപ്പം തന്നെ ഈ വർഷത്തെ പ്രമേയത്തെക്കുറിച്ചും ഒന്ന് പറയാമോ?
2: ഈ വർഷത്തെ വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേ 2026 തീം എന്ന് പറയുന്നത് വൺ ഡ്രോപ്പ് ഓഫ് ഹ്യൂമനിറ്റി ഗിവ് ബ്ലഡ് സേവ് ലൈവ്സ്, അതായത് മനുഷ്യത്വത്തിന്റെ ഒരു തുള്ളി രക്തം നൽകുക, ബ്ലഡിലൂടെ ഒരു ജീവൻ രക്ഷിക്കുക എന്നാണ് 2026 വേൾഡ് ബ്ലഡ് ഡോണേഴ്സിന്റെ തീമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. നമ്മളെ സംസ്ഥാനത്ത് ഏകദേശം ഒരു വർഷം 634,000 യൂണിറ്റ് ബ്ലഡ് കളക്ട് ചെയ്യുന്നു, അതായത് 634,000 ആൾക്കാർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു. അതിൽ അത്രയും ഡിമാൻഡ് ഉണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് അതിനെ തന്നെ നമുക്ക് 4 ഘടകങ്ങളായി തിരിക്കാം. നമുക്ക് അതിൽ പ്ലാസ്മ എടുക്കാം, പ്ലേറ്റ്ലെറ്റ് എടുക്കാം, ക്രയോ എടുക്കാം. ഇത്രയും ഘടകങ്ങൾ ഒരുപക്ഷെ 4 പേർക്കായിരിക്കും കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് നമ്മൾ ഒരാൾക്കാർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര ഡിമാൻഡ്, അതായത് 634,000 x 3 എന്നുള്ള രീതിയിലായിരിക്കും അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ആൾക്കാർക്ക് ഇത് ഗുണപ്പെട്ടു എന്നാണ് നമുക്ക് കരുതാൻ സാധിക്കുന്നത്.
1: സർ, ഈ രക്തദാനത്തിന്റെ പ്രാധാന്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മളുടെ യുവാക്കൾക്കിടയിൽ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ യൂത്ത് തന്നെയാണ്. കാരണം യൂത്ത്, അതായത് 18 തികയുന്നതോടുകൂടി അയാൾക്ക് രക്തം നൽകി തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് 65 വരെ ബ്ലഡ് ഗ്രാജ്വലി കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രത്തോളം നമ്മളെ സമൂഹത്തിന്, നമുക്ക് സഹജീവിയോട് നമ്മൾ അത്രത്തോളം സ്നേഹം നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ പല പദ്ധതികളും നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. നാഷണൽ സർവീസ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ജീവദ്യുതി പോൾ ബ്ലഡ് എന്ന് പറഞ്ഞിട്ട് ഹയർ സെക്കൻഡറി തലത്തിൽ നമ്മളൊരു പ്രൊജക്ട് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആ 18 തികയാത കുട്ടികളാണ് അതിലുള്ളത്. പക്ഷേങ്കിൽ ആ കുട്ടികൾ നമ്മളെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്ന സമയത്ത് തൻ്റെ റിലേറ്റീവ് അല്ലെങ്കിൽ തൻ്റെ ഫ്രണ്ട്സ്, 18 തികഞ്ഞ ബ്ലഡ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ, അവരിൽ അവബോധം സൃഷ്ടിച്ചതിന് ശേഷമാണ് അവർ ഈ ക്യാമ്പിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കുട്ടികൾക്കും മാനസികമായ വളർച്ചയുണ്ടാവും. അന്നേരം തൻ്റെ സമൂഹത്തിനെ താൻ എങ്ങനെ സഹായിക്കണം എന്ന് തോന്നും. അപ്പോൾ അത് 18 തികയുന്നത് റിയാക്ട് ചെയ്യുകയും ആ റിയാക്ഷനിലൂടെ അയാളും ഒരു ബ്ലഡ് ഡോണറായി മാറുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ കോളേജ് തലത്തിലും നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. പരമാവധി അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് അവരെ ഒരു ലോങ് റണ്ണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: സർ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും പലർക്കും രക്തദാനം നടത്തുവാനായി ഒരു ഭയപ്പാട് കണ്ടുവരാറുണ്ട്. ഈ പ്രവണത ശരിക്കും കൃത്യമായ ഒരു അവബോധം ഇതിനെക്കുറിച്ച് ഇല്ലാത്തത് കൊണ്ടാണോ?
2: ഇപ്പോഴും അങ്ങനത്തെ ഒരു മിഥ്യ ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ചെറുങ്ങനെ ഒന്ന് കൈമുറിയോ കാലുമുറിയോ ഇത് കഴിഞ്ഞാൽ ചോര വന്നിട്ട് അയ്യോ ചോര എന്ന് പറഞ്ഞിട്ടുള്ള കരയുന്ന ഒരു ഇതിൽ നിന്നും വളർന്നെങ്കിലും ആ ചോരയോടുള്ള ഒരു ഭയം ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അത് ഒരിക്കൽ അത് തൻ്റെ സുഹൃത്തിൽ നിന്നാവാം, അല്ലെ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും വേണ്ടിയാവും, അയാൾ ഒരു ഡൊണേഷൻ നടത്തുകയാണെങ്കിൽ അയാൾ ഒരു 20 ഒരു പ്രോസസ്സാണ്. അത് തനിക്ക് അതിൽ നിന്നും ഒന്നും നഷ്ടപ്പെടാൻ ഇല്ല, ഒരു ജീവൻ അല്ലെങ്കിൽ 4 രക്ഷിക്കാൻ മാത്രമേ അതിനെ കൊണ്ട് സാധിക്കുന്നുള്ള ഒരു ബോധം അയാളിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും അയാൾ റെഗുലർ ഡോണറാവും. ഇത് ഈ പറയുന്ന ഭയപ്പാടുകളും കാര്യങ്ങളും ഇല്ലാതാവും. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. പല വെബ്പോർട്ടുകൾ വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്ക് മാസ് മീഡിയ അതുപോലെയുള്ള ഇത് വെച്ചിട്ടും ഞങ്ങൾ കൃത്യമായിട്ട്, അതായത് ഇത് ഭയപ്പാടോടെ സ്വീകരിക്കേണ്ടതല്ല. ഒരിക്കൽ നമ്മൾ ഭയപ്പാടോടുകൂടി നമ്മളത് അവിടെ പോയി ഡൊണേറ്റ് ചെയ്യുകയും, പക്ഷേ അതിനുശേഷം ഇതൊരു പ്രശ്നമില്ല, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള ഒരു ബോധം നമ്മളിലേക്ക് ഫിക്സ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേഷൻ നടത്താം.
1: സർ, ഒരു വ്യക്തിക്ക് രക്തദാനം എപ്പോൾ വേണമെങ്കിലും നടത്താമോ? അതിന് എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ?
2: അതിൽ വ്യക്തമായ ഒരു ഗൈഡ് ലൈൻ തന്നെയുണ്ട്. ഒരു വ്യക്തിക്ക് എപ്പോ എവിടെ എങ്ങനെ ബ്ലഡ് ഡൊണേഷൻ നടത്താമെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ഗൈഡ് ലൈൻ തന്നെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയസ്സാണ്. അതിൻ്റെ 18 വയസ്സ് മുതൽ നമുക്ക് 62 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 മാസം കൂടുമ്പോൾ സ്ത്രീകൾക്കും അതുപോലെ തന്നെ 3 മാസം കൂടുമ്പോൾ പുരുഷന്മാർക്കും റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. വേറൊരു ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യം കൂടി അതിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൽ HB കൗണ്ട് നോക്കും. 12.5 മിനിമം HB കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ തയ്യാറെടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഇപ്പം നാളെ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തലേന്ന് ഒരു 8 മണിക്കൂറെങ്കിലും നല്ല ഒരു ഉറക്കം എനിക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഞാൻ കൃത്യമായിട്ട് വെള്ളം എൻ്റെ ശരീരത്തിലേക്ക് എത്തിയിരിക്കണം, വെള്ളം കുടിച്ചിരിക്കണം. അതുപോലെ 24 hours മുന്നേ മദ്യപിക്കുന്ന ആളെങ്കിൽ ആ മദ്യപാനം നിർത്തണം. പുകവലി അതുപോലെയുള്ള ശീലങ്ങളുണ്ടെങ്കിൽ അതും കൂടി നിർത്തിയിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ചെയ്യെങ്കിൽ, നമ്മൾ ഇതോടുകൂടി ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂ. അതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. അത് കുറച്ചും കൂടി മെഡിക്കലാണ്. അതിൽ പറയുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും സർജിക്കൽ മെഡിക്കൽ ഇത് നമ്മളെ ശരീരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഡ്യൂറേഷൻ പറയുന്നുണ്ട്. ഓരോന്നിനും ഓരോ ഡ്യൂറേഷൻ, 6 മാസം 1 വർഷം. അതുപോലെ ഡെങ്കു വന്നിട്ടുണ്ട്, 6 മാസത്തേക്ക് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ മെഡിക്കൽ കണ്ടീഷനും കൂടി അതിലുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹൈ റിസ്ക് ബിഹേവിയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആ ബ്ലഡ് ഡൊണേഷൻ എന്നുള്ള പ്രോസസ്സിലേക്ക് പോവാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മളെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്വീകരിക്കുന്ന ആൾക്ക് സുരക്ഷിതമായ ഒരു രക്തം സ്വീകരിക്കണം. അപ്പോൾ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ഡോണർ ആദ്യം സുരക്ഷിതനായിരിക്കണം. ആ സുരക്ഷ നമ്മൾ ഈ കാര്യങ്ങളിലാണ് നമ്മൾ കഴിയുന്നത്. ഒരു കാരണവശാലും നമ്മൾ സ്വീകരിക്കുന്ന ആളേക്ക് മറ്റുള്ള ഇൻഫെക്ഷൻസ്, 5 തരത്തിലുള്ള ഇൻഫെക്ഷൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ HIV, Hepatitis B, C, സിഫിലിസ്, മലേറിയ ഇതുപോലെയുള്ള. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പോലും നമ്മൾ ഇത് നമ്മൾ സ്വീകരിക്കുന്ന ആളേക്ക് എത്താൻ പാടില്ല. അപ്പോൾ അതിൽ ആദ്യം ഞാൻ കോൺഷ്യസ് ആയിരിക്കണം, ഡോണർ കോൺഷ്യസ് ആയിരിക്കണം. ഇങ്ങനത്തെ ഇത് ഞാൻ ഒരിക്കലും പകർന്നു കൊടുക്കൂല എന്നുള്ള. അപ്പോൾ എൻ്റെ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ അതാണ്. നല്ല രീതിയിൽ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക, ഹെൽത്തിയർ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് 65 വയസ്സ് വരെ എനിക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും.
1: സാർ, അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് രക്തദാനം നടത്താമോ?
2: അത് ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. അതിൽ ഈ പറഞ്ഞതുപോലെ സിവിയർ ആണെങ്കിൽ പരമാവധി നമുക്ക് അതിൽ നിന്നും മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ കൺട്രോൾഡ് ആണെങ്കിൽ, നമുക്കിപ്പോൾ ഷുഗർ അതുപോലത്തെ ഇതിൽ കൺട്രോൾഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ അതിൽ കൃത്യമായിട്ടുണ്ട്. ആ നമ്മൾ എടുക്കുന്ന മെഡിസിനും കാര്യങ്ങളും എല്ലാം നമ്മളെ മെഡിക്കൽ ഗ്രൗണ്ടിൽ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ മെഡിക്കൽ ഓഫീസർ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവർ ഏത് മരുന്നാണ് കഴിക്കുന്നത്, പ്രഷറിൻ്റെ ഏത് മരുന്നാണ്, അപ്പോൾ അത് നോക്കിയിട്ട് അവർ നിങ്ങളെ ഡോണർ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ അവിടെ തീരുമാനിക്കും. എന്നാലും നമ്മൾ കൺട്രോൾഡ് ആണെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റുന്നതാണ്.
1: സാർ, അതുപോലെ തന്നെ ഈ രക്തദാനം ചെയ്യുന്നതിലൂടെ ദാതാവിന് ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
2: രക്തദാനം ചെയ്യുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതായത് ഞാൻ ഈ പറഞ്ഞു മുന്നേ പറഞ്ഞതുപോലെ 5 ടെസ്റ്റുകൾ നമ്മൾ ഓൾറെഡി നമ്മൾ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. HIV, Hepatitis B, C, സിഫിലിസ്, മലേറിയ, ആ രോഗങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു ടെസ്റ്റാണ് ഫസ്റ്റിൽ കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഇത് ഡെഡായി പോകുന്ന സെല്ലുകളാണ് ഞാൻ ഡൊണേറ്റ് ചെയ്ത്, നമ്മൾ ഒരു ലൈവായിട്ടുള്ള ഇത് വെച്ചിട്ട് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡൊണേഷനിലൂടെ പിന്നെയും കൂടിയും എൻ്റെ ശരീരം അതിന് വേണ്ടിയിട്ട് പുതിയ ഈ ബ്ലഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുക. അപ്പോൾ ഒരു ഉത്തേജനമാണ് നമുക്ക് അതിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് കൊളസ്ട്രോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഞാൻ ഈ പറഞ്ഞതുപോലെ അത് ഈ ഡൊണേഷനിലൂടെ നടക്കുന്നതാണെങ്കിലും ഞാൻ ഈ ഒരു പ്രാക്ടീസ് ഉണ്ട്. അതായത് എൻ്റെ സഹജീവിയെ ഒക്കെ ഒരു

0: സഹായം കൊടുക്കുക, അതെന്റെ ഒരു കടമയാണ്. ആ കടമ നിറവേറ്റുക എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഞാൻ അതിനുള്ള തയ്യാറെടുപ്പ്. ഇപ്പോ അറ്റ് പ്രസന്റ് എനിക്കൊരു എന്റെ 3 മാസം ആകുക എന്ന് പറയുന്ന സമയത്ത് ഞാനൊരു വൈബ്രേഷനായിരുന്നു. അതായത് ഇനി എനിക്ക് ജലദോഷം പിടിക്കാൻ പാടില്ല, അല്ലെ എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല, ജലദോഷം കൊണ്ട് ചുമയുണ്ടെന്ന് പറഞ്ഞാൽ ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ മഴ നനയാണ്ട് ഈ ആഴ്ച എങ്ങനെയെങ്കിലും ആ രീതിയിൽ എനിക്ക് കടന്നുപോയാൽ മാത്രമേ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ തന്നെ അതൊരു ഒരു പശ്ചാത്തലത്തിന്റെ ഒരു മോഡലാണുള്ളത്. കാരണം ഞാൻ 18 വയസ്സ് കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് NCC-ക്കുള്ള സമയത്തും, രണ്ടാമത്തെ എന്റെ അമ്മേന്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ബ്ലഡ് കൊടുത്തത്. പക്ഷേ എനിക്ക് അന്ന് റെഗുലറായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള ഇതിനെ കുറിച്ചിട്ട് ആരും എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും ഞാൻ ഈ കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലിൽ വന്നതിന് ശേഷമാണ് എനിക്ക് റെഗുലർ ബ്ലഡ് ഡൊണേഷൻ കൊടുക്കാമെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എൻ്റെ ഒരു 22 കൊല്ലത്തോളം എനിക്ക് നഷ്ടപ്പെട്ടു ഇതിൽ നിന്ന്. എന്റെ സഹജീവിയെ എനിക്ക് സഹായിക്കാൻ പറ്റിയില്ല, അതൊരു പത്തറ്റിക് സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് നമ്മൾ ഒരു ഒരാളുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തൻ്റെ സഹജീവിയെ, സഹജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയാണ്, അയാൾ ഏറ്റവും ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണുള്ളത്. അപ്പോൾ നമ്മളെ ഭരണഘടന തന്നെ പറയുന്നത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അയാൾക്ക് എത്രത്തോളം അവകാശമുണ്ട്? അയാൾക്കുള്ള ജീവിക്കാനുള്ള അവകാശം കൊടുക്കേണ്ടത് എൻ്റെ കടമയാണെങ്കിൽ ഞാൻ എൻ്റെ കടമ നിറവേറ്റണം. അല്ലാതെ അതൊരു ദാനോ കാര്യങ്ങളോ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. എൻ്റെ കടമ കൃത്യമായിട്ട് നിറവേറ്റി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഷോർട്ടേജുകളും കാര്യങ്ങളും നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും.
1: സർ, ഒരാൾക്ക് രക്തദാനം ചെയ്യാൻ സന്നദ്ധതയുണ്ടെങ്കിൽ ഏത് ആശുപത്രിയിൽ ചെന്നാലും രക്തദാനം ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ഇതിനായി എന്തെങ്കിലും പ്രത്യേക സംവിധാനം നിലവിലുണ്ടോ?
0: അതായത് കേരളത്തിൽ ഇന്ന് 206 ബ്ലഡ് സെന്റർ, ലൈസൻസ്ഡ് ബ്ലഡ് സെന്ററുകളാണുള്ളത്. അതുപോലെ തന്നെ അതിൽ 45 എണ്ണം നമ്മൾ സർക്കാർ മേഖലയിലുള്ളതാണുള്ളത്. മെഡിക്കൽ കോളേജ്, അതുപോലെ ജനറൽ ഹോസ്പിറ്റൽ ഉണ്ട്, DH താലൂക്ക് ആശുപത്രി ഉണ്ട്. അവരെ നീഡ് അനുസരിച്ചിട്ട്, അവിടെയുള്ള ബ്ലഡിന്റെ നീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ അവർ ലൈസൻസിന് അപ്ലിക്കേഷൻ കൊടുക്കുന്നതും അവർക്ക് ലൈസൻസ് കിട്ടുന്നതും ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പൊ ആ മേഖലകളിൽ, ലൈസൻസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേഷൻ നമുക്ക് നടത്താൻ പറ്റൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പൗരന് ഇതും കൂടി ബോധം ഉണ്ടായിരിക്കണം. അതായത് ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ബ്ലീഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഇല്ലീഗലായിട്ടുള്ള പ്രവൃത്തിയാണ് ആ ഹോസ്പിറ്റൽ അതോറിറ്റി ചെയ്യുന്നത്. അതോടൊപ്പം ഞാനും കൂടി അതിന്റെ ഭാഗവാക്കാവുന്നു. അപ്പോൾ അതുകൂടി പ്രിവെന്റ് ചെയ്യണം. അപ്പോൾ ഒരു ഡൊണേഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു രക്തത്തിന്റെ ആവശ്യം വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ചോദിക്കാം, പൗരന് ചോദിക്കാം, ഇത് ലൈസൻസ്ഡ് ബ്ലഡ് ബാങ്ക് അല്ലേ, ലൈസൻസ് അവർ പബ്ലിക്കിന് കാണേണ്ട രീതിയിൽ പുറത്ത് തൂക്കി വെച്ചിരിക്കണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. അത് അവർ പാലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ബ്ലഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരേ സമയത്ത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ബ്ലഡ് കൊടുക്കാം. അപ്പോൾ കൊടുക്കുന്ന തന്നെ പൗരന്റെ ഉത്തരവാദിത്തമാണ് അത് ലൈസൻസ്ഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതും നമ്മൾ. കാരണം എല്ലാ സർക്കാർ സംവിധാനത്തിലും അവിടെ പോയി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൗരൻ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ പൗരൻ അത് ചെക്ക് ചെയ്യാൻ പറ്റും, ലൈസൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ബ്ലീഡിങ് ടൈം ഉണ്ട്. പിന്നെ എല്ലാവരുടെയും പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് 6 ആഴ്ച നമ്മളെ ബ്ലഡ് സെന്റർ പ്രവർത്തിക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യം. സത്യത്തിൽ ബ്ലഡ് സെന്റർ പ്രവർത്തിക്കേണ്ടത് 24 hours ആണ്. 24 മണിക്കൂറും ബ്ലഡ് സെന്റർ പ്രവർത്തിക്കണം. പക്ഷേങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമുണ്ട്, അതിനൊരു പീരീഡ് കണക്കാക്കിയിട്ടുണ്ട്. നമ്മൾ രാവിലെ 9 മണി മുതൽ ഉച്ചക്ക് വരെയാണ് നമ്മൾ ബ്ലീഡിങ് ടൈം നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേങ്കിൽ അവിടുന്ന് ബ്ലഡ് കൊടുക്കുന്നത് 24 മണിക്കൂറാണ്. അത് ഏത് പാതിരാത്രി ആയി കഴിഞ്ഞാലും നമ്മൾ ബ്ലഡ് ഇഷ്യൂ ചെയ്യണം, രോഗിക്ക് നമ്മൾ ബ്ലഡ് കൊടുത്തിരിക്കണം. പക്ഷേ ബ്ലീഡിങ് ടൈം അതിന് നമ്മളെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ, നമ്മളെ ക്ലൈമറ്റ് ഇതെല്ലാം നോക്കിയിട്ട് രാവിലെ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു, ഭക്ഷണം കഴിച്ച് വന്നിട്ട് നമ്മൾ ഒരു മണി കഴിഞ്ഞു, പിന്നെ ഞാൻ വെള്ളമൊന്നും കുടിച്ചിട്ടില്ല, 1 മണി കഴിഞ്ഞ് 1-2 മണി സമയത്ത് ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൊലാപ്സ് ആവും അന്ന്. അപ്പോൾ ആ ഒരു, അതായത് നമ്മൾ വെള്ളം കുടിച്ചു, നമ്മൾ ഭക്ഷണം കഴിച്ചു, അതിനുശേഷമാണ് നമ്മൾ ബ്ലീഡിങ്ങിലേക്ക് പോകുന്നത്. അത് ഞാൻ പറഞ്ഞു അതിനുള്ള ഒരു തയ്യാറെടുപ്പുണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള. ആ തയ്യാറെടുപ്പ് നമ്മളെ കണ്ടീഷൻ അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട്. എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ നോമ്പ് കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ ബ്ലഡ് ഷോർട്ടേജ് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഒരു ഡ്രൈവ് ആൾക്കാർക്ക്, അതായത് അവർ പകല് ഫുള്ള് ഭക്ഷണം കഴിക്കാതെ നോമ്പ് എടുത്തിരിക്കുന്നതാണ്, അതിനുശേഷം അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ നോമ്പ് തുറ പോലും നമ്മളെ ബ്ലഡ് സെന്ററിൽ നടക്കുന്നുണ്ട്. നോമ്പ് തുറ നടന്നതിന് ശേഷം നമ്മൾ ബ്ലീഡ് ചെയ്യുന്ന കണ്ടീഷനും നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ശ്രീചിത്ര അതുപോലെയുള്ള സെന്റർ ഷോർട്ടേജ് വരുന്ന ആ മൊമെന്റിൽ നമ്മൾ ഇതുപോലത്തെ പ്രിക്കോഷൻസ് എടുത്തിട്ട് കാര്യങ്ങൾ നിർവഹിക്കണം.
1: സർ, ലോക രക്തദാതാ ദിനത്തോടനുബന്ധിച്ച് പൊതുജനങ്ങളോട് അങ്ങേക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്?
0: എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ, അതായത് നമ്മൾ ഒരു പൗരൻ, നമ്മളൊരു രാജ്യത്തെ പൗരൻ എന്നുള്ള രീതിയിൽ തൻ്റെ സഹജീവിയോട് ഒരു കടമ നിറവേറ്റാനുണ്ട്. അത് കൃത്യമായിട്ട് നിറവേറ്റുക. ആ നിറവേറ്റുന്നത് ഒരു പ്രാവശ്യമല്ല, റെഗുലറായിട്ട് ഞങ്ങൾക്ക് ഏത് സമയം വരെ, അതായത് ഞാൻ പറഞ്ഞ പോലെ 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ നമുക്ക് ആ കടമ നമുക്ക് നിർവഹിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ തൻ്റെ കടമയായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നിയറസ്റ്റ് ബ്ലഡ് സെന്ററിൽ

0: റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സമയത്തിൽ എനിക്ക് പറയാനുള്ളത്.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി.

0: മണി. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. സ്ത്രീകളെ ആദരവോടുകൂടി കാണണമെന്ന സന്ദേശമാണ് KSRTC സൗജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനി മുന്നോട്ട് വെക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തിന് അഭിമാന നിമിഷമാണിതെന്ന് സൗജന്യ യാത്രയുടെ സംസ്ഥാനതല ചടങ്ങ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പറഞ്ഞു. UDF ഗവൺമെന്റ് അധികാരത്തിലേറി ഒരു മാസം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സ്വകാര്യ ബസുകൾ പൊതുഗതാഗതത്തിന്റെ ഭാഗമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രിയദർശിനി പദ്ധതിയുടെ ആദ്യഘട്ടമാണിതെന്നും ഗവൺമെന്റ് സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ല ഇതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സമൂഹത്തിന്റെ നാനാതുറകളിലെയും സ്ത്രീകൾക്ക് പദ്ധതി സഹായകരമാകുമെന്നും VD സതീശൻ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രി CP ജോണും പ്രിയദർശിനി ബസിൽ യാത്ര ചെയ്തു. സംസ്ഥാനത്താകെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് സൌജന്യ യാത്ര ലഭ്യമാക്കുക. തിരിച്ചറിയുന്നതിന് ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാകും. നിലവിൽ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിലേതുപോലെ 15 കിലോ വരെ ലഗേജ് സൌജന്യമായി കൊണ്ടുപോകാം. സ്ത്രീകൾക്കൊപ്പം 4 മുതൽ 11 വരെ പ്രായക്കാരായ ആൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പണം നൽകി ഹാഫ് ടിക്കറ്റ് എടുക്കണം. കണ്ടക്ടറിൽ നിന്ന് പ്രിയദർശിനി ടിക്കറ്റ് വാങ്ങിയ ശേഷം സൌജന്യമായി യാത്ര ചെയ്യാൻ സാധിക്കും. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി ബസ്സുകളിലാണ് സൌജന്യം ലഭ്യമാവുക. നാടിന്റെയും പൊതുഗതാഗത സമ്പ്രദായത്തിന്റെയും ചരിത്രത്തിലെ നാഴികക്കല്ലാണ് പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെന്ന് മന്ത്രി CP ജോൺ പറഞ്ഞു. KSRTCയെ കൂടുതൽ ജനകീയവൽക്കരിക്കുകയും വികേന്ദ്രീകരിക്കുകയുമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായ മന്ത്രി പറഞ്ഞു. LDF ഗവൺമെന്റ് കൊണ്ടുവന്ന ഗ്രാമവണ്ടി പദ്ധതി വിപുലമായി നടപ്പാക്കുമെന്നും സംസ്ഥാനത്തെ മുഴുവൻ ബസ് ഡിപ്പോകളും ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംരക്ഷിക്കുമെന്നും CP ജോൺ അറിയിച്ചു. നിയമസഭയിൽ പ്രാതിനിധ്യം നേടിയ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ഉൾപ്പെടുത്തിയായിരിക്കും സമിതികൾ രൂപീകരിക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയുടെ കോഴിക്കോട് ജില്ലാതല പരിപാടി മാവൂർ റോഡ് KSRTC ബസ് സ്റ്റാൻഡിൽ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. കെ ജയന്ത് MLA അധ്യക്ഷനായിരുന്നു. ഷാഫി പറമ്പിൽ MP മുഖ്യാതിഥിയായി. US മിസോറിയിൽ വിമാനം തകർന്നു വീണ് വിമാനത്തിലുണ്ടായിരുന്ന 12 യാത്രക്കാരും കൊല്ലപ്പെട്ടു. ഇവരെ സ്കൈഡൈവിംഗിനായി കൊണ്ടുപോകുകയായിരുന്നുവെന്ന് മിസോറി ഹൈവേ പട്രോൾ അധികൃതർ അറിയിച്ചു. മഹാരാഷ്ട്രയിലെ സോളാപൂർ ഗ്രാമത്തിൽ പിക്കപ്പ് വാൻ കിണറ്റിൽ വീണ് 8 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം അറിയിച്ചു. ദുഃഖിതരായ കുടുംബങ്ങളോടൊപ്പമാണ് ചിന്തകളെന്നും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായും നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ഉത്തർപ്രദേശിലെ നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വാണിജ്യ സർവീസുകൾക്ക് ആരംഭം കുറിച്ചു. രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു പറഞ്ഞു. ലോകോത്തര വ്യോമയാന അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനത്തിന്റെ ഫലമാണ് വിമാനത്താവളമെന്നും രാംമോഹൻ നായിഡു അറിയിച്ചു. പാർട്ടി MLA മാരുടെ വ്യാജ ഒപ്പ് കേസിൽ പങ്കുണ്ടെന്നാരോപിച്ച് കുറ്റാന്വേഷണ സംഘം തൃണമൂൽ കോൺഗ്രസ് MP അഭിഷേക് ബാനർജിയെ ചോദ്യം ചെയ്തു. കൊൽക്കത്തയിലെ CID ആസ്ഥാനമായ ഭവാനി ഭവനിലാണ് തൃണമൂൽ കോൺഗ്രസ് MLA കുനാൽ ഘോഷിനെയും അഭിഷേക് ബാനർജിയെയും ചോദ്യം ചെയ്തത്. കർണാടക അതിർത്തിയിലെ കബനി നദിക്കു കുറുകെ ബൈരക്കുപ്പ പാലത്തിന്റെ നിർമ്മാണത്തിനാവശ്യമായ നടപടി വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ മന്ത്രി PK ബഷീറിനെ അറിയിച്ചു. ഇന്നലെ ബംഗളൂരുവിൽ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം DK ശിവകുമാറാണ് ഇക്കാര്യം പറഞ്ഞത്. വയനാട് ജില്ലയിലെ പെരിക്കല്ലൂരിനെയും കർണാടക കുടക് ജില്ലയിലെ ബൈരക്കുപ്പയെയും ബന്ധിപ്പിക്കുന്നതാണ് പാലം. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മെഡിക്കൽ കോളേജ് സന്ദർശിച്ച മന്ത്രി ഡോക്ടർമാരുമായും നഴ്സിംഗ് ജീവനക്കാരുമായും ആശയവിനിമയം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു. ഇന്നലെ ലഭിച്ച 8 പേരുടെ പരിശോധനാ ഫലം ഉൾപ്പെടെ 11 പേരുടെയും ഫലങ്ങൾ നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഇറാന്റെയും അമേരിക്കയുടെയും സമാധാന കരാറിനെ ലോക നേതാക്കൾ സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യയിൽ സമാധാന സ്ഥിരത പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന സുപ്രധാന നയതന്ത്ര മുന്നേറ്റമാണിതെന്ന് നേതാക്കൾ വിശേഷിപ്പിച്ചു. രണ്ട് രാജ്യങ്ങളും തമ്മിലെ ധാരണ സാധ്യമാക്കുന്നതിൽ പ്രാദേശിക അന്തർദേശീയ പ്രവർത്തകർ വഹിച്ച പങ്കിനെ ഖത്തർ പ്രധാനമന്ത്രി

0: മന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി സ്വാഗതം ചെയ്തു. 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രഞ്ച് നഗരമായ എവിയനിൽ ഇന്ന് തുടക്കമാകും. 3 ദിവസത്തെ പരിപാടിക്ക് ലോക നേതാക്കളും പ്രതിനിധികളും എത്തുന്നതോടെ എവിയൻ ആഗോള നയതന്ത്രത്തിന്റെ കേന്ദ്രമായി മാറും. ബ്രിട്ടൻ, അമേരിക്ക, കാനഡ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവയുൾപ്പെടെ G7 രാജ്യങ്ങളിലെ നേതാക്കളെയും യൂറോപ്യൻ കൌൺസിൽ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമാരെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വൈകിട്ട് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. നിയമസഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ വൻ പരാജയം LDF അർഹിക്കുന്നതല്ലെങ്കിലും കാര്യങ്ങൾ യാഥാർത്ഥ്യബോധ്യത്തോടെ ഉൾക്കൊള്ളണമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. മലപ്പുറം അരീക്കോട് EMSന്റെ ലോകം സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CMRൽ എക്സാലോജിക് മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസിൽ CMRൽ കമ്പനിയുടെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരായേക്കും. കേസിൽ മറ്റന്നാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ED വീണ്ടും സമൻസ് നൽകിയിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എഫിൽ സ്വീഡൻ തുനീഷ്യയെ 1-5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ്പ് വെർദയെ രാത്രി 9:30 നേരിടും. ബർമിംഗ്ഹാമിൽ വനിതകളുടെ ICC 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ 64 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ത്യ ഉയർത്തിയ 171 റൺസ് ലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന് 17 ഓവറിൽ 106 റൺസ് എടുക്കാനേ. 44 പന്തിൽ നിന്ന് 68 റൺസ് നേടിയ ഇന്ത്യയുടെ സ്മൃതിയാണ് ടോപ് സ്കോറർ. ദീപ്തി ശർമ്മയാണ് കളിയിലെ താരം. മറ്റൊരു മത്സരത്തിൽ നെതർലൻഡ്സിനെതിരെ ബംഗ്ലാദേശ് 6 വിക്കറ്റിന്റെ നേടി. തുർക്കിയിലെ അന്റാലിയയിലെ 50 ലോകകപ്പ് മത്സരത്തിൽ മിക്സഡ് ടീം ഇനത്തിൽ ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവരെയും കുംകും മൊഹോദും സ്വർണ്ണ മെഡൽ നേടി. നിലവിലെ ഒളിമ്പിക്സ് ചാമ്പ്യന്മാരായ ദക്ഷിണ കൊറിയൻ താരങ്ങളെയാണ് ഇന്ത്യൻ താരങ്ങൾ തോൽപ്പിച്ചത്. പുരുഷ വ്യക്തിഗത ഇനം ദക്ഷിണ കൊറിയൻ താരത്തെ തോൽപ്പിച്ച് സ്വർണ്ണ മെഡൽ നേടി. 50th ലോകകപ്പ് മത്സരത്തിൽ ഇതാദ്യമായാണ് ഇന്ത്യ 2 സ്വർണ്ണ മെഡലുകൾ നേടുന്നത്. ഹയർ സെക്കൻഡറി +1 പ്രവേശനത്തിന് ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഇന്നു മുതൽ June 17 വൈകിട്ട് 5 വരെ രക്ഷാകർത്താക്കളോടൊപ്പം അതത് സ്കൂളുകളിൽ ഹാജരായി പ്രവേശനം നേടേണ്ടതാണ്. ആദ്യ ഓപ്ഷൻ ലഭിച്ചവർ ഫീസടച്ച് സ്ഥിരപ്രവേശനം നേടണം. മറ്റ് ഓപ്ഷനുകളിൽ സ്ഥിരപ്രവേശനമോ താൽക്കാലിക പ്രവേശനമോ നേടാം. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും താൽക്കാലിക പ്രവേശനം നേടാത്തവരെ തുടർ അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NEET UG പുനഃപരീക്ഷയ്ക്ക് അഡ്മിറ്റ് കാർഡുകൾ പുറത്തിറക്കി. NTA യുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. ഈ മാസം 21-ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷ സെമിനാർ സംഘടിപ്പിച്ചു. അരീക്കോട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ നിന്ന് വിരമിച്ച പ്രോഗ്രാം വാർത്താവിഭാഗം ഉദ്യോഗസ്ഥരെ ചടങ്ങിൽ ആദരിച്ചു. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ബോധവൽക്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും June 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനതല ബോധവൽക്കരണ ദിനാചരണ പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ആഗോള കാറ്റാടി ദിനം. കാറ്റാടിയിലൂടെ ലഭിക്കുന്ന ഊർജ്ജത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ കാറ്റാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. കാറ്റാടി ഊർജ്ജം അഭിലാഷത്തിൽ നിന്നും ത്വരിതപ്പെടുത്തലേക്ക് എന്ന വിഷയത്തിൽ ഇന്ന് ഗോവയിൽ ആഗോള കാറ്റാടി ദിന സമ്മേളനം സംഘടിപ്പിക്കും. നമ്മുടെ കാറ്റ് നമ്മുടെ സമൂഹം എന്നതാണ് ഈ വർഷത്തെ കാറ്റാടി ദിന പ്രമേയം. 41 ദിവസം നീണ്ടു നിൽക്കുന്ന തുരിയം സംഗീതോത്സവം നാളെ കണ്ണൂർ പയ്യന്നൂരിൽ ആരംഭിക്കും. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട് പള്ളിക്കര കല്ലിങ്കാലിൽ കുളിക്കാനിറങ്ങിയ 2 യുവാക്കളെ കടലിൽ കാണാതായി. ബേക്കലിൽ ബീച്ച് കാണാനെത്തിയ 4-അംഗ സംഘത്തിലെ 2 പേരെയാണ് ഇന്നലെ വൈകിട്ട് കാണാതായത്. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് നിർമ്മാണത്തിലെ ഗുരുതര ക്രമക്കേടുകൾ പരിഹരിച്ച് പദ്ധതി പ്രാവർത്തികമാക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, പൊതുമരാമത്ത് മന്ത്രി എന്നിവർക്ക് നിവേദനം നൽകാൻ ആക്ഷൻ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് മാത്യു കട്ടിക്കാന അധ്യക്ഷനായിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ജഗ്ജിത് സിംഗ് പാടിയത് ചിത്രം അർത്ഥ്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: അഭിജിത്തും പൂർണിമയും സംഘവും പാടിയത് ചിത്രം മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഖിലാഡി.

0: ஒன் பேக்கேஜ் சஞ்சரிக்காம் சினிமை கப்பம் ஞாயிற்றுகளில் கிருத்யம் 4 மணிக்ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: കവിതാ കൃഷ്ണമൂർത്തിയും സംഘവും, ചിത്രം മിസ്റ്റർ ഇന്ത്യ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇന്ന് ഷില്ലോങ് സന്ദർശിക്കും. ഷില്ലോങ്ങിലെ മാവ്കാസിയാങ്ങിൽ ലാരിറ്റി പെർഫോമൻസ് സെന്ററിൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ഉച്ചകോടിയും പ്രദർശനവും ഗഡ്കരി ഉദ്ഘാടനം ചെയ്യും. സ്വകാര്യ ബസ്സുകൾ പൊതുഗതാഗതത്തിന്റെ ഭാഗമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രിയദർശിനി പദ്ധതിയുടെ ആദ്യഘട്ടമാണ് സ്ത്രീകളുടെ സൌജന്യയാത്രയെന്നും ഗവൺമെന്റ് സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ലെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. പൌരസമൂഹത്തിന്റെ സ്വത്താണ് KSRTC എന്നും ഡിപ്പോകൾ ജനകീയ ഡിപ്പോകളാക്കി മാറ്റി പരിപാലിക്കുമെന്നും മന്ത്രി CP ജോൺ. തിരുവനന്തപുരത്ത് KSRTC പ്രിയദർശിനി സൌജന്യയാത്രാ പദ്ധതി ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷിവകുപ്പിന്റെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ആകാശവാണി FM റേഡിയോ കാർഷിക പരിപാടിയായ ഞാറ്റുവേലയിൽ ഓണത്തിനൊരുങ്ങാം വിളവിന്റെ വിസ്മയം എന്ന സമഗ്ര പച്ചക്കറി പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. മന്ത്രി ടി സിദ്ദിഖ് പരമ്പരയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കം കുറിക്കും. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. അടുത്ത മാസം 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. സെൻസസ് 2027 ഭാഗമായ ഒന്നാംഘട്ട പ്രവർത്തനങ്ങൾക്ക് തിരുവനന്തപുരം ജില്ല സജ്ജമായി. ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ വിവരശേഖരണത്തിന് വിപുലമായ ഉദ്യോഗസ്ഥ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. തുർക്കിയിലെ അറ്റ്ലാന്റയിൽ അമ്പെയ്ത്ത് ലോകകപ്പിൽ ആദ്യ വ്യക്തിഗത സ്വർണമെഡലും റീകോ മിക്സഡ് ടീം ഇനത്തിൽ രണ്ടാം സ്വർണമെഡലും നേടിയ ധീരജിനെയും സഹതാരങ്ങളെയും ആന്ധ്രാപ്രദേശ് ഗവർണർ S അബ്ദുൾ നസീർ അഭിനന്ദിച്ചു. ഈ നേട്ടം ആന്ധ്രാപ്രദേശിനും രാജ്യത്തിനും അഭിമാനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് F മത്സരത്തിൽ സ്വീഡൻ ടുണീഷ്യയെ 1-5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. രാത്രി 9:30 മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ്പ് വെർദയെ നേരിടും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ആകാശവാണി. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. ഈ മാസം 24-ന് ആചരിക്കുന്ന പാസ്പോർട്ട് സേവാദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇന്നീ പരിപാടിയിൽ മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. നിങ്ങൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495564321, 9496596321. സ്റ്റുഡിയോയിൽ ശ്രീമതി ജീവ മരിയ ജോയോട് സംസാരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ വി എസ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഹലോ ആകാശവാണിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് നമ്മളൊപ്പമുള്ളത് നമ്മുടെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ട്രിവാൻഡ്രം ശ്രീമതി മരിയ ജീവ മരിയ ജോയ എഫ് എസ് ആണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം.
2: നമസ്കാരം. താങ്ക് യു.
1: പാസ്പോർട്ട് നമുക്ക് ഒരു കേവലം ഒരു യാത്രാരേഖ എന്നതിലുപരി വിദേശ രാജ്യങ്ങളിൽ ഒരു ഇന്ത്യൻ പൗരന്റെ പൗരത്വവും ഐഡന്റിറ്റിയും തെളിയിക്കുന്ന ഒരു രേഖയും കൂടെയാണല്ലോ. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ പുറത്തോട്ട് വിദേശത്തോട് പോകുന്ന ഒരു സാഹചര്യത്തിൽ പാസ്പോർട്ടിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ പാസ്പോർട്ട് സേവാ ദിവസ് ആചരിക്കുന്നത്, ജൂൺ 24 എല്ലാ വർഷവും. അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്?
2: നമ്മുടെ മെയിൻ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിലെ പാസ്പോർട്ട് ഒരു യാത്രാ ഡോക്യുമെന്റായിട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് ഒരു അതിന് അടിസ്ഥാനപരമായിട്ട് ഒരു ലോ ഇല്ലായിരുന്നു. 1967 പാസ്പോർട്ട് ആക്ട് നിലവിൽ വരുന്നത്. അത് ഇനാക്ട് ചെയ്ത ഡേ ആണ് ജൂൺ 24 എന്ന് പറയുന്നത്. പാസ്പോർട്ട് ഒരു യാത്രാരേഖയാണ്. നമ്മൾ വിദേശത്ത് പോകുന്ന സമയത്ത് അത് ആണ് ആ ഒരു വ്യക്തിയുടെ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി. അത് ഐഡന്റിഫൈ ഏത് നാഷണൽ ആണെന്ന് ഐഡന്റിഫൈ എന്നിട്ട് പറയും. എന്നാലും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ശരിക്കും ഒരു സിറ്റിസൺഷിപ്പ് പ്രൂഫും ഇല്ല. പൗരത്വം തെളിയിക്കുന്ന ഒരു രേഖയും നമുക്ക് നാട്ടിലില്ല, ഡോക്യുമെന്റ് ഇല്ല. എന്നാലും മാക്സിമം ഏറ്റവും കൂടുതൽ വെരിഫിക്കേഷനും മറ്റു ഡോക്യുമെന്റ്സ് എല്ലാം പരിശോധിച്ച്

0: തിരിച്ച് ഇഷ്യൂ ചെയ്യുന്ന രീതിയിൽ പാസ്പോർട്ടിന് ഒരുപാട് ആധികാരികത ഉണ്ട്. എന്നാലും എസൻഷ്യലി പാസ്പോർട്ട് ഒരു യാത്രാ ഡോക്യുമെന്റ് ആണ്. പലതരത്തിലുള്ള ട്രാവൽ ഡോക്യുമെന്റ് ഉണ്ട്. നമ്മൾ ഒരാൾ വിദേശത്ത് നിന്ന് എമർജൻസി ആയിട്ട് നാട്ടിൽ വരുമ്പോൾ കൊടുക്കുന്ന എമർജൻസി സർട്ടിഫിക്കറ്റ്, അതുപോലെ ഇന്ത്യൻ പാസ്പോർട്ട് കൊടുക്കാൻ പറ്റാത്ത ചില കാറ്റഗറീസിന് ചിലപ്പോൾ നമ്മൾ യാത്രയ്ക്ക് കൊടുക്കുന്ന ഐഡന്റിറ്റി സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്. കോമൺ ആയിട്ടുള്ളതും എല്ലാവർക്കും ഏറ്റവും പരിചിതമായതാണ് പാസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പാസ്പോർട്ട് ആക്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇന്ത്യയുടെ ബോർഡേഴ്സ് വിട്ട് ആർക്ക് വെളിയിൽ പോകണമെങ്കിലും ആർക്ക് ഉള്ളിലോട്ട് വരണമെന്നുണ്ടെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ട്രാവൽ ഡോക്യുമെന്റ് വെച്ച് മാത്രമേ പറ്റുകയുള്ളൂ. അപ്പൊ ഇന്ന് വേൾഡ് വളരെ ഇന്റർ കണക്റ്റഡ് ആണ്. എല്ലാവരും യാത്ര ചെയ്യുന്നു. നമുക്കാണെങ്കിലും ആ ഒരു ഫ്രഷ് പാസ്പോർട്ടിന്റെ എണ്ണം, അതായത് ആദ്യമായിട്ട് പാസ്പോർട്ട് എടുക്കുന്നവരുടെ തന്നെ ഇപ്പോഴും വളരെ ഹൈ ആയിട്ട് പോകുന്നു. അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും പാസ്പോർട്ടിന്റെ ഒരു പോപ്പുലാരിറ്റിയും കാണിക്കുന്നു.
1: അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ദിവസം ആചരിക്കുന്നത്.
0: അതെ അതെ, അത് ആ ഒരു ലോ ബേസിസിൽ നമ്മൾ എടുത്തതിന്റെ ഒരു ഡേ ആണ്. പിന്നെ ആ പാസ്പോർട്ട് സേവാ ദിവസ്, കാരണം നമുക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇത് ഏറ്റവും ട്രാൻസ്പെറന്റ് റിലയബിൾ മാനറിൽ എല്ലാവർക്കും പാസ്പോർട്ട് എത്തണം. അതിന് വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല. എത്ര പ്രായത്തിലുള്ളവർക്കും എത്ര വിദ്യാഭ്യാസ യോഗ്യത നേടിയവർക്കും ഒക്കെ പാസ്പോർട്ട് എടുക്കാം. അപ്പൊ അത് ഒരു ജനസേവ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പാസ്പോർട്ട് സേവ ആയിട്ട് നമ്മൾ അന്നേ
1: കൊടുക്കുന്നത്. അപ്പൊ നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം.
2: നമസ്കാരം സാർ.
1: ഗുഡ് മോർണിംഗ്. ആരാണ്?
2: ഞാൻ കഴക്കൂട്ടത്ത് നിസാറുദ്ദീനാണ്.
1: ശരി, ചോദിച്ചോളൂ മാഡത്തിനോട്.
2: സാറെ, ഞാൻ 10-29 കൊല്ലം ഗൾഫിലുണ്ടായ ആളാണ്.
0: ഓക്കെ
2: മാഡം, ഞാന് പിന്നെ എന്റെ ഒരു 22 മാസമായപ്പോ 1991 ഗൾഫ് യുദ്ധം തുടങ്ങി.
0: ഓക്കെ,
2: അപ്പോ എനിക്ക് അവിടെ നിന്ന് തിരിച്ചു വരേണ്ടി വന്നു. അപ്പോ 2 വർഷം കഴിഞ്ഞേ ഗൾഫിലോട്ട് പിന്നെ കയറാൻ പറ്റുള്ളൂ, സൗദിയിലോട്ട്. അങ്ങനെ ചേട്ടൻ 17 മാസം ആയപ്പോഴെനിക്ക് അടുത്തൊരു വിസ അയച്ചു.
0: ഓക്കെ,
2: അങ്ങനെ എനിക്ക് ഒരു സെക്കൻഡ് പാസ്പോർട്ട് എടുക്കേണ്ടി വന്നു.
0: ഓക്കെ,
2: അത് ഒരു ഓഫീസ് വഴിയാണ് എടുത്തത്, കഴക്കൂട്ടത്ത് ഒരു ട്രാവൽസ് വഴി.
0: ശരി.
2: ഇപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ 1 വർഷത്തെ വ്യത്യാസം ഉണ്ടായിരുന്നു.
0: ഓക്കെ,
2: ഇപ്പൊ അഡ്രസ്സൊക്കെ മാറ്റി വെച്ചാണ് 2-ാമത്തെ പാസ്പോർട്ട് എടുത്തത്. അപ്പൊ ഇനി എനിക്ക് അതിനെ പുതുക്കണമെന്ന് പറഞ്ഞ് ഞാൻ പാസ്പോർട്ട് ഓഫീസിന്റെ അവിടെ ചെന്ന് അവിടെ ഒരു ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോ അവര് പറയുന്നത് പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് വ്യത്യാസമുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. എനിക്ക് ആ പാസ്പോർട്ട് പുതുക്കി എടുക്കാൻ പറ്റുമോ മാഡം?
0: അതൊന്ന് മെയിൻ ഓഫീസിൽ തന്നെ വന്ന് നോക്കണം. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഫയൽ നോക്കിയാലേ പറയാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ഒരു പാസ്പോർട്ട് നിലവിലിരിക്കുമ്പോൾ നമ്മൾ മറ്റു വിവരങ്ങൾ വെച്ചൊരു പാസ്പോർട്ട് എടുക്കുന്നത് കറക്റ്റ് അല്ല. അപ്പോൾ മെയിൻ ഓഫീസിൽ, ഞങ്ങളുടെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് കൈതമുക്കിൽ തന്നെ ഒന്ന് അവൈലബിൾ ആയിട്ടുള്ള പാസ്പോർട്ടും ഡോക്യുമെന്റും ആയിട്ട് വരും. അപ്പോയിന്റ്മെന്റ് ആവശ്യമില്ല. 9:30 മുതൽ 12:30 വരെ ബുധൻ ഒഴിച്ചുള്ള ദിവസങ്ങളിൽ വരാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിച്ചിട്ട് കറക്റ്റ് ആയിട്ട് അഡ്വൈസ് ചെയ്യാം.
2: ഓക്കെ ഓക്കെ മാഡം,
0: താങ്ക്
1: യു. ഇദ്ദേഹം ചോദിച്ചത് റിന്യൂവൽ അല്ലെങ്കിൽ റീഇഷ്യൂ, ഇത് രണ്ടും ഒന്ന് തന്നെ,
0: സെയിം തന്നെ, വേർഡ് സെയിം തന്നെയാണ്. പാസ്പോർട്ട് പുതുക്കുക എന്നുള്ളതാണ്. കാരണം പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹാൻഡ് റിട്ടേൺ പാസ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പേജ് തീർന്ന് പോകുമ്പോൾ അതേ നമ്പറിൽ പാസ്പോർട്ട് റീഇഷ്യൂ ചെയ്യും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പുതുക്കുന്ന സമയത്ത് എന്റെ ഈ ന്യൂ പാസ്പോർട്ട് നമ്പർ മാത്രമേ പറ്റുള്ളൂ. അതാണ് അന്ന് റീഇഷ്യൂ എന്ന് വേർഡ് പറയുന്നത്. കാരണം ഇതേ പാസ്പോർട്ട് നമ്പർ വെച്ച് റീഇഷ്യൂ ചെയ്യും. ഡേറ്റ് എന്തെങ്കിലും അല്ലെങ്കിൽ ഈവൻ ഡാമേജ്ഡോ അങ്ങനത്തെ ചെറിയ ഡാമേജ്ഡ് വരുമ്പോഴും ശരിക്കും അതേ നമ്പർ വെച്ച് തന്നെ റീഇഷ്യൂ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നെല്ലാം റിന്യൂവൽ ആണ്. കാരണം ഡിഫറെന്റ് ആയിട്ടുള്ള പാസ്പോർട്ട് നമ്പർ ആണ് നമ്മൾ പാസ്പോർട്ട് ഇപ്പൊ പുതുക്കുമ്പോൾ കിട്ടുന്നത്. ആ സെയിം നമ്പർ ഉണ്ടാവില്ല.
1: ശരി. അപ്പൊ പാസ്പോർട്ട് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പൊ ഏത് തരം, എത്ര തരം പാസ്പോർട്ടുകൾ ഉണ്ട്?
0: പാസ്പോർട്ട്സ് പ്രധാനമായിട്ട് 3 കാറ്റഗറിയിലാണ് വരുന്നത്. നമുക്ക് ഓർഡിനറി പാസ്പോർട്ട് ഉണ്ട്, അതാണ് സാധാരണയായിട്ട് ഇന്ത്യൻ പൗരന്മാർക്ക് ലഭിക്കുന്നത്, നമ്മുടെ ഡീപ്പ് ബ്ലൂ ബ്ലാക്ക് കളർ പോലെ ഇരിക്കുന്നത്. പിന്നെ ഒഫീഷ്യൽസിന്, ഗവൺമെന്റ് ഒഫീഷ്യൽസിന് ഇന്ത്യനെ ഒഫീഷ്യലി റെപ്രസെന്റ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ഒഫീഷ്യൽ പാസ്പോർട്ട് കൊടുക്കും. അത് വൈറ്റ് കളറാണ് വരുന്നത്. പിന്നെ വരുന്നത് ഡിപ്ലോമാറ്റിക് റാങ്ക് ഉള്ള, നയതന്ത്ര പരിരക്ഷ വേണ്ട ഒഫീഷ്യൽസിന് കൊടുക്കുന്ന ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട്, അതിനൊരു മെറൂൺ കളർ. ഇതാണ് 3 പാസ്പോർട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എമർജൻസി സർട്ടിഫിക്കറ്റ് ഉണ്ട്. എമർജൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലോട്ട് മാത്രം വരാനായിട്ട് ഒരു 1-time ട്രാവലിന് കൊടുക്കുന്ന ഒരു 6 മാസം വാലിഡിറ്റി ഉള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അതിന് കുറച്ച് പേജസ് മാത്രമേ ഉള്ളൂ. അതിന്റെയും കളർ വൈറ്റ് ആണ്. അപ്പൊ ചിലർ അത് മിസ്റ്റേക്ക് ആണ്. പക്ഷെ അതൊരു എമർജൻസി സർട്ടിഫിക്കറ്റ്. പിന്നെ ഐഡന്റിറ്റി സർട്ടിഫിക്കറ്റ്.

0: കേട്ടി പറഞ്ഞത് നമുക്ക് ചില ടിബറ്റൻ റെഫ്യൂജീസ് ഒക്കെ നമ്മുടെ നാട്ടിൽ സെറ്റിൽ ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ഇന്ത്യൻ പാസ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല, എന്നാലും അവർക്ക് വിദേശത്ത് യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഐഡന്റിറ്റി സർട്ടിഫിക്കറ്റ് നൽകും.
1: ഈ എമർജൻസി സർട്ടിഫിക്കറ്റ് എമർജൻസി ഉണ്ടാകുമ്പോഴാണല്ലോ, ഏതുതരം എമർജൻസിയിലാണ്?
0: ഇപ്പോ നമ്മളിപ്പോ ഒരു ടൂറിസ്റ്റ് വിദേശത്ത് നിൽക്കുന്ന സമയത്ത് മോഷണം പോവുകയാണെങ്കിൽ, പാസ്പോർട്ട് മോഷണം പോവുകയാണ്, പെട്ടെന്ന് ഇന്ത്യയിലോട്ട് റിട്ടേൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുന്ന് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എമർജൻസി സർട്ടിഫിക്കറ്റ് കൊടുത്ത് നാട്ടിലോട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഒരു ഒരാളുടെ പാസ്പോർട്ട് ഇങ്ങനെ, അതായത് നമ്മൾ പാസ്പോർട്ടിൽ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ പാസ്പോർട്ടിൽ മിനിമം 6 മാസം വാലിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിദേശ യാത്രകൾ സാധ്യമാവുകയുള്ളൂ. ഒരുപാട് പേർക്ക് അറിയാത്ത കാര്യമാണ്, അവസാനം വരെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കും. അങ്ങനെയല്ല, നമുക്ക് 6 കലണ്ടർ മന്ത് വാലിഡിറ്റി മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ വിദേശ യാത്രകൾ സാധ്യമാവുകയുള്ളൂ.
1: യാത്രാ ദിവസം 6 കലണ്ടർ മന്ത്
0: പോലെ ക്ലിയർ. നമ്മളിങ്ങനെ എണ്ണിയെടുക്കുന്ന ഇച്ചിരി പാടാണ്, കാരണം ഓരോ കൺട്രീസും ഓരോ രീതിയിലാണ്. അതുകൊണ്ട് കംഫർട്ടബിളി 6 മന്ത്സിന് മുകളിൽ നമുക്കുണ്ടെങ്കിൽ മാത്രമേ വിദേശ യാത്ര സാധ്യമാവുകയുള്ളൂ. നമ്മൾ ടിക്കറ്റ് എടുത്തു എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എയർലൈൻസിന് നമുക്ക് ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യാണ്ടിരിക്കാം, ഇമിഗ്രേഷൻ കടത്തി വിടാണ്ടിരിക്കുക, ആ രാജ്യത്തിന് നമ്മളെ അവിടെ എൻ്റർ ചെയ്യാണ്ട് പെർമിറ്റ്. അപ്പോൾ കുറേ പേർക്ക് ഇപ്പോഴും വരുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് ആണ് അവർ 6 മന്ത്സ് വാലിഡിറ്റി ഉണ്ടെന്ന് ചെക്ക് ചെയ്യില്ല. അപ്പോൾ സപ്പോസ് ഒരാൾ വിദേശത്ത് നിൽക്കുന്ന സമയത്ത് പാസ്പോർട്ട് പുതുക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ സപ്പോസ് നാട്ടിൽ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ട്, വരേണ്ടി വരികയാണെങ്കിൽ പാസ്പോർട്ട് പുതുക്കി കിട്ടാൻ ഒരു താമസം ഉണ്ടാവില്ല. അത് പറ്റില്ലെങ്കിൽ എമർജൻസി സർട്ടിഫിക്കറ്റ് എടുത്ത് വരേണ്ടി വരും. അതുപോലെ തന്നെ ചിലർ വിദേശത്ത് നിൽക്കുമ്പോൾ അവർ ലീഗൽ ആയിട്ടല്ല നിൽക്കുന്നത്, അവർക്ക് പ്രോപ്പർ വിസയൊന്നും ഇല്ലെങ്കിലും അവർക്ക് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം കറക്റ്റ് അല്ല, നമുക്കുടെ രാജ്യം ലീഗലി നിൽക്കുന്നവർ നമ്മളത് പ്രൊമോട്ട് ചെയ്യണമല്ലോ, ഇല്ലീഗൽ ആയിട്ടുള്ള സ്റ്റേസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പാടില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് എമർജൻസി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് വരണം. എമർജൻസി സർട്ടിഫിക്കറ്റ് നോർമലി ജസ്റ്റ് ടു റിട്ടേൺ ടു ഇന്ത്യ. അപ്പം നമ്മൾ ട്രാൻസിറ്റ് ഒന്നും സാധ്യാവില്ല, വേറെ രാജ്യത്തൂടെ ട്രാൻസിറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കാരണം അവർക്ക് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ.
1: പോർട്ട് ഓഫ് എൻട്രി ഇന്ത്യ തന്നെ,
0: ഇന്ത്യ ആയിരിക്കണം ഇൻ മോസ്റ്റ് കേസസ്. അല്ലെങ്കിൽ അവർ എക്സിറ്റ് ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല. അങ്ങനെയുള്ളത് കൂടുതലും ഗൾഫ് രാജ്യങ്ങളിൽ അങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ യൂറോപ്പ് ആണെങ്കിലും ഡയറക്റ്റ്ലി ഫ്ലൈറ്റുള്ള ഇതിലാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. കാരണം അല്ലെങ്കിൽ അവർക്ക് അത് വെച്ച് അവിടെ രാജ്യത്തെ ട്രാൻസിറ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്.
1: ഇപ്പൊ സപ്പോസ് ഒരു റെസിഡൻസ് പെർമിറ്റ് ഒരാൾ ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഈ വിദേശ രാജ്യത്തുള്ള റെസിഡൻസ് പെർമിറ്റിന്റെ കാർഡോ ഒന്നും കൈവശം ഇല്ല, എന്നാൽ വാലിഡിറ്റി ഉണ്ട് അവിടെ, അങ്ങനെ ഉള്ള ഒരാൾക്ക് യാത്ര തിരിച്ച് ആ രാജ്യത്തേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും?
0: ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം പാസ്പോർട്ടും വാലിഡ് ആയിട്ടുള്ള വിസ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അത് എയർലൈൻസും ഇമിഗ്രേഷനൊക്കെയാണ് ഒരു ഫൈനൽ കോൾ എടുക്കുന്നത്. കാരണം അത് റെക്കഗ്നൈസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ അയാളെ ഡീപോർട്ട് ചെയ്യുകയും ഇത് പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യാണ്ട് വിട്ട എല്ലാവർക്കും പെനാൽറ്റി വരികയും
1: ചെയ്യും.
0: ഇന്ത്യയിൽ നിന്ന് വിട്ടാലും എല്ലാവർക്കും പെനാൽറ്റി, കാരണം പ്രോപ്പറായിട്ട് വിസയും കൂടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയേ പറ്റുള്ളൂ. അപ്പൊ അവിടെയില് ആ റെസിഡൻസ് പെർമിറ്റ് ഒറിജിനൽ ഇല്ലെങ്കിൽ അതിനൊരു വാലിഡിറ്റി ഇല്ല. ഇപ്പൊ പാസ്പോർട്ടിന്റെ കോപ്പിയായിട്ട് ഒരാൾ എയർപോർട്ടിൽ പോയി കാര്യമില്ലല്ലോ, നമുക്കത് പറ്റില്ല. സോ ഒറിജിനൽ വേണ്ടടുത്ത് ഒറിജിനൽ തന്നെ വേണം. റെസിഡൻസ് പെർമിറ്റ് വേണം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി വേറെ വല്ല എക്സംഷൻസ് ഇടയ്ക്ക് ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂട. ബട്ട് ഇൻ ജനറൽ നിങ്ങൾക്ക് ഒറിജിനൽ ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ യാത്ര സാധിക്കാണ്ടിരിക്കാം.
1: നമുക്കൊരു കോളറുണ്ട്. ഹലോ, ഹലോ, നമസ്കാരം.
2: ഹലോ,
1: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: എന്റെ പേര് ബിജു, ഞാൻ കൊല്ലത്തിൽ കടയ്ക്കലാണ് വിളിക്കുന്നത്.
1: എനിക്ക്,
2: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം, ചോദിച്ചോളൂ, മാഡത്തിനോട് ചോദിച്ചോളൂ.
2: അതെ, എന്നെ ഈ പാസ്പോർട്ടില് നമ്മളെ ഈ ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് വ്യത്യാസമുണ്ട്. അത് 1988 പാസ്പോർട്ട് എടുത്തതാണ്,
0: പിന്നീട് പുതുക്കിയിട്ടില്ലേ?
2: പുതുക്കി, ഞാൻ ഗൾഫിലായിരുന്നു, അവിടെ വെച്ചാ പുതുക്കിയത്.
0: ഇതും ഒന്ന് മെയിൻ ഓഫീസിൽ തന്നെ പാസ്പോർട്ടുകളും ഡോക്യുമെന്റ്സും ആയിട്ട് കൊണ്ടുവരണം കേട്ടോ, കാരണം പരിശോധിച്ചാലേ ഇത് പറയാനായിട്ട് പറ്റുള്ളൂ. കാരണം നമ്മുടെ പാസ്പോർട്ടിൽ സാധാരണ നമ്മൾ തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് ഡേറ്റ് ഓഫ് ബർത്തിൽ ഉണ്ടെങ്കിൽ 5 വർഷത്തിനുള്ളിൽ തിരുത്തണം എന്നാണ് ഗൈഡ് ലൈൻ. അപ്പോൾ അതിന് അത് കഴിഞ്ഞിട്ടും നിരവധിയായിട്ട് പുതുക്കി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിനെ തിരുത്താനായിട്ട് പറ്റത്തില്ലായിരിക്കും. പക്ഷെ അത് ഒന്ന് താങ്കളുടെ കേസ് ഡീറ്റെയിൽഡായിട്ട് ഒന്ന് പഠിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ മെയിൻ നമ്മുടെ ആർ പി ഓഫീസ് കൈതമുക്ക് ഒരു ദിവസം ഡോക്യുമെന്റ്സും എല്ലാം ആയിട്ട് വരും. അപ്പൊ നമ്മള് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് കൊല്ലത്ത് പറ്റില്ല, മെയിൻ ഓഫീസിൽ വന്നാലേ പറ്റുള്ളൂ, കൈതമുക്ക് ഓഫീസിൽ വന്നാലേ പറ്റുള്ളൂ. അപ്പൊ അത് വന്നിരുന്നാൽ മതി, അപ്പോയിന്റ്മെന്റ്.

0: ഉള്ളത് ആറ്റിങ്ങലും പത്തനംതിട്ടയും. മെയിൻ ഓഫീസ് നമ്മുടെ കൈതമുക്കുള്ള ഓഫീസാണ്.
1: പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം എന്താണ് ഇതിന്റെ ഡിഫറൻസ്?
0: അപ്പൊ പാസ്പോർട്ട് സേവാ കേന്ദ്രം, അതായത് നമ്മള് ഈ പാസ്പോർട്ട് സേവ എന്ന് പറയുന്നത് ഒരു PPP മോഡൽ പ്രോജക്റ്റ് ആയിട്ട് TCS ആണ് നമ്മുടെ സർവീസ് പ്രൊവൈഡ്. അപ്പോൾ പാസ്പോർട്ട് സേവാ കേന്ദ്രം വരുമ്പോൾ ആ പ്രിമൈസസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതിന്റെ ഫസ്റ്റ് ഉള്ള ഡേറ്റ എൻട്രി കൗണ്ടേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും TCS ആണ്. അപ്പോൾ അത് നമുക്ക് 93 ലൊക്കേഷൻസിലാണ് ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ളത്. അതിനുശേഷം 2017 വന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ് പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം. കാരണം പാസ്പോർട്ട് സേവാ കേന്ദ്രം കൂടുതലായിട്ടും, അതായത് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ കാണുകയുള്ളൂ, സിറ്റിയിലായിരിക്കും. അപ്പോൾ വലിയ വലിയ സംസ്ഥാനങ്ങളിലോട്ട് പോകുമ്പോൾ ആൾക്കാർ ഒരുപാട് ദൂരം യാത്ര ചെയ്താൽ മാത്രമേ അവർക്ക് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലോട്ട് എത്താൻ
1: സാധിക്കൂ.
0: അതിനുവേണ്ടിയുള്ള ഒരു ഏറ്റവും വലിയൊരു നല്ലൊരു ഇനിഷ്യേറ്റീവാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് എന്നൊക്കെ ആയിട്ട് നമ്മൾ ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ ഒരു പോസ്റ്റ് ഓഫീസിനോട് ചേർന്ന് തന്നെ ഒരു പ്രിമൈസ് നമുക്ക് വരും. അപ്പോൾ അവിടെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രയിൽ ഈ ഡേറ്റ എൻട്രി ഇനിഷ്യൽ കൗണ്ടർ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റലിന്റെ തന്നെ സ്റ്റാഫാണ്. അപ്പോൾ നമ്മുടെ ഒരു എയിം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു മാക്സിമം ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ 150 കിലോമീറ്ററിൽ അവർക്കൊരു സേവാ കേന്ദ്ര ഉണ്ടായിരിക്കണം, അവർക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റണം. അപ്പൊ പാസ്പോർട്ട് സേവാ കേന്ദ്രയാണ് ഫുൾ ഫ്ലഷ്ഡ് ആയിട്ടുള്ള സേവാ കേന്ദ്രം. നമുക്ക് നല്ല അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പാസ്പോർട്ട് സേവാ കേന്ദ്രയാണ്. പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രയുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ അടുത്ത് ആപ്ലിക്കൻസിന് ഏറ്റവും അടുത്ത് പറ്റുന്ന രീതിയിൽ, അപ്പൊ അതിന് നമുക്ക് കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് മാത്രമേ കൊടുക്കാനായിട്ട് സാധിക്കൂ.
1: പക്ഷേ എല്ലാ സേവനങ്ങളും അവിടെയും ലഭ്യമാണ്.
0: പാസ്പോർട്ടും PCCക്ക് അവിടെ തന്നെ അപ്ലൈ ചെയ്യാം. അവിടെ ഒരു, അതായത് നമുക്ക് നോർമലി 2 ലെവൽ ഓഫീസേഴ്സ് ഉണ്ടാകും. നമുക്കൊരു ഗസറ്റഡ് റാങ്ക് ഓഫീസറും ഉണ്ടാവും, നോൺ ഗസറ്റഡ് ഓഫീസറും ഉണ്ടാവും. അപ്പോൾ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ നമുക്ക് നോൺ ഗസറ്റഡ് സ്റ്റാഫ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ അതിനുശേഷം ആ ഫയൽസ് ഓൺലൈനായിട്ട് വേണം ഒരു ഗസറ്റഡ് ഓഫീസർ പരിശോധിക്കാൻ. പക്ഷെ എന്നാലും ഒരു വലിയൊരു വ്യത്യാസം ഇപ്പോൾ വരുന്നില്ല, കാരണം ഇപ്പം എല്ലാം ഓൺലൈനിലായതുകൊണ്ട് എല്ലാം വളരെ സുഖമാണ്. പണ്ട് അങ്ങനെയല്ല, പണ്ട് ഇതൊക്കെ സ്കാനൊക്കെ ചെയ്തെടുത്ത് പിന്നെ മെയിൻ അങ്ങനെ വേണം. ഇപ്പം എല്ലാം വളരെ സുഖമാണ്. പോലീസ് വെരിഫിക്കേഷൻ ആണെങ്കിലും എല്ലാം വളരെ ഓൺലൈനും ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ വലിയൊരു ഡിലേ വരുന്നില്ല. അപ്പോൾ പോസ്റ്റ് ഓഫീസിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് ഏറ്റവും കൺവീനിയന്റ് ആയി ഏറ്റവും ആക്സസിബിൾ ആയി എത്താനുള്ളത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് 3 ജില്ലകളേ ഉള്ളൂ. ഇപ്പോൾ കൊച്ചിയുടെ കീഴിൽ കട്ടപ്പനയുണ്ട്, പിന്നെ പാലക്കാട് ഉണ്ട്, കവരത്തിയിലുണ്ട്. അപ്പോൾ അങ്ങനെ അതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്.
1: നമുക്ക് മറ്റൊരു കോളർ കൂടിയുണ്ട്. ഹലോ, നമസ്കാരം.
2: ഹലോ
1: ഹലോ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സർ, ഞാൻ കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി ഇരുന്ന് ഗോപകുമാർ എന്നാണ് എന്റെ പേര്.
1: നമ്മോടൊപ്പം ജീവാമരിയ ജോയ് മാഡം ഉണ്ട്, റീജിയൻ പാസ്പോർട്ട് ഓഫീസർ ട്രിവാൻഡ്രം. ചോദിച്ചോളൂ.
2: നമസ്കാരം മാഡം.
0: നമസ്കാരം.
2: ഞാൻ രണ്ടു പേരും ഈ പാസ്പോർട്ട് എടുക്കുന്നതിന് പ്രായപരിധി ഉണ്ടോ?
0: പാസ്പോർട്ട് എടുക്കുന്നതിന് പ്രായപരിധി ഇല്ല.
2: ഞാനൊരു കാഴ്ചപരിമിതരായ ഒരാളാണ്.
0: ഓക്കെ.
2: എനിക്ക് 70 വയസ്സുണ്ട്. അപ്പൊ എന്റെ മകൻ വിദേശത്തുണ്ട്, ഒമാനിലുണ്ട്.
0: ശരി.
2: അപ്പൊ അദ്ദേഹത്തിനൊക്കെ എനിക്ക് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ ഇതുവരെ പോയിട്ടില്ല.
0: മനസ്സിലായി.
2: അപ്പൊ അതിനായിട്ട് എനിക്ക് ഞാനൊരു പാസ്പോർട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നു.
0: ഓക്കെ, എന്തായാലും പാസ്പോർട്ട് എടുക്കുക. നമുക്ക് അതിന് വേറെ ഒരു എന്താ പറയാ, വേറെ ഒരു മാനദണ്ഡങ്ങളും പറഞ്ഞിട്ടില്ല. താങ്കളുടെ ജനനത്തീയതി തെളിയിക്കുന്ന ഒരു രേഖയും നിലവിലെ മേൽവിലാസം തെളിയിക്കുന്ന രേഖയും മാത്രം മതി. പാസ്പോർട്ട് എടുക്കാൻ വേണ്ടത് ജനനത്തീയതി തെളിയിക്കുന്ന രേഖയും താങ്കളുടെ ഇപ്പോഴത്തെ മേൽവിലാസം തെളിയിക്കുന്ന രേഖയും, അത് മാത്രം മതി. അത് മാത്രം മതി. ഫ്രഷ് പാസ്പോർട്ടിനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. നമ്മൾ ഓൺലൈനായിട്ടാണ് അപേക്ഷ ഫില്ല് ചെയ്യേണ്ടത്. അക്ഷയ കേന്ദ്രയോ മറ്റേതെങ്കിലും കമ്പ്യൂട്ടർ സെന്ററോ അല്ലെങ്കിൽ താങ്കളുടെ മകന് തന്നെ അത് ഓൺലൈനായിട്ട് ഫോം അപ്ലൈ ചെയ്യാം. ഫ്രഷ് പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിക്കണം. അത് കഴിഞ്ഞിട്ട് താങ്കൾക്ക് അടുത്തുള്ള, നമുക്ക് കോട്ടയം ജില്ലയിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രമുണ്ട്. അവിടെ ഒരു ദിവസം അപ്പോയിന്റ്മെന്റ് എടുത്ത് പോയിരുന്നാൽ മാത്രം മതി.
1: പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട അനുബന്ധ സേവനങ്ങളും ഉണ്ടല്ലോ. പാസ്പോർട്ട് മാത്രമല്ല ഇപ്പോൾ പി സി സി ആയാലും, അങ്ങനത്തെ സേവനങ്ങൾ എന്തൊക്കെയാണ്?
0: സേവാ കേന്ദ്രയിൽ നടക്കുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് സേവനങ്ങൾ പാസ്പോർട്ടും പി സി സി ആണ്. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ എന്തെങ്കിലും പഠിക്കാനോ ജോലി ചെയ്യാനോ മറ്റ് ഇമിഗ്രേഷൻ ഇത് ഡിപ്പെൻഡന്റ് വിസ അങ്ങനത്തെ കാര്യങ്ങൾക്ക് റിസർച്ചിന് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വിദേശ രാജ്യമോ അവർക്ക് ജോലി കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരെ പഠിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആവശ്യപ്പെടുവാണെങ്കിൽ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അത് നമ്മൾ ജസ്റ്റ് ഒരു

0: നമ്മൾ സ്വീകരിക്കുന്ന ഒരു ഏജൻസി മാത്രമാണ്. പോലീസ് വെരിഫിക്കേഷൻ ഓക്കെ ആണെങ്കിലാണ് പി സി സി ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒഫീഷ്യൽ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടും നമ്മൾ ഇഷ്യൂ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ നൽകുന്ന മറ്റൊരു സേവനമാണ് ഡോക്യുമെന്റ്സിന്റെ അറ്റസ്റ്റേഷൻ അല്ലെങ്കിൽ അപ്പോസ്റ്റയിൽ. കാരണം ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് മറ്റ് രാജ്യങ്ങൾ അത് സ്വീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ വിദേശകാര്യ മന്ത്രാലയം അത് വെരിഫൈ ചെയ്ത് അത് ചെയ്തു കൊടുക്കേണ്ട കാര്യവുമുണ്ട്. പിന്നെ ഒരെണ്ണം വരുന്നത് ഒരു ഗ്ലോബൽ എൻട്രി പ്രോഗ്രാം, അത് യു എസ് എയുടെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഗ്ലോബൽ എൻട്രി പ്രോഗ്രാമിൽ ഒരു പോലീസ് വെരിഫിക്കേഷനും മറ്റ് വെരിഫിക്കേഷനും ഒക്കെ ചെയ്ത് കിട്ടുന്ന ഒരാൾക്ക് അവിടെ സുഗമമായിട്ട് എൻട്രിയും വിസ റിലേറ്റഡ് മാറ്റേഴ്സ് വരും. അപ്പം അത് വലുതായിട്ട് നമുക്ക് വരാറില്ല, ഒരു പർട്ടിക്കുലർ നമ്പർ വരാറുണ്ട് ഗ്ലോബൽ എൻട്രി പ്രോഗ്രാം. അത് ഇന്ത്യയും യു എസും തമ്മിലുള്ള ഒരു ധാരണയുടെ പുറത്തുള്ള ഒരു ഇതാണ് അത് വരുന്നത്. അതാണ് യൂഷ്വലി വരുന്ന ഞങ്ങളുടെ സേവനങ്ങൾ. സറണ്ടർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരത്വം മാറ്റിവെച്ച ഒരാൾ വേറൊരു വിദേശ രാജ്യത്തിന്റെ പൗരത്വം എടുത്താൽ നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം. ഐഡിയലി വിത്തിൻ 3 മന്ത്സ് സറണ്ടർ ചെയ്യണം. പിന്നെ വിദേശ പൗരത്വം സ്വീകരിച്ച പിന്നെ നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് യാത്ര ചെയ്യുന്നത് കറക്റ്റ് അല്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ളതാണ് സറണ്ടർ സർട്ടിഫിക്കറ്റ്. കാരണം സറണ്ടർ സർട്ടിഫിക്കറ്റ് ചെയ്താൽ മാത്രമേ പിന്നെ നമുക്ക് ഒ സി ഐ കാർഡൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇപ്പോ നമുക്ക് ഒരുപാട് പേരൊക്കെ വേറെ പൗരത്വമൊക്കെ സ്വീകരിക്കുന്ന സമയത്ത് സറണ്ടർ സർട്ടിഫിക്കറ്റ്, അപ്പൊ സറണ്ടർ സർട്ടിഫിക്കറ്റ് അവർക്ക് വേണമെങ്കിൽ അവിടെ അടുത്തുള്ള എംബസി അല്ലെങ്കിൽ കൗൺസിലേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നാട്ടിൽ വരുമ്പോൾ അവരുടെ അഡ്രസ് എവിടെയാണോ ആ ആർ പി ഒയിൽ സമീപിച്ചും സറണ്ടർ സർട്ടിഫിക്കറ്റ് ചെയ്യാം.
1: ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത രാജ്യങ്ങളിലുള്ള
0: ഡ്യുവൽ സിറ്റിസൺഷിപ്പിന്റെ അല്ല, ഇന്ത്യക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ലല്ലോ. അപ്പോ മറ്റൊരു പാസ്പോർട്ട് എടുക്കുവാണെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് നമ്മൾ സറണ്ടർ ചെയ്തേ മതിയാവുള്ളൂ. അത് നമ്മൾ പിന്നീട് പുതുക്കുവോ അതിൽ യാത്രയോ ചെയ്യുന്നത് കറക്റ്റ് ഇല്ല. പുതുക്കുന്നത് കുറ്റകരവുമാണ്, അത് സിറ്റിസൺഷിപ്പ് ആക്ടിന്റെ വയലേഷനും ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും നോർമലി ഒരു ടൈം ലിമിറ്റ് ചെയ്യും. എസ്പെഷ്യലി എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് അടുത്ത വിസ എടുക്കണമെങ്കിലോ ഒ സി ഐ എടുക്കുന്ന സമയത്തോ അവരിത് പ്രോപ്പർലി സറണ്ടർ ചെയ്തു എന്നുള്ളതിന്റെയും കൂടെ രേഖ ആവശ്യമാണ്.
1: മറ്റൊരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം.
2: നമസ്കാരം,
1: ആരാണ്? ആ, ചോദിച്ചോളൂ.
2: മാഡം നമസ്തേ. മാഡം
0: നമസ്കാരം.
2: മാഡം, നമ്മൾ പുതിയതായിട്ടാണെങ്കിൽ പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ എസ് എൽ സി ബുക്കിനകത്തിലാണെങ്കിൽ ഫുൾ നെയിമും ആധാറിലാണെങ്കിൽ ജസ്റ്റ് പേര് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് ഇത് വെച്ച് നമുക്ക് അപേക്ഷിക്കാൻ പറ്റും, അതോ നമ്മൾ ആധാറിലെ പേരും ചേഞ്ച് ചെയ്യണം?
0: ആധാറിലെ പേരിലും കൂടെ ആ സ്കൂൾ സർട്ടിഫിക്കറ്റ് പോലെ ആക്കിയാൽ നല്ലത്. പക്ഷെ നിങ്ങൾക്ക് അത് സപ്പോസ് അത് ഇപ്പോ തിരുത്തിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പാസ്പോർട്ട് സേവാ കേന്ദ്രം വരുമ്പോൾ റിക്വസ്റ്റ് കൊടുക്കാം. എന്നിട്ട് സ്കൂളിലെ പോലെ പൂർണ്ണമായിട്ടുള്ള പേരിൽ നമുക്ക് പ്രോസസ് ചെയ്യാം. അതിനുശേഷം ആധാർ തിരുത്തിയാലും മതിയാകും.
2: അല്ല, അന്നേരം നമ്മളിപ്പോ എന്തൊക്കെ കൊണ്ടുകൊടുക്കണം? ഈ ആധാറും,
0: ആധാർ, സ്കൂൾ ഡോക്യുമെന്റ് വേണം. പിന്നെ ആധാറിലെ അഡ്രസ്സ് തന്നെയാണല്ലോ എന്നുള്ളതും നോക്കണം.
2: അല്ല, സ്കൂൾ സർട്ടിഫിക്കറ്റില് അത്രക്കും നമ്മുടെ ആധാറിലും തന്നെ വ്യത്യാസം വരത്തില്ല മാഡം? നമ്മളിപ്പോ മാരീഡ് ആണ്.
0: അല്ല, നമുക്ക് നിലവിലെ ഒരു മെയിൽ വിലാസ ഇത് മതി. അപ്പൊ സ്കൂൾ സർട്ടിഫിക്കറ്റ് നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസ യോഗ്യത മനസ്സിലാക്കാനും പിന്നെ നമ്മുടെ ജനനത്തീയതി നോക്കാനും നമ്മുടെ പൂർണ്ണമായിട്ടുള്ള പേരൊക്കെ മനസ്സിലാക്കാനും പിന്നെ അതിലായിരിക്കും ചിലപ്പോൾ അച്ഛന്റെ അമ്മയുടെയും പേരൊക്കെ ഉള്ളത്, അതിനുവേണ്ടി ഉപയോഗിക്കുള്ളൂ. അതിലെ അഡ്രസ്സ് പഴയ അഡ്രസ്സ് ആയിരിക്കും, അത് കുഴപ്പമില്ല. നിലവിലെ മെയിൽ വിലാസം തെളിയിക്കുന്ന ആധാറോ വോട്ടർ ഐ ഡിയോ ബാങ്ക് പാസ്ബുക്കോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു രേഖ കാണിച്ചിരുന്നാൽ മതി. അതായത് നമ്മള് നമുക്കിപ്പോ ആധാർ നമ്മുടെ സ്കൂൾ ഡോക്യുമെന്റിലെ പോലെ നമ്മുടെ കറക്റ്റ് പേരായിട്ട് മാറ്റിയെടുക്കാൻ ഇപ്പൊ സാധിക്കുന്നില്ലെങ്കിൽ അതിലൊരു ഇളവ് തരണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യണം. എന്നിട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റിലെ പോലെ പൂർണ്ണമായിട്ടുള്ള ലീഗൽ നെയിമിൽ വേണം പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാൻ എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് മറ്റ് എല്ലാ രേഖകളും കറക്റ്റ് ചെയ്താൽ മതി. ഏതെങ്കിലും തിരുത്താൻ പറ്റുമോ നോക്കുക. സാധാരണ ബാങ്ക് പാസ്ബുക്കും മറ്റതൊക്കെ നമുക്ക് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ലീഗൽ നെയിമിലോട്ട് എളുപ്പത്തിൽ റിവൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ മാറ്റിക്കൊണ്ടുവന്നാൽ വളരെ നല്ലത്, സാധിച്ചില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ ഒരു റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യാം.
1: വിളിച്ചതിന് നന്ദി. ആദ്യമായി ഒരു ഫ്രഷ് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത്?
0: നമുക്ക് ആദ്യമായി ഫ്രഷ് പാസ്പോർട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് നിർബന്ധമായിട്ടുള്ള രണ്ട് രേഖകളാണ് ജനനത്തീയതി തെളിയിക്കുന്ന രേഖയും നിലവിലെ മേൽവിലാസത്തിന്റെ പ്രൂഫും. അപ്പൊ ജനനത്തീയതി പൂർണ്ണമായിട്ട് ഉള്ള രേഖയായിരിക്കണം. അപ്പൊ അതിന് ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ രേഖ, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് സർവൻസ് ആണെങ്കിൽ അവിടെ സർവീസ് റെക്കോർഡ്സ്, പെൻഷൻ റെക്കോർഡ്സ്, പിന്നെ ആധാർ ഒരു

0: ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് അല്ല, അതാണ് ഒരു ഏറ്റവും വലിയൊരു മാറ്റം. വോട്ടർ ഐ ഡി, പാൻ കാർഡ്, അതൊക്കെയാണ് ഇത്. അപ്പൊ പൂർണ്ണമായിട്ട് നമ്മുടെ ജനനത്തീയതി ഉണ്ടാവണം. പണ്ടത്തേക്ക് ആധാർ കാർഡിൽ വർഷം മാത്രമേ ഉള്ളൂ, അത് സ്വീകരിക്കില്ല. നമുക്ക് ഡേറ്റും മന്തും ഇയറും പൂർണ്ണമായിട്ട്
1: ഉണ്ടാവണം. വേണ്ടി
0: പ്രൂഫ് അല്ല, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് അല്ല. അത് എനിക്കൊന്ന് ഒരുപാട് സർവീസസിന് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് അല്ല. എനിക്കൊന്ന് ഇപ്പോഴത്തെ പുതിയ ആധാർ കാർഡുകളിലൊക്കെ അത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് അല്ല എന്നും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ അഡ്രസ്സ് തെളിയിക്കുന്ന രേഖ. അപ്പൊ അത് നമുക്ക് ഒരു വൈഡ് വെറൈറ്റി ഉണ്ട്. ആധാർ ഉണ്ട്, വോട്ടർ ഐ ഡി, ബാങ്ക് പാസ്ബുക്ക്, രജിസ്റ്റേർഡ് റെന്റൽ അഗ്രിമെന്റ്, പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, ഫോൺ ബില്ല്, അങ്ങനെ ഒരുപാട് രേഖകൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവിലെ മേൽവിലാസം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. നമുക്ക് ഒരു പെർമനന്റ് അഡ്രസ്സ് ഉണ്ടായിരിക്കാം, നമുക്ക് കൊടുക്കാം, പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ നിലവിലെ മേൽവിലാസം വേണം കൊടുക്കാനായിട്ട്. ഒരുപാട് പേര് അത് തെറ്റായിട്ട് നൽകും. അവരവിടെ താമസം ഉണ്ടാവില്ല, അല്ലെ വീട് വിറ്റ് പോയിട്ടുണ്ടാവും, അവിടെ വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും, മറ്റു സ്ഥലത്ത് ആയിരിക്കും. അപ്പൊ അത് ഒരു കോമൺ ആയിട്ട് വരുന്നൊരു മിസ്റ്റേക്ക് ആണ്. അപ്പൊ അത് അനുവദനീയമല്ല. നമ്മൾ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള നിലവിലെ മേൽവിലാസത്തിൽ തന്നെ പാസ്പോർട്ടിന് അപേക്ഷിക്കണം. കാരണം അതിലാണ് പോലീസ് വെരിഫിക്കേഷനും പിന്നെ ഇന്ത്യ പോസ്റ്റ് വഴി നമ്മൾ പാസ്പോർട്ട് ഡെലിവറും ചെയ്യുന്നത്. പിന്നെ മാൻഡേറ്ററി അല്ലാത്ത ഡോക്യുമെന്റ് ആണ് എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തവർക്കും സ്കൂളിലേക്ക് പോയിട്ടില്ല എല്ലാവർക്കും പാസ്പോർട്ടിന് അവകാശം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈസി എന്ന് അറിയാം. ഇമിഗ്രേഷൻ ചെക്ക് നോട്ട് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ 10-ാം ക്ലാസ് പാസ്സായ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഡോക്യുമെന്റ് ആണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇതൊരു മാൻഡേറ്ററി ഡോക്യുമെന്റ് അല്ല, അതൊരു ഓപ്ഷണൽ ഡോക്യുമെന്റ് ആണ്. പക്ഷെ നമ്മൾ ഇ സി എൻ ആർ കാറ്റഗറിക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ടും സ്കൂൾ രേഖ കൊണ്ടുവരണം. ഇതാണ് ഫ്രഷ് പാസ്പോർട്ടിന് വരുന്നത്.
1: ശരി, നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. ഒരു കോളർ ഉണ്ട്. ഹലോ ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം സാർ.
1: ആരാണ്? ആ, ചോദിച്ചോളൂ.
2: ഓക്കെ, ഗുഡ് മോർണിംഗ് മാം.
0: ഗുഡ് മോർണിംഗ്.
2: ആ മാം, ഞാൻ എന്റെ ഹസ്ബൻഡിന് ഓവർസീസ് ബ്രിട്ടീഷ് പാസ്പോർട്ടാണ് കയ്യിലുള്ളത്, ഓവർസീസ് സിറ്റിസണാണ്. പക്ഷെ ഓൾറെഡി അത് ഡ്യൂ ആയി, ഒരു 5-6 years ആയി ഡ്യൂ ആയി കഴിഞ്ഞു. പക്ഷെ അത് ഇവിടെ നമുക്ക് ഇന്ത്യയിൽ അത് കറണ്ട് ചെയ്തിട്ട് ഇന്ത്യൻ പാസ്പോർട്ടിന് എടുക്കാൻ പറ്റുമോ?
0: അതായത് ഹസ്ബൻഡ് ഒരു ബ്രിട്ടീഷ് ഓവർസീസ് സിറ്റിസൺ ആണ് അല്ലേ?
2: ഓവർസീസ് സിറ്റിസൺ ആയിരുന്നു
0: ആയിരുന്നു
2: അതെ. ഇപ്പൊ അത് ഓൾറെഡി ഡ്യൂ ആണ്.
0: ഓക്കെ,
2: നമുക്ക് ഇവിടെ പിന്നെ റിന്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ. ബ്രിട്ടീഷ് പാസ്പോർട്ട്
0: അത് ബ്രിട്ടീഷ് എംബസിയുമായി ഹൈക്കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കണം അത് സാധിക്കുമോ എന്നുള്ളത്. നമുക്ക് ഇന്ത്യയിൽ ഹൈക്കമ്മീഷൻസും മറ്റ് ഇതിലും ഉണ്ട്, എംബസി അല്ലെങ്കിൽ കൗൺസുലേറ്റ് പോലെ. ബ്രിട്ടന്റെ എംബസി അല്ലെങ്കിൽ കൗൺസുലേറ്റ്, അതായത് ഹൈക്കമ്മീഷൻ അല്ലെങ്കിൽ ഉള്ള മറ്റ് ഡിഫറെന്റ് സ്ഥലങ്ങളിലുള്ള ഈ ബ്രിട്ടന്റെ ഓഫീസിൽ അന്വേഷിക്കണം. കാരണം ചിലപ്പോൾ അങ്ങനെ പുതുക്കാൻ പറ്റാറുണ്ട്. കാരണം ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് പൗരന്മാർക്ക് സേവനം നൽകാനായിട്ടാണ് ഹൈക്കമ്മീഷനും എംബസിയൊക്കെ ഉള്ളത്. അപ്പൊ അവിടെ ഒന്ന് സമീപിച്ച് നോക്കുക. ഇന്ത്യൻ പൗരത്വം വീണ്ടും എടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആഭ്യന്തര മന്ത്രാലയമായിട്ട് ചെയ്യണം. കാരണം നമ്മൾ ബ്രിട്ടീഷ് പൗരനായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ പൗരത്വം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു.
2: ഓവർസീസ് പാസ്പോർട്ടാണ് ഉള്ളത്, ഓൾറെഡി ഓവർസീസ് പാസ്പോർട്ടാണ്, ബ്രിട്ടീഷ് പാസ്പോർട്ട് അല്ല മാം. അവിടെ പോയിട്ടേ ഉള്ളൂ, അവിടെ സ്റ്റേ ചെയ്തിട്ടില്ല.
0: പക്ഷെ എന്നാലും മറ്റൊരു രാജ്യത്തിന്റെ ഒരു പാസ്പോർട്ട് വരുന്ന സമയത്ത് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെട്ടതായിട്ടാണ് കണക്കാക്കുന്നത്. എന്നിരുന്നാലും അത് ഒന്ന് ആഭ്യന്തര മന്ത്രാലയമായിട്ട് തന്നെ ഒന്ന് കൃത്യമായിട്ട് ചോദിക്കണം. അത് അന്വേഷിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ FRRO എന്നൊരു ഓഫീസുണ്ട്, ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ്. അത് തിരുവനന്തപുരത്തും കൊച്ചിയിലും ഉണ്ട്. തിരുവനന്തപുരം പേട്ട 4 മുക്കാണ് ഈ ഓഫീസുള്ളത്, FRRO, ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ്. അപ്പൊ ആ ഓഫീസിലും ഇതുപോലെ എൻക്വയറി, ഡെയിലി എൻക്വയറി ഉണ്ട്. അപ്പൊ ആ ഓഫീസുമായിട്ടൊന്ന് നേരിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഡോക്യുമെന്റ്സ് കൊടുക്കുമ്പോൾ അവർ കൃത്യമായിട്ട് മറുപടി പറയും. കാരണം നമുക്ക് പൗരത്വ റിലേറ്റഡ് മാറ്റേഴ്സ് ഒക്കെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലാണ് വരുന്നത്.
1: നേരത്തെ പറഞ്ഞു ജനനതീതിയുള്ള ഡോക്യുമെന്റ്സ് പലപ്പോഴും ഇത് അലൈൻഡ് ആയിരിക്കില്ല. പഴയ ഡോക്യുമെന്റ്സിൽ ഇപ്പൊ സ്കൂൾ സർട്ടിഫിക്കറ്റിലൊക്കെ തെറ്റായ ജനനതീതി ആയിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള?
0: സ്കൂൾ സർട്ടിഫിക്കറ്റിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ജനനതീതി എല്ലാവരും മെയിൽ ജനിച്ചു എന്നുള്ളതാണ് കോമൺ ഇത്. അപ്പൊ അത് ബർത്ത് സർട്ടിഫിക്കറ്റും കൂടെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് നോക്കി പരിശോധിക്കാം. അല്ലാണ്ട് വേറെ നോർമലി മെയ് ഒക്കെ അല്ലാണ്ടൊന്നും വലിയൊരു വ്യത്യാസമൊന്നും സ്കൂൾ ഡോക്യുമെന്റിൽ പൊതുവേ കാണാറില്ല. അപ്പൊ ഇപ്പോൾ സംഭവിക്കുന്നതെങ്കിൽ ആൾക്കാർ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ ഈ മെയിലല്ല ജനിച്ചത് അല്ലെങ്കിൽ മനസ്സിലാവും. അപ്പോൾ അതൊരു അങ്ങനത്തെ ഒരു ജെന്യുവിൻ കേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു ഒരു വർഷം അല്ലെങ്കിൽ മാക്സിമം ഒരു ഒന്നര വർഷമേ വരൂ. അതിൽ കൂടുതലൊരു വ്യത്യാസം വരില്ല, കാരണം വളരെ പ്രായ വ്യത്യാസമുള്ള കുട്ടികൾ ഒരേ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചേഴ്സിനെ കൃത്യമായിട്ട് മനസ്സിലാകുമല്ലോ പണ്ടിന്. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് എളുപ്പം തിരുത്തിയെടുക്കാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി പരീക്ഷാ ഭവനിലാണ് അതിനൊരു സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. ഏത് ഇതാണെങ്കിലും ബർത്ത് സർട്ടിഫിക്കറ്റ് അനുസരിച്ച് നമുക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ആനുപാതികമായി ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രേഖ ബർത്ത് സർട്ടിഫിക്കറ്റാണ്. അത് നമുക്ക് ഒരിക്കലും റെഫ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യും ജെന്യുവിൻ ആയിട്ടുള്ള
1: ആപ്ലിക്കേറ്റ്.
0: മറ്റ് ഡോക്യുമെന്റ്സ് ഒന്നുമല്ല. അപ്പോൾ അതുപോലെ തന്നെ ഐ ഡി കാർഡുകളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എപ്പോഴും ബർത്ത് സർട്ടിഫിക്കറ്റും സ്കൂൾ സർട്ടിഫിക്കറ്റുമാണ് നമ്മൾ ആധികാരികമായിട്ട് സ്വീകരിക്കുന്നത്. നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന രണ്ട് കോളേഴ്സൊക്കെ ചോദിച്ചല്ലോ ജനന തീയതി തെളിയിക്കുന്നതിന്. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു ഡീറ്റെയിൽഡ് എക്സാമിൻ ചെയ്ത് ഒരു ജെന്യുവിൻ റിക്വസ്റ്റ് ആണോ അതോ ഒരു അല്ലാത്തൊരു റിക്വസ്റ്റ് ആണോ എന്ന് നമുക്ക് എക്സാമിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം പണ്ട് ചില വിദേശ രാജ്യങ്ങളിൽ 21 വയസ്സായാലേ പോകാൻ പറ്റൂ, 25 വയസ്സായാലേ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വൈഡായിട്ട് വ്യാജമായ ഡോക്യുമെന്റ്സ് നിർമ്മിച്ച് പാസ്പോർട്ട് എടുത്തൊക്കെ പോയവരുണ്ട്. അപ്പോൾ അത് അതിനൊരു സമയപരിധിയുണ്ട്. നമ്മളത് കറക്റ്റ് ചെയ്യണം. നമ്മൾ നിരവധിയായിട്ട് അത് പുതുക്കി ഉപയോഗിച്ച് അതിൻ്റെതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും തെറ്റായിട്ട് കൈപ്പറ്റി കഴിഞ്ഞ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വന്ന് എനിക്ക് തിരുത്തി തരണം എന്ന് പറയുന്നതിൽ അത് കറക്റ്റ് അല്ല. അപ്പോൾ അത് ഓൾറെഡി കേരള ഹൈക്കോടതിയും അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ്ലൈൻസ് ഒക്കെ അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് അയാളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് പോലെയുള്ളത് തന്നെയാണ്. പക്ഷെ പാസ്പോർട്ടിൽ ചിലപ്പോൾ ഒരു ടൈം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരുത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പാസ്പോർട്ട് ഒരു യാത്രാ ഡോക്യുമെന്റ് ആണ്. അത് നമ്മുടെ ജനനത്തീയതി തെളിയിക്കുന്നതോ നമ്മുടെ ഭാര്യയുടെയോ ഭർത്താവിന്റെയോ പേര് തെളിയിക്കുന്നതോ അതൊരു അഡ്രസ് പ്രൂഫോ ഒന്നും അല്ല. അതൊരു അൾട്ടിമേറ്റ്ലി ഒരു ട്രാവൽ ഡോക്യുമെന്റ് ആണ്. അപ്പൊ അതിൽ കറക്ഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഗൈഡ് ലൈൻസ് അനുസരിച്ച് മാത്രമേ കറക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ.
1: മറ്റൊരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ,
2: നമസ്കാരം.
1: ചോദിച്ചോളൂ. ഹലോ മാഡത്തോട് ചോദിച്ചോളൂ.
2: മാഡം
0: നമസ്കാരം, പറഞ്ഞോളൂ.
2: ഞാൻ എനിക്ക് പാസ്പോർട്ട് എടുക്കുന്നതിനെ എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് അങ്ങനെ കളഞ്ഞു പോയായിരുന്നു.
0: ഓക്കെ.
2: അപ്പൊ ഇപ്പം ആധാറും ബാങ്ക് പാസ്ബുക്കും ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കിപ്പോ പാസ്പോർട്ട് എടുക്കുന്നതിന് വിദേശ രാജ്യങ്ങളൊക്കെ ഇപ്പൊന്ന്
0: മനസ്സിലായി. പക്ഷെ നമുക്ക് ജനനത്തീയതി തെളിയിക്കുന്ന ഒരു രേഖ വേണം. വോട്ടർ ഐ ഡിയോ പാൻ കാർഡോ ഉണ്ടോ?
2: പാൻ കാർഡ് എടുക്കാം.
0: അപ്പൊ പാൻ കാർഡ് ജനനത്തീയതി തെളിയിക്കുന്ന രേഖയായിട്ടും ആധാറ് അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് അഡ്രസ് തെളിയിക്കുന്ന രേഖയായിട്ടും അപേക്ഷിക്കാം, പാസ്പോർട്ടിന് അപേക്ഷിക്കാം. സ്കൂൾ സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ല. ഇപ്പൊ പ്രായം എത്രയായി?
2: 58 വയസ്സ് കഴിഞ്ഞു.
0: അപ്പൊ 50 വയസ്സ് കഴിഞ്ഞാല് എല്ലാവർക്കും ഇ സി എൻ ആർ പാസ്പോർട്ടാണ്. അപ്പൊ സ്കൂൾ രേഖ ഇപ്പൊ നിർബന്ധമല്ല. അപ്പോ ഈ പാൻ കാർഡും ആധാറും ബാങ്ക് പാസ്ബുക്കും ഒക്കെ വെച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാം.
2: ആധാറും പാൻ കാർഡും. അപ്പൊ നമുക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അവിടെ സ്കൂളിൽ ചെന്ന് പറഞ്ഞ അതിനു മുമ്പ്.
0: ഇല്ല, സ്കൂൾ സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ല, ആവശ്യമില്ല, കുഴപ്പമില്ല, നിർബന്ധമല്ല, നിർബന്ധമല്ല. ജനനത്തീയതി തെളിയിക്കുന്ന രേഖയും അതുപോലെ തന്നെ മേൽവിലാസം തെളിയിക്കുന്ന രേഖയാണ് വേണ്ടത്. 50 വയസ്സ് കഴിഞ്ഞാൽ സ്കൂൾ രേഖ നിർബന്ധമല്ല.
2: മാഡം, അപ്പൊ നമ്മൾ ജനനത്തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അത് എവിടെ?
0: അത് പാൻ കാർഡ് ജനനത്തീയതി തെളിയിക്കുന്ന രേഖയായിട്ട് കണക്കാക്കും. പാൻ കാർഡ് എടുത്താൽ മതി, അല്ലെങ്കിൽ വോട്ടർ ഐ ഡി എടുത്താൽ മതി.
2: നമുക്ക് പാൻ കാർഡായിട്ട് എടുത്തിട്ടില്ല, നമുക്ക് എടുക്കാം. അതന്നേരം ഈ ബാങ്കിന്റെ ബുക്കുമായിട്ട് അതുമായിട്ട് നോക്കി നമുക്ക് പാൻ കാർഡ് തരുമല്ലോ.
0: അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അതൊന്ന് എൻക്വയറി ചെയ്യണം. പാൻ കാർഡോ വോട്ടർ ഐ ഡിയോ ജനനത്തീയതി തെളിയിക്കുന്ന രേഖയായിട്ട് സ്വീകരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തോളൂ.
2: അപ്ലൈ ചെയ്യാം. മാഡം, വെളിയിലോട്ടൊന്ന് പോകണമെങ്കിൽ നമുക്ക് വിസ ഒക്കെ എടുക്കണമെങ്കിൽ ഇത് വയസ്സ് തെളിയിക്കുന്നത് വേണ്ടേ? അതുകൊണ്ടാണ്.
0: അപ്പൊ പാൻ കാർഡോ വോട്ടർ ഐ ഡിയോ എടുത്തിട്ട് അപ്ലൈ ചെയ്തിരുന്നാൽ മതി, കുഴപ്പമുണ്ടാവില്ല.
2: നമ്മുടെ അതിനാണ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് വോട്ട് ചെയ്തിരിക്കുന്ന ആളാണ് ഞാൻ.
0: മനസ്സിലായി.
2: പാസ്ബുക്ക് ഉണ്ട്.
0: അപ്പൊ എന്തായാലും വോട്ടർ ഐ ഡിയോ പാൻ കാർഡോ തന്നെ എടുത്തിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ.
1: ശരി, വിളിച്ചതിന് നന്ദി.

0: ഓക്കെ, ഇ സി എൻ ആർ, ഇ സി ആർ രണ്ട് രീതിയിലാണ്, വിദ്യാഭ്യാസ യോഗ്യതയെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലേ.
1: വിദ്യാഭ്യാസ യോഗ്യത ഒരു മാനദണ്ഡമാണ്, അതൊരു കോമൺ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള മാനദണ്ഡം. നമ്മളിത് വന്നിരിക്കുന്നത് എമിഗ്രേഷൻ ആക്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. കാരണം വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തവരോ കുട്ടികളെ സ്ത്രീകളെ ഒന്നും ആരും വിദേശത്തേക്ക് ജോലിക്ക് കൊണ്ടുപോയി അവരെ കബളിപ്പിക്കുകയോ ചൂഷണം ചെയ്യുകയോ ചെയ്യരുത്. അപ്പോൾ ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു 18 രാജ്യങ്ങളോളമേ ഉള്ളൂ. ഗൾഫ് രാജ്യങ്ങൾ, മാലദ്വീപ്സ്, മലേഷ്യ അങ്ങനത്തെ രാജ്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ രാജ്യങ്ങളിലോട്ട് ഈ ഒരു ഇ സി ആർ കാറ്റഗറി, എമിഗ്രേഷൻ ചെക്ക് റിക്വയർഡ് എന്ന് പറഞ്ഞ ഒരു പാസ്പോർട്ട് ഹോൾഡറാണ് പോകുന്നതെങ്കിൽ അവർ കൃത്യമായി പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രന്റിന്റെ നിന്ന് ക്ലിയറൻസ് എടുത്ത് പ്രോപ്പർ ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് വിസയിൽ പോകണം. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ സാമൂഹ്യ സുരക്ഷാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കും കൂടെ അത് ഉറപ്പു വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതേസമയം നമ്മൾ ജസ്റ്റ് ഒരു വിസിറ്റിനാണ് പോകുന്നതെങ്കിൽ അതൊന്നും വിഷയമല്ല. നമ്മളിത് കറക്റ്റായിട്ട് എമിഗ്രേഷൻ ചെക്ക് റിക്വയർഡ്, അപ്പോൾ അവർ ചോദിക്കും, പ്രത്യേകമായിട്ട് ചോദിക്കും എന്തിനാ പോകുന്നത്, എവിടെയാ പോകുന്നത്, എപ്പോൾ വരും എന്നുള്ള കാര്യങ്ങൾ. അതായത് ഈ വിസിറ്റിങ്ങിനോ അല്ലെങ്കിൽ പോയി അങ്ങനെ ആരും അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ ആരും ആരെയും ജോലിക്കോ മറ്റൊന്നിനും ട്രാപ്പ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ എമിഗ്രേഷൻ ചെക്ക് നോട്ട് റിക്വയർഡ് എന്ന് പറഞ്ഞൊരു പാസ്പോർട്ട് കിട്ടാനുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ്, നമ്മൾ 10-ാം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഈ നമ്മുടെ പ്രൊട്ടക്ട് ഓഫ് എമിഗ്രന്റ് ക്ലിയറൻസ് എടുത്തിട്ട് പ്രോപ്പറായി 3 വർഷത്തിലേറെ ഒരാൾ വിദേശത്ത് ജോലി ചെയ്താൽ അവർക്ക് ലഭിക്കും. പിന്നെ ചിലരുണ്ടാകും ഒരുപാട് എന്താ പറയുക, മറ്റ് ബിസിനസ്സോ മറ്റോ ഉള്ളതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടായിട്ട് അതിനനുപാതികമായിട്ട് നികുതി അടയ്ക്കുന്നവരാണെങ്കിൽ, അങ്ങനത്തെ ഒരു നല്ലൊരു നികുതി ദായകനാണെങ്കിൽ അവർക്കും ഈ സി എൻ ആറിന് എലിജിബിലിറ്റി ഉണ്ട്. പിന്നെ നമ്മുടെ ചില കാറ്റഗറീസിൽ സ്പൗസസിനുണ്ടെങ്കിൽ മറ്റേ പങ്കാളിക്കും ലഭിക്കും ഈ സി എൻ ആർ. അതാണ് കോമൺ ആയിട്ട് വരുന്നത്.
0: മറ്റൊരു കോളർ ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം.
2: നമസ്കാരം സാർ. നമസ്കാരം മാഡം.
1: നമസ്കാരം, ചോദിച്ചോളൂ.
2: ഞാന് ഒരു 30 വർഷം മുമ്പ് പാസ്പോർട്ട് എടുത്തിരുന്നു.
1: ഓക്കെ.
2: പിന്നീട് അത് കാണാതായി.
1: ശരി.
2: പിന്നെ ജോലി ഉണ്ടായിരുന്നു, റിട്ടയർ ആയതാണ്.
1: ഓക്കെ.
2: അപ്പൊ ഇനി അത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമോ? പഴയ പാസ്പോർട്ട് കൊടുക്കണോ അങ്ങനെ എന്തെങ്കിലും?
1: അതെ അതെ, നമ്മള് എപ്പോഴെങ്കിലും ഒരു പാസ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി എപ്പോഴും പാസ്പോർട്ട് പുതുക്കാനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഈ പഴയ പാസ്പോർട്ടിന്റെ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി വിവരാവകാശ നിയമപ്രകാരം പാസ്പോർട്ട് ഓഫീസിൽ ഇതിന്റെ വിവരങ്ങൾ ഉണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കണം. 10 രൂപയാണ് ഫീസ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ ഇതിൽ താങ്കളുടെ വിവരങ്ങൾ കൊടുത്തിട്ട് അതിന്റെ എഴുതിയിരുന്നാൽ മതി. എനിക്കിങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാസ്പോർട്ട് ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി, എന്തിന്റെ വിവരങ്ങൾ ലഭ്യമാക്കാമോ എന്ന് പറഞ്ഞ് ചോദിക്കണം. അപ്പം ഞങ്ങളുടെ കയ്യിൽ അതിന്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണെങ്കിൽ നമ്മളത് അനുവദിച്ചു തരും. അപ്പം അതിനുശേഷം അത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് പോലീസിൽ നിന്നുള്ള ലോ സർട്ടിഫിക്കറ്റ് വെച്ച് കളഞ്ഞുപോയ പാസ്പോർട്ട് പുതുക്കാനായിട്ട് അപേക്ഷിക്കാം. ഇനി വിവരങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ഫ്രഷ് ആയിട്ടുള്ള പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിക്കാം. മതി, അല്ല, അവൈലബിൾ ആയിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് തന്നാൽ മതി, ഞങ്ങൾ പരിശോധിച്ചിട്ട് അതിന്റെ വിവരങ്ങൾ ഉണ്ടെങ്കിൽ തരാം. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചാൽ മതി.
0: വിളിച്ചതിന് നന്ദി. ഫ്രഷ് പാസ്പോർട്ട് അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ പാസ്പോർട്ട് എങ്ങനെയാണ്?
1: കുട്ടികളുടെ പാസ്പോർട്ട് നമ്മൾ 5 വർഷത്തേക്കാണ് പാസ്പോർട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്. എത്ര ചെറിയ കുട്ടിക്കാണെങ്കിലും പാസ്പോർട്ട് എടുക്കാം. ഞങ്ങൾക്ക് 10 ദിവസം പ്രായമായ കുട്ടികളൊക്കെ വരെ വന്ന് പാസ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. 4 വയസ്സ് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ ഫോട്ടോ കൊണ്ടുവരണം, മാതാപിതാക്കൾ കൊണ്ടുവരണം. അതിന് മുകളിൽ പ്രായമുള്ളവരുടെ എല്ലാവരുടെയും ഫോട്ടോ നമ്മൾ സേവാ കേന്ദ്രയിൽ തന്നെയാണ് എടുക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ബർത്ത് സർട്ടിഫിക്കറ്റാണ് ഒരേ ഒരു ഡോക്യുമെന്റ് ആവശ്യമുള്ളത്. കാരണം അവിടെ അഡ്രസ് പ്രൂഫ് എന്ന് പറയുന്നത് പേരൻസിന്റെ അഡ്രസ് പ്രൂഫാണ്, അത് അച്ഛന്റെയോ അമ്മയുടെയോ ആകാം. പേരൻസിന്റെ അഡ്രസ് പ്രൂഫാണ് നമ്മൾ സ്വീകരിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടേതായിട്ടുള്ള ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രം മതിയാകും.
0: ബാലാധാർ ഉണ്ടല്ലോ, 5 വയസ്സ് വരെ.
1: അല്ല, അവരുടെ മറ്റ് ഡോക്യുമെന്റ് ഒന്നും വേണ്ട. നമുക്ക് മെയിൻലി വേണ്ടത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. നോർമലി വരുന്ന എല്ലാ ആപ്ലിക്കൻസിന്റെ കയ്യിലും കൃത്യമായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. കേരളത്തിൽ പണ്ട് തൊട്ടേ കൃത്യമായിട്ട് ബർത്ത് രജിസ്റ്റർ ചെയ്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുന്ന പ്രാക്ടീസ് പണ്ട് മുതലേ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടത്. ആധാറും കൊണ്ടുവരാറുണ്ട്, പക്ഷെ അതിന്റെ ആവശ്യം വരുന്നില്ല. ആധാർ പിന്നെ ആവശ്യം വരുന്നത് ചിലപ്പോൾ സപ്പോസ് ഈ ബർത്ത് സമയത്ത് ഒരു പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുള്ളൂ, അത് പിന്നെ എക്സ്പാൻഡ് ചെയ്തു എന്നുള്ളപ്പോൾ അത് തെളിയിക്കാൻ ചിലപ്പോൾ ആധാർ വേണ്ടിവരും. ഒരു അപൂർണമായിട്ടുള്ള പേരൊക്കെ ആണെങ്കിലോ, അല്ലെങ്കിൽ അവർക്കത് പേര് മാറ്റണം പിന്നീടൊക്കെ വരുമ്പോൾ, പിന്നീട് ആധാറും കൂടെ പേര് മാറ്റുന്ന ഒരു ഇത് വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ മറ്റ് ID ഡോക്യുമെന്റ്സ് പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ 5 വർഷത്തേക്കാണ് പാസ്പോർട്ട് കൊടുക്കുന്നത്. കാരണം അവരുടെ ഫീച്ചേഴ്സ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് വരുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ പാസ്പോർട്ട് എടുക്കുന്നതിന് 2 പേരൻസിന്റെയും കൺസെന്റ്, 2 പേരുടെയും സമ്മതം ആവശ്യമാണ്.

0: രണ്ട് പേരൻസും അവൈലബിൾ ആണെങ്കിൽ അവർ രണ്ടുപേരും അവരുടെ പാസ്പോർട്ടും ഡോക്യുമെന്റ്സുമായിട്ട് അനക്ഷ ഡി എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് അതിൽ രണ്ടുപേരുടെയും സമ്മതം ഹാജരാക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് പല പല കാരണങ്ങളായിട്ട് ചിലപ്പോൾ മറ്റേ പേരന്റിന്റെ സമ്മതം ഹാജരാക്കാൻ സാധിക്കാത്തതായിട്ട് വരും. അപ്പോൾ ഒന്ന് ചിലപ്പോൾ കോമൺ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു പേരന്റ് വിദേശത്തൊക്കെ ആണെങ്കിൽ അവരുടെ സമ്മതം നമുക്ക് ലോജിസ്റ്റിക്കലി പോസിബിൾ അല്ലല്ലോ കാണിക്കാൻ. അപ്പൊ അതിന് അനക്ഷർ സി, അനക്ഷർ സി ആണ് ഒരു പേരന്റ് മാത്രം സമ്മതം നൽകുന്ന ഇതിൽ. പിന്നെ ഈ എന്താ പറയാ, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളത്, സെപ്പറേറ്റഡ് ആയിട്ടുള്ളത്, ഡിവോഴ്സ് കേസ് നടക്കുന്ന ഇത്, പിന്നെ ഉപേക്ഷിച്ചു പോയ, അങ്ങനെ കുറെ കാറ്റഗറീസ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അച്ഛനും അമ്മയ്ക്കും തുല്യ അവകാശമാണ്. നമ്മളിപ്പോ പിണങ്ങിയിരിക്കുന്നു എന്റെ കൂടെയാണ് കുട്ടി എന്ന് പറഞ്ഞ് പക്ഷേ മറ്റേ ആളുടെ സമ്മതം ഇല്ലാണ്ട് പാസ്പോർട്ട് എടുത്ത് പോകാനായിട്ട് നമുക്ക് സാധിക്കില്ല. തർക്കം നിലനിൽക്കുമ്പോൾ പിന്നെ കോർട്ടാണ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് കസ്റ്റഡി, വിസിറ്റേഷൻ റൈറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊരു കോമൺ ആയിട്ട് നമുക്ക് വരുന്നതാണ് ഈ മൈനർ കുട്ടികളുടെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ 15-ഉം 18 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ 10 വർഷത്തേക്കുള്ള പാസ്പോർട്ട് എടുക്കാം. അത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അവർ 10-ാം ക്ലാസ് പാസ്സായിട്ട് എടുക്കുന്നതാണ്. കാരണം അല്ലെങ്കിൽ ECR പാസ്പോർട്ടായി പോകും 10 വർഷത്തേക്ക്. അവർക്ക് സ്കൂൾ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അവർക്ക് 10 ഇയർ ആയിട്ടുള്ള ECNR ഡോക്യുമെന്റ് അവർക്ക് എടുക്കാം.
1: മറ്റൊരു കോളർ ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം.
2: ഹലോ
1: ഹലോ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: എന്റെ പേര് ഷാജഹാൻ. എന്റെ ഒറിജിനൽ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു. ഞാൻ ഈസി പാസ്പോർട്ടില്ല ഇന്ത്യയിൽ വന്നത്, വെള്ള പാസ്പോർട്ട്.
0: മനസ്സിലായി.
2: ആ വെള്ള പാസ്പോർട്ട് പുതിയെടുക്കാൻ പറ്റൂ?
0: പഴയ പാസ്പോർട്ടിന്റെ, കളഞ്ഞുപോയ ആ പാസ്പോർട്ടിന്റെ വിവരങ്ങൾ കയ്യിലുണ്ടോ? മിക്കവാറും എമർജൻസി സർട്ടിഫിക്കറ്റിൽ
2: അത് നമ്പറേ ഉള്ളു, കളഞ്ഞ പാസ്പോർട്ടിന് നമ്പറേ ഉള്ളൂ.
0: മനസ്സിലായി. അപ്പൊ ആദ്യം ഒരു കാര്യം ചെയ്യുക, ആദ്യം വിവരാവകാശ നിയമപ്രകാരം പാസ്പോർട്ട് ഓഫീസിനോട് ചോദിച്ചിട്ട് ഈ കളഞ്ഞുപോയ പാസ്പോർട്ട് ഉണ്ടല്ലോ അതിന്റെ വിവരങ്ങൾ ആദ്യം ചോദിക്കുക. എന്നിട്ട് ആ പാസ്പോർട്ട് കളഞ്ഞുപോയ പാസ്പോർട്ടായിട്ട് കാണിച്ച് അത് പുതുക്കാൻ അപേക്ഷിക്കുക. എമർജൻസി സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസ് അത് കൊടുക്കേണ്ട ഒരു കോളത്തിൽ കൊടുക്കണം. വെള്ള പാസ്പോർട്ട് കയ്യിലില്ലേ? എമർജൻസി സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടല്ലോ. മനസ്സിലായി. പക്ഷെ നമുക്ക് ആ കളഞ്ഞുപോയ പാസ്പോർട്ടിന്റെ തുടർച്ചയായിട്ട് വേണം അപേക്ഷിക്കാൻ. അപ്പൊ ആദ്യം അതിന്റെ വിവരങ്ങൾ എടുക്കണം. വിവരാവകാശ നിയമപ്രകാരം 10 രൂപ ഫീസ് അടച്ച് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് കൈതം മുക്കിന്ന് ഓൺലൈൻ ആയിട്ടോ തപാൽ വഴിയോ ചെയ്യാം. ഞങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ട്. കേട്ടില്ല. അതെ അതെ അതെ, കൈതമുക്ക്. അതെ അതെ അതെ, കൈതമുക്ക് ഓഫീസിൽ. അപ്പോ ആദ്യം ഈ കളഞ്ഞുപോയ പാസ്പോർട്ടിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം താങ്കൾ എടുക്കുക. അത് കഴിഞ്ഞിട്ട് റീഇഷ്യൂ ലോസ്റ്റ്, അതായത് കളഞ്ഞുപോയ പാസ്പോർട്ട് പുതുക്കാൻ അപേക്ഷിക്കുക. എമർജൻസി സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള കോളത്തിൽ താങ്കളുടെ കയ്യിലിരിക്കുന്ന ആ ഡോക്യുമെന്റിന്റെ വിവരങ്ങൾ കൊടുത്തിരുന്നാൽ മതിയാവും. താങ്കൾ ഇപ്പൊ എവിടെയാണോ താമസിക്കുന്നത് ആ അഡ്രസ്സിൽ എടുക്കാം. അതെ അതെ. അപ്പൊ കറക്റ്റ്, നമ്മളിപ്പോ കറക്റ്റ് താമസിക്കുന്ന നമ്മുടെ നിലവിലെ മേൽവിലാസത്തിൽ വേണം പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ.
2: അത് എഴുത്തുകുത്ത് കാര്യങ്ങളുടെ അഡ്രസ്സിൽ, പിന്നെ എന്റെ രേഖ മൊത്തം പഴയ അഡ്രസ്സിലാണ്.
0: അത് പക്ഷെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. നമ്മളിപ്പോ എവിടെയാണോ നിലവിലെ മേൽവിലാസം അതിൽ വേണം പാസ്പോർട്ടിൽ അപേക്ഷിക്കാൻ. നമ്മൾ താമസമില്ലാത്ത അഡ്രസ്സിൽ നമ്മൾ പാസ്പോർട്ടിന് അപേക്ഷിക്കാനായിട്ട് പാടില്ല. അപ്പൊ ഏതെങ്കിലും ഒരു അഡ്രസ് പ്രൂഫ് അപ്ഡേറ്റ് ചെയ്തിട്ട് അപേക്ഷിച്ചിരുന്നാൽ മതി. അതെ അതെ, ബാക്കി എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് നേരിട്ട് വന്ന് എൻക്വയറി ചെയ്യാം. ഞങ്ങളുടെ ഫോൺ നമ്പറും ഉണ്ട്, 2470-2225. അതിലും വിളിച്ച് ബാക്കി ഡീറ്റെയിൽസ് ചോദിക്കാം.
1: നിങ്ങളുടെ ഫോൺ നമ്പർ 0471-2470-225. വേറെ കോൺടാക്ട് മാർഗങ്ങൾ എന്തോ? ഇമെയിൽ ചെയ്യാം.
0: നമുക്ക് ഇമെയിൽ ചെയ്യാം. നമ്മുടെ ഇമെയിൽ ഐഡി എന്ന് പറയുന്നത് rpo.trivandrum@cpo.gov.in ആണ്. ഇമെയിൽ ഉണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്, അതിൽ കോള് പറ്റില്ല, മെസ്സേജുകൾ മാത്രമാണ് ഉള്ളത്. അതിന്റെ വാട്സ്ആപ്പ് നമ്പർ 8089685796.
1: 8089685796. അപ്പോ നമ്മളിപ്പോ ഫ്രഷ് ആയിട്ടുള്ള പാസ്പോർട്ടിന്റെ കാര്യമാണ് ഇതുവരെയും സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഈ റീഇഷ്യൂ ചെയ്യേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്?
0: സാധാരണയായിട്ട് നമ്മുടെ പാസ്പോർട്ടിന്റെ കാലാവധി തീരാറാകുമ്പോഴാണ്

0: നമ്മൾ പാസ്പോർട്ട് പുതുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6 മാസം വാലിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ വിദേശയാത്ര സാധ്യമാവുകയുള്ളൂ. അപ്പം അങ്ങനെ യാത്രാ പ്ലാൻസ് ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് പുതുക്കണം. അപ്പം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ പാസ്പോർട്ടിന്റെ കാലാവധി തീരുന്നതിന് 1 വർഷത്തിനുള്ളിൽ പുതുക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ പാസ്പോർട്ട് ഇനി സപ്പോസ് എക്സ്പയർ ആയാൽ ഐഡിയലി 3 വർഷത്തിനുള്ളിൽ പുതുക്കാനായിട്ട് പറയും. പിന്നെ ഇനി എത്ര ഗ്യാപ്പ് വന്നാലും വിഷയമില്ല, അതിലൊരു ഫീസിന്റെ വ്യത്യാസമില്ല, പെനാൽറ്റി ഇല്ല, ഒന്നുമില്ല. എപ്പം വേണമെങ്കിലും ഇഷ്ടമുള്ളതുപോലെ നമുക്ക് പാസ്പോർട്ട് പുതുക്കാം. പിന്നെ കറക്റ്റ് ആയിട്ട് പുതുക്കി എടുത്തു വെക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മുടെ പാസ്പോർട്ടിന് ഇപ്പം നിലവിൽ 10 വർഷത്തെ പാസ്പോർട്ടിന് 1500 രൂപയാണ്. അപ്പം ആ രീതി നോക്കുമ്പോൾ മറ്റെല്ലാ രാജ്യങ്ങളുടെ പാസ്പോർട്ടും ഒക്കെ ആയിട്ട് നമ്മൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരിതാണ്. നമ്മൾ കൃത്യമായിട്ട് പുതുക്കി എടുത്തു പോവുകയാണെങ്കിൽ നമുക്ക് മറ്റ് എല്ലാ ഡോക്യുമെന്റ്സിനും സർവീസസിനും ഒക്കെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ വന്നപ്പോ നമ്മുടെ ഇലക്ഷന് മുന്നോടിയായിട്ട് SIR ഒക്കെ നടന്ന സമയത്ത് ഒരുപാട് പേര് പാസ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട്, എസ്പെഷ്യലി NRIസിനൊക്കെ പാസ്പോർട്ട് കൃത്യമായി പുതുക്കി എടുക്കുന്നതുകൊണ്ട് അവർക്ക് SIR പ്രോസസ്സൊക്കെ കുറച്ചും കൂടെ സുഗമമായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ കഴിവതും പുതുക്കി കൃത്യമായി എടുത്ത് നോക്കുക. പിന്നെ വരുന്നത് ഇപ്പോൾ വാലിഡിറ്റി ഉള്ള ഒരു പാസ്പോർട്ട് നമുക്ക് പുതുക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത് മെയിനായിട്ട് ഇപ്പോൾ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ പേജസ് തീർന്നു പോകും. നമ്മളൊരു വിദേശയാത്രയ്ക്ക് മുന്നേ നമുക്ക് നമ്മുടെ കയ്യിൽ 2 മുതൽ 4 വരെ ബ്ലാങ്ക് പേജസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ആ പേജ് തീരാറായ പാസ്പോർട്ട് പുതുക്കേണ്ടി വരും. അല്ലെങ്കിൽ പാസ്പോർട്ടിൽ എന്തെങ്കിലും ഡാമേജ്, വെള്ളം വീഴുകയോ വേറെ എന്തെങ്കിലുമൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് പാസ്പോർട്ട് പുതുക്കണം. പാസ്പോർട്ട് കാണാതാവുകയോ അല്ലെങ്കിൽ ഇതുപോലെ മോഷണം പോവുകയോ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാൽ നമ്മൾ പുതുക്കേണ്ടി വരും. പിന്നെ വരുന്നത് നമ്മുടെ വ്യക്തിഗത വിവരങ്ങളിൽ മാറ്റം വരുന്ന സമയത്ത്, നമ്മൾ നേരത്തെ സംസാരിച്ചു, ഇപ്പോൾ സപ്പോസ് ആരെങ്കിലും ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തു, ഇനി തിരുത്തണം. കാരണം ചില വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ച് പ്രോപ്പറായിട്ട് മാത്രമേ അവർ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പാസ്പോർട്ട് പുതുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളുടെ കല്യാണം കഴിഞ്ഞു, നമുക്ക് നമ്മുടെ പങ്കാളിയുടെ പേര് ചേർക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്തായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു നഗരത്തിലായിരുന്നു, നമ്മൾ ഇന്ന് അതെല്ലാം വിട്ടു വന്നു, നമ്മുടെ വീടായി, അപ്പോൾ നമുക്ക് അഡ്രസ്സ് മാറ്റാൻ വേണ്ടി അപേക്ഷിക്കുക. അതൊക്കെയാണ് കോമൺ ആയിട്ട് വാലിഡ് പാസ്പോർട്ട് ഉള്ള സമയത്ത് നമ്മൾ പുതുക്കുന്നതിനുള്ള കാരണങ്ങൾ. അപ്പോൾ അതിന് ഏതൊക്കെ സാഹചര്യങ്ങൾ പാസ്പോർട്ട് പുതുക്കാം എന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ടുണ്ട്. അത് ഏത് കാറ്റഗറിയാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ പുതുക്കാൻ.
1: മറ്റൊരു കോളർ ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം. നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാറേ.
1: നമസ്കാരം. ആരാണ്?
2: എന്റെ പേര് കൊല്ലം ജില്ലയിൽ നിന്ന് അഞ്ചൽ എന്നാണ്. എന്റെ പേര് സലീം എന്നാണ്.
1: ചോദിച്ചോളൂ.
2: ഞാൻ 94 ഒരു പാസ്പോർട്ട് എടുത്തിരുന്നു. വിദേശ രാജ്യത്തെങ്ങും ഇതുവരെ പോയിട്ടില്ല.
0: ശരി.
2: അപ്പൊ അത് പുതുക്കാനായി 2024 ഒരു അപേക്ഷ കൊടുത്തപ്പോ അത് പുതുക്കി കിട്ടുന്നില്ല. അപ്പൊ അവിടെ നിന്ന് അറിയിക്കുന്നത് ഈ എന്റെ പഴയ പാസ്പോർട്ടിലെ ഫോട്ടോയും അവിടെ നിലവിലുള്ള റെക്കോർഡിലെ ഫോട്ടോയും വ്യത്യാസമുണ്ടെന്നാണ്. ഇങ്ങനെ സംഭവിച്ചത് എനിക്കറിയില്ല.
0: മനസ്സിലായി. അപ്പോ ഒന്ന് എന്തായാലും ഒന്ന് നേരിട്ട് ഞങ്ങളുടെ മെയിൻ ഓഫീസിലോട്ടൊന്ന് വരാമോ? കയ്യിലുള്ള രേഖകളും ഡോക്യുമെന്റ്സും പാസ്പോർട്ടുകളുമായിട്ട് മെയിൻ ഓഫീസ്, റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൽ കൈതമുക്കിൽ ബന്ധപ്പെട്ടിരുന്നാൽ മതി. നമുക്കത് വിശദമായിട്ട് പരിശോധിച്ചിട്ട് എന്താണെന്നുള്ളത് നോക്കാം. മറ്റ് ഡീറ്റെയിൽസ് ഒന്നും താങ്കൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പരിശോധിച്ച് അത് തീരുമാനിക്കാം. മനസ്സിലായി. നമ്മൾ രേഖകളും പാസ്പോർട്ടുകളും ഒക്കെ പരിശോധിച്ച് നമ്മൾ ഒരു ഉചിതമായിട്ടുള്ള തീരുമാനം പറയാം. അപ്പൊ വന്നിരുന്നാ മതി കേട്ടോ നേരിട്ട്.
1: നന്ദി. ഇപ്പോൾ റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് തിരുവനന്തപുരം സർവ് ചെയ്യുന്നത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ബാക്കി ജില്ലകൾ എങ്ങനെയാണ്?
0: നമുക്ക് RPO കൊച്ചിയുണ്ട്. RPO കൊച്ചിയാണ് ആലപ്പുഴ മുതൽ പാലക്കാട് വരെ ഇൻക്ലൂഡിംഗ് ലക്ഷദ്വീപ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് RPO കോഴിക്കോട് ഉണ്ട്, കാസർഗോഡ് വരെ ചെയ്യുന്നതിന് വേണ്ടി.
1: ശരി ശരി.
0: ഒരു ഇതും കൂടെ പറയാം, നമ്മൾ കേരളമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്ത് പാസ്പോർട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്. അതുകൂടെ കൊണ്ടാണ് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് 3 പാസ്പോർട്ട് ഓഫീസുകൾ ഉള്ളത്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പാസ്പോർട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് കൺസിഡറബിൾ നമ്പർ ഓഫ് സ്ത്രീകൾ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നതും ഒക്കെ കേരളത്തിലാണ് ഉള്ളത്. അപ്പോൾ ഒരു പാസ്പോർട്ട് പെനിട്രേഷൻ കേരളത്തിൽ നല്ലതാണ്, നമ്മളത് കൂടുതൽ കൂട്ടാനും ആഗ്രഹിക്കുന്നു.
1: ഇത് എത്ര കാലാവധി, ഐ മീൻ എത്ര വർഷങ്ങളായിട്ടാണ് ഇങ്ങനെ കേരളമാണ് മുന്നിൽ?
0: എനിക്ക് ഒരുപാട് നാളായിട്ട് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ തന്നെയാണ് മുന്നിൽ നിന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ 15 ലക്ഷത്തിന് മേലെ പാസ്പോർട്ടുകളാണ് ഒരു വർഷം ഇഷ്യൂ ചെയ്യുന്നത്. 15 ലക്ഷത്തിന് മേലെ.
1: മറ്റൊരു കോളർ ലൈനിലുണ്ട്. ഹലോ.
3: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഞാൻ 35 വർഷമായി 3 വട്ടം വെളിയിലായിരുന്നു.
0: ശരി. കുഴപ്പമില്ല, ഇനിയിപ്പോ പാസ്പോർട്ട് പുതുക്കാൻ അപേക്ഷിച്ചിരുന്നാൽ മതി കേട്ടോ.
3: വേറെ കുഴപ്പമില്ല.
0: വേറെ
3: 2000-ലാണ്, 1998-ലാണ് ഞാൻ അവിടെ നിന്നത്.
0: ആ കുഴപ്പമില്ല, പാസ്പോർട്ടുകൾ കയ്യിലില്ലേ? പഴയ പാസ്പോർട്ടുകൾ കയ്യിലുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ ആ പാസ്പോർട്ട് പുതുക്കാനായിട്ട് അപേക്ഷിച്ചാൽ മതി. അക്ഷയ കേന്ദ്രയോ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെന്ററോ CSEsഓ അല്ലെങ്കിൽ താങ്കളുടെ മക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഈ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാം. ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടച്ചിട്ട് അടുത്തുള്ള സേവാ കേന്ദ്രത്തിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് പോയിരുന്നാൽ മതി, നമുക്ക് പാസ്പോർട്ട് പുതുക്കാം. ആ വലിയ താമസം ഉണ്ടാവില്ല, പോലീസ് വെരിഫിക്കേഷനും കൂടെ കഴിഞ്ഞ് വലിയ താമസം ഇല്ലാണ്ട് പാസ്പോർട്ട് കിട്ടും. ഭയങ്കര അത്യാവശ്യമാണെങ്കിൽ തത്കാൽ പാസ്പോർട്ടിനും അപേക്ഷിക്കാം.
1: വിളിച്ചതിന് നന്ദി. ഇപ്പൊ അക്ഷയ കേന്ദ്രം പറഞ്ഞതുകൊണ്ട് പല അംഗീകൃത സ്ഥാപനങ്ങളും ഇത് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ, അക്ഷയ കേന്ദ്രം, പിന്നെ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്.
0: അതെ, ഡിജിറ്റൽ ഇന്ത്യ. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 40% പാസ്പോർട്ട് PCC ആപ്ലിക്കേഷൻസ് ഈ കേന്ദ്രാസ് വരെയാണ് ചെയ്യുന്നത്. അപ്പൊ അതും അവരും നമ്മുടെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ട്ണറാണ്. കാരണം ഒരു ആപ്ലിക്കന്റ് വരുമ്പോൾ ആപ്ലിക്കന്റിന്റെ കൂടെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് ആപ്ലിക്കന്റിനോട് വിവരങ്ങളൊക്കെ ചോദിച്ച് കറക്റ്റ് ആയിട്ട് ഫോം ഫില്ല് ചെയ്യുന്നത് അക്ഷയ കേന്ദ്രാസും ഈ ഡിജിറ്റൽ ഇന്ത്യയിലെ CSEsഉം ആണ്. അപ്പൊ ഒരു നമ്മളൊരു നമ്മുടെ ഒരു ഇമ്പോർട്ടന്റ് നെറ്റ്വർക്ക് ആണ്. അപ്പോൾ പലപ്പോഴും ആപ്ലിക്കന്റിന് തോന്നുന്ന ഡൌട്ടുകളൊക്കെ ഇവരോടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അക്ഷയ കേന്ദ്രാസിനും അതുപോലെ തന്നെ CSEsനും കുറച്ചും കൂടെ പാസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മനസ്സിലാക്കാനായിട്ട് നമ്മൾ സെഷൻസ് ഒക്കെ നടത്താറുണ്ട്. കാരണം ഒരു ആപ്ലിക്കന്റ് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ആപ്ലിക്കന്റ് എന്ന് പറയാൻ എന്നോട് ചോദിച്ചില്ല, അല്ലെങ്കിൽ എനിക്കറിയില്ലായിരുന്നു, എന്നോട് പറഞ്ഞില്ല. കാരണം അവരാണല്ലോ ഫില്ല് ചെയ്യുന്നത്. കേസ് പെൻഡിംഗ് ആണോ, പിന്നെ ചിലപ്പോ കല്യാണം കഴിച്ചിട്ടുണ്ടോ, ഇതുവരെ പഠിച്ചു, പിന്നെ സ്പെല്ലിങ്ങിന്റെ ഒക്കെ ഇത്. അതപ്പോ നമ്മള് ഫില്ല് ചെയ്യുന്നവരൊന്ന് ആപ്ലിക്കന്റുമായിട്ട് നോക്കി ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ തിരുത്തലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സേവാ കേന്ദ്രത്തിൽ ചെയ്യാം, പക്ഷെ നമുക്ക് ഒരുപാട് ടൈം അതിനായിട്ട് പോകും. എത്രത്തോളം കൃത്യമായി ആപ്ലിക്കേഷൻ ചെയ്തു വരുന്നു അത്രത്തോളം സ്മൂത്ത് ആയിട്ട് നമുക്ക് സേവാ കേന്ദ്രയിൽ പ്രോസസ്സിംഗ് നടക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒരുപാട് കറക്ഷൻസ് ചെയ്യും. കറക്ഷനൊക്കെ വരുമ്പോഴാണെങ്കിൽ നമ്മൾ പിന്നെ മറ്റെന്തെങ്കിലുമൊക്കെ വിട്ടുപോകാൻ ഈ എന്താ പറയുക, മെയിൽ ഫീമെയിൽ വരെ മാറി വന്നു പോകാറുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പാസ്പോർട്ട് സേവാ കേന്ദ്രയിൽ വരുമ്പോൾ ഈ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നിടത്ത് ആക്ച്വലി ഡുവൽ മോണിറ്റർ ഉണ്ട്. ആപ്ലിക്കന്റിനും കൃത്യമായിട്ട് കാണാം. ആപ്ലിക്കന്റിനോട് എല്ലാം നോക്കി നോക്കണേന്നൊക്കെ പറയാം, എന്നാലും ചിലപ്പോൾ ഒക്കെ ഓരോ കാര്യങ്ങൾ മിസ്സും. അപ്പൊ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം തന്നെ ഏറ്റവും കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യുവാണെങ്കിൽ നമ്മള് പാസ്പോർട്ടിലെ മിസ്റ്റേക്സ് നമുക്ക് വലിയ പരിധി വരെ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു 40%-ലേറെ പാസ്പോർട്ട് ആപ്ലിക്കേഷൻസ് ചെയ്യുന്നത് അക്ഷയാസ, CSEs ഇതുപോലത്തെ അംഗീകൃത കേന്ദ്രമായതുകൊണ്ട് അവർക്കും ഒരു പ്രധാനപ്പെട്ട റോള് ഉണ്ട്. പാസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അറിഞ്ഞ് ആപ്ലിക്കൻസിനെ കറക്റ്റ് ആയിട്ട് അഡ്വൈസ് ചെയ്ത് തെറ്റുകൂടാണ്ട് അവരുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് അവർ ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സൗകര്യമായിരിക്കും.
1: അതെ, മിസ്റ്റേക്സ് കുറയ്ക്കുക മാത്രമല്ല പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് തട്ടിപ്പുകളും നടത്തുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ വെബ്സൈറ്റ് എടുക്കുമ്പോൾ തന്നെ ഫേക്ക് വെബ്സൈറ്റ്,
0: പൈസ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് കറക്റ്റ് ആയിട്ടുള്ള ആപ്പ് നോക്കിയിട്ട് മാത്രമേ നമ്മൾ പൈസ അടയ്ക്കാവുള്ളൂ. പിന്നെ അടയ്ക്കേണ്ടതായിരുന്നു, അതായത് നിങ്ങളുടെ തപാല് വഴി പാസ്പോർട്ട് എത്തിയിട്ടുണ്ട്, പക്ഷെ അതിൽ ഒരു ഇത്തിരി പൈസ കുറവുണ്ട്, 5 രൂപ അയക്കണം എന്ന് പറഞ്ഞ് ഗൂഗിൾ പേയിൽ അയക്കാൻ പറഞ്ഞിട്ട് പൈസ തട്ടുന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ വേറെ പൈസയൊന്നുമില്ല. ഈ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന 1500 രൂപയിൽ തന്നെ എല്ലാ സേവനങ്ങളും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് ഒന്നും ഒരിക്കലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ചെയ്യുന്നോ ഇന്ത്യ പോസ്റ്റ് ചെയ്യുന്നോ ഒന്നും വരില്ല. അപ്പൊ അത് അങ്ങനത്തെ കുറച്ച് സ്കാം ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ അലേർട്ടായിട്ട് ഇരിക്കുക. ഒരിക്കലും പിന്നീട് ഒരു പൈസ ആരും ഒന്നിനും ചോദിക്കില്ല.
1: മറ്റൊരു കോളർ ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം.
0: ആദ്യമായിട്ട് പാസ്പോർട്ട് എടുക്കാൻ ആഗ്രഹിക്കുകയാണോ? ആ, അപ്പൊ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ നമ്മുടെ ജനനത്തീയതി തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു രേഖ, വോട്ടർ ID, പാൻ കാർഡ് ഒക്കെ ജനനത്തീയതി തെളിയിക്കുന്ന രേഖയാണ്. പിന്നെ നിലവിലെ മേൽവിലാസം തെളിയിക്കുന്ന ഒരു രേഖയും കൂടെ മാത്രം മതിയാകും. അപ്പോൾ ഓൺലൈനായിട്ടാണ് അപേക്ഷ ചെയ്യേണ്ടത്. ഫ്രഷ് പാസ്പോർട്ടിന് വേണ്ടി ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. ഓൺലൈനായിട്ട് 1500 രൂപ ഫീസ് അടച്ചിട്ട് അടുത്തുള്ള സേവാ കേന്ദ്രത്തിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ആ ദിവസം ഒറിജിനൽ രേഖകളൊക്കെ ആയിട്ട് ഹാജരായിരുന്നാൽ മാത്രം മതിയാകും.
4: അതിന് കൺസെഷൻ എന്തെങ്കിലും ഉണ്ടാവുമോ?
0: ഇല്ല, അങ്ങനെ ഒരു കൺസെഷൻ വരുന്നില്ല. ഇല്ല.

0: പിന്നെ താങ്കൾക്ക് ഒരു അവിടെ സേവാ കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ എത്രയും പെട്ടെന്ന് പ്രോസസ്സിംഗ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രയോറിറ്റി ടോക്കൺ ഇഷ്യൂ ചെയ്യും. പക്ഷെ ഫീസിന്റെ ഇതിൽ നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക ഇളവ് വരുന്നില്ല.
1: സാങ്കേതിക വിദ്യ എല്ലാ മേഖലകളിലും വരുന്നുണ്ട്, അതുപോലെ ഇപ്പോൾ പാസ്പോർട്ടിലും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പുതിയ നൂതന വിദ്യ എന്താണ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്
0: വരുന്നത്? നമുക്ക് പാസ്പോർട്ട് വന്നിരിക്കുന്ന ഒരു മേജർ അപ്ഗ്രേഡ് ഇ പാസ്പോർട്ടുകളാണ്. നമ്മളിപ്പോൾ രാജ്യത്ത് ഇഷ്യൂ ചെയ്യുന്ന എല്ലാ പാസ്പോർട്ടുകളും ഇ പാസ്പോർട്ടാണ്. അതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് ബുക്ക്ലെറ്റിന്റെ അകത്ത് ഒരു RFID ചിപ്പും കൂടെ ഉണ്ടാകും. അപ്പം അതൊരു പാസ്പോർട്ടിന്റെ സുരക്ഷിതത്വം ഒക്കെ ഇൻക്രീസ് ചെയ്യും. പാസ്പോർട്ട് ആർക്കാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അവരുടെ വ്യക്തിഗത വിവരങ്ങൾ, അവരുടെ യാത്രാ വിവരങ്ങളൊക്കെ ഈ ചിപ്പിലും കൂടെ ഉണ്ടാകും. അപ്പോൾ പാസ്പോർട്ടിന്റെ ഒരു ഫോർജറി ഫ്രോഡൊക്കെ നമുക്ക് ഒരുപാട് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് പാസ്പോർട്ട് ഇഷ്യൂവൻസുമായിട്ടുള്ള ഒരു മെയിൻ ഇത്. പിന്നെ നമുക്കിപ്പോൾ AI ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഒരുപാട് മികച്ച രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് ആപ്ലിക്കൻസിനുള്ള സംശയങ്ങളൊക്കെ അവർക്ക് അവരുടെ ലാംഗ്വേജുകൾ എല്ലാ ഇന്ത്യൻ ലാംഗ്വേജസിലൊക്കെ ഈ സാങ്കേതിക വിദ്യയുടെ ഇതും AI ഒക്കെ വെച്ച് അവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വെബ്സൈറ്റിൽ കയറി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് മറുപടികൾ കിട്ടുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പല 20 ഇന്ത്യൻ ലാംഗ്വേജസിൽ നമ്മൾ കോൾ സെന്റർ നാഷണൽ വൈഡ് ആയിട്ടുള്ള ടോൾ ഫ്രീ സെന്റർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാസ്പോർട്ടിന്റെ എല്ലാ വിവരങ്ങളും ഏറ്റവും സുതാര്യമായ രീതിയിൽ എല്ലാവരുടെയിലും എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ആവശ്യം. നമ്മൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും റീജിയണൽ പാസ്പോർട്ട് ഓഫീസിനെ നേരിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുക. നമ്മൾ ഇടയ്ക്ക് ആരോടും ചോദിക്കേണ്ട, ഒരു ഏജന്റിന്റെയും ആരോടും ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഇത്രയും ആക്സസിബിൾ ആയിട്ട് നമ്മുടെ ഓഫീസ് ഉണ്ട്. ഫോൺ വിളിക്കാം, ഇമെയിൽ ചെയ്യാം, കത്തയക്കാം, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. ഇനി കൂടുതൽ ചോദിക്കണം എന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് എല്ലാം ചോദിച്ച് ബോധ്യപ്പെടാം. അപ്പൊ നേരിട്ട് പാസ്പോർട്ട് ഓഫീസിൽ
1: ബന്ധപ്പെടുക.
0: നമ്മുടെ കോമൺ ആയിട്ടുള്ള എൻക്വയറി നമ്പർ എന്ന് പറയുന്നത് 0471240202. നമുക്കൊരു വാട്സാപ്പ് നമ്പർ ഉണ്ട്, ഇതിൽ മെസ്സേജുകൾ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന്റെ നമ്പർ 8089685796. പിന്നെ നമുക്ക് ഇമെയിൽ ഉണ്ട്, rpo.trivandrum@cpo.gov.in. പിന്നെ നമ്മുടെ തപാൽ ഉണ്ട് കൈതമുക്ക് ഓഫീസിൽ.
1: ശരി, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹലോ ആകാശവാണിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ശ്രോതാക്കളുടെ എല്ലാ സംശയങ്ങൾക്കും നിവാരണം നൽകിയ ശ്രീമതി ജീവ മരിയ ജോയ IFSന് ആകാശവാണിയുടെയും ശ്രോതാക്കളുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു.
0: നന്ദി, താങ്ക് യു.
2: ഈ മാസം 24 ആചരിക്കുന്ന പാസ്പോർട്ട്

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 2:30 ഗൃഹരശ്മിയിൽ മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാം, ജാഗ്രതയോടെ. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ കെ സി സച്ചിൻ മറുപടി പറയുന്നു. വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. ഇന്ന് 2:30 മുതൽ 3:30 വരെ. ആകാശവാണി കണ്ണൂർ, സമയം 11 കഴിഞ്ഞ് 59 മിനിറ്റും 46 സെക്കൻഡും. ഇനി 12 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം,
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകൾ

ഇന്ന് വൈകിട്ട് 6:50 ഹരിതവീഥി. ഇതിൽ ട്യൂൺ ഇൻ കിസാനവാണി, എന്നും കിസാൻവാണിക്കൊപ്പം. കുരുമുളക് കൃഷിയിൽ ലാഭവഴിയൊരുക്കി കരിവള്ളൂർ പുത്തൂരിലെ ടി പ്രഭാകരൻ. കേൾക്കാം ഇന്ന് വൈകിട്ട് 6:50 ഹരിതവീഥിയിൽ.

ഉച്ചയ്ക്ക് ഒരു മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, നടൻ സത്യൻ അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി കേൾക്കാം ഇന്നുച്ചയ്ക്ക് ഒരു മണിക്ക്.

2:30-നുള്ള ഗൃഹരശ്മിയിൽ മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാം ജാഗ്രതയോടെ. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ കെ സി സച്ചിൻ മറുപടി പറയുന്നു. ഇന്ന് 2:30 ഗൃഹരശ്മിയിൽ വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. ഇന്ന് 2:30 മുതൽ 3:30 വരെ.

0: and explored new avenues of cooperation between the two countries. In a social media post, Mr. Modi also said he is looking forward to productive meetings with Slovakia's President Peter Pellegrini and Prime Minister Robert Fico. The 52nd G7 summit will begin at Evian in France today. The three-day event is being attended by G7 members Canada, France, Germany, Italy, Japan, UK, US and the European Union. In addition to the members, France has invited India, Brazil, Egypt, Kenya, South Korea, Qatar, Saudi Arabia, Syria, Ukraine and UAE as outreach partner countries. This will be the 13th time that India will participate in the G7 summit as a partner country. Prime Minister Narendra Modi will participate in outreach sessions tomorrow, a report from our correspondent.
1: The G7 summit under the French presidency had chosen some key priorities for the current year. In broader terms, these include reducing excessive macroeconomic imbalances, fostering shared growth and renewing international partnerships. Discussions are also expected on strengthening the resilience of critical and mineral value chains, protecting miners online and settling major geopolitical crises. Prime Minister Narendra Modi will arrive in Evian tomorrow to participate in the summit. The Prime Minister is visiting the French city at the invitation of French President Emmanuel Macron. The visit holds significance, providing Prime Minister Narendra Modi a crucial platform to engage with world leaders on issues vital not to just India but to the entire global south. Notably, this marks India's 13th participation at the G7 summit and the Prime Minister's 7th consecutive participation. India's regular participation at the G7 summits reflects the increasing recognition of New Delhi's role and contribution in the addressing global challenges related to peace, security, development and environmental sustainability. Ankit Kumar, Akashwari News, Evian, France.
0: Union Finance Minister Nirmala Sitharaman has said the country has adequate buffer stock of food grains and there will be no food shortage despite the impact of El Nino conditions. Speaking at the Mind Mine Summit in New Delhi today, the Finance Minister stated that the southwest monsoon rainfall this year is expected to be below normal. She said sufficient quantity of fertilizers is available for the Kharif crop season. Union Minister for the Ministry of Road Transport and Highways Nitin Gadkari will visit Shillong today to participate in key events focused on infrastructure development and connectivity in the Northeast region. The Union Minister will inaugurate the Northeast India Infrastructure Summit and Exhibition 2026 today at the Lariti Performance Center in Mokasiang, Shillong. The United States and Iran have finalized a deal to end their 107-day war and open the Strait of Hormuz, the narrow waterway used to ferry one-fifth of the global oil supplies. U.S. President Donald Trump made the announcement on his Truth Social platform last night, saying America will end its naval blockade on Iranian ports. The peace agreement will be signed on the 19th of June in Switzerland. Mr. Trump said the Strait of Hormuz will open on Friday after the official signing of the agreement. Benchmark domestic equity indices witnessed strong gains in the forenoon session today following the announcement of a peace deal between the United States and Iran. The Sensex climbed 1,090 points to 76,618, while the Nifty advanced 336 points to 23,958 when reports last came in. In the FIFA World Cup, Ivory Coast defeated Ecuador by 1-0 in its first World Cup appearance in a dozen years at Group E match at Philadelphia Stadium today. In another encounter, Sweden thrashed Tunisia 5-1 in their Group F match at the Monterrey Stadium in Mexico. In today's fixture, Spain will play against Cabo Verde in their Group H match at the Atlanta Stadium in the United States. The game will start at 9:30 p.m. IST. And with that, we end this news bulletin.
2: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. ചട്ടഞ്ചാൽ FHSC ആശുപത്രിയിൽ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 50 വയസ്സ് തികയാത്ത വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പും വിമുക്ത ഭടന്മാരുടെ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും സഹിതം ഈ മാസം 17-നകം കാസർഗോഡ് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങളറിയാൻ 0499 2568 60 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. പെരിയയിലുള്ള കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ തസ്തികയിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 17 രാവിലെ 10 മണിക്ക് നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ 60% മാർക്കിൽ കുറയാതെ നേടിയ എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾ അറിയാം 0467223402 എന്ന നമ്പറിൽ. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഹിന്ദി വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 17 രാവിലെ 11 മണിക്ക് നടക്കും. 55% മാർക്കോടുകൂടി ബിരുദാനന്തര ബിരുദവും നെറ്റ് യോഗ്യതയുടെ അഭാവത്തിൽ ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. വിശദവിവരങ്ങൾക്കായി 0499425627 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കണ്ണൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയിലേക്ക് കീഴിലുള്ള കോളേജ് ഫോർ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിംഗിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഹിന്ദി തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിനായി നാളെ രാവിലെ 11 മണിക്ക് തോട്ടടയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാമ്പസിൽ വാക്കിംഗ് ഇന്റർവ്യൂ നടക്കുന്നു. യോഗ്യത: ഹിന്ദിയിൽ കുറഞ്ഞത് 55% മാർക്കോടെ, ബിരുദാനന്തര ബിരുദം, UGC നെറ്റ്, അധ്യാപന പരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ അറിയാം 82 81 57 43 90 എന്ന നമ്പറിൽ. കണ്ണൂർ സർവകലാശാല ധർമ്മശാല ക്യാമ്പസിലെ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ കൊമേഴ്സ്, നാച്ചുറൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഗസ്റ്റ് ലെക്ചറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 16 രാവിലെ 10:30 നടക്കും. യോഗ്യത: MEd, നെറ്റ്, PhD. കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിലെ കൂട്ടം സാമൂഹ്യ പഠനമുറിയിൽ ഫെസിലിറ്റേറ്ററുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 മണിക്ക് കാസർഗോഡ് കളക്ടറേറ്റിലുള്ള ട്രൈബൽ ഡെവലപ്മെന്റ് കാര്യാലയത്തിൽ നടക്കും. ഡിഗ്രി, BEd, DEd യോഗ്യതയുള്ള പട്ടികവർഗ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 0499425546 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.

മേൽ മൂലദേവൻ പല്യമേൽ പാണരായാവ് പുതുവായുതോ ആകാശം വയലായുതോ കുടാരം നെയ്യായുതോ ബ്രഹ്മൻ പാലായുതോ വിഷ്ണു പഞ്ചപുഷ്പങ്ങളാവിത് ചാണകം വച്ചതോ പരബ്രഹ്മത്തിൽ കഴിച്ച അഭരംഗോദാവരിക്ക് വന്നോ ഒരു വാർദ്ധനിയും ഇവിടെയുണ്ടായിരിക്കട്ടെ.

ആകാശവാണി കണ്ണൂർ. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 43 സെക്കൻഡും. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

ಆಕಾಶವಾಣಿ. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സ്ത്രീകളെ ആദരവോടുകൂടി കാണണമെന്ന സന്ദേശമാണ് പ്രിയദർശിനി പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 12 വർഷത്തിനിടെ രാജ്യത്തെ മധ്യവർഗത്തിനെ ശക്തമാക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചതായി ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ. ഷിഗെല്ല ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരൻ മരിച്ചു. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നാളെ ആരംഭിക്കുമെന്ന് നോഡൽ ഓഫീസർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 9:30 സ്പെയിൻ അരങ്ങേറ്റക്കാരായ കേപ് വെർദയെ നേരിടും. വാർത്തകൾ വിശദമായി. സ്ത്രീകളെ ആദരവോടുകൂടി കാണണമെന്ന സന്ദേശമാണ് KSRTC സൌജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനി മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തിന് അഭിമാന നിമിഷമാണിതെന്നും സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും സൌജന്യ യാത്രയുടെ സംസ്ഥാനതല ചടങ്ങ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പറഞ്ഞു. UDF ഗവൺമെന്റ് അധികാരത്തിലേറി 1 മാസം പൂർത്തിയാക്കുന്നതിന് മുൻപ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സ്വകാര്യ ബസുകൾ പൊതുഗതാഗതത്തിന്റെ ഭാഗമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രിയദർശിനി പദ്ധതിയുടെ ആദ്യഘട്ടമാണിതെന്നും ഗവൺമെന്റ്

സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സമൂഹത്തിന്റെ നാനാ തുറകളിലെയും സ്ത്രീകൾക്ക് പദ്ധതി സഹായകരമാകുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രി സി പി ജോണും പ്രിയദർശിനി ബസിൽ യാത്ര ചെയ്തു. നാടിന്റെയും പൊതുഗതാഗത സമ്പ്രദായത്തിന്റെയും ചരിത്രത്തിലെ നാഴികക്കല്ലാണ് പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെന്ന് മന്ത്രി സി പി ജോൺ പറഞ്ഞു. കെ എസ് ആർ ടി സിയെ കൂടുതൽ ജനകീയവൽക്കരിക്കുകയും വികേന്ദ്രീകരിക്കുകയുമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായ മന്ത്രി പറഞ്ഞു. എൽ ഡി എഫ് ഗവൺമെന്റ് കൊണ്ടുവന്ന ഗ്രാമവണ്ടി പദ്ധതി വിപുലമായി നടപ്പാക്കുമെന്നും സംസ്ഥാനത്തെ മുഴുവൻ ബസ് ഡിപ്പോകളും ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംരക്ഷിക്കുമെന്നും സി പി ജോൺ അറിയിച്ചു. നിയമസഭയിൽ പ്രാതിനിധ്യം നേടിയ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ഉൾപ്പെടുത്തിയായിരിക്കും സമിതികൾ രൂപീകരിക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി. എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാലും സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡർമാരുടെയും സൌജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനിയുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. മലപ്പുറത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജില്ലയിൽ കൂടുതൽ കെ എസ് ആർ ടി സി സർവീസുകൾ അനുവദിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും പ്രിയദർശിനി പദ്ധതിയുടെ രണ്ടാംഘട്ടം നടപ്പാക്കുന്ന തയ്യാറെടുപ്പിലാണ് സംസ്ഥാന ഗവൺമെന്റെന്നും അദ്ദേഹം അറിയിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി തൃശൂരിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഫ്ളാഗ് ഓഫ് ചെയ്തു. കെ എസ് ആർ ടി സി നേരിടുന്ന കടുത്ത സാമ്പത്തിക ബാധ്യതകൾക്കിടയിലും സ്ത്രീ ശാക്തീകരണത്തിന് മുൻഗണന നൽകുന്ന ഗവൺമെന്റിന്റെ ഉറച്ച തീരുമാനമാണ് പദ്ധതിയെന്നും ഇതിലൂടെ സ്ത്രീകൾക്ക് സമൂഹത്തിൽ സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ അവകാശം ഉറപ്പിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. പ്രിയദർശിനി സൌജന്യ യാത്രയ്ക്ക് എറണാകുളം ജെട്ടിയിലും ആവേശത്തുടക്കം. എറണാകുളം ബോട്ട് ജെട്ടി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഹൈബി ഈഡൻ എം പി ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിൽ നിന്ന് ഹൈക്കോടതി ജംഗ്ഷൻ വരെയും തിരിച്ചുമായിരുന്നു ഉദ്ഘാടന യാത്ര. നിരവധി സ്ത്രീകളും ട്രാൻസ്ജെൻഡർ വ്യക്തികളും യാത്രയിൽ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മധുര വിതരണവും സ്ത്രീ യാത്രക്കാർക്കായി സമ്മാനപ്പൊതി വിതരണവും ഉണ്ടായിരുന്നു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയുടെ കോഴിക്കോട് ജില്ലാതല പരിപാടി മാവൂർ റോഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു. കെ ജയന്ത് എം എൽ എ അധ്യക്ഷനായിരുന്നു. ഷാഫി പറമ്പിൽ എം പി മുഖ്യാതിഥിയായി. മഹാരാഷ്ട്രയിലെ സോളാപൂർ വാഹനാപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ദുഃഖമറിയിച്ചു. മരിച്ച 8 പേരുടെയും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്നും ഇരുവരും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 12 വർഷത്തിനിടെ സാമ്പത്തിക സുരക്ഷിതത്വവും മെച്ചപ്പെട്ട സൌകര്യങ്ങളും പുതിയ അവസരങ്ങളും നൽകി മധ്യവർഗത്തിനെ ശക്തമാക്കാൻ ഗവൺമെന്റിന് സാധിച്ചതായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ പറഞ്ഞു. ആദായ നികുതി പരിഷ്കാരങ്ങളിലൂടെ നികുതി ഇളവ്, ജി എസ് ടി വഴി സുതാര്യത എന്നിവയ്ക്ക് പുറമെ ഉജ്ജ്വല യോജന, ജൽജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് തുടങ്ങിയ പദ്ധതികളിലൂടെ അടിസ്ഥാന സൌകര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ സ്വന്തമായി വീടെന്ന സ്വപ്നവും ആയുഷ്മാൻ ഭാരത് വഴി ആരോഗ്യ സുരക്ഷയും കേന്ദ്ര ഗവൺമെന്റ് ഉറപ്പാക്കി. സാമ്പത്തിക രംഗത്ത് രാജ്യം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. രാജ്യത്തിന്റെ വളർച്ചാ ചരിത്രത്തെ നിസ്സാരമായി കാണരുതെന്ന് കേന്ദ്രമന്ത്രി മുന്നറിയിപ്പ് നൽകി. ന്യൂഡൽഹിയിൽ മൈൻഡ് മൈൻ ഉച്ചകോടി 2026 സംസാരിക്കുകയായിരുന്നു നിർമ്മലാ സീതാരാമൻ. 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രഞ്ച് നഗരമായ എവിയനിൽ ഇന്ന് തുടക്കമാകും. 3 ദിവസത്തെ പരിപാടിക്ക് ലോക നേതാക്കളും പ്രതിനിധികളും എത്തുന്നതോടെ എവിയൻ ആഗോള നയതന്ത്രത്തിന്റെ കേന്ദ്രമായി മാറും. ബ്രിട്ടൻ, അമേരിക്ക, കാനഡ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവയുൾപ്പെടെ G7 രാജ്യങ്ങളിലെ നേതാക്കളെയും യൂറോപ്യൻ കൌൺസിൽ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമാരെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വൈകിട്ട് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. ഷിഗെല്ല ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഒരു കുട്ടി മരിച്ചു. മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശി 7 വയസ്സുകാരനാണ് മരിച്ചത്. കുട്ടിയെ ഈ മാസം 12-ന് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കർണാടക അതിർത്തിയിലെ കബനി നദിക്ക് കുറുകെ ബൈരക്കുപ്പ പാലത്തിന്റെ നിർമ്മാണത്തിനാവശ്യമായ നടപടി വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മന്ത്രി പി കെ ബഷീറിനെ അറിയിച്ചു. ഇന്നലെ ബംഗളൂരുവിൽ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഡി കെ ശിവകുമാറാണ് ഇക്കാര്യം പറഞ്ഞത്. വയനാട് ജില്ലയിലെ പെരിക്കല്ലൂരിനെയും കർണാടക കുടക് ജില്ലയിലെ ബൈരക്കുപ്പയെയും ബന്ധിപ്പിക്കുന്നതാണ് പാലം. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നാളെ ആരംഭിക്കുമെന്ന് നോഡൽ ഓഫീസർ കെ ബിജു തിരുവനന്തപുരത്ത് അറിയിച്ചു. 1-ാം ഘട്ടം വീടുകളുടെ പട്ടിക തയ്യാറാക്കലാണ്. ഇത് ജൂലൈ 1 മുതൽ 30 വരെയാണ്. 2-ാം ഘട്ടത്തിലെ ജനസംഖ്യാ കണക്കെടുപ്പ് അടുത്ത വർഷം ഫെബ്രുവരിയിലും നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. 15 ദിവസമാണ് സെൽഫ് എന്യൂമറേഷൻ. sc.census.gov.in എന്ന പോർട്ടലിൽ വ്യക്തികൾക്ക് വിശദവിവരങ്ങൾ നൽകാം.
ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ രാത്രി 9:30 അരങ്ങേറ്റക്കാരായ കേപ്പ് വെർദയെ നേരിടും.

0: എഫിൽ സ്വീഡൻ ട്യുണീഷ്യയെ 1-5 പരാജയപ്പെടുത്തി. ഇടുക്കി ചിന്നക്കലാൽ മുത്തമ്മ ഉന്നതിയിലെ 236 കുടുംബങ്ങൾക്ക് പട്ടയം നൽകി. ടാറ്റ കമ്പനിയിൽ നിന്ന് ഗവൺമെന്റ് ഏറ്റെടുത്ത ഭൂമിയിലാണ് അർഹരായ തൊഴിലാളികൾക്കും കർഷകർക്കും 25 ശേഷം ഉപാധിരഹിത പട്ടയം വിതരണം ചെയ്തത്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: ചിന്നക്കനാൽ മുത്തമ്മ ഉന്നതിയിലെ ജനങ്ങൾ കാൽ നൂറ്റാണ്ടുകാലമായി ഉന്നയിക്കുന്ന ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. 1963 കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇവിടത്തെ 236 കുടുംബങ്ങൾക്ക് സർക്കാർ ഉപാധിരഹിത പട്ടയം കൈമാറി. 5 മുമ്പ് ടാറ്റ കമ്പനിയിൽ നിന്നും സർക്കാർ ഏറ്റെടുത്ത 49 ഭൂമിയിലാണ് ഈ ചരിത്രപരമായ ഭൂവിതരണം നടന്നത്. ഇതിൽ 30 ഭൂമിക്ക് ഇപ്പോൾ നിയമപരമായ പട്ടയം അനുവദിച്ചു. ഇതോടെ 2 മുതൽ 60 വരെ കൈവശം വെച്ചിരുന്ന സാധാരണക്കാരായ തൊഴിലാളികളും കർഷകരും ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായി മാറി. ഇനി 12 ഭൂമി മാത്രമേ ഇവിടെ അവശേഷിക്കുന്ന കൈവശക്കാർക്ക് പതിച്ചു നൽകാനുള്ളൂ.
0: കാഞ്ഞങ്ങാട് പള്ളിക്കര കല്ലിങ്കാലിൽ കുളിക്കാനിറങ്ങിയ 2 കടലിൽ കാണാതായി. ബേക്കലിൽ ബീച്ച് കാണാനെത്തിയ 4 സംഘത്തിലെ 2 ഇന്നലെ വൈകിട്ട് കാണാതായത്. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശികളായ അങ്കിത്, അപ്പൂട്ടി അബ്രഹാം എന്നിവർക്കായി കോസ്റ്റൽ പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഊർജിത തിരച്ചിൽ തുടരുകയാണ്. പ്രമുഖ നാടക പ്രവർത്തകൻ കണ്ണൻ രാധൻ കണ്ണപുരം കണ്ണൂരിൽ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. 40 വർഷമായി നാടകരംഗത്ത് സജീവമായിരുന്ന രാധൻ കണ്ണപുരം ആകാശവാണിയിൽ എ ഗ്രേഡ് കലാകാരനായിരുന്നു. 3 സംസ്ഥാന പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നാടക അഭിനയത്തിനും സംസ്ഥാനത്തിനും ഒട്ടേറെ ബഹുമതികളും അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട്. പെരുന്തച്ചൻ, തീപ്പൊട്ടൻ, നവരസ നായകൻ, കോടീശ്വരൻ, കിനാവിലൊരു കളിവീട്, ഉള്ളത് പറഞ്ഞാൽ തുടങ്ങിയ നാടകങ്ങളിൽ പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ആഗോള കാറ്റാടി ദിനം. കാറ്റാടിയിലൂടെ ലഭിക്കുന്ന ഊർജത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ കാറ്റാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. ഉത്തർപ്രദേശിലെ നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വാണിജ്യ സർവീസുകൾക്ക് ആരംഭം കുറിച്ചു. രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു പറഞ്ഞു. ലോകോത്തര വ്യോമയാന അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനത്തിന്റെ ഫലമാണ് വിമാനത്താവളമെന്നും രാംമോഹൻ നായിഡു അറിയിച്ചു. 41 ദിവസം നീണ്ടുനിൽക്കുന്ന തുലിയം സംഗീതോത്സവം നാളെ കണ്ണൂർ പയ്യന്നൂരിൽ ആരംഭിക്കും. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വൻ പരാജയം LDF അർഹിക്കുന്നതല്ലെങ്കിലും കാര്യങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ ഉൾക്കൊള്ളണമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. മലപ്പുറം അരീക്കോട് EMSന്റെ ലോകം സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CMRൽ എക്സാലോജിക് മാസപ്പടി കേസിൽ ED സമൻസിൽ CMRL കമ്പനിയുടെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ സരൺ എസ് കർത്ത ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരായേക്കും. കേസിൽ മറ്റന്നാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ED വീണ്ടും സമൻസ് നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീകളെ ആദരവോടുകൂടി കാണണമെന്ന സന്ദേശമാണ് പ്രിയദർശിനി പദ്ധതി മുന്നോട്ടുവെക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 12 വർഷത്തിനിടെ രാജ്യത്തെ മധ്യവർഗത്തിനെ ശക്തമാക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചതായി BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ. ഷിഗല്ല ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 7 മരിച്ചു. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നാളെ ആരംഭിക്കുമെന്ന് നോഡൽ ഓഫീസർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 9:30 സ്പെയിൻ അരങ്ങേറ്റക്കാരായ കേപ്പ് വെർദയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ.
3: ആരോഗ്യദീപ്തി.
2: മറവി രോഗത്തിനുള്ള കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ഇതേക്കുറിച്ച് താലൂക്ക് ആയുർവേദ ആശുപത്രി പയ്യോളി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N രാജേഷ് സംസാരിച്ചത് ശനിയാഴ്ച ആരോഗ്യദീപ്തിയിൽ കേട്ടിരിക്കുമല്ലോ. തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
4: ചികിത്സാ തത്വങ്ങൾ. കേവലം ഔഷധങ്ങൾ കൊണ്ട് മാത്രം ചികിത്സിക്കാവുന്ന ഒന്നല്ല മറവി രോഗം. ബ്രഹ്മി പോലുള്ള ചില മരുന്നുകൾ മാത്രമാണ് ചികിത്സ എന്ന തെറ്റായ ധാരണ പലർക്കുമുണ്ട്. ദഹന വ്യവസ്ഥയും ശരീരത്തിലെ പാചക പ്രക്രിയകളും കൃത്യമായി നിലനിർത്തുക എന്നതാണ് ഏതൊരു അസുഖത്തിലും എന്ന പോലെ ഈ അവസ്ഥയിലും ആയുർവേദത്തിന്റെ പ്രാഥമിക പരിഗണന.

പ്രമേഹം, അമിത കൊളസ്ട്രോൾ തുടങ്ങിയ എല്ലാ ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിച്ചു നിർത്തേണ്ടതുണ്ട്. ശരീരത്തിലെ സ്വാഭാവിക പ്രക്രിയകളുടെ സന്തുലനം നോർമൽ ഫിസിയോളജി ഉറപ്പാക്കുന്നതോടൊപ്പം മേധ്യ രസായനങ്ങൾ എന്ന ഗണത്തിൽപ്പെട്ട ഔഷധങ്ങൾ ഉപയോഗിക്കാം. മേധ അഥവാ ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിന്റെ പ്രവൃത്തികളെ മെച്ചപ്പെടുത്തുന്നത് എന്നതാണ് മേധ്യ രസായനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുത്തുളിന്റെ നീര്, ശംഖുപുഷ്പി, ചിറ്റമൃതിന്റെ നീര്, ഇരട്ടിമധുരം പൊടിച്ചത്, പാലിൽ ചേർത്തത് തുടങ്ങിയവ പ്രധാനപ്പെട്ട മേധ്യ രസായനങ്ങളാണ്. കൂടാതെ പലതരത്തിൽ പാകപ്പെടുത്തിയ നെയ്യുകളും ചികിത്സയിൽ ഉപയോഗപ്പെടുത്തി വരുന്നു. ഇവ ഉപയോഗിക്കുന്നത് രോഗത്തിൻ്റെയും രോഗിയുടെയും അവസ്ഥ മനസ്സിലാക്കിയാണ്. രോഗിയുടെ പൊതുവായ ആരോഗ്യനില, ജനറൽ ഹെൽത്ത് സംരക്ഷിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. കൃത്യസമയത്ത് പോഷക സമ്പുഷ്ടവും സമീകൃതവുമായ ആഹാരം ഉറപ്പാക്കുക എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനമായ കാര്യം. ശാരീരികമായ വ്യായാമങ്ങൾക്കൊപ്പം മാനസിക വ്യായാമങ്ങളും ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജീവിതത്തിന് കൃത്യമായ ഒരു താളക്രമം ഉണ്ടാക്കുന്നത് ഏതൊരു വ്യക്തിക്കും അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമാണ്. മറവി രോഗമുള്ളവരിൽ ഇക്കാര്യത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. വേദനകളടക്കമുള്ള പല ശാരീരിക പ്രയാസങ്ങളും മനസ്സിലാക്കുന്നതിലും അവ മറ്റുള്ളവരെ അറിയിക്കുന്നതിലും ഏറെ പ്രയാസങ്ങൾ ഇവർക്കുണ്ടായേക്കാം. വേദനകളും അവയുടെ കാഠിന്യവും മനസ്സിലാക്കി ചികിത്സ നൽകുന്ന കാര്യം കൂടി ചികിത്സകന്റെയും രോഗിക്കൊപ്പമുള്ളവരുടെയും അധിക ചുമതലകളാണ്. രോഗിയുടെ ജീവിത ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്നതാണ് ആയുർവേദ ചികിത്സ കൊണ്ട് മറ്റുള്ള അസുഖങ്ങളിൽ എന്ന പോലെ ഈ അസുഖത്തിലും സംഭവിക്കുന്നത്. ചികിത്സകന്റെയും രോഗിക്കൊപ്പമുള്ള കെയർ ഗിവേഴ്സിന്റെയും പരിചരണങ്ങൾക്കൊപ്പം സമൂഹത്തിന്റെ ക്രിയാത്മകമായ ഇടപെടൽ കൂടി ഉണ്ടാകേണ്ടതുണ്ട്. കേരളത്തിലെ പാലിയേറ്റീവ് കെയർ, സാന്ത്വന ചികിത്സ പോലെ സമൂഹത്തെ കൂടി ചേർത്ത് പിടിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ രോഗിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും. ഓരോന്നും വിശദമായി പരിശോധിക്കാം. ഒന്ന്, ജീവിതക്രമത്തിലെ ചിട്ടപ്പെടുത്തലുകൾ. രോഗിയുടെ വ്യക്തി താല്പര്യങ്ങളും ഇഷ്ടങ്ങളും കൂടി കണക്കിലെടുത്ത് ദിവസേനയുള്ള കാര്യങ്ങൾക്ക് ചിട്ട നൽകുന്ന തരത്തിൽ ദിനചര്യ, രാത്രിചര്യ എന്നിവ തയ്യാറാക്കി അവ പതിയെ പതിയെ പ്രായോഗികമാക്കാവുന്നതാണ്. ലിസ്റ്റുകൾ തയ്യാറാക്കൽ. ചെയ്യാനുള്ള കാര്യങ്ങളുടെ പട്ടിക തയ്യാറാക്കി അതനുസരിച്ച് കാര്യങ്ങൾ നീക്കാൻ പരിശീലിപ്പിക്കുന്നതും രോഗിയുടെ ദൈനംദിന കാര്യങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. രോഗി മുമ്പ് ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ കൂടുതലായി പ്രേരിപ്പിക്കുക. വിശേഷിച്ച് രോഗി ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന തയ്യൽ, ചെടികളുടെ പരിപാലനം, പച്ചക്കറി കൃഷി തുടങ്ങി രോഗി ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ ജീവിതചര്യയുടെ ഭാഗമാക്കുന്നത് രോഗിയുടെ ജീവിത ഗുണനിലവാരത്തെ ഗണ്യമായി സഹായിക്കും. രണ്ട്, കാര്യങ്ങൾ സാവധാനത്തിലാക്കുക, സ്ലോ ഡൗൺ എന്നത് മറവി രോഗക്കാരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ട കാര്യമാണ്. രോഗിയോട് സംസാരിക്കുമ്പോൾ പരമാവധി നേരെ മുന്നിൽ വന്ന് സംസാരിക്കുക. വേഗത കുറച്ച് ഓരോ വാക്കുകളായി വ്യക്തമായി സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. വളരെ വേഗതയേറിയ സംസാരവും പ്രവൃത്തികളും രോഗിക്ക് കാര്യങ്ങൾ മനസ്സിലാകാതിരിക്കുന്നതിനും ഒപ്പം ഉത്കണ്ഠ കൂടുന്നതിനും കാരണമായേക്കാം. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് ചെയ്യുന്നത് രോഗിക്ക് ഏറെ ആശ്വാസം പകരും. മൂന്ന്, ഒരേ ആളുകളുടെ പരിചരണം ഉറപ്പാക്കൽ. വീട്ടിലുള്ളവർക്ക് രോഗികളുടെ ശീലങ്ങളും അവരോട് സംവദിക്കുന്നതും എളുപ്പമാണ്. പാശ്ചാത്യ നാടുകളിലെ പോലെ വീടിന് പുറത്തുള്ള കെയർ ഗിവേഴ്സ്, ഹോം നേഴ്സ് പോലുള്ള ആളുകൾ പരിചരണം നൽകുന്ന രീതി നമ്മുടെ നാട്ടിലും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഇടയ്ക്കിടെ പരിചരണം നൽകുന്ന ആളുകളെ മാറ്റുന്നത് രോഗിയുമായി നല്ല കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് പ്രയാസം സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ട് പരമാവധി ഒരേ കെയർ ഗിവേഴ്സിന്റെ സേവനം ഉറപ്പാക്കുന്നത് പ്രധാനമാണ്. സ്വന്തം ആവശ്യങ്ങൾ അറിയിക്കാനറിയാത്ത രോഗികളെ കണ്ടറിഞ്ഞ് പരിചരിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. നാല്, ഉറക്കം.

0: രോഗികളുടെ ചികിത്സയിൽ ഏറ്റവും പ്രധാനമായി ഉറപ്പാക്കേണ്ട ഒന്നാണ് ഉറക്കം. 7 മുതൽ 8 മണിക്കൂർ വരെയുള്ള ഉറക്കം ഉറപ്പാക്കേണ്ടതുണ്ട്. 5, വീഴ്ചകൾ ഒഴിവാക്കുക. ഇത്തരം രോഗികൾക്കുണ്ടാകുന്ന വീഴ്ച ഇവരെ കിടപ്പ് രോഗികളാക്കുന്നതിലേക്കോ അവരുടെ ജീവിത ഗുണനിലവാരം ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയ്ക്കുന്നതിനോ കാരണമായേക്കാം. സ്റ്റെപ്പുകൾ മനസ്സിലാക്കുന്നതിലും കാൽ വയ്ക്കുന്നതിലുമുണ്ടാകുന്ന പ്രയാസം മറവി രോഗക്കാരിൽ വളരെ സാധാരണമായതിനാൽ ഇവരിൽ വീഴ്ചകൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടത് കെയർ ഗിവേഴ്സ് പ്രത്യേകമായി മനസ്സിൽ വെക്കേണ്ടതാണ്. രോഗിയുടെ ഒപ്പമുള്ള കെയർ ഗിവേഴ്സിന്റെ ആരോഗ്യം, പ്രത്യേകിച്ച് മാനസികാരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അവരുടെ ഭക്ഷണം, ഉറക്കം എന്നിവയ്ക്കും തുല്യ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. മാത്രമല്ല, ഇവരുടെ മാനസികാരോഗ്യം നിലനിർത്തുന്നതിനായി വിവാഹം, ഗൃഹപ്രവേശം തുടങ്ങിയ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതും മറ്റും മുടങ്ങാതെ നോക്കേണ്ടതുമുണ്ട്. എങ്ങനെ മറവി രോഗത്തെ പ്രതിരോധിക്കാം? പ്രതിരോധങ്ങളിൽ ഏറ്റവും പ്രധാനം ഉറക്കം തന്നെയാണ്. ശരിയായ സമയത്ത് 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുന്നത് തലച്ചോറിന് വിശ്രമം നൽകുകയും നമ്മൾ കണ്ടതിനെയും കേട്ടതിനെയുമൊക്കെ ക്രോഡീകരിച്ച് അടുക്കി സൂക്ഷിക്കുന്നതിനും സഹായിക്കും. പോഷക സമ്പുഷ്ടവും സമീകൃതവുമായ ഭക്ഷണം ഉറപ്പാക്കേണ്ടതുണ്ട്. നെയ്യ് സ്ഥിരമായി ചെറിയ അളവിൽ കഴിച്ചു ശീലിക്കുന്നത് തലച്ചോറിന്റെ ആരോഗ്യത്തിന് സഹായിക്കും. പ്രായമായവരിൽ മാത്രമല്ല മറവി രോഗം ഉണ്ടാകുന്നത്. കേവലം ഓർമ്മക്കുറവ് എന്നതിലുപരി സാമൂഹിക ഇടപെടലുകളിലെ ഉൾവലികൾ വരെയുള്ള ഒരുപാട് ലക്ഷണങ്ങൾ ഈ അസുഖത്തിൽ കാണാം. ഔഷധങ്ങൾക്കൊപ്പം ജീവിത ശൈലിയിലും വ്യായാമത്തിലും മറ്റുമുള്ള കൃത്യമായ ഇടപെടൽ രോഗിയുടെ ഗുണനിലവാരം മെച്ചമാക്കുന്നതിന് ഏറെ സഹായിക്കും. ഭക്ഷണം, ഉറക്കം തുടങ്ങിയവ ക്രമപ്പെടുത്തുന്നതിലൂടെ മറവി രോഗത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിനും അവരുടെ ജീവിത ഗുണനിലവാരം, ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കും.
1: മറവി രോഗത്തിനുള്ള കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ എൻ രാജേഷ്, ചീഫ് മെഡിക്കൽ ഓഫീസർ, താലൂക്ക് ആയുർവേദ ആശുപത്രി, പയ്യോളി.

0: ആകാശവാണി കണ്ണൂർ. സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 51 സെക്കൻഡും. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ 2-ാം പാദത്തിൽ സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. സ്ലോവാക്യൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. 52-ാമത് G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. 3 ദിവസത്തെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഈ മാസം 19-ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് 1 മരണം കൂടി. മരിച്ചത് കോഴിക്കോട് ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരൻ. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിനും ഭക്ഷ്യസുരക്ഷാ പരിശോധനകളും കർശനമാക്കി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ആദ്യ മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ 2-ാം പാദത്തിൽ സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. തലസ്ഥാന നഗരമായ

0: ബ്രാറ്റിസ്ലാവയിൽ ഇന്ന് സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്ലോവാക്യ ബന്ധം കൂടുതൽ ശക്തമാക്കാനും സഹകരണത്തിന്റെ പുതിയ സാധ്യതകൾ തേടാനും സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സ്ലോവാക്യൻ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ബ്രാറ്റിസ്ലാവ കാസലിൽ എത്തും. ബ്രാറ്റിസ്ലാവ കാസലിലാണ് പ്രധാനമന്ത്രിക്ക് ആചാരപരമായ വരവേൽപ്പ് നൽകുന്നത്. ഇന്ത്യ സ്ലോവാക്യ പ്രതിനിധിതല ചർച്ചകളും ധാരണാപത്രങ്ങൾ ഒപ്പിടലും ഇന്ന് നടക്കും.
0: 52-ാമത് G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ തുടക്കം. 3 ദിവസത്തെ ഉച്ചകോടിയിൽ G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളും പങ്കെടുക്കും. നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. 107 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് തുറക്കാനുമുള്ള കരാറിന് അന്തിമരൂപമായി. ഈ മാസം 19-ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് തുറക്കാനും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള US നാവിക ഉപരോധം നീക്കാനും അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയിലായി. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിനുശേഷം വെള്ളിയാഴ്ച ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ് പറഞ്ഞു. മേഖലയിലുടനീളം സമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കാൻ കരാറിലൂടെ സാധിക്കുമെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. കരാർ ഒപ്പിട്ട് 60 ദിവസത്തിൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ USഉം ഇറാനും ചർച്ച നടത്തണമെന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്നു. ലെബനൻ അടക്കമുള്ള പ്രദേശങ്ങളിലെ യുദ്ധം ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാന്റെ പരമോന്നത സുരക്ഷാ സമിതി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്ത് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. കൂടുതൽ ചർച്ചകൾക്കും വെടിനിർത്തലിനും വ്യവസ്ഥ ചെയ്യുന്ന കരാർ സമാധാനപരമായ പരിഹാരത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണെന്ന് ഗുട്ടറസ് പറഞ്ഞു. ഇറാൻ അമേരിക്ക സമാധാന കരാറിനെ ലോക നേതാക്കളും പ്രശംസിച്ചു. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഴ്സ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തുടങ്ങിയവർ കരാർ സുഗമമാക്കുന്നതിൽ പ്രാദേശിക അന്തർദേശീയ ഘടകങ്ങൾ വഹിച്ച പങ്കിനെ അഭിനന്ദിച്ചു. അമേരിക്ക ഇറാൻ കരാർ സംബന്ധിച്ച വാർത്ത പുറത്തുവന്നതോടെ ഏഷ്യയിലെ ഓഹരി വിപണികളിൽ കുതിപ്പ്. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 925 പോയിന്റ് ഉയർന്ന് 76,453-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 282 പോയിന്റ് നേട്ടത്തിൽ 23,905-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 1,800 രൂപ വർദ്ധിച്ച് 111,120 രൂപയും ഗ്രാമിന് 13,890 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് 1 മരണം കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരനാണ് മരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ കർശനമാക്കി. ഇതിന്റെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. സ്കൂളുകളിലെ കിണർ വെള്ളം പരിശോധിക്കുന്നതിനൊപ്പം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും പരിശോധന ശക്തമാക്കി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുന്നു. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ആരോഗ്യ പ്രവർത്തകർ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേരളത്തിൽ KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന പൊതുഗതാഗത ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലാണ് പദ്ധതിയെന്ന് ഗതാഗതമന്ത്രി CP ജോൺ ചടങ്ങിൽ പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ NEET.NTA.NIC.IN എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഈ മാസം 21-ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുൻപ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് NTA നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: കഴിഞ്ഞ 12 വർഷത്തിനിടെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനം കാഴ്ചവെച്ച രാജ്യം നിരവധി പ്രമുഖ ജനക്ഷേമ പദ്ധതികൾ രാജ്യത്ത് നടപ്പാക്കി. അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള സർക്കാർ ചെലവുകൾ 2014-15 2,00,000 കോടി രൂപയായിരുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ 6 ഇരട്ടി വർദ്ധിച്ച് 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1-ാം ഘട്ടം. SE.census.gov.in എന്ന പോർട്ടലിൽ വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താവുന്നതാണെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ കെ ബിജു തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 15 ദിവസമാണ് സെൽഫ് എന്യൂമറേഷൻ സമയം.
1: സെൽഫ് എന്യൂമറേഷൻ പറയുന്നത് June 16 to June 30 വരെയാണ്. അപ്പോൾ ഈ സമയത്തിൽ നമ്മുടെ ഫോണിൽ തന്നെ ഹൌസിംഗ് സെൻസസ് അതുപോലെ ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് നമ്മൾ തന്നെ ഇത് ഫില്ലപ്പ് ചെയ്യാം. അതിൽ പറഞ്ഞിരിക്കുന്ന ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കോഡ് നമുക്ക് ലഭ്യമാവും. അത് നമ്മൾ എന്യൂമറേറ്റേഴ്സ് ഹൗസ് ലിസ്റ്റിംഗിന് വേണ്ടി July 1 to July 30 വരുമ്പോൾ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അവർ എന്യൂമറേറ്റേഴ്സിന്റെ ജോലിയും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സെൽഫ് എന്യൂമറേഷൻ കാരണം നമുക്ക് ആ ഡേറ്റയെല്ലാം ആ വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ എന്യൂമറേറ്റർ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലാരിഫിക്കേഷനും നടത്താൻ സാധിക്കും.
0: ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിനിറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ് വെർദെയാണ് എതിരാളി. രാത്രി 9:30 മത്സരം. ഗ്രൂപ്പ് എഫിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ടുണീഷ്യയെ 1-5 സ്വീഡൻ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് എഫിലെ തന്നെ ജപ്പാൻ നെതർലൻഡ്സ് മത്സരം 2 ഗോളുകളുടെ സമനിലയിൽ അവസാനിച്ചു. രാജ്യത്തെ വടക്കു കിഴക്കൻ മേഖലകളിൽ അടുത്ത ഒരാഴ്ച ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അടുത്ത 4 ദിവസങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന് അനുകൂലമായ സാഹചര്യങ്ങളാണുള്ളത്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വാർദ്ധക്യത്തിൽ ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കാൻ യോഗ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദേവ്. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ കർട്ടൻ റൈസർ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 21-ന് യോഗാ ദിനം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ 2-ാം പാദത്തിൽ സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. സ്ലോവാക്യൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. 52-ാമത് G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. 3 ദിവസത്തെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഈ മാസം 19-ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് 1 മരണം കൂടി. മരിച്ചത് കോഴിക്കോട് ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരൻ. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിനും ഭക്ഷ്യസുരക്ഷാ പരിശോധനകളും കർശനമാക്കി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ആദ്യ മത്സരത്തിനിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, മലയാളത്തിന്റെ മഹാനടൻ, നായകസങ്കല്പങ്ങളെ തിരുത്തിയെഴുതിയ സത്യന്റെ ഓർമ്മകൾക്ക് ഇന്നേക്ക് 55 വയസ്സ്.

പകരം വെക്കാനില്ലാത്ത അഭിനയ പാടവം കൊണ്ടാണ് തിരുവനന്തപുരം സ്വദേശിയായ സത്യനേശൻ നാടാർ എന്ന സത്യൻ മലയാള സിനിമയുടെ അമരക്കാരനാകുന്നത്. ബ്രിട്ടീഷ് സൈന്യത്തിൽ പട്ടാള ഓഫീസറായും തിരുവിതാംകൂർ പോലീസിൽ സബ് ഇൻസ്പെക്ടറായും ജോലി ചെയ്ത സത്യന്റെ സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതരുമായുള്ള പരിചയം ഒരു നിയോഗമായി. മലയാള സിനിമയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തിനൊപ്പം ആ മഹാനടനും വളർന്നു. 150 സിനിമകളിൽ അഭിനയിച്ച് സൂപ്പർ താര പദവിയിലെത്തിയ സത്യൻ ഓർമ്മയായിട്ട് ഇന്നേക്ക് 55 വർഷം പൂർത്തിയാവുന്നു. ഭാര്യയിലെ ബെന്നി, ഓടയിൽ നിന്നിലെ പപ്പു, മനസ്വിനിയിലെ രവി, അന്വേഷിച്ചു കണ്ടെത്തിയില്ലയിലെ ക്യാപ്റ്റൻ തോമസ്, യക്ഷിയിലെ ശ്രേണി, കുറ്റവാളിയിലെ കൃഷ്ണൻ, കരകാണാ കടലിലെ തോമ, നിങ്ങളിനെ കമ്മ്യൂണിസ്റ്റാക്കിയിലെ പരമുപിള്ള തുടങ്ങി സത്യൻ ജീവൻ നൽകിയ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ അഭിനയ തികവിന്റെ സാക്ഷ്യങ്ങളാണ്.

ഈ ചലച്ചിത്രഗാന പരിപാടി ശ്രോതാക്കളെ ക്ഷണിക്കുന്നത് സത്യൻ ചിത്രങ്ങളിലെ വിശേഷങ്ങളിലേക്കും അദ്ദേഹം പകർന്നാടിയ കഥാപാത്രങ്ങളിലേക്കും ആ ചിത്രങ്ങളിലെ സുവർണഗാനങ്ങളിലേക്കുമാണ്.

സത്യന്റെ ആദ്യ സിനിമ ത്യാഗസീമയാണ്. വെളിച്ചം കണ്ടില്ലെങ്കിലും പിന്നീടിറങ്ങിയ ആത്മസഖി സത്യന്റെ സിനിമാ ജീവിതത്തിൽ നാഴികക്കല്ലായി. പിന്നീടങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. രാമു കാര്യാട്ട്, പി ഭാസ്കരൻ കൂട്ടുകെട്ടിൽ പിറന്ന നീലക്കുയിലിൽ ശ്രീധരൻ നായരായി സത്യന്റെ അസാധ്യ പ്രകടനം കൊണ്ടുകൂടി ശ്രദ്ധേയമായ സിനിമ രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ ചിത്രമായി. നീലക്കുയിലിലെ ഗാനത്തിലേക്ക്. ഗായകൻ മെഹബൂബ്, പി ഭാസ്കരന്റെ രചന, കെ രാഘവന്റെ സംഗീതം.

സദ്ഗുണ സമ്പന്നരായ നായകവേഷങ്ങളെ മാത്രം അതുവരെ തിരശീലയിൽ കണ്ടു ശീലിച്ച പ്രേക്ഷകരുടെ മുന്നിലേക്ക് പതിവ് സങ്കല്പത്തിന് വിപരീതമായി പെരുമാറുന്ന കേന്ദ്ര കഥാപാത്രത്തിലൂടെ സങ്കീർണമായ ജീവിത സമസ്യകൾ കാണികളുമായി പങ്കുവയ്ക്കാനാണ് പകൽ കിനാവിലൂടെ സംവിധായകൻ എസ് എസ് രാജൻ ശ്രമിക്കുന്നത്. പ്രതിനായകന്റെ സ്വഭാവത്തോടെയുള്ള നായകൻ സുഖം തേടി നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് അലസമായി അലയുന്ന സുന്ദരനും ധനികനുമായ കേന്ദ്ര കഥാപാത്രം ബാബുവിനെ അവതരിപ്പിക്കാൻ സംവിധായകൻ തെരഞ്ഞെടുത്തത് സത്യനെയാണ്. പകൽ കിനാവിലെ ഗാനം പഴയത് യേശുദാസ്, രചന പി ഭാസ്കരൻ, സംഗീതം ബി എ ചിദംബരനാഥ്.

അനാഥനും തന്റേടിയുമായ പപ്പു ലക്ഷ്മി എന്ന പാവപ്പെട്ട പെൺകുട്ടിയെ ഓടയിൽ നിന്ന് പൊക്കിയെടുത്ത് അവൾക്ക് ജീവിതവും ഉന്നത വിദ്യാഭ്യാസവും നൽകുന്നതിനിടെ അനുഭവിച്ച കഷ്ടപ്പാടിനൊടുവിൽ ക്ഷയരോഗിയാകുന്നതാണ് ഓടയിൽ നിന്നിന്റെ പ്രമേയം. പ്രശസ്ത സാഹിത്യകാരൻ പി കേശവദേവിന്റെ നോവലിന് ചലച്ചിത്ര രൂപം നൽകിയത് കെ എസ് സേതുമാധവനാണ്. സത്യന്റെ അഭിനയ ജീവിതത്തിലെ തിളക്കമാർന്ന വേഷമാണ് പപ്പു. ഓടയിൽ നിന്നിലെ ഒരു ഗാനം, ഗായകൻ എ എം രാജ, വയലാറിന്റെ വരികൾക്ക് ദേവരാജന്റെ സംഗീതം.

തകഴിയുടെ വിശ്വപ്രസിദ്ധമായ ചെമ്മീൻ എന്ന നോവലിനെ പ്രതിഭാധനനായ സംവിധായകൻ രാമു കാര്യാട്ട് തന്റെ അതിശയിപ്പിക്കുന്ന ഭാവന കൊണ്ട് അനശ്വരമാക്കിയപ്പോൾ അത് പ്രേക്ഷകർക്ക് വർണ്ണപ്പകിട്ടാർന്ന ഒരു ദൃശ്യാനുഭവമായി. ആയിരത്തി തൊള്ളായിരത്തി 1965 ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ആദ്യമായി ദക്ഷിണേന്ത്യയിൽ എത്തിച്ചു ചെമ്മീൻ. കടപ്പുറത്തെ മുക്കുവക്കുടിയിൽ നിന്നിറങ്ങി വന്നതുപോലെ ചെമ്മീനിലെ പളനിയായി സത്യൻ ഇഴുകിച്ചേർന്നു. ചെമ്മീനിലെ ഗാനം പാടിയത് യേശുദാസും പീലിയിലെയും കെ പി ഉദയഭാനുവും ശാന്താ പി നായരും സംഘവും.

സമൃദ്ധിയും ദാരിദ്ര്യവും ഭക്തിയും വിഭക്തിയും ഒക്കെ നേർത്ത നർമ്മത്തോടെ ആവിഷ്കരിക്കപ്പെട്ട ചിത്രമായിരുന്നു അടിമകൾ. 1969 ഏറ്റവും നല്ല മലയാള ചിത്രത്തിനുള്ള കേന്ദ്ര ഗവൺമെന്റ് അവാർഡ് അടിമകൾക്ക് ലഭിച്ചു. തന്റേടിയായ അപ്പുക്കുട്ടൻ പിള്ളയെയായിരുന്നു സത്യൻ അവതരിപ്പിച്ചത്. മാനസീശ്വരി മാപ്പു തരൂ, പാടിയത് എ എം രാജ. വയലാറിന്റെ വരികളും ദേവരാജന്റെ സംഗീതവും.

നിർബന്ധബുദ്ധിയായ അഡ്വക്കേറ്റ് നാരായണ കൈമൾ തന്റെ തത്വസംഹിതയ്ക്കകത്ത് കുടുംബത്തെ തളച്ചിടാൻ ശ്രമിച്ചതിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളുടെ നാടകീയത കലർന്ന കഥയാണ് കടൽപ്പാലം. അച്ഛനെ അനുസരിച്ചും ധിക്കരിച്ചും അച്ഛനു മുന്നിൽ അഭിനയിച്ചുമൊക്കെ മക്കൾ നടത്തുന്ന പ്രകടനങ്ങളും മറ്റും എങ്ങനെയാണ് കുടുംബത്തെയും ജീവിതത്തെയും ബാധിക്കുന്നതെന്ന് ഈ ചിത്രം കാട്ടിത്തരുന്നു. ചിത്രത്തിൽ അച്ഛൻ കൈമളായും മകൻ രഘുവായുമുള്ള സത്യന്റെ പകർന്നാട്ടം കൊണ്ട് മികവാർന്നു കടൽപ്പാലം. ഈ ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ ആദ്യമായി മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടുന്ന നടനായി സത്യൻ.

മലയാറ്റൂർ രാമകൃഷ്ണന്റെ പ്രസിദ്ധമായ നോവൽ കെ സേതുമാധവൻ ചലച്ചിത്രമാക്കിയപ്പോൾ യക്ഷികളെപ്പറ്റി പഠനം നടത്തുന്ന കോളേജ് അധ്യാപകനായ ശ്രീനിവാസനായി പകർനാട്ടം നടത്തി സത്യൻ. കൊടിയ മാനസികാഘാതം വിദ്യാസമ്പന്നനായ ഒരു വ്യക്തിയുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന കെടുതികൾ അന്യൂനമായ ഭാവപകർച്ചയോടെയാണ് സത്യൻ സമർത്ഥമായി ആവിഷ്കരിക്കുന്നത്. ഒരു വിദഗ്ധന്റെ കരങ്ങളില്ലെങ്കിൽ അമ്പയെ പാളിപ്പോകുമായിരുന്ന ഈ കഥാപാത്രത്തെ സസൂക്ഷ്മം പഠനവിധേയമാക്കിയാണ് സത്യൻ കാണികൾക്ക് മുന്നിൽ എത്തിച്ചത്. യക്ഷിയിലെ ഗാനം പാടിയത് യേശുദാസും പീലിയിലെയും വയലാറിന്റെ വരികൾക്ക് ദേവരാജന്റെ സംഗീതം.

0: ചൊവ്വാഴ്ചകളിൽ രാവിലെ 7:40 സിനിമ പാരഡൈസോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നളന്ദ കോളേജ് യെച്ചൂർ. ഫോൺ 7907308934.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. നേത്രപരിചരണ രംഗത്ത് 10 അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: പരിപൂർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
5: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
0: ചൊവ്വാഴ്ചകളിൽ രാവിലെ 7:40 സിനിമ പാരഡൈസോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നളന്ദ കോളേജ് യെച്ചൂർ. ഫോൺ 7907308934.
6: ദാമ്പത്യ ജീവിതത്തിലെ നിഗൂഢ സത്യങ്ങൾ പ്രമേയമാക്കിയ സിനിമയായിരുന്നു വാഴ്വേ മായം. അതിലെ പ്രധാന വിജയഘടകം സത്യം തന്നെയായിരുന്നു. നായകൻ സുധീന്ദ്രന്റെ സംശയരോഗം സത്യൻ വിജയകരമായി ആവിഷ്കരിച്ചു. വാഴ്വേ മായത്തിലെ ഗാനം ആലാപനം ജയചന്ദ്രൻ, ടി സുശീല. വയലാറിന്റെ വരികൾ ദേവരാജന്റെ സംഗീതം.

വഞ്ചിക്കപ്പെട്ട പെണ്ണിന്റെ പ്രതികാരമാണ് ഒരു പെണ്ണിന്റെ കഥയുടെ പ്രമേയം. പ്രതികാരദാഹിയായി അവൾ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തുകയാണ്. തന്നെ നശിപ്പിച്ച തമ്പി അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ മുക്കാലം വിലയ്ക്ക് വാങ്ങിക്കൊണ്ട്. അവൾ ആരെന്ന് തമ്പിക്കറിഞ്ഞുകൂടാ. എന്നാൽ തമ്പിയുടെ അബോധ മനസ്സ് അദ്ദേഹം പോലും അറിയാതെ അവളെ തിരിച്ചറിയുന്നുണ്ട്. അപമാനീതിയായി പിറകെ നടക്കും നിഴലിൻ പ്രതികാരമായും നീ പണ്ട് നോവിച്ച കരുനാഗമായും ഒക്കെ അയാൾക്ക് പറഞ്ഞുകൊടുക്കുന്നുണ്ട്. തമ്പിക്ക് ജീവൻ നൽകിയ സത്യന്റെ ഭാവാഭിനയത്തിന്റെ സഹായത്തോടെ ചിത്രീകരിച്ച ഗാനം. ഗായകൻ യേശുദാസ്, വയലാറിന്റെ വരികൾ ദേവരാജന്റെ സംഗീതം.

തോപ്പിൽ ഭാസിയുടെ മൂലധനം അതേ പേരിൽ ചലച്ചിത്രമായപ്പോൾ അത് വൻ ബോക്സ് ഓഫീസ് വിജയമായിരുന്നു. സത്യൻ നായകനായ സിനിമയിൽ നിരവധി ഹൃദയസ്പർശിയായ മുഹൂർത്തങ്ങളുണ്ട്. ആ നിമിഷങ്ങളിൽ സത്യന്റെ മുഖത്ത് നിരവധി ഭാവങ്ങൾ മിന്നിമറയുന്നു. ഇതെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു സത്യന് തുല്യനായി മറ്റാരുമുണ്ടായിട്ടില്ലെന്ന്, അദ്ദേഹത്തിന്റെ കാലത്തിന് മുൻപോ ശേഷമോ. മൂലധനത്തിലെ ഗാനം രചന ബി ഭാസ്കരൻ, സംഗീതം ദേവരാജൻ, പാടിയത് യേശുദാസ്.

തകഴിയുടെ സൃഷ്ടികളിൽ ഏറ്റവും മികച്ച ആഖ്യാന ശൈലിയുള്ള നോവലാണ് അനുഭവങ്ങൾ പാളിച്ചകൾ. വ്യക്തി എന്ന നിലയിലും സാമൂഹ്യജീവി എന്ന നിലയിലും ചെല്ലപ്പൻ എന്ന തൊഴിലാളിക്കുണ്ടാകുന്ന സൂക്ഷ്മമായ പരിണാമങ്ങൾ ആ നോവലിലുണ്ട്. അഭ്രപാളിയിൽ ചെല്ലപ്പന് ജീവൻ പകർന്നത് സത്യനാണ്. ഒരു മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ ബീഡി പുകച്ചിരിക്കുന്ന ചെല്ലപ്പന്റെ ചിന്താകുലമായ മുഖഭാവത്തിലാണ് സിനിമ തുടങ്ങുന്നത്. അവിടുന്നങ്ങോട്ട് ആകർഷകമായ ഒരു ജീവിതകഥ അനിവാര്യമായ ഒരു ദുരന്തത്തിലേക്കും വിസ്മയിപ്പിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പിലേക്കും വളരുന്നത് നാം കാണുന്നു. സിനിമ പൂർത്തിയാകുന്നതിനു മുമ്പുണ്ടായ സത്യന്റെ ആകസ്മിക വേർപാടുണ്ടാക്കിയ വെല്ലുവിളി, കാര്യമായി ബാധിക്കാത്ത രീതിയിൽ അനുഭവങ്ങൾ പാളിച്ചകൾ ഉദാത്തമായ ഒരു സൃഷ്ടിയായി. അനുഭവങ്ങൾ പാളിച്ചകളിലെ ഒരു ഗാനം, രചന വയലാർ, സംഗീതം ദേവരാജൻ, ആലാപനം യേശുദാസ്.

താരപദവികൾക്കപ്പുറം നടൻ എന്നറിയപ്പെടാൻ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു സത്യൻ. സിദ്ധി കൊണ്ട്, തനിമ കൊണ്ട് സ്വന്തമായ ഇരിപ്പിടങ്ങൾ നേടിയെടുത്ത നടൻ. അന്നത്തെ നായകസങ്കല്പത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രൂപവും ഭാവവുമായിരുന്നു അദ്ദേഹത്തിന്. ആസ്വാദക മനസ്സുകൾ കീഴടക്കാൻ കലർപ്പില്ലാത്ത അഭിനയശൈലി മാത്രമേ വേണ്ടൂ എന്ന് അദ്ദേഹം തെളിയിച്ചു.

താരപദവികൾക്കപ്പുറം നടൻ എന്നറിയപ്പെടാൻ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു സത്യൻ. സിദ്ധി കൊണ്ട്, തനിമ കൊണ്ട് സ്വന്തമായ ഇരിപ്പിടങ്ങൾ നേടിയെടുത്ത നടൻ. അന്നത്തെ നായകസങ്കല്പത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രൂപവും ഭാവവുമായിരുന്നു അദ്ദേഹത്തിന്. ആസ്വാദക മനസ്സുകൾ കീഴടക്കാൻ കലർപ്പില്ലാത്ത അഭിനയശൈലി മാത്രമേ വേണ്ടൂ എന്ന് അദ്ദേഹം തെളിയിച്ചു. സത്യൻ അഭിനയിച്ച ചിത്രങ്ങളിലെ സുവർണഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ചലച്ചിത്രഗാന പരിപാടി സമാപിക്കുന്നു. അവതരണം ജീജ ശ്രീജിത്ത്.

0: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധിതല ചർച്ച ഇന്ന് ബ്ലാറ്റിസ്ലാവിയിൽ. സ്ലോവാക് പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിയുമായും നരേന്ദ്രമോദി ഇന്ന് ചർച്ചകൾ നടത്തും. രാജ്യത്തിന്റെ വികസനത്തിൽ എണ്ണമറ്റ സംഭാവന നൽകുന്ന മധ്യവർഗത്തിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞത് NDA ഗവൺമെന്റിന്റെ ഭാഗ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധാരണ പൌരന്മാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനാണ് 12 വർഷവും കേന്ദ്ര ഗവൺമെന്റ് മുൻഗണന നൽകിയതെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഇറാന്റെയും അമേരിക്കയുടെയും സമാധാന കരാറിനെ ലോകനേതാക്കൾ സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യൻ സമാധാന സ്ഥിരത പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന സുപ്രധാന നയതന്ത്ര മുന്നേറ്റമാണിതെന്ന് നേതാക്കൾ വിശേഷിപ്പിച്ചു. എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാലും സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെയും സൌജന്യയാത്രാ പദ്ധതിയായ പ്രിയദർശിനിയുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി AP അനിൽകുമാർ മലപ്പുറത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. LDF ഗവൺമെന്റിന്റെ കാലത്ത് KSRTCയിൽ ബസ് വാങ്ങിയതിൽ അഴിമതി ഉണ്ടായെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മുൻ മന്ത്രി KB ഗണേഷ് കുമാർ. CBIയുടേത് ഉൾപ്പെടെ ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കൊല്ലം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ഓച്ചിറക്കളി ഓച്ചിറ പടനിലത്ത് അല്പസമയത്തിനകം ആരംഭിക്കും. ഓച്ചിറക്കളിയുടെ ഭാഗമായ കരഘോഷയാത്ര പുരോഗമിക്കുകയാണ്. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Prime Minister Narendra Modi holds talks with his Slovak counterpart Robert Fico in Bratislava today. 52nd G7 summit set to begin in French city of Evian this evening. Finance Minister Nirmala Sitharaman assures adequate buffer stock of food grains in the country despite El Nino conditions. United Kingdom announces social media ban for children under 16. And in FIFA World Cup 2026, Spain to take on Cabo Verde in Group H clash at Atlanta Stadium in the United States this evening. Prime Minister Narendra Modi is currently holding talks with his Slovak counterpart Robert Fico in Bratislava, the capital of Slovakia. Both the leaders met at the Bratislava Castle for their bilateral engagement. Earlier, Prime Minister Modi was accorded a guard of honour in presence of his Slovak counterpart. Mr. Modi said this visit provides an opportunity to deepen India-Slovakia relations and explore new avenues of cooperation between the two countries. Details from our correspondent.
2: പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വിൽ അറ്റൻഡ് എ ലഞ്ച് ഹോസ്റ്റഡ് ബൈ സ്ലോവാക് പ്രൈം മിനിസ്റ്റർ ഫിക്സോ ഇൻ എ ഷോർട്ട് വയൽ. ബോത്ത് പ്രൈം മിനിസ്റ്റേഴ്സ് വിൽ ലേ എ റീത് അറ്റ് ദ ടോംബ് ഓഫ് ദ അൺനോൺ സോൾജിയർ. ശ്രീ നരേന്ദ്രമോദി വിൽ ഓൾസോ അറ്റൻഡ് ആൻ ഓൺ ബോർഡ് ക്രൂസ് മീറ്റിംഗ് വിത്ത് സെലക്ടഡ് സ്ലോവാക് ബിസിനസ് ലീഡേഴ്സ് എലോങ് സൈഡ് ദ സ്ലോവാക് പ്രൈം മിനിസ്റ്റർ. സ്മിതി എം പള്ളുരുത്തി, ആകാശവാണി ന്യൂസ് ഫ്രം ബ്രാറ്റിസ്ലാവ.
1: This is the first ever visit by an Indian Prime Minister to Slovakia since its independence in 1990.

0: आपटे, आकाशवाणी न्यूज मुंबई।
1: The India Meteorological Department IMD has forecast heavy to very heavy rainfall over parts of northeast India, sub-Himalayan West Bengal till tomorrow. The weather agency has issued an orange colour warning for thunderstorm conditions over Rajasthan, East Uttar Pradesh, Odisha and West Madhya Pradesh today. IMD said conditions are favourable for further advance of southwest monsoon into more parts of Maharashtra, some parts of Karnataka, Telangana, Andhra Pradesh, West Bengal, Odisha, Jharkhand, Bihar and South Chhattisgarh during the next 4 to 5 days. India's Wholesale Price Index, WPI-based inflation, accelerated to 9.68% year-on-year in May under the newly released WPI series, compared with 8.26% in April under the old series. The release marks the first major revision of India's wholesale inflation series in over a decade, with the base year updated from 2012 to 2023. Data released by the Ministry of Commerce and Industry showed that the rise in inflation last month was primarily driven by higher prices of mineral oils. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi holds talks with his Slovak counterpart Robert Fico in Bratislava today. 52nd G7 summit set to begin in French city of Avignon this evening. Prime Minister Modi to participate in outreach sessions tomorrow. India welcomes peace deal between Iran and the United States, says it will help restore peace and stability in the region. Sensex jumps over 1,100 points as global crude oil prices tumble up to over 4% amid US-Iran peace deal. Union Finance Minister Nirmala Sitharaman assures adequate buffer stock of food grains in the country despite El Nino conditions. United Kingdom announces social media ban for children under 16. And in FIFA World Cup 2026, Spain to take on Cabo Verde in Group H clash at Atlanta Stadium in the United States this evening. With that, we end the midday news.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ആകാശവാണി
3: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 46-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സിന്ധു വിജയൻ, നിതുന നെവിൽ, കണ്ണൻ നായർ, അനീഷ് നായർ. സംവിധാനം പി എ ബിജു.
4: റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിലെ നിഷ്ഠൂരമായ ഇരട്ട കൊലപാതകത്തിലെ പ്രതിയാണ് റസ്കോൾ നിക്കോവ്. നിക്കോവിന്റെ പെങ്ങൾ ഡോണിയയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ലൂഷിൻ നിക്കോവും കുടുംബവുമായി തെറ്റുകയും പ്രതിശ്രുത വധു ഡോണിയ തന്നെ ലൂഷിനെ ആട്ടിപ്പുറത്താക്കുകയും ചെയ്യുന്നു. ലൂഷിൻ ആ വൈരാഗ്യത്തിലാണ്. കുതിരവണ്ടി അപകടത്തിൽ മരിച്ച മർമലഡോവും ഭാര്യ കാതറീനയും മകൾ സുന്ദരിയായ സോണിയയുമൊക്കെ നിക്കോവിന് പ്രിയപ്പെട്ടവരാണ്. മർമലഡോവിന്റെ വീടിന് തൊട്ടടുത്ത് ആൻട്രി എന്ന പുരോഗമനവാദിയുടെ മുറിയിലാണ് ലൂഷിൻ ഇപ്പോൾ താമസിക്കുന്നത്. മർമലഡോവിന്റെ വീട്ടിൽ ശവസംസ്കാരത്തോടനുബന്ധിച്ച് ഒരു വിരുന്നു നടക്കുന്നിടത്തേക്ക് ലൂഷിനും ആൻട്രിയും വരുന്നു. സോണിയ തന്റെ മുറിയിൽ നിന്ന് 100 രൂപൾ മോഷ്ടിച്ചെന്ന് ആരോപിച്ച് അവളെ അധിക്ഷേപിക്കാൻ നടത്തിയ ലൂഷിന്റെ ശ്രമങ്ങളെല്ലാം ആൻട്രി ഒളിച്ചടുക്കുന്നിടത്താണ് ഈ രംഗം ആരംഭിക്കുന്നത്. വഴക്കുകഴിഞ്ഞ് വൈകാതെ സോണിയ താമസിക്കുന്ന ഒറ്റമുറിയിലേക്ക് ആശ്വാസം

0: എനിക്കറിയില്ല. എന്നാ ഞാൻ കണ്ടതാ നിങ്ങൾ 10 രൂപ സോണിയക്ക് കൊടുക്കാൻ പോകുമ്പോ 100 രൂപ നോട്ട് കൂടി എടുക്കുന്നത്. ഞാൻ അപ്പൊ നിങ്ങളുടെ അടുത്ത് നിന്നത് കൊണ്ടത് വ്യക്തമായിട്ട് കണ്ടു.
1: ആൻഡ്രി, ഞാൻ നിങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ ഒരാൾ മാത്രമേ സോണിയക്ക് വേണ്ടി സംസാരിച്ചുള്ളൂ. അവൾ ഒരു അനാഥയാണ്. ദൈവമാണ് നിങ്ങളെ അയച്ചത്.
2: അസംബന്ധം! ഇത് തികച്ചും അസംബന്ധമാണ്.
3: എങ്ങനെ അസംബന്ധമാകും? നിങ്ങൾ ചെയ്തത് കണ്ടവരുണ്ടല്ലോ. അല്ലെങ്കിലും നിങ്ങൾ ഇത് ചെയ്യാതിരുന്നാലേ ആശ്ചര്യമുള്ളൂ. ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. ഈ സംഭവത്തിന്റെ തുടക്കം മുതൽ ഇതിനു പിന്നിൽ എന്തോ വൃത്തികെട്ട ഗൂഢാലോചന നടക്കുന്നുണ്ടാകുമെന്ന് ഞാൻ സംശയിച്ചിരുന്നു. ഇയാൾ ഈയിടെ എന്റെ അനുജത്തിയുമായി വിവാഹ നിശ്ചയം നടത്തിയതാണ്. എന്നാൽ പീറ്റേഴ്സ്ബർഗിൽ വന്ന ഇയാൾ ആദ്യ സന്ദർശനത്തിൽ തന്നെ എന്നോട് വഴക്കിട്ടു. ഞാൻ ഇയാളെ ആട്ടിപ്പുറത്താക്കി.
0: അങ്ങനെ തന്നെ വേണം.
3: ആൻഡ്രി, നിങ്ങളുടെ മുറിയിലാണ് ഇയാൾ താമസിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾ വഴക്കുണ്ടാക്കിയ ദിവസം തന്നെ, അതായത് മെനഞ്ഞാന്ന്, ഇവിടെ വെച്ച് ശവസംസ്കാരം നടത്തുന്നതിനായി കുറെ പണം കൊടുക്കുന്നത് അയാൾ കണ്ടു. മരിച്ചുപോയ മർമല ഡോവിന്റെ സുഹൃത്തെന്ന നിലയിലാണ് ഞാനത് കാതറീനയ്ക്ക് നൽകിയത്. ഇയാൾ എന്റെ അമ്മയ്ക്ക് എഴുതിയ കത്തിൽ എന്റെ പണം മുഴുവൻ കാതറീനയ്ക്കല്ല, സോണിയക്കാണ് കൊടുക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നു. ഇയാൾ എന്നെ തകർക്കാനാണ് ഇത് ചെയ്തത്. സോണിയയുടെ അന്തസ്സും സന്തോഷവും എനിക്ക് വിലപ്പെട്ടതാണെന്ന് അയാൾക്കറിയാം. എന്നോട് നേരിട്ട് പ്രതികാരം ചെയ്യാനായിട്ടാണ് ഈ പദ്ധതി തയ്യാറാക്കിയത്.
0: ആ പദ്ധതിയും പൊളിഞ്ഞു. ലൂഷിൻ, എന്റെ മുറിയിൽ ഇനി നിങ്ങളെ കണ്ടുപോവരുത്. ഉടനെ ഒഴിഞ്ഞു പൊക്കോളണം. നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും ഇതോടെ അവസാനിച്ചു കഴിഞ്ഞു. വഞ്ചകൻ!

0: ആരാ?
1: ഞാൻ റസ്കോൾനിക്കോവ്.
0: ഞാൻ കാത്തിരിക്കുകയായിരുന്നു.
1: ഇത് നമ്മുടെ ഒടുവിലത്തെ കൂടിക്കാഴ്ച.
0: ഇന്നലെയും ഇത് തന്നെ പറഞ്ഞു, എന്നിട്ടും നമ്മൾ ഇന്ന് കണ്ടു.
1: ഇന്നലെ ഞാൻ പറഞ്ഞു, ഇന്ന് നിന്റെ അടുത്ത് വരികയാണെങ്കിൽ ആരാണ് എലിസബത്തെ കൊന്നതെന്ന് നിന്നോട് പറയാമെന്ന്.
0: അപ്പോൾ നിങ്ങൾ പറയണമെന്ന് ശരിക്കും ഉദ്ദേശിച്ചിരുന്നോ?
1: ഉദ്ദേശിച്ചിരുന്നു. അത് പറയാനാ വന്നിരിക്കുന്നത്.
0: എന്നാൽ നിങ്ങൾക്ക് എങ്ങനെ അതറിയാം?
1: എനിക്കറിയാം.
0: അവർ അയാളെ കണ്ടുപിടിച്ചോ?
1: കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല.
0: അപ്പൊ പിന്നെ ആ കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
1: നീ ഒന്ന് ഊഹിച്ചു നോക്ക്.
0: എന്നാൽ നിങ്ങൾ എന്നെ ഇങ്ങനെ ഭയപ്പെടുത്തുന്നത് എന്തിനാണ്?
1: അയാളുടെ അടുത്ത സുഹൃത്താണ് ഞാൻ, അതുകൊണ്ട് എനിക്കറിയാം. അയാൾ ഒരിക്കലും ലിസവറ്റെ കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അത് യാദൃച്ഛ്യമായി സംഭവിച്ചതാണ്. ആ വൃദ്ധ തനിച്ചായിരിക്കുമ്പോൾ കൊല്ലാൻ വേണ്ടിയാണ് അയാൾ അന്ന് ആ വീട്ടിൽ ചെന്നത്. ഒട്ടും വിചാരിക്കാത്ത സമയത്തപ്പോൾ ലിസവറ്റ് അവിടെ എത്തി. അതുകൊണ്ട് അയാൾക്ക് അവളെയും കൊല്ലേണ്ടി വന്നു.
0: ഭയങ്കരം. എങ്കിലും ആരാണത് ചെയ്തത്?
1: ഇപ്പോഴും നിനക്ക് ഊഹിക്കാൻ സാധിക്കുന്നില്ലേ? നീ ഒന്ന് നന്നായി ശ്രദ്ധിച്ചു നോക്കൂ എന്റെ മുഖത്തേക്ക്. ശ്രദ്ധിച്ചു നോക്കൂ. നിനക്ക് ഊഹിക്കാൻ സാധിക്കുന്നുണ്ടോ? നീ കാണുന്നുണ്ടോ കൊലയാളിയെ?
0: കരുണാമയനായ ദൈവമേ, നിങ്ങൾ എന്തിനാണ് ആ കൃത്യം ചെയ്തത്? നിങ്ങൾ എന്തിനിങ്ങനൊരു കൃത്യം ചെയ്തു?
1: നീ കൗതുകമുളവാക്കുന്നൊരു പെൺകുട്ടി തന്നെ സോണിയ. ഈ കാര്യം പറഞ്ഞപ്പോൾ നീ എന്നെ ആലിംഗനം ചെയ്ത് ചുംബിക്കുന്നു. എന്താണ് ചെയ്യുന്നതെന്ന്?

0: നീ മനസ്സിലാക്കുന്നില്ലേ?
1: ഈ ലോകത്ത് നിങ്ങളെ പോലെ ദുഃഖിതനായി ആരും ഉണ്ടാവുകയില്ല.
0: സോണിയ, ഇനി നീ എന്നെ ഉപേക്ഷിക്കുമോ?
1: ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ എന്നും നിങ്ങളെ പിന്തുടരും. ഞാൻ നിങ്ങൾക്ക് പിന്നാലെ ഉണ്ടാകും. കരുണാമയനായ ദൈവമേ, ഞാൻ എത്ര നിർഭാഗ്യവതിയാണ്! എന്തുകൊണ്ട് നേരത്തെ നിങ്ങളെ കണ്ടുമുട്ടിയില്ല? നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ വന്നില്ല?
0: ഞാനിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ.
1: വൈകിപ്പോയി. ഇപ്പോൾ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ ഒരുമിച്ച് കഠിന ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അയാൾ ഒരു കൊലപാതകിയാണ്, അത് സത്യമാണോ? ഇതിന്റെ അർത്ഥം എന്താണ്? ഞാനിതെവിടെയാണ്?
0: സോണിയ, ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല.
1: നിങ്ങൾക്ക് എങ്ങനെ, നിങ്ങളെപ്പോലൊരു സംസ്കാര സമ്പന്നനായ മനുഷ്യന് എങ്ങനെ ഇത്തരമൊരു ചിന്തയുണ്ടായി? നിങ്ങൾ എങ്ങനെ അത് ചെയ്തു? എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം?
0: ഞാൻ പറയാം. മോഷ്ടിക്കുവാൻ. സോണിയ, ദൈവിയത് നിർത്ത്.
1: നിങ്ങൾക്ക് വിശന്നിരുന്നോ? അത് നിങ്ങളുടെ അമ്മയെ സഹായിക്കാനായിരുന്നോ?
0: അല്ല സോണിയ, ഒരിക്കലുമല്ല. എനിക്കത്ര വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് വാസ്തവത്തിൽ അമ്മയെ സഹായിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ അതൊന്നുമല്ല വാസ്തവം. ദേവിയെ തന്നെ പീഡിപ്പിക്കല്ലേ സോണിയ?
1: ഇത് സത്യമാണോ? ദൈവമേ, ഇത് സത്യമാണോ? ആർക്കാണിത് വിശ്വസിക്കാൻ കഴിയുക? നിങ്ങൾ കയ്യിലുള്ള പണം മുഴുവൻ വാരിക്കോരി മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, എന്നിട്ടും കൊലയും കൊള്ളയും നടത്തുന്നു. നിങ്ങൾ കാതറീനയ്ക്ക് കൊടുത്ത പണം?
0: അല്ല സോണിയ, അതല്ല പണം. ആ പണം എനിക്ക് കിട്ടിയത് മറ്റൊരു വഴിക്കാണ്. അതോർത്ത് നീ വിഷമിക്കരുത്. ഞാൻ സുഖമില്ലാതെ കിടക്കുമ്പോൾ എന്റെ അമ്മ അയച്ചു തന്ന പണമാണ്. അന്ന് തന്നെ ഞാനത് നിങ്ങൾക്ക് തന്നു. റസുമിഹിനത് കണ്ടിരുന്നു. അയാളാണത് എനിക്ക് വേണ്ടി കൈപ്പറ്റിയത്. ആ പണം എന്റേതാണ്, എന്റെ സ്വന്തം.
1: ആ പണം എവിടെ പോയി? നിങ്ങൾ മോഷ്ടിച്ച പണം?
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 46-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, കാതറീന, സിന്ധു വിജയൻ, സോണിയ, നിതുന നെവിൽ, ലൂഷിൻ, കണ്ണൻ നായർ, ആൻഡ്രി, അനീഷ് നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 2:30 ഗൃഹരശ്മിയിൽ മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാം ജാഗ്രതയോടെ. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ കെ സി സച്ചിൻ മറുപടി പറയുന്നു. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497 2 9 5 6 0 0 7.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗൃഹരശ്മിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മഴക്കാലമെത്തുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളും രോഗങ്ങളും കൂടി വരുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പനി, പനിയിൽ തന്നെ ഡെങ്കിപ്പനി, എലിപ്പനി, വൈറൽ ഇൻഫെക്ഷൻ കൂടാതെ ജലജന്യ രോഗങ്ങൾ തുടങ്ങി നിരവധി അസുഖങ്ങൾ മഴക്കാലത്ത് കൂടുതലായി നമ്മളെ ബാധിക്കാറുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പ്രതിരോധ മാർഗങ്ങൾ അറിയാനും ഇന്ന് നമ്മുടെ കൂടെ കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ കെ സി സച്ചിൻ ഉണ്ട്. ശ്രോതാക്കൾക്ക് സംശയ നിവാരണത്തിനായി വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. നമ്പർ ഇതാ ഒരിക്കൽ കൂടി 0497295600. ഇപ്പോൾ മുതൽ 3:30 വരെ. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം.
0: നമ്മൾ നേരെ വിഷയത്തിലേക്കാണ് പോകുന്നത്. മഴക്കാലത്ത് നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്?
1: മഴക്കാലത്ത് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന അസുഖങ്ങൾ പൊതുവെ കൊതുക് ജന്യരോഗങ്ങൾ, ജലജന്യരോഗങ്ങൾ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ എലിപ്പനി പോലെയുള്ളവ, അതുപോലെ തന്നെ H1N1 പോലെയുള്ള ഇൻഫ്ലുവൻസ തുടങ്ങിയ രോഗങ്ങളൊക്കെയാണ്.
0: സാധാരണ
1: പാരസൈറ്റ്സ് പോലെയുള്ളതായി കഴിഞ്ഞാലും അവയ്ക്ക് പൊതുവെ തണുപ്പ് കാലാവസ്ഥയിലാണ് കൂടുതൽ അവ അതിജീവിക്കുക. പൊതുവെ അവർക്ക് ചൂട് കാലാവസ്ഥയിൽ അവ നശിച്ചു പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒന്ന് ഇത്തരത്തിലുള്ള മൈക്രോബ്സിൻ്റെ, ഓർഗാനിസംസിൻ്റെ വളർച്ചയ്ക്ക് ഈ ഒരു കാലാവസ്ഥ പൊതുവെ അതിനെ സഹായിക്കുന്നു. രണ്ടാമത്തേത് നേരത്തെ പറഞ്ഞ കൊതുക് ജന്യരോഗങ്ങൾ, അതുപോലെ തന്നെ എലിപ്പനി പോലെയുള്ളത് പകരാനുള്ള ഒരു കാര്യമെന്നുള്ളത്. ഒന്ന് കൊതുക് ജന്യരോഗങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾക്ക് മഴക്കാലത്താണ് നമ്മുടെ വീട്ടിന് ചുറ്റുപാടുമായിട്ട് മാലിന്യത്തിലൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ളത്. അപ്പം അത്തരത്തിലുള്ള വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിൽ കൊതുകുകൾ കൂടുതലായിട്ട് വളരാനും അത്തരത്തിലുള്ള കൊതുക് ജന്യരോഗങ്ങൾ വളരാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തേത് എലിപ്പനി പോലെയുള്ളത് നമുക്കറിയാം, നമ്മൾ എലി മൂത്രം അല്ലെങ്കിൽ എലി അതിനകത്ത് കാല് വെക്കുമ്പോഴാണ് അതുവഴിയാണ് നമുക്ക് ഈ പറയുന്ന എലിപ്പനി വരിക എന്നുള്ളത്. അപ്പം അത്തരത്തിൽ വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയുള്ളതും ഈ ഒരു മഴക്കാലത്താണ്. ജലജന്യരോഗങ്ങളുടെ കാര്യത്തിനായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ജലസ്രോതസ്സുകൾ, ജലാശയങ്ങളൊക്കെ ഒരുപക്ഷെ മലിനമാകാൻ സാധ്യതയുള്ളതും മഴക്കാലത്താണ് എന്നുള്ളത് ഒരു കാര്യമാണ്. അതൊക്കെയാണ് പൊതുവെ മഴക്കാലത്ത് നമുക്ക് പനി

0: പോലെയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാംക്രമിക രോഗങ്ങൾ പകരുന്നതിനുള്ള ഒരു കാരണമായിട്ട് പറയാൻ സാധിക്കുന്നത്?
1: സംശയമായ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്, നമുക്ക് കോൾ എടുക്കാം.
0: ഓക്കെ,
1: ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, നമസ്കാരം. ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ആ പറയൂ, ഇതാരാണ്? ഓക്കെ, സത്യം ചേട്ടൻ, മഴക്കാല രോഗങ്ങളാണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം. അതുമായി ബന്ധപ്പെട്ടായിരിക്കില്ലേ ചോദിക്കാനുണ്ടാവുക? സച്ചിൻ ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ. ചോദിച്ചോളൂ.
2: പിന്നെ മഴ പെയ്യുമ്പോ, ഇപ്പൊ മഴയില്ല, രണ്ടു ദിവസമായിട്ട് മഴയൊന്നും ഇല്ലല്ലോ.
0: അതെ.
2: അപ്പോ ഈ പട്ടണ മഴ പെയ്യുമ്പോ ഈ പനിയുടെ മാതിരി ഉള്ളിയും പിന്നെ വല്ലാതെ ക്ഷീണവും കാര്യവും തല കറങ്ങുന്ന തന്നെ.
0: ഓക്കെ, അത് നിങ്ങൾക്ക് അനുഭവപ്പെട്ട ബുദ്ധിമുട്ട് ആയിട്ട് ചോദിക്കുന്നതാണോ? ഓക്കെ ഓക്കെ. മറ്റ് രീതിയിലുള്ള അസുഖങ്ങൾ, അതായത് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ട അസുഖങ്ങളായ പ്രഷർ, ഷുഗർ, അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ?
2: ഷുഗറും പ്രഷറും ഇല്ല.
0: ഓക്കെ, എന്തായി കഴിഞ്ഞാലും പനി ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ കാര്യം എന്നുള്ളത് നന്നായിട്ട് വിശ്രമിക്കുക എന്നുള്ളതാണ്. ശരീരത്തിന് ഓക്കെ ഓക്കെ. ഒന്നാമത്തേത് നമുക്ക് ഏത് തരത്തിലുള്ള അസുഖത്തിന്റെയും ആദ്യത്തെ ലക്ഷണം പനിയായിരിക്കും. അപ്പൊ പനി നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ വേണ്ടത് നന്നായിട്ട് വിശ്രമിക്കുക, അതുപോലെ തന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും വേണം. അത് ഒരു ദിവസമൊക്കെ നമുക്ക് അങ്ങനെ നോക്കാം. പക്ഷെ ആ ഒരു ബുദ്ധിമുട്ട് മാറുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഏതെങ്കിലും തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ ഡോക്ടറിനെ കാണിക്കാനായിട്ട് ചെല്ലുക തന്നെ വേണം. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ മറ്റ് രീതിയിലുള്ള, അതായത് നമുക്ക് വാദം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള റുമാറ്റിക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ ഈ ഒരു കാലാവസ്ഥയിലാണ് കൂടുന്നത്. അപ്പോൾ കൂടുതൽ പരിശോധനകൾ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉള്ള ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ പരിശോധനകൾ ചെയ്യേണ്ടി വരും. ആദ്യം നമ്മൾ ഇവിടുന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് നിങ്ങൾ നന്നായിട്ട് വിശ്രമിക്കണം. ഭക്ഷണം, പ്രത്യേകിച്ച് പഴവർഗ്ഗങ്ങൾ, പച്ചില പോലെയുള്ള കറികൾ, അതുപോലെ തന്നെയുള്ള വെജിറ്റബിൾസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ മാറ്റമില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ചികിത്സ തേടുകയും വേണം. ഓക്കെ
1: ഓക്കെ, സത്യം ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. നമ്മളിപ്പോൾ പറഞ്ഞു, കുട്ടികളുടെയും വയോധികരുടെയും പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടുന്ന, പ്രതിരോധ ശേഷി ഒരുപക്ഷെ കുറഞ്ഞ് കാണപ്പെടുന്ന ആളുകളാണ് ഇവർ. ഇവരുടെ കാര്യങ്ങളിൽ എങ്ങനെയാണ് ഈ ശ്രദ്ധിക്കേണ്ടത്?
0: ശരിയാണ്, നമുക്കിപ്പോൾ വന്ന ഒരു കോള് തന്നെ അത്തരത്തിലുള്ളതായിരുന്നു. അപ്പോൾ അതിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിരോധ ശേഷി അല്പം കുറവുള്ള വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ ഒരു എക്സ്ട്രീംസ് ഓഫ് ഏജ്, അതായത് പ്രായം കുറഞ്ഞവരും പ്രായം ഏറിയവരും. അപ്പോൾ അവരുടെ കാര്യത്തിലാണ് ഇത്തരത്തിലുള്ള പനികൾ, പ്രത്യേകിച്ച് ഡെങ്കിപ്പനി ആയിക്കഴിഞ്ഞാലും മലേറിയ ആയിക്കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ഷിഗലൊക്കെ നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതൊക്കെ ആയിക്കഴിഞ്ഞാലും മാരകമാകാൻ സാധ്യതയുള്ള ആൾക്കാർ വിഭാഗം എന്നുള്ളത് ഇവരാണ്. ഇവരിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള പകർച്ചപ്പനികൾ വരാനൊരു സാധ്യതയുള്ളത് നമ്മൾ പൊതുവേ ഈ ഒരു കാലാവസ്ഥയിൽ പുറത്തോട്ട് പോകുമ്പോഴാണ്. അപ്പോൾ ആൾക്കൂട്ടത്തിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കൂട്ടത്തിൽ സാംക്രമിക രോഗങ്ങൾ ഉള്ളവരുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ മായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോഴാണ് നമുക്ക് ഈ തരത്തിലുള്ള പനി വരാനുള്ള ഒരു സാധ്യത. അപ്പോൾ പുറമേയുള്ള ആൾക്കൂട്ടങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ കഴിയുന്നത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതായത് പറ്റുമെങ്കിൽ മാസ്ക് ഉപയോഗിക്കണം എന്നുള്ളതാണ്, പ്രത്യേകിച്ച് പ്രായമേറിയവരോടും. അതുപോലെ തന്നെ പ്രായമേറിയവരിൽ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള പ്രഷർ, ഷുഗർ പോലെയുള്ള അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരോടും പറയാനുള്ളത്, കഴിയുന്നതും നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഫ്ലുവൻസ പോലെയുള്ള അസുഖങ്ങളുടെ കാര്യത്തിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് ഒരു പരിധിവരെ രക്ഷ നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അത് അസുഖം വരുന്നത് എങ്ങനെ തടയാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവരൊക്കെയാണ് നമ്മുടെ പ്രൈമറി അമ്മമാരൊക്കെയാണ് ചിലപ്പോൾ പുറത്ത് എന്തെങ്കിലും കാര്യങ്ങൾ വൃത്തിയാക്കാനൊക്കെ പോകാനൊക്കെ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ കുട്ടികൾ ചളിവെള്ളത്തിൽ കളിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചളിവെള്ളത്തിലൊക്കെ കളിക്കുകയോ അല്ലെങ്കിൽ ചളിവെള്ളത്തിൽ കാല് വയ്ക്കുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് എലിപ്പനി പോലെയുള്ള അസുഖങ്ങൾ പകരാനുള്ളൊരു സാധ്യത. അപ്പോൾ അങ്ങനെയുള്ള ഈ പറയുന്ന മലിനജലവുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് അവിടെ ഒരു പ്രതിരോധ മാർഗമായിട്ട് പറയാനുള്ളത്. രണ്ടാമതായിട്ട് മലിനജലവുമായിട്ട് സമ്പർക്കത്തിൽ വരാതെ ഇരിക്കാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട്. അത് ഈ തരത്തിലുള്ള ക്ലീനിങ്
1: ആയിട്ട്
0: അതന്നെ ഇലക്കറികൾ നന്നായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിനകത്ത് അവർ മറ്റു രീതിയിലുള്ള ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ബേക്കറി പോലുള്ള ഐറ്റംസിലോട്ട് പോകുന്നതുകൊണ്ട് ഈ പറയുന്ന പഴങ്ങളോ പച്ചക്കറികളോ കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് കുറച്ചുകൊണ്ട് ഈ രീതിയിലുള്ള ഭക്ഷണ രീതി നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, നമസ്കാരം. ഇതാരാണ്? അഴീക്കോട്. ഓക്കെ, മഴക്കാല രോഗങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സച്ചിൻ ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ.

0: ഹലോ.
1: ആ പറഞ്ഞോളൂ.
0: നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം.
0: എനിക്കറിയേണ്ടത് മഞ്ഞപ്പിത്തത്തെ പറ്റിയാണ്. മഞ്ഞപ്പിത്തം എന്റെ മകനുണ്ട് ഇപ്പൊ. മകന് 55 വയസ്സ്.
1: അപ്പൊ
0: അതിന് എന്തെല്ലാം പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം?
1: തീർച്ചയായിട്ടും പറയാം. അതായത് ഒന്നാമത്തെ കാര്യം, നമുക്ക് മഞ്ഞപ്പിത്തം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 തരത്തിലുണ്ട്. നമ്മൾ പൊതുവേ കാണുന്നത് നമ്മളെ മഞ്ഞപ്പിത്തം എന്നുള്ളത് 5 തരത്തിലുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ ബി സി. ഇപ്പോൾ കേൾക്കാമോ? ഓക്കെ. നമ്മുടെ മഞ്ഞപ്പിത്തം എന്നുള്ളത് 5 തരത്തിലുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന് വന്നിട്ടുണ്ടാവുക ഹെപ്പറ്റൈറ്റിസ് എ എന്നുള്ള അസുഖമാണെന്ന് ആയിരിക്കും. ആണ് അല്ലെ? ഹെപ്പറ്റൈറ്റിസ് എ എന്ന് തന്നെയാണോ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്? ഓക്കെ. എന്തായാലും പൊതുവേ നമ്മൾ കാണുന്നത് ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് എ എന്നുള്ള അസുഖമാണ്. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് എ എന്നുള്ള അസുഖം പകരുന്നത് വെള്ളത്തിലൂടെയാണ്. അതായത് രോഗിയായ ഒരു വ്യക്തിയുടെ മലത്തിലൂടെയാണ് ഇതിന്റെ വൈറസ്. ഇത് വൈറസാണ് ഈ ഒരു അസുഖം ഉണ്ടാക്കുന്നത്. ഈ വൈറസ് പുറത്തു പോകുന്നത് മലത്തിലൂടെയാണ്. അപ്പോ മകന് ഇപ്പോൾ അസുഖമുണ്ടെങ്കിൽ ആ രോഗിയായ വ്യക്തിയുടെ മലത്തിലൂടെ ഇതിന്റെ വൈറസ് പുറത്തു പോകുന്നുണ്ടാകും. എത്ര നാള് വൈറസ് പുറത്തു പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് രോഗത്തിന്റെ ലക്ഷണങ്ങൾ ആരംഭിക്കുന്ന 2 ആഴ്ച മുതൽ ലക്ഷണങ്ങൾ തുടങ്ങിയിട്ട് 2 ആഴ്ച വരെ ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഈ രോഗിയുടെ മലത്തിലൂടെ വൈറസ് പുറത്തു പോകും. അപ്പൊ ആ പുറത്തു പോകുന്ന വൈറസ് ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ വായിലൂടെ നമ്മുടെ അകത്തേക്ക് കടക്കുകയാണെങ്കിലാണ് നമുക്ക് അസുഖം വരിക. ഇപ്പൊ നിങ്ങൾ ചോദ്യം എന്നുള്ളത് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവർക്ക് അസുഖം വരാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതാണ് അല്ലേ?
2: ഓക്കെ
1: ഓക്കെ. അപ്പൊ ആദ്യം നിങ്ങൾക്ക് അസുഖം വരാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ രോഗം പകരുന്നത് രോഗിയായ വ്യക്തിയിൽ നിന്നുമാണ്, രോഗിയുടെ വ്യക്തിയുടെ മലത്തിൽ നിന്നുമാണ്. അതിലൂടെയാണ് വൈറസ് പുറത്തു പോകുന്നത്. അപ്പൊ നമ്മൾ രോഗിയായ വ്യക്തിയെ നമ്മൾ കോവിഡിന്റെ സമയത്തൊക്കെ ചെയ്ത പോലെ തന്നെ പ്രത്യേകം ഐസൊലേറ്റ് ചെയ്ത് അദ്ദേഹത്തിന് തന്നെ ഒരു റൂം കൊടുക്കണം, അദ്ദേഹത്തിന് തന്നെ ഒരു ടോയ്ലറ്റ് കൊടുക്കണം. ആ ടോയ്ലറ്റ് കഴിയുന്നതും മറ്റുള്ളവർ ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമ്മൾ എത്ര തന്നെ ഒരു ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നമ്മുടെ മലത്തിന്റെ അംശമൊക്കെ ചിലപ്പോൾ അവിടെ, അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റിൽ പോയതിന് ശേഷം നമ്മൾ അവിടെ പിടിക്കാം, നമ്മുടെ വാഷ് ബേസിനിലേക്ക് പിടിക്കാം, അവിടേക്ക് ഇതിന്റെ വൈറസ് പകർന്നേക്കാം. അപ്പൊ ആ ടോയ്ലറ്റ് ഈ പറയുന്ന കാലയളവിൽ, അതായത് ഇദ്ദേഹത്തിന്റെ മലത്തിലൂടെ വൈറസ് പുറത്തു പോകുന്നത് രോഗലക്ഷണങ്ങൾ ആരംഭിച്ച് 2 ആഴ്ച വരെയൊക്കെയാണ് സാധാരണതയിൽ. അപ്പൊ അത്രയും കാലയളവിൽ മറ്റാരും തന്നെ ആ ടോയ്ലറ്റ് ഉപയോഗിക്കാതിരിക്കുക, അതേപോലെ തന്നെ ഇദ്ദേഹം ഉപയോഗിക്കുന്ന പാത്രങ്ങളും അതൊക്കെ അദ്ദേഹത്തിന് മാത്രം കൊടുക്കുക, അത് മറ്റാരും കൈകാര്യം ചെയ്യാതിരിക്കുക, കഴിയുന്നതും ഡ്രസ്സൊക്കെ അദ്ദേഹം തന്നെ അലക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ അതൊക്കെ ചെയ്യുക. അപ്പൊ അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഐസൊലേറ്റ് ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ, അതായത് അദ്ദേഹത്തിന് തന്നെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് നോക്കുന്ന രീതിയിൽ, നമ്മൾ ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നത് തീർച്ചയായും നമ്മൾ തന്നെ കൊടുക്കണം. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറ്റാരുമായിട്ട് സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അസുഖം വരുന്നത് തടയാനായിട്ട് സാധിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്നുള്ളത് ഈ പറയുന്ന പോലെ നമ്മൾ ടോയ്ലറ്റിന്റെ മീൻസ് നമ്മുടെ ഇത് മലത്തിലൂടെയാണ് ഇതിന്റെ വൈറസ് പുറത്തേക്ക് പോകുന്നത്. പല സ്ഥലത്തെയും ടോയ്ലറ്റ് അല്ലെങ്കിൽ അതിന്റെ സെപ്റ്റിക് ടാങ്ക് എന്നുള്ളത് സുരക്ഷിതമായ രീതിയിലാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലും നമ്മുടെ ഈ മഴക്കാലത്തൊക്കെ ആയതുകൊണ്ട് ഈ തരത്തിൽ സെപ്റ്റിക് ടാങ്കിൽ ഒരു ലീക്കേജ് കിണറിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് പുറമേ നിന്ന് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ, അപ്പൊ നിങ്ങളുടെ ജലത്തിന്റെ സ്രോതസ് എന്താ, നിങ്ങൾ കുടിവെള്ളം എങ്ങനെയാണ്? ഓക്കെ. അപ്പൊ എങ്ങനെയാണെങ്കിലും നമ്മൾ പൊതുവേ നമ്മൾ സപ്ലൈ ചെയ്യുന്ന വെള്ളമെല്ലാം സുരക്ഷിതം തന്നെയാണ്. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാൽ ഈ സപ്ലൈ ചെയ്യുന്ന എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ കുടിക്കുന്ന വെള്ളം തിളപ്പിച്ച് ആറ്റിയിട്ട് മാത്രമേ, അതായത് നന്നായി ബോയിൽ ചെയ്ത് തിളപ്പിച്ചിട്ട് മാത്രമേ കുടിക്കാവൂ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ചിലപ്പോഴൊക്കെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെള്ളം വെക്കുമ്പോൾ നേരിട്ട് പൈപ്പിൽ നിന്നോ അല്ലെങ്കിൽ കിണറ്റിൽ നിന്നോ എടുത്തിട്ട് വെള്ളം വെക്കുന്നതുണ്ട്. അപ്പൊ അതൊന്നും സുരക്ഷിതമല്ല. അപ്പൊ അത്തരത്തിലുള്ള ഇതൊക്കെ ഒഴിവാക്കണം എന്നുള്ളതാണ്. പിന്നെ എന്നുള്ളത് രോഗിയുടെ പരിചരണത്തെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് മഞ്ഞപ്പിത്തത്തിന്റെ ചികിത്സ എന്നുള്ളത് രോഗലക്ഷണങ്ങൾ അനുസരിച്ചിട്ടുള്ള ചികിത്സയാണ്. അപ്പോൾ ആ രോഗലക്ഷണങ്ങൾ അനുസരിച്ചിട്ടുള്ള ചികിത്സ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറിനെ കാണിച്ച് മരുന്ന് കൊടുക്കുന്നുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്.
0: ഓക്കെ.
1: അപ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് രോഗിയെ യാതൊരു കാരണവശാലും പട്ടിണിക്ക് ഇടാൻ പാടില്ല. അപ്പോൾ പൊതുവേ നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് ഈ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ നമ്മൾ നിരാഹാരം അല്ലെങ്കിൽ വയറൊഴിയണം എന്നൊക്കെ, അങ്ങനെയുള്ളത് പാടില്ല. കാരണം അത് നമ്മുടെ ലിവർ ഓൾറെഡി ഈ പറയുന്ന, അതെ അതെ, ഈ ഇൻഫെക്ട് ആയി വീക്കായിരിക്കുകയാണ്. അപ്പോൾ ലിവറിനെ കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടിലേക്ക് ആക്കരുത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം ഇത്തിരി പ്രത്യേകിച്ച് ഒരു ഇന്ന ഭക്ഷണം കഴിക്കണം എന്നുള്ളെങ്കിൽ ഇന്ന ഭക്ഷണം കഴിക്കേണ്ടതില്ല എന്ന് പറയാനില്ല. ഒരു പക്ഷേ കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണം കുറച്ച് കുറയ്ക്കാം എന്നുള്ളതല്ലാതെ നല്ല രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുക തന്നെ വേണം. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. യാതൊരു കാരണവശാലും നമ്മൾ പട്ടിണി കിടക്കുന്ന ആ രീതിയിലേക്ക് പോകരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾ മറ്റ് ഈ പറയുന്ന ജോലികൾക്ക് പോകുന്നതും, അതായത് നന്നായിട്ടൊന്ന് ബെറ്റർ ആയിട്ട് വരുന്നത് വരെ ജോലികൾക്ക് പോകുന്നതും ഒഴിവാക്കണം. ആ രീതിയിലാണെങ്കിൽ മഞ്ഞപ്പിത്തം ബാധിച്ച ആൾക്കാർ സുഖമായിട്ട് വരും. പിന്നെ നിശ്ചിത ഇടവേളകളിൽ, അതായത് ഡോക്ടർ പറയുന്ന ഇടവേളകളിൽ ഇതിന്റെ എൻസൈംസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക്

0: ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ അതിനകത്ത് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ചിലപ്പോൾ നമ്മൾ അഡ്മിറ്റ് ആകേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന രോഗത്തിൽ നമുക്ക് വേഗം തന്നെ മുക്തി നേടാനായിട്ട് സാധിക്കുകയും ചെയ്യും.
1: ഓക്കെ, മലത്തിലൂടെ മാത്രമേ ഇത് അണുക്കൾ പുറത്തോട്ട് പകരാൻ സാധിക്കൂ?
0: അതെ, ഇതിന്റെ വൈറസ് പുറത്തു പോകുന്നത് മലത്തിലൂടെയാണ്. അപ്പോൾ രോഗിയും ശ്രദ്ധിക്കണം, കാരണം രോഗി ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് സോപ്പിട്ട് കഴുകണം, കാരണം സോപ്പ് ഈ പറയുന്ന വൈറസിനെ നന്നായിട്ട് നശിപ്പിക്കും. അപ്പോൾ ആ രീതിയിലുള്ള പേഴ്സണൽ ഹൈജീൻ, നമ്മുടെ വ്യക്തി ശുചിത്വം നന്നായിട്ട് പാലിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് രോഗം വരുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും.
2: ഓക്കെ, ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നില്ലേ അദ്ദേഹം? ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നില്ലേ അദ്ദേഹം? മകൻ, ഹലോ, ഹലോ, കോള് കട്ടായി പോയെന്ന് തോന്നുന്നു, നമുക്ക് തുടരാം. ഇപ്പോൾ പറഞ്ഞ മഞ്ഞപ്പിത്തം, അതുപോലെ തന്നെ സാധാരണ നമ്മൾ ഉണ്ടാവുന്ന സാധാരണ പനി, അതും ഇതുപോലുള്ള വൈറൽ പനികളും എങ്ങനെയാണ് നമ്മളത് തിരിച്ചറിയുന്നത്?
0: ഓക്കെ, പൊതുവേ നമുക്ക് ടെസ്റ്റ് ചെയ്യാതെ പനികളെ തിരിച്ചറിയാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് തന്നെ പറയാം. അതായത് ഏത് പനിയും ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഏത് രോഗമാണ് എന്നുള്ളത് നമ്മുടെ മറ്റ് ലക്ഷണങ്ങൾ കൂടി നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാണ് കൊണ്ടാണ് പറയേണ്ടത്. എന്നിരുന്നു കഴിഞ്ഞാലും പൊതുവേ വൈറൽ പനിക്ക് നമുക്ക് കണ്ടുവരുന്നത് ശരീരവേദന, നന്നായിട്ട് പലപ്പോഴും ഈ വൈറൽ പനികൾക്ക് ശരീരവേദന പൊതുവേ പറയാറുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഒരു ഭക്ഷണത്തിനോട് വിരക്തി, ഭക്ഷണം വേണ്ടായിക, ഓക്കാനം, ഛർദി തുടങ്ങിയവയൊക്കെ പൊതുവെ ഇത്തരത്തിലുള്ള വൈറൽ പനികൾക്ക് കാണാറുണ്ട്. എന്ത് തരത്തിലുള്ള പനിയാണെങ്കിലും നമ്മൾ നന്നായിട്ട് വിശ്രമിക്കുക, ഭക്ഷണം നന്നായിട്ട് കഴിക്കുക, ഈ പനി കുറയുന്നില്ല എങ്കിൽ വൈദ്യസഹായം തേടുക, ഇതാണ് നമ്മൾ വേണ്ടത്.
2: നമുക്ക് ഒരു കോൾ ഉണ്ട്, അതിനുശേഷം തുടരാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ, ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. നമസ്കാരം, ആരാണ്? ഹലോ, നമസ്കാരം. ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല, നമുക്ക് കോൾ കട്ട് ചെയ്യും. മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഡെങ്കിപ്പനി ഇപ്പം പൊതുവെങ്കിലും ഈ ഒരു കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ്. മലയോര മേഖലയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വില്ലനാണ് ഈ ഡെങ്കിപ്പനി എന്ന് പറയുന്നത്. നമ്മുടെ ആരോഗ്യത്തെ മാത്രമല്ല നമ്മുടെ ജീവനെ പോലും ഭീഷണിയായിരിക്കുന്ന ഈ ഡെങ്കിപ്പനി എങ്ങനെയാണ് തിരിച്ചറിയുന്നത് സാധാരണ പനിയിൽ?
0: ഓക്കെ, ഡെങ്കിപ്പനിയുടെ കാര്യത്തിനകത്ത് ഒന്ന് ശക്തിയായ പനിയാണ് ഡെങ്കിപ്പനിയുടെ ഒരു പ്രധാന ലക്ഷണം എന്നുള്ളത്. അതുപോലെ തന്നെ ഡെങ്കിപ്പനിയിൽ നേരത്തെ പറഞ്ഞ ഇതൊരു വൈറൽ പനിയാണെന്ന് നമുക്കറിയാം. ഡെങ്കി വൈറസാണ് ഈ രോഗം പരത്തുന്നത്. അതുകൊണ്ട് തന്നെ വൈറൽ പനികളിൽ പൊതുവെ ഉണ്ടാകുന്ന ശരീരവേദന നന്നായിട്ട് ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാകാറുണ്ട്, തലവേദന ഉണ്ടാകാറുണ്ട്. ഒപ്പം തന്നെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് കണ്ണുകൾക്ക് ചുറ്റും വേദന എന്നുള്ളതാണ്. അതായത് കണ്ണിൻ്റെ പിറക് ഭാഗത്ത് നന്നായിട്ട് വേദന എടുക്കും എന്നുള്ളതാണ്. ഇതൊക്കെയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ എന്ന് പറയാവുന്നത്. പിന്നീട് നമുക്ക് അതിനുശേഷം ശരീരത്തിൽ ചുമന്ന പാടുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡെങ്കിപ്പനി മാരകമാണ് എന്ന് നമുക്ക് സംശയിക്കാം.
2: ലക്ഷണങ്ങൾ തുടരാം നമുക്ക് അടുത്ത കോളിന് ശേഷം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ, ഹലോ, നമസ്കാരം, ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ, തുടരാം. ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കണ്ണിന് ചുവപ്പ്, അതുപോലെ തന്നെ തടിപ്പ്, ഇതൊക്കെയും വരുമ്പോൾ ഈ രോഗലക്ഷണങ്ങൾ തുടക്കത്തിൽ തന്നെ ഉണ്ടാവുന്നുണ്ടോ?
0: ഇല്ല, സാധാരണഗതിയിൽ ഈ ഡെങ്കിപ്പനിയുടെ കാര്യത്തിനകത്ത് തുടക്കത്തിൽ ലക്ഷണങ്ങൾ എന്നുള്ളത് നേരത്തെ പറഞ്ഞ കഠിനമായ പനി, തലവേദന, കണ്ണുകൾക്ക് ചുറ്റുവേദന, സന്ധിവേദന തുടങ്ങിയവയൊക്കെ ആയിരിക്കും. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ രോഗം മാരകമാകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ പറയുന്ന കണ്ണുകൾക്ക് ചുവപ്പ്. അതായത് നമുക്ക് നമ്മൾ ഒരു കാര്യം എന്നുള്ളതിനകത്ത് പ്ലേറ്റ്ലെറ്റ് കുറയുക, ത്രോംബോസൈറ്റോപെനിയ തുടങ്ങിയവയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അകാരണമായിട്ടുള്ള ബ്ലീഡിങ് നമുക്ക് എവിടെയെങ്കിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന കണ്ണുകളിലെ ചുമപ്പ്, അതുപോലെ തന്നെ ശരീരത്തിലെ ചുമന്ന പാടുകൾ, ഒപ്പം തന്നെ നമുക്ക് വയറിനകത്ത് നമ്മളറിയാതെ ബ്ലീഡിങ് ഉണ്ടാകുകയാണെങ്കിൽ കഠിനമായിട്ടുള്ള വയറുവേദന, അതുപോലെ തന്നെ മലം കറുത്തിട്ട് പോകുക, ചിലപ്പോഴെങ്കിലും നമുക്ക് നമ്മൾ ഛർദ്ദിക്കുമ്പോൾ അതിനകത്ത് രക്തം കാണുക തുടങ്ങിയവയൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഒരു ചില കാര്യങ്ങളായിട്ട് കാണുന്നത്. അപ്പോൾ അത് രോഗം മാരകമാകുന്നതിൻ്റെ ലക്ഷണമാണ് ഈ പറയുന്ന മറ്റു ലക്ഷണങ്ങൾ, രണ്ടാമത് പറഞ്ഞ കാര്യങ്ങളൊക്കെ.
2: കോളിന് ശേഷം തുടരാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ, ഹലോ, സംസാരിച്ചോളൂ, പറയൂ, ആരാണ്?
3: ഇത് രാഘവൻ എന്ന് പറഞ്ഞ ആളാണ്, കാസർഗോഡ് ജില്ലയിലെ ബെസ്റ്റ് പഞ്ചായത്ത് കോട്ടമല എന്ന് വിളിക്കുന്നത്.
2: നമസ്കാരം സർ, ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഇന്ന് മഴക്കാല രോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സച്ചിൻ ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ.
0: നമസ്കാരം, പറഞ്ഞോളൂ,
2: സംസാരിച്ചോളൂ.
3: ഹലോ, നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം, ചോദിച്ചോളൂ.
3: ഇത് ഞങ്ങൾ ഈ ഫോറസ്റ്റ് ഏരിയയിൽ താമസിക്കുന്നത്, അപ്പൊ നമുക്ക് ഈ മഴക്കാലത്ത് എന്തൊക്കെ രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലുണ്ടോ?
0: ഓക്കെ. ഒന്നാമത് പൊതുവേ നമ്മൾ കണ്ണൂർ ജില്ലയിലായി കഴിഞ്ഞാലും കാസർഗോഡ് ജില്ലയിലായി കഴിഞ്ഞാലും മലയോര പ്രദേശങ്ങളിൽ നമ്മൾ പൊതുവേ കാണുന്ന ഒന്ന് ഡെങ്കിപ്പനിയാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഡെങ്കിപ്പനിയുടെ കാര്യം എന്നുള്ളത് ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ്. ഈ ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവയ്ക്ക് ശുദ്ധജലത്തിലാണ് വളരാനുള്ള താല്പര്യമുള്ളത്. അതായത് നമ്മൾ ശുദ്ധജലം എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിൽ നമ്മളെ എവിടെയെങ്കിലും ചിരട്ട ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് തോട്ടങ്ങളിലെ റബ്ബറിന്റെ എസ്റ്റേറ്റിന് റബ്ബർ തോട്ടങ്ങളിലകത്തുള്ള ചിരട്ട, അതുപോലെ തന്നെ അവിടെ കവുങ്ങിന്റെ തോട്ടം ഉണ്ടെങ്കിൽ കവുങ്ങ് വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത്, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഈ പറയുന്ന വിറകൊക്കെ നമ്മൾ പൊത്താനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഷീറ്റിന്റെ പുറത്ത് കുറച്ച് വെള്ളം കെട്ടി നിൽക്കും, അതിനകത്തൊക്കെയാണ് ഈ പറയുന്ന കൊതുക് വളരുക, ഈ പറയുന്ന ഈഡിസ് കൊതുക് വളരുന്നത്. അപ്പൊ ഈഡിസ് കൊതുകിന് വളരാനായിട്ട് ഒരു 7 മുതൽ 10 ദിവസം വരെ മാത്രം മതിയാകും. അപ്പൊ നമ്മൾ കഠിനമായ മഴ പെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ വെള്ളമൊക്കെ ഒലിച്ചു പോകുമായിരിക്കും, കൊതുക് വളരില്ല. പക്ഷെ ഇടവിട്ട് മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒരു 7 മുതൽ 10 ദിവസം വരെ ഇങ്ങനെ അതിനകത്ത് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഡെങ്കിപ്പനിയുടെ കൊതുക് അതിനകത്ത് വളരാൻ സാധ്യതയുണ്ട്. ആ കൊതുക് നമ്മളെ കടിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ വളർച്ച ഒഴിവാക്കാനായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള എല്ലാം തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞു 7 മുതൽ 10 ദിവസം വരെയാണ് ഇതിന്റെ വളർച്ച കാലഘട്ടം കൊതുകിന്റെ. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളീ പറയുന്ന കൊതുകിന്റെ വളരാൻ സാധ്യതയുള്ളതിന്റെ ഉറവിടങ്ങൾ നമ്മൾ നശിപ്പിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഇല്ലാതാക്കുകയാണെങ്കിൽ ഈ കൊതുകിന്റെ വളർച്ച നമുക്ക് തടയാൻ സാധിക്കും. മറ്റൊന്ന് ഇത്തരം നമ്മുടെ
2: ഫോറസ്റ്റ്
0: ഏരിയയിലാണെങ്കിൽ നമുക്കൊരു സാധ്യതയുള്ളത് ചെള്ളുമണി പോലെയുള്ളത് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മളവിടെ എന്തെങ്കിലും കാട് വൃത്തിയാക്കാനൊക്കെ പോകുമ്പോൾ, കാരണം ഈ പറയുന്ന ഓറിയൻഷ്യ സുസുഗാമുഷി എന്നുള്ള ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്നതിന് ഒരു ടിക്ക്, അതായത് നമ്മൾ ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല, ചെറിയ ഒരു ചെള്ള് ആണ് നമ്മളെ കടിക്കുക. ചിലപ്പോൾ കടിച്ചതുപോലെ നമ്മൾ കൃത്യമായിട്ട് അറിയണമെന്നില്ല, പക്ഷെ അതുവഴി ഈ ബാക്ടീരിയ വന്ന് നമുക്ക് ചെള്ളുമണി പോലൊരു സാധ്യതയുണ്ട്.
3: ഓക്കെ,
0: മുൻകരുതൽ. അപ്പൊ ചെള്ളുമണിയുടെ കാര്യത്തിനകത്ത് നമുക്ക് മുൻകരുതലുള്ളത്, നമ്മൾ ഇത്തരത്തിലുള്ള കാട് വൃത്തിയാക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ അതിന് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്, അതായത് നമ്മൾ ഗംബൂട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ധരിച്ചിട്ട് പോവുകയാണെങ്കിൽ കാലിലൊക്കെ ഇത് കടിക്കുന്ന ഒഴിവാക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് എലിപ്പനിക്കുള്ള സാധ്യതയുണ്ട്. ഈ ചെള്ളുമനിയും എലിപ്പനിയും നമുക്ക് പ്രതിരോധിക്കാനായിട്ട് നമുക്ക് പ്രതിരോധ മരുന്നുണ്ട്. ഡോക്സിസൈക്ലിൻ ഗുളിക എന്നുള്ളതാണ് അതിന്റെ പേര്. അത് നമ്മുടെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും സൗജന്യമായിട്ട് ലഭ്യമാണ്. നമ്മൾ ആഴ്ചയിൽ ഒരു തവണ മാത്രം 200 മില്ലിഗ്രാം ഗുളിക കഴിച്ചാൽ മതിയാകും. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഇതുമായിട്ട് സമ്പർക്കത്തിൽ വരാൻ സാധ്യതയുണ്ട് എങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഗവൺമെന്റ് ആശുപത്രിയിൽ പോവുകയും ഡോക്സിസൈക്ലിൻ ഗുളിക ലഭ്യമാക്കുകയും നിങ്ങൾ അവരുടെ നിർദ്ദേശാനുസരണം ആഴ്ചയിൽ ഒരു തവണ വീതം ഈ ഗുളിക കഴിക്കുകയും വേണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ
2: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. നമ്മൾ ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം പോലെ തന്നെ ഡെങ്കിപ്പനിയും പകർച്ചയുടെ ഘട്ടം എങ്ങനെയാണ്, അതായത് കുടുംബത്തിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് പകരാൻ അവരുമായുള്ള സമ്പർക്കം കൊണ്ട് പകരുമോ, എങ്ങനെയാണ് ഇത്?
0: തീർച്ചയായും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നേരത്തെ ചോദിച്ച ഹെപ്പറ്റൈറ്റിസിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ വളരെ നല്ലതായിരുന്നു. കാരണം എങ്ങനെയാണ് വന്നു കഴിഞ്ഞു ശരി, എങ്ങനെയാണ് നമുക്കിത് പകരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. അതുപോലെ തന്നെ ഡെങ്കിയുടെ കാര്യത്തിനകത്ത്, ഡെങ്കിപ്പനിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഡെങ്കി വൈറസ് ഇനെ പരത്തുന്നത് ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകാണ്. അപ്പൊ ഈ പറയുന്ന ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട ഏത് കൊതുകായി കഴിഞ്ഞാലും നമ്മളെ കടിക്കുന്നത് വൈറസിനെ തരാനല്ല, മറിച്ച് അതിന്റെ പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ട് അതിന് ബ്ലഡ് വേണം. അത് നമ്മുടെ ബ്ലഡ് ആയിക്കോട്ടെ, മറ്റു മൃഗങ്ങളുടെ ബ്ലഡ് ആയിക്കോട്ടെ, അപ്പോൾ രക്തം കിട്ടാനാണ് ഇത് കടിക്കുന്നത്. അപ്പോൾ ഈ രക്തം കിട്ടാനായിട്ട് ഇത് കടിക്കുന്ന സമയത്ത് ആക്സിഡന്റലി ആണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഈ വൈറസിനെ ഇത് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കൊതുകിന് എങ്ങനെയാണ് വൈറസിനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു രോഗിയുടെ ശരീരത്തിൽ നിന്നുമാണ് ആ രോഗിയെ ഈ പറയുന്ന രക്തം കിട്ടാനായിട്ട് ഇത് കടിക്കുമ്പോഴാണ് ആ രോഗിയുടെ രക്തത്തിൽ നിന്നും അല്ലെങ്കിൽ അതുവഴി ഇതിന്റെ ശരീരത്തിലേക്ക് വൈറസ് വരുന്നത്. അപ്പോൾ അതിനുശേഷം ഇതിന്റെ ഉമിനീരിലേക്ക് വൈറസ് വരികയും നമ്മളെ ഈ ഒരാളെ ഈ കൊതുക് കടിക്കുമ്പോൾ ആദ്യമായിട്ട് ഈ ഉമിനീരാണ് കുത്തിവെക്കുന്നത്. അപ്പോൾ ഉമിനീര് വഴി നമ്മുടെ ഇത് വൈറസിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒന്നാമത്തെ നമ്മൾ തടയാനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞു മഞ്ഞപ്പിത്തം ബാധിച്ച ആളുടെ മലത്തിലൂടെ വൈറസ് പുറത്തേക്ക് പോകുന്നു, അതുപോലെ തന്നെ ഡെങ്കിപ്പനി ബാധിച്ച ആളുടെ ശരീരത്തിലും വൈറസ് ഉണ്ട്. അപ്പം നമ്മളെ വീട്ടിൽ ഒരാൾക്ക് ഡെങ്കിപ്പനി ഉണ്ടെങ്കിൽ അയാളെ ഒരു ഡെങ്കിപ്പനിക്ക് കാരണമാക്കുന്ന അല്ലെങ്കിൽ അതിനെ പരത്തുന്ന ഈ പറയുന്ന ഈഡിസ് കൊതുക് കടിക്കുകയാണെങ്കിൽ ആ കൊതുകിലേക്കും ഈ വൈറസ് വരും. അപ്പം ഈ വൈറസ് വരുന്ന കാലയളവ്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞു ഇയാള് മലത്തിലൂടെ വൈറസിനെ പുറത്തേക്ക് വിടുന്ന രണ്ടാഴ്ച കാലയളവിലാണ് എങ്കിൽ നമ്മുടെ ഈ ഡെങ്കിയുടെ കാര്യത്തിനകത്ത് ഈ ഡെങ്കി പനി ഉള്ള രോഗിയുടെ രോഗലക്ഷണങ്ങൾ ആരംഭിച്ച് ഒരാഴ്ച വരെ ഇയാൾക്ക് ഈ വൈറീമിയ, അതായത് വൈറൽ ലോഡ് നന്നായിട്ടുണ്ടാകും. ആ സമയത്ത് ഏത് ഈഡിസ് കൊതുക് ഇയാളെ കടിച്ചു കഴിഞ്ഞാലും ഇയാളുടെ ശരീരം ഈ പറയുന്ന കൊതുകിന്റേക്ക് ഈ വൈറസ് വരും. അപ്പോൾ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനൊരു രോഗി നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ ഈ പറയുന്ന രോഗി നിർബന്ധമായിട്ടും മോസ്കിറ്റോ നെറ്റിന്റെ അകത്ത്, അതായത് കൊതുക് വലയുടെ അകത്ത് തന്നെ കഴിയണം. അങ്ങനെയാണെങ്കിൽ ഈ രോഗിയെ ഏതെങ്കിലും കൊതുക് കടിക്കുന്നത് തടയാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മൾ

0: കൊതുക് വല ഉപയോഗിക്കുന്ന കിടക്കുമ്പോൾ മാത്രമാണ്. പക്ഷെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഡിസ് കൊതുകുകൾ ഒരു ഡേ ടൈം ബ്രീഡറാണ്, അതായത് പകൽ സമയത്താണ്, പ്രത്യേകിച്ച് മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് സന്ധ്യാ സമയത്തും അല്ലെങ്കിൽ ഏർലി മോർണിംഗിലും ഒക്കെയാണ് ഇത് കടിക്കുന്നത്. അപ്പോൾ 24 മണിക്കൂറും പ്രത്യേകിച്ച് പകൽ സമയങ്ങളിലും ഈ പറയുന്ന രോഗി മൊസ്കിറ്റോ നെറ്റിന്റെ അകത്ത് തന്നെ കിടക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ ആരംഭിച്ച് 7 ദിവസം വരെ അങ്ങനെ തന്നെ തുടരുകയും വേണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മളുടെ ഈ പറയുന്ന ഈഡിസ് കൊതുകിനെ അതിന് പറക്കാനുള്ള ദൂരം എന്നുള്ളത് 400 മീറ്റർ വരെയാണ് സാധാരണഗതിയിൽ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന ഈഡിസ് കൊതുകിന്റെ നമ്മുടെ ചുറ്റുപാടും ഈഡിസ് കൊതുക് വളരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ, ഏത് കൊതുക് ആയിക്കോട്ടെ വളരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ ഉറവിടങ്ങളും നമ്മൾ നശിപ്പിക്കണം. നേരത്തെ പറഞ്ഞ ചെറിയ ചിരട്ടയോ അല്ലെങ്കിൽ മുടിയോ കുപ്പിയുടെ മുടിയോ അങ്ങനെയുള്ള എല്ലാ ഉറവിടങ്ങളും നമ്മൾ നശിപ്പിക്കുകയും ഈ പറയുന്ന രോഗിയെ ഈ കൊതുക് വലയ്ക്കകത്ത് ഐസൊലേറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഡെങ്കിപ്പനി പകരാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ
1: സാധിക്കും.
0: അതെ, കൊതുക്, അതായത് രണ്ട് വ്യക്തികളുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് ഈ കൊതുക് അടിച്ച് ആ കൊതുകാണ് ഇയാളെ കൊണ്ടുപോയിട്ട് അടുത്ത ഇയാൾക്ക് കൊടുക്കുന്നത്, വൈറസിനെ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത്.
1: നമുക്കൊരു കോൾ ഉണ്ടതിന് ശേഷം തുടരാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഇതാരാണ്?
2: സുഹിജ.
1: ഓക്കെ, മഴക്കാല രോഗങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സച്ചിൻ ഡോക്ടറോട് സംസാരിച്ചോളൂ.
2: ഹലോ.
0: ഹലോ, ആ പറഞ്ഞോളൂ.
2: ഒരു സംശയ ഡോക്ടറെ.
0: ആ,
2: പിന്നെ നമ്മള് വീട്ടില് മൂന്നാളുള്ള, പക്ഷെ ഒരാളെ മാത്രം കൊതുക് നല്ലോണം കടിക്കുക.
0: അത് ചില പിന്നെ ബ്ലഡ് ഗ്രൂപ്പിന് പ്രത്യേകിച്ചൊരു അഫിനിറ്റി ഉണ്ട് എന്ന് പൊതുവെ പറയാറുണ്ട്. ഓക്കെ, ചില ബ്ലഡ് ഗ്രൂപ്പുകളോട് പ്രത്യേകിച്ച് ഒരു അഫിനിറ്റി ഉണ്ട് എന്ന് പൊതുവെ പറയാറുണ്ട്. അങ്ങനെ ഒരു കാരണമായിരിക്കാം ഒന്ന് പറയാനുള്ളത്. എന്തായി കഴിഞ്ഞാലും ബ്ലഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊതുവെ ഈ കൊതുക് കടിക്കുന്നത്. അപ്പൊ ആരെയും കൊതുക് വിടേണ്ടതല്ല. രണ്ട് എല്ലാവരും ഒരുപോലെ തന്നെയാണ് സാധാരണഗതിയിൽ കൊതുക് കടിക്കുകയും നമുക്ക് രോഗം വരാനുള്ള സാധ്യത എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അപ്പൊ എല്ലാവരും കൊതുക് വരുന്ന കൊതുക് കടി ഏൽക്കാതിരിക്കാനായിട്ട് സൂക്ഷിക്കുക, അതാണ് പറയാനുള്ളത്. ആ, ഡെങ്കിപ്പനിയുടെ കാര്യത്തിനകത്ത് നമുക്ക് ഡെങ്കിപ്പനിയുടെ ഒരു തവണ വന്നു കഴിഞ്ഞാല് മറ്റൊരു സമയത്ത് ഡെങ്കിപ്പനി വരുമ്പോൾ അത് ഒന്നുകൂടെ മാരകമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഡെങ്കി ഹെമറാജിക് സിൻഡ്രം, ഡെങ്കി ഷോക്ക് സിൻഡ്രോമിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഡെങ്കിപ്പനി ഒരു തവണ വന്നിട്ടുള്ളവർ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ
1: സാർ, ഇപ്പൊ ചോദിച്ച പോലെ തന്നെ ഈ ഡെങ്കിപ്പനി ഒരു തവണ വന്നവരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്?
0: ഡെങ്കിയുടെ കാര്യത്തിനകത്ത് നമുക്ക് ഡെങ്കിക്ക് 4 സ്ട്രെയിൻസ് ആണുള്ളത്. ഡെങ്കി 1, 2, 3, 4 എന്നുള്ള 4 സ്ട്രെയിൻസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഒരു തവണ വന്നു പോയിക്കഴിഞ്ഞാൽ ആ സ്ട്രെയിനെതിരെയുള്ള ഒരു ഇമ്മ്യൂണിറ്റി ഒരു പക്ഷേ കിട്ടുവാണെങ്കിലും മറ്റൊരു സ്ട്രെയിൻ പിന്നീട് നമുക്ക് ഇൻഫെക്ഷൻ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഹെമറാജിക് സിൻഡ്രോം എന്നുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകാൻ സാധ്യതയാണ്. അപ്പോൾ നമുക്ക് ഒരു തവണ ഡെങ്കിപ്പനി വന്നിട്ട് പോയിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് അറിയാം നമുക്ക് വന്നതിന്റെ ലക്ഷണങ്ങളും എന്തൊക്കെയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാകും നമുക്ക് ഡെങ്കിപ്പനി ആയിരിക്കുമോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കുകയും ടെസ്റ്റുകൾ ചെയ്യുകയും അതിനനുസരിച്ചിട്ടുള്ള ഡോക്ടർ പറയുന്ന നിർദ്ദേശം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുകയും വേണം എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും ചികിത്സ എന്നുള്ളത് ലക്ഷണങ്ങൾ അനുസരിച്ചിട്ടുള്ള ചികിത്സയാണ്. നമുക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം.
0: ഓക്കെ,
1: ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ. ഹലോ, നമസ്കാരം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്? സംസാരിച്ചോളൂ, ഡോക്ടറോട് സംസാരിച്ചോളൂ.
0: നമസ്കാരം, പറഞ്ഞോളൂ.
3: ഡോക്ടറെ, ഞാൻ ഒരു സംശയം ചോദിക്കാനാണേ.
0: ചോദിച്ചോളൂ.
3: നമ്മള് പനിയൊക്കെ വന്ന് ജില്ലാശുപത്രിയിൽ പോയി കാണിച്ചു കഴിഞ്ഞാല് നമ്മള് അവര് മരുന്ന് തരുന്നു. പക്ഷെ പക്ഷെ തന്നെ പനി വന്ന് കുറച്ച് കഴിയുമ്പോൾ ആന്റിബയോട്ടിക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് വേഗ അസുഖം മാറൂല്ലേ? ഇത് ജില്ലാശുപത്രി പോയി കാണിച്ചു കഴിഞ്ഞാല് അവര് ഒന്നും രണ്ടും തവണ പോയാലൊന്നും ആന്റിബയോട്ടിക് മരുന്ന് തരില്ല. നേരെ മറിച്ച് നമ്മൾ പ്രൈവറ്റ് പോയി കഴിഞ്ഞാല് ഫസ്റ്റ് തന്നെ ഡോക്ടർ പരിശോധിച്ച് ഒരു 5 ദിവസത്തേക്ക് ആന്റിബയോട്ടിക് തന്നു കഴിഞ്ഞാല് അസുഖം വേഗം മാറും. ഈ ജില്ലാശുപത്രിയിൽ നിന്ന് 2-3 തവണ പോയാൽ പോലും അവര് തരുന്നില്ല. എന്താ ഇതിന്റെ കാരണം?
0: ഓക്കെ, ഇതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജില്ലാശുപത്രിക്കാർ ചെയ്യുന്ന തീർത്തും ശരിയായിട്ടുള്ള കാര്യമാണെന്ന് പറയേണ്ടി വരും. കാരണം നമ്മുടെ പനികളിൽ 90% പനിയും വൈറൽ പനികളാണ്. അപ്പൊ ഈ വൈറൽ പനികൾക്ക് നമ്മൾക്ക് ആന്റിബയോട്ടിക്കിന്റെ യാതൊരു ആവശ്യവുമില്ല. നമുക്ക് ലക്ഷണങ്ങൾ അനുസരിച്ചിട്ടുള്ള ചികിത്സയും അതുപോലെ തന്നെ വിശ്രമവുമാണ് ആവശ്യം. പിന്നെ നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ പനികൾക്കും ആന്റിബയോട്ടിക് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ നിലവിലുള്ള ഈ പറയുന്ന നമുക്ക് നേരത്തെ DDT കാര്യം അറിയാം. നമ്മൾ ഒരുപാട് കൊതുകിനെ നശിപ്പിക്കാൻ അതിനൊക്കെ DDT ഉപയോഗിച്ചു. പിന്നീട് DDT നമ്മൾക്ക് ഒന്നിനെതിരെയും പ്രയോഗിക്കാൻ പറ്റാത്ത, അതായത് അവയ്ക്കൊന്നും ഈ പറയുന്ന DDT ഏശാത്ത സ്ഥിതിയായി. അതുപോലെ തന്നെ നമ്മൾ എല്ലാത്തിൻ്റെ ഈ പറയുന്ന ആന്റിബയോട്ടിക് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനി ഭാവിയിൽ വരാൻ പോകുന്ന പല അസുഖങ്ങൾക്കും ഈ ആന്റിബയോട്ടിക് കുട്ടിക്ക് ഏശാതെ വരും. അപ്പോൾ നമുക്ക് ഒരു മരുന്നില്ലാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പോൾ തുടർച്ചയായി നമ്മൾ തുടക്കത്തിൽ തന്നെ ആന്റിബയോട്ടിക് കഴിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ പ്രൈവറ്റിൽ പോയിട്ട് ആന്റിബയോട്ടിക് കഴിച്ചിട്ട് മാറുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഒരു തോന്നൽ ആയിരിക്കാം എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുള്ളൂ.
3: കാരണം അനുഭവം കൊണ്ട് പറഞ്ഞു
0: ഇല്ല, ഒരിക്കലും ഞാൻ സമ്മതിച്ചിട്ടില്ല.
3: അല്ല സാറേ, ഞാൻ പനി വന്നിട്ട് രണ്ട് പ്രാവശ്യം ജില്ലാ ആശുപത്രി പോയി കാണിച്ചു, പക്ഷെ അസുഖം മാറി. ഞാൻ ഡോക്ടർ അങ്ങോട്ട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഇങ്ങനെ ആന്റിബയോട്ടിക് തന്നു കഴിഞ്ഞാൽ പനി മാറൂല. അവര് തീരെ കേൾക്കാൻ ചൂടാക്കി. എന്നിട്ട് ഞാൻ പ്രൈവറ്റ് ഡോക്ടറെ കാണിച്ചപ്പോ അത് അഞ്ചാറ് ഒരാഴ്ചയോളം പനി വന്നിട്ട് അവര് മൈൻഡ് ആക്കുന്നില്ല. അപ്പൊ മറിച്ച് ഞാൻ ജില്ലാ ആശുപത്രി പ്രൈവറ്റ് ഒരു ഡോക്ടറെ കാണിച്ചപ്പോ എനിക്ക് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, ആ ഡോക്ടർ പറഞ്ഞ് ആന്റിബയോട്ടിക് കഴിക്കണോ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പനി മാറും. എന്നിട്ട് അഞ്ച് ദിവസത്തേക്ക് ആന്റിബയോട്ടിക് ആന്റിബയോട്ടിക് കഴിച്ചപ്പോ എന്റെ പനി മാറും.
0: ചില കേസിൽ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ നമുക്ക് വരുന്ന പനി വൈറൽ പനിയായിരിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നേക്കാം. അപ്പൊ ഈ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും ആന്റിബയോട്ടിക് ആവശ്യമാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ നിലവിലെ മാനദണ്ഡ മാർഗനിർദ്ദേശങ്ങൾ എന്നുള്ളത് തുടക്കത്തിൽ തന്നെ ആന്റിബയോട്ടിക്കിന്റെ ആവശ്യമില്ല എന്നുള്ളതും പനി മാറുന്നില്ല എങ്കിൽ ആന്റിബയോട്ടിക്കിലേക്ക് പോകണം എന്നുള്ളതാണ്. അതാണ്
3: പറയുന്നത്. അവസാനം എന്റെ പനി മാറാത്തത് കൊണ്ട് ഞാൻ ബ്ലഡ് പറയും, ടെസ്റ്റ് ചെയ്തും അതിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് പ്രൈവറ്റ് ആയിട്ട് ഡോക്ടറെ അടുത്ത് പോയപ്പോ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഈ ഇങ്ങനെ ഇത് ഈ മരുന്ന് കഴിച്ചാലും മാറില്ല, നിങ്ങൾ എന്തായാലും ഒരു അഞ്ചു ദിവസം ആന്റിബയോട്ടിക് കഴിക്കണം എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഈ അസുഖം
0: മാറും. അതിന്റെ അതിന്റെ ബാക്ടീരിയൽ ഇൻഫെക്ഷനിലേക്ക് മാറിയിട്ടുണ്ടാകാം, അതായിരിക്കും കാരണം. ഓക്കേ, ശരി.
1: വിളിച്ചതിൽ സന്തോഷം. ഡെങ്കിപ്പനിയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ വീട്ടിൽ മറ്റുള്ളവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ഒന്ന്, നമ്മൾ പൊതുവേ ചെയ്യേണ്ടത് ഈ പറയുന്ന രോഗിയെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു.
1: മോസ്കിറ്റോ നെറ്റ്
0: ഉപയോഗിക്കുക എന്നുള്ളത്, മറ്റുള്ളവരും ഈ കൊതുക് കടി ഏൽക്കാതെ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം എന്നുള്ളത്. അതായത് ഈ പറയുന്ന എയ്ഡിസ് കൊതുകുകൾ പൊതുവെ കടിക്കുന്ന സമയം നമുക്കറിയാം പകൽ സമയമാണ്, ഏർലി മോർണിംഗും ഈവനിങ്ങിലൊക്കെയാണ് പൊതുവെ നമുക്ക് കടിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വീട്ടിന്റെ അകത്തേക്ക് കൊതുക് അധികം വരാതെ സൂക്ഷിക്കാനായിട്ട് നമ്മൾ ഒന്ന് പറയുന്ന ജനലുകളും വാതിലുകളും ആ സമയത്ത് ഒന്ന് അടച്ചിട്ട് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഈ പറയുന്ന നമ്മുടെ കൊതുക് തിരികൾ ഉപയോഗിക്കുന്നതിനകത്ത് നമുക്ക് യഥാർത്ഥത്തിൽ ദോഷമൊന്നുമില്ല. പക്ഷേ കൊതുക് തിരികൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊതുക് തിരിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും അതിൻ്റെ ലിക്വിഡോ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മൾ റൂമിൻ്റെ എല്ലാ ജനലുകളൊക്കെ തുറന്നു വെച്ചതിന് ശേഷം ഈ കൊതുകുതിരി കത്തിക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന ലിക്വിഡൊക്കെ ഓണാക്കി വെക്കുകയോ ചെയ്യുക. അതിനുശേഷം ഈ കൊതുകെല്ലാം പുറത്തു പോയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഇത് നമ്മുടെ ജനലുകളൊക്കെ അടച്ചിടുകയും ഈ പറയുന്ന കൊതുകുതിരി കെടുത്തുകയോ അല്ലെങ്കിൽ ഇത് ലിക്വിഡ് ഓഫാക്കുകയോ ചെയ്യുകയാണ് നമ്മൾ അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യേണ്ടത്. മറ്റൊന്ന് വരാതിരിക്കാനുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്, കൊതുക് കടി ഏൽക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്, അത് ഈ സമയത്തല്ല എല്ലാ സമയത്തും ചെയ്യേണ്ടതാണ്. പ്രോട്ടീൻ അതുപോലെ തന്നെ വൈറ്റമിനൊക്കെ അടങ്ങിയ പയർവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പഴങ്ങളും പച്ചക്കറികളൊക്കെ ധാരാളമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് വേണ്ടത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ. ആ, ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ആരാണ് ആരാണ് വിളിക്കുന്നത്? ഓക്കെ, സംസാരിച്ചോളൂ, ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ.
4: അത് ഞാൻ ആ മാസത്തിൽ എനിക്ക് ക്യാൻസർ വന്നിട്ട് അതെല്ലാം ഓപ്പറേഷൻ ചെയ്തതേനു ഡോക്ടറെ.
0: ഓക്കെ.
4: അപ്പൊ ഇപ്പം ഒരു വിഷമം, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പനിയാറ്റം വരുന്നതിന് നമ്മൾ എന്താ മുൻകരുതൽ എടുക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചതേനു.
0: ഓക്കെ. ഒന്ന്, നമുക്ക് പനി വരാനുള്ള സാഹചര്യം എന്നുള്ളത് ഒന്ന് കൊതുക് ജന്യ രോഗങ്ങളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കൊതുക് വളരാനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിന്റെ പരിസരത്തേക്ക് ഒഴിവാക്കുക എന്നുള്ളത് എന്തായാലും നമ്മൾ ചെയ്യേണ്ടതാണ്. പിന്നെ ജലജന്യ രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെള്ളം തിളപ്പിച്ചിട്ട് മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ പഴകിയ ഭക്ഷണ സാധനങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാതിരിക്കുക തുടങ്ങിയവയൊക്കെയാണ്. അതുപോലെ തന്നെ എലിപ്പനി വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലിനജലത്തിൽ അധികം കാല് വെക്കാതെ അല്ലെങ്കിൽ അവിടെയൊന്നും മലിനജലത്തിലേക്കൊന്നും പോകാതെ സൂക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ H1N1 പോലെയുള്ള നമ്മളെ ഇൻഫ്ലുവൻസ പോലെയുള്ള പനികൾ വരാതിരിക്കാനാണെങ്കിൽ നമ്മൾ മാസ്ക് അതൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി അല്പം കുറവാണ് എങ്കിൽ ഈ പറയുന്ന പുറത്തൊക്കെ ഈ കാലാവസ്ഥയിൽ പ്രത്യേകിച്ചും പുറത്തൊക്കെ പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. പിന്നെ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഴങ്ങളും പച്ചക്കറികളൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം. പ്രോട്ടീനൊക്കെ അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കണം. ഇതൊക്കെയാണ് പറയാനുള്ളത്. ഓക്കെ, ശരി.
1: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. പൊതുവെങ്കിലും ഇടങ്കിപ്പനിയായാലും മഞ്ഞപ്പെത്താം എന്ന രോഗമായാലും വന്നു കഴിഞ്ഞാൽ രോഗി എത്രത്തോളം വിശ്രമം ആവശ്യപ്പെടുന്നുണ്ട്, എങ്ങനെയാണ് രോഗിയുടെ വിശ്രമം വരുന്നത്?
0: ഓക്കെ, ഇതിനകത്ത് മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഡെങ്കിപ്പനി ആണ് എങ്കിൽ സാധാരണഗതിയിൽ ഡെങ്കിപ്പനിയൊക്കെ എന്തായാലും ഒരു ഒരാഴ്ചയോളം എടുക്കും ആ രോഗി പൂർണ്ണമായിട്ടും ഉള്ള സ്ഥിതിയിലേക്ക് മാറാനായിട്ട്. അപ്പോൾ ആ രോഗി ആതരത്തിൽ അയാളുടെ ആരോഗ്യം വീണ്ടെടുക്കുന്ന ആ ഒരു കാലയളവ് ഒരാഴ്ച വരെ നിർബന്ധമായിട്ടും ഡെങ്കിപ്പനിയുടെ കാര്യത്തിനകത്ത് നമുക്ക് വിശ്രമം ആവശ്യമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. അതേസമയം തന്നെ മഞ്ഞപ്പിത്തത്തിൻ്റെ കാര്യത്തിനകത്ത് ഞാൻ പറഞ്ഞു, അതിൽ കുറച്ചുകൂടെ നമുക്ക് വിശ്രമം അധികം ആവശ്യമുള്ളതാണ്. ഒന്ന്, രണ്ട് ആഴ്ച കാലയളവിലെങ്കിലും നമ്മൾ ഈ പറയുന്ന രോഗി മറ്റുള്ളവരുമായിട്ട് സമ്പർക്കത്തിൽ വരാതെ തന്നെ നമ്മൾ നിൽക്കേണ്ടതാണ്. ചില അവസരങ്ങളിലെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ബിലിറൂബിൻ, എൻസൈംസ് അതൊക്കെ നോർമലാകാനായിട്ട് സമയമെടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ 3 മുതൽ 4 ആഴ്ച വരെ, അതായത് ഏകദേശം 1 മാസം വരെ ചിലപ്പോഴെങ്കിലും മഞ്ഞപ്പിത്തത്തിൻ്റെ കാര്യത്തിനകത്ത് രോഗിക്ക് വിശ്രമം ആവശ്യമായിട്ട് വരാറുണ്ട്.
1: പൊതുവെങ്കിലും ഈ ജീവിതശൈലി രോഗങ്ങൾ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അസുഖങ്ങൾ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാറില്ലേ?
0: തീർച്ചയായിട്ടും, കാരണം അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുകൂടി ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ്ഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ അല്പമെങ്കിലും പ്രതിരോധ ശേഷി കുറവായിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ ടൈപ്പ് ഓഫ് ആയിട്ടുള്ള, അതായത് നമ്മൾ ജലദോഷ പനി എന്ന് വിളിക്കുന്ന H1N1 പോലെയുള്ള കാര്യങ്ങളിനകത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവരാണ്. കാരണം അതിനകത്ത് നമ്മളെ അത്തരത്തിലുള്ള രോഗികളെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള രോഗികൾ കുറച്ചും കൂടെ സിവിയർ ആയിട്ടുള്ള കാറ്റഗറിയിലേക്കാണ് വരുന്നത്. അതായത് അവർക്ക് ഈ പറയുന്ന മറ്റ് ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ഇതിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ അധികം താമസിയാതെ അവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പനിയുടെ കാര്യത്തിനകത്ത് നമുക്ക് 1-2 ദിവസമൊക്കെ വിശ്രമിക്കാമെങ്കിലും നിർബന്ധമായിട്ടും നമ്മൾ 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഡോക്ടറിനെ കാണണം ഇത്തരത്തിലുള്ള ആൾക്കാർ പ്രത്യേകിച്ചും. കാരണം ഏത് തരത്തിലുള്ള പനിയാണെന്ന് അറിയാനും നമുക്ക് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ എന്ന് അറിയാനുമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ ടെസ്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ടെസ്റ്റ് ചെയ്യുകയും ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് നമ്മൾ മരുന്ന് കഴിക്കുകയും വേണം എന്നുള്ളതാണ് പറയാനുള്ളത്.
1: അതുപോലെ തന്നെ ഇപ്പോൾ ഈ മഴക്കാലം ആരംഭിക്കുന്നതോടെ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടും. കാരണം കൃഷി അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വിഭാഗമുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം എലിപ്പനി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വില്ലനായി വരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഇതിൽ നിന്ന് രക്ഷ നേടാൻ ശ്രദ്ധിക്കേണ്ടത്?
0: ഓക്കെ, എലിപ്പനിയുടെ കാര്യത്തിനകത്ത് എലിപ്പനി പകർത്തുന്നത് അല്ലെങ്കിൽ എലിപ്പനി ഉണ്ടാക്കുന്നത് ലെപ്റ്റോസ്പൈർ എന്നുള്ളൊരു ബാക്ടീരിയയാണ്. അപ്പോൾ ഈ ബാക്ടീരിയ കൂടുതലായിട്ടും അധിവസിക്കുന്നത് ഈ എലിയുടെ, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും റോഡന്റ് കരണ്ട് തിന്നുന്ന ജീവികളോ അല്ലെങ്കിൽ കന്നുകാലികളോ ഇവിടെയൊക്കെ മൂത്രത്തിലാണ്. കാരണം അത് കുറച്ചും കൂടി ആൽക്കലൈനാണ് അവരുടെ യൂറിൻ എന്നുള്ളത്. അപ്പോൾ അവിടെയാണ് ഈ ബാക്ടീരിയ കൂടുതലായിട്ടും പെറ്റുപെരുകുന്നത്. ആ പിറന്ന ജീവികൾ അവരുടെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ മൂത്രത്തിലൂടെയാണ് ഈ പറയുന്ന ബാക്ടീരിയ പുറത്തേക്ക് പോവുക. അപ്പോൾ അത്തരത്തിലുള്ള യൂറിൻ ഏതെങ്കിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കലർന്നിട്ടുണ്ട് എങ്കിൽ ആ വെള്ളത്തിൽ നമ്മളൊരു മുറിവുള്ള കാൽപാദം അല്ലെങ്കിൽ വിണ്ടുകീറിയ കാൽപാദമൊക്കെ ആയിട്ട് നമ്മളതിനകത്തേക്ക് കാല് വെക്കുമ്പോൾ ആ മുറിവിലൂടെയും ആ വിണ്ടുകീറിയ കാൽപാദത്തിലൂടെയൊക്കെയുമാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഇതിൻ്റെ ബാക്ടീരിയ കടന്നു വരിക. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഈ പറയുന്ന കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ മിക്കവാറും ഇത്തരത്തിലുള്ള ഏതെങ്കിലും എലി ഒക്കെ യൂറിൻ പാസ് ചെയ്തിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള മലിനജലത്തിൽ കാല് വെക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്നാമത്തെ കാര്യം അവരോട് പറയാനുള്ളത്, ഒരിക്കലും അവർക്ക് അവിടെ അത്തരത്തിലുള്ള ഇതിലേക്ക് പോകാൻ പറ്റില്ല എന്നവരോട് പറയുന്നുണ്ട് കാര്യമില്ല. കാരണം അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യണം. അപ്പോൾ അവരോട് ഒന്ന് പറയാനുള്ളത്, പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ആയിട്ടുള്ള ഗംബൂട്ട് തുടങ്ങിയവ പലപ്പോഴും ലഭ്യമാക്കാനായിട്ട് സാധിക്കാറുണ്ട്. അത് വാങ്ങിക്കാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഗംബൂട്ട്, അതായത് ഏകദേശം 8 വരെ എത്തുന്ന രീതിയിലുള്ള വലിയ ബൂട്ടുകൾ, അത് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ നിർബന്ധമായിട്ടും ഈ പറയുന്ന വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആ ബൂട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ചിലപ്പോഴൊക്കെ അത് എത്ര തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്കതിൻ്റെ എക്സ്പോഷർ ചിലപ്പോൾ തടയാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള അവസരങ്ങളിലാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കതിൻ്റെ പ്രതിരോധ മരുന്ന് എലിപ്പനിക്കെതിരെയുള്ള ഡോക്സിസൈക്ലിൻ എന്നുള്ള ഗുളിക നമ്മുടെ എല്ലാ ഗവൺമെൻറ് ആശുപത്രികളിലും സൗജന്യമായിട്ട് ലഭ്യമാണ്. അത് 200 മില്ലിഗ്രാം ഡോക്സിസൈക്ലിൻ ഗുളിക ആഴ്ചയിൽ 1 തവണയാണ് കഴിക്കേണ്ടത്. അപ്പോൾ നിങ്ങളെ ഏറ്റവും അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരെ കണ്ടെത്തുകയും അവരുടെ കൈവശത്തു നിന്നും, അതായത് ആ ആരോഗ്യ സ്ഥാപനത്തിൽ നിന്നും ഈ ഡോക്സിസൈക്ലിൻ ഗുളിക വാങ്ങിക്കുകയും നമ്മൾ ആഴ്ചയിൽ 1 തവണ വീതം ഈ ഒരു ഡോക്സിസൈക്ലിൻ ഗുളിക നമ്മൾ നിർബന്ധമായിട്ടും കഴിക്കുകയും ചെയ്യുക.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ.
5: ഹലോ,
1: നമസ്കാരം. ഇതാരാണ്? മഷി പറഞ്ഞോളൂ, ഡോക്ടറിന്റെ സംസാരിച്ചു.
5: മഴക്കാല രോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങള് ഐസ്ക്രീം, ജ്യൂസ് ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഓറഞ്ച് ജ്യൂസിൽ ഷിഗെല്ല ബാക്ടീരിയ കണ്ടു, ബേക്കറി അടപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മഴക്കാല രോഗങ്ങളും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവയർനെസ് നമ്മുടെ ഡോക്ടർ സാറ് കൊടുക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. കുട്ടികൾക്ക് നമ്മുടെ ഈ ആകാശവാണി ഇങ്ങനെ ചെയ്യുന്നതിന് ഏറ്റവും അഭിനന്ദനീയമാണ്. അപ്പൊ ഈ മഴക്കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൂടി ഒന്ന്.
1: തീർച്ചയായും നമ്മുടെ പുറത്തുള്ള ഭക്ഷണത്തിന്റെ കാര്യത്തെക്കുറിച്ച്

0: ചോദ്യം വരാനിരിക്കുന്നു. ഏതായാലും തമ്പാൻചേട്ടൻ ചോദിച്ചല്ലോ, സംസാരിക്കാം ഡോക്ടർ.
1: ഓക്കെ, ഒന്ന് നമ്മൾ ഈ പറയുന്ന കാര്യത്തിനകത്ത് ജ്യൂസ് തുടങ്ങിയ കാര്യങ്ങളിലെ കാര്യമാണ് ഈ ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ ഈ ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്തേക്ക് വരികയാണെങ്കിൽ പൊതുവേ ആരോഗ്യവകുപ്പ് അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റിയുടെ ഭാഗത്തുനിന്ന് പറയാനുള്ളത് അത്തരത്തിലുള്ള പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന ജ്യൂസ് കടകളിലായിക്കഴിഞ്ഞാലും മറ്റ് ഹോട്ടൽ മറ്റ് ഭക്ഷണശാലകളിലായിക്കഴിഞ്ഞാലും അവിടെ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുള്ള ക്വാളിറ്റിയുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളത് നമ്മൾ നിഷ്കർഷിച്ചിട്ടുണ്ട്. അല്ലാത്ത തരത്തിലുള്ള ആൾക്കാർക്ക് നമ്മൾ പിഴ അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുമുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിയുന്നതും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഭക്ഷണശാലകളിലേക്ക് നമ്മൾ പോകുമ്പോൾ തിളപ്പിച്ച് ആറ്റിയ വെള്ളമാണ് അല്ലെങ്കിൽ ശുദ്ധീകരിച്ച വെള്ളമാണ് അവർ എല്ലാ പാനീയങ്ങൾക്കും, അത് ജ്യൂസ് ആയിക്കഴിഞ്ഞാലും മറ്റ് പാനീയങ്ങളായിക്കഴിഞ്ഞാലും എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അത് ഈ പറയുന്ന ഭക്ഷണശാലകൾ മാത്രമല്ല, നമ്മൾ ചിലപ്പോഴെങ്കിലും ഏതെങ്കിലും കല്യാണം പോലെയോ അല്ലെങ്കിൽ മറ്റ് പരിപാടികൾക്ക് പോകുമ്പോൾ അവിടെ വെൽക്കം ഡ്രിങ്ക് സെർവ് ചെയ്യുന്നത് പൊതുവേ കാണാറുണ്ട്. പക്ഷേ പലപ്പോഴും ഈ വെൽക്കം ഡ്രിങ്ക് ഒരു വില്ലനായിട്ട് മാറാറുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു അനുഭവം. കാരണം അതിനകത്ത് ഉപയോഗിക്കുന്ന ഐസ്, കാരണം അതിന് പലപ്പോഴും ഐസ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാകുക. ഒരു പക്ഷേ വെള്ളം അവർ ഉപയോഗിക്കുന്നത് വളരെ വിശുദ്ധിയുള്ള വെള്ളമാണെങ്കിൽ തന്നെയും അതിനകത്തേക്ക് ഒരുപാട് ഐസ് വേണ്ടി വരും. അപ്പോൾ ഐസ് ഉണ്ടാക്കുന്നത് എഡിബിൾ ഐസല്ല, പകരം കമേഴ്സ്യൽ ഐസാണ്. അതായത് ഭക്ഷ്യയോഗ്യമല്ലാത്ത രീതിയിലുള്ള ഐസാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. അങ്ങനെയും ഈ പറയുന്ന ജ്യൂസ് പോലെയുള്ള കാര്യങ്ങൾ മലിനം ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് നമ്മൾ ശുദ്ധിയുള്ളതാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഒപ്പം തന്നെ വിളമ്പുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ടതാണ്, അതിനുള്ള പരിശോധനകൾ നമ്മൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള തിളപ്പിച്ചതോ അല്ലെങ്കിൽ ശുദ്ധിയുള്ളതോ ആയ വെള്ളത്തിലാണ് ഇത്തരത്തിലുള്ള പാനീയം ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിട്ട് ആ പറയുന്ന ഭക്ഷണ സാധനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്.
0: ഇപ്പം ഇദ്ദേഹം ചോദിച്ചതുപോലെ തന്നെ എത്രത്തോളം സുരക്ഷിതമാണ് മഴക്കാലത്ത് നമ്മുടെ പുറത്തുനിന്നുള്ള ഭക്ഷണം എന്നത്?
1: മഴക്കാലത്ത് ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതൊരു കാലാവസ്ഥയിൽ, കാരണം രണ്ട് രീതിയിലും, അതിപ്പോൾ വേനൽക്കാലം ഒരുപക്ഷെ നമ്മൾക്ക് കൂടുതലായിട്ടും ഡയറിയൽ ഡിസീസ് അതായത് വയറിളക്കിരമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വേനൽക്കാലത്താണ്. രണ്ട് കാര്യങ്ങളാണ് ഒന്നുള്ളത്, അതിന് ആ സമയത്താണ് കൂടുതലായിട്ട് ഇതിൻ്റെ ജ്യൂസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വിറ്റഴിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ജലദൗർലഭ്യം ഉള്ളത് കൊണ്ട് നമ്മളെ കിട്ടാവുന്ന എല്ലാ വാട്ടർ സോഴ്സിൽ നിന്നും ചിലപ്പോൾ ആൾക്കാർ ഈ പറയുന്ന വെള്ളം കൺസ്യൂം ചെയ്യും, അത് നല്ലതാവണമെന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ കഴിയുന്നതും ശുദ്ധീകരിച്ച രീതിയിൽ തയ്യാറാക്കപ്പെടുന്ന പാനീയങ്ങൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു കാര്യം. പിന്നെ നമ്മൾ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും വയറിളക്കം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് പലപ്പോഴും വയറിളക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇനിയും നമ്മൾ ടോയ്ലറ്റിൽ പോകണമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ പലപ്പോഴും ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് പാടില്ല. നമ്മൾ നിർജ്ജലീകരണത്തിലേക്ക് പോവുകയാണ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയും നന്നായിട്ട് വെള്ളം, അത് വെള്ളം എന്ന് പറഞ്ഞാൽ പച്ചവെള്ളമോ ചൂടുവെള്ളമോ അല്ല, മറിച്ച് ORS പോലെയുള്ള ലായനികളോ അല്ലെങ്കിൽ ഇളനീരോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ഉപയോഗിച്ചുകൊണ്ട് വിശ്രമം എടുക്കുകയാണ് വേണ്ടത്.
0: അതുപോലെ തന്നെ ഇപ്പം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ഷിഗല്ല പോലുള്ള ഷിഗല്ലയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
1: ഓക്കെ, ഷിഗല്ലയുടെ കാര്യത്തിനകത്ത് ഷിഗല്ല എന്നുള്ള രോഗം ഉണ്ടാക്കുന്നത് ഒരു ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖത്തെ ഈ പറയുന്ന ഷിഗല്ലയുടെ ഏറ്റവും പ്രധാന ലക്ഷണം എന്നുള്ളത് വയറിളക്കം തന്നെയാണ്. അതായത് ഈ പറയുന്ന വയറിളക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മളിതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു 24 മണിക്കൂറിനുള്ളിൽ കുറഞ്ഞത് മൂന്നോ അല്ലെങ്കിൽ അതിൽ തവണയോ കൂടുതൽ ആയിട്ട് അയഞ്ഞ രീതിയിൽ ലൂസായിട്ട് നമ്മൾക്ക് മലം പോകുന്നുണ്ടെങ്കിൽ അതിന് ഡയറിയ എന്ന് വിളിക്കാം. അപ്പോൾ ഒന്നാമത്തെ ലക്ഷണം ഡയറിയാണ്, രണ്ടാമത്തേത് പനി ഉണ്ടാകും, ഒപ്പം തന്നെ വൊമിറ്റിംഗ് ഉണ്ടാകാം, അതുപോലെ തന്നെ അബ്ഡോമിനൽ പെയിനും ഉണ്ടാകാം, അതായത് വയറുവേദനയും ഉണ്ടാകാം. അപ്പോൾ ഇത്തരത്തിലെ ലക്ഷണങ്ങളോട് തന്നെ ഈ പറയുന്ന ഷിഗല്ലയുടെ ആ ഒരു ടോക്സിൻ നമ്മുടെ കുടലിൻ്റെ അകത്തുള്ള ശ്ലേഷ്മ സ്ഥലത്തെ അത് നശിപ്പിക്കും. അപ്പോൾ ആ ഒരു ഭാഗം അതായത് പഴുപ്പ് എന്നുള്ള രീതിയിൽ പോലെ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ രക്തം പോകാനും സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ ഡിസെൻട്രി എന്ന് വിളിക്കുന്നത്. പക്ഷേ നമുക്ക് പൊതുവേ എല്ലാ ഷിഗല്ല അസുഖങ്ങളിലും ഈ പറയുന്ന രക്തം പോകുന്ന ഡിസെൻട്രി തന്നെ കാണണമെന്നില്ല. അപ്പോൾ നമ്മളെ വയറിളക്കം പോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുകയും ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ വയറിളക്കവും വൊമിറ്റിംഗ് ഭയങ്കരം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ രോഗി പെട്ടെന്ന് തന്നെ നിർജ്ജലീകരണം അതായത് ഡീഹൈഡ്രേഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ നമ്മൾ ഷിഗല്ല രോഗം സംശയിക്കുകയും ടെസ്റ്റ് ചെയ്യുകയും വേണം.
0: ഇത് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇത് പോസിറ്റീവ് ആവുകയാണെങ്കിൽ എന്താണ് അതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ട പ്രതിരോധം എന്ന്
1: പറയുന്നത്? അതായത് ഇത്തരത്തിൽ നമ്മൾ രോഗം ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ സാധാരണഗതിയിൽ ആ രോഗിയെ തന്നെ അഡ്മിറ്റ് ആയിട്ടുണ്ടാകും എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി അതല്ല, അഡ്മിറ്റ് ആവാത്ത കേസിലാണ് നമ്മൾ ഈ പറയുന്ന സ്റ്റൂൾ കൾച്ചറിനൊക്കെ വിട്ടിട്ടുള്ളത് എങ്കിൽ, നമ്മൾ രോഗി വീട്ടിലാണ് എങ്കിൽ, ഒന്ന് ഈ ഷിഗെല്ല രോഗം പോലെയുള്ള വയറിളക്കമാണ് സംശയിക്കുന്നതെങ്കിൽ, ഞാൻ നേരത്തെ പനിയുടെ കാര്യത്തിനകത്ത് പറഞ്ഞ പോലെ തന്നെ എല്ലാ

0: വയറിളക്ക രോഗങ്ങൾക്കും നമ്മൾക്ക് ആൻറ്റിബയോട്ടിക്കോ അതുപോലുള്ള മരുന്നുകളോ ആവശ്യമില്ല. ഈ പറയുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് എന്ന് രോഗി അല്ലെങ്കിൽ ഡോക്ടർ സംശയിക്കുന്നുണ്ട് എങ്കിൽ അതിന് നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അത്തരം മരുന്നുകൾ നമ്മൾ കഴിക്കുക. ഒപ്പം തന്നെ പ്രാധാന്യം, ഏറ്റവും പ്രാധാന്യമുള്ളത്, അതായത് ഈ പറയുന്ന ഷിഗെല്ല ടോക്സിൻ്റെ, ഷിഗ ടോക്സിൻ കൊണ്ടുള്ള ടോക്സിസിറ്റിയെ കൂടാതെ തന്നെ രോഗി മരണത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ രോഗിക്ക് ബുദ്ധിമുട്ട് കൂടാനുള്ള ഒരു സാധ്യത എന്നുള്ളത് ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം വഴിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുനിന്ന് നമുക്ക് താങ്ങാവുന്നതിൽ കൂടുതലായിട്ട് ജലാംശവും ലവണങ്ങളും നഷ്ടപ്പെടുന്നു. അപ്പോൾ അത്രയും ജലാംശവും ലവണങ്ങളും കിട്ടിയില്ല എങ്കിൽ നമ്മൾക്ക് അതിൻ്റെ മറ്റ് ബുദ്ധിമുട്ടുകളിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ രോഗി തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വെള്ളം കുടിക്കുക. അത് ചൂടുവെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമോ എന്നുള്ള രീതിയിലല്ല. ഏറ്റവും നല്ലത് ORS ലായനിയാണ്. ORS നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാ ഗവൺമെൻറ് ആശുപത്രികളിലും സൗജന്യമായിട്ട് ലഭ്യമാണ്. അവിടെ നിന്ന് കിട്ടുന്ന ORS ആണെങ്കിൽ സാധാരണഗതിയിൽ അതൊരു വലിയ പാക്കറ്റ് ORS ആയിരിക്കും. അത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് കുടിക്കേണ്ടത്. അതുതന്നെ നമ്മൾ എത്ര തവണ നമ്മുടെ ഈ പറയുന്ന ടോയ്ലറ്റിൽ പോയോ അത്രയും പ്രാവശ്യം, എത്ര ക്വാണ്ടിറ്റി ആണോ പുറത്തേക്ക് പോകുന്നത് അത്രയും ക്വാണ്ടിറ്റി തന്നെ നമ്മൾ ഈ പറയുന്ന ORS ലായനി കൺസ്യൂം ചെയ്യണം എന്നുള്ളതാണ് ഒന്ന് പറയാനുള്ളത്. മറ്റൊന്ന്, ഇത് ORS ലായനി കുടിക്കുമ്പോൾ ചിലർക്കെങ്കിലും ചിലപ്പോൾ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ വീട്ടിൽ ലഭ്യമായിട്ടുള്ള മറ്റ് ഇളനീരോ അല്ലെങ്കിൽ മോരിൻ വെള്ളമോ അല്ലെങ്കിൽ ഉപ്പിട്ട കഞ്ഞിവെള്ളമൊക്കെ അവർക്ക് ഉപയോഗിക്കാം എന്നേ ഉള്ളൂ. എന്ത് കഴിഞ്ഞാലും നിർജ്ജലീകരണം, അതായത് ഡീഹൈഡ്രേഷൻ തടയുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഇതാരാണ്?
2: ഹലോ, നമസ്കാരം. ഉണ്ണികൃഷ്ണൻ കാന്നയാട്.
1: ശരി സാർ, ചോദിച്ചോളൂ. സച്ചിൻ ഡോക്ടറിനോട് സംസാരിച്ചു.
0: നമസ്കാരം.
2: ഹലോ.
0: ആ നമസ്കാരം, പറഞ്ഞോളൂ.
2: ഞാൻ ഉണ്ണികൃഷ്ണൻ കാന്നയാടാണ്. ഇപ്പൊ കൊതുക് വളരെയധികം സമയമാണ്.
0: നമസ്കാരം.
2: അപ്പൊ ഈ കൊതുക് കടിച്ചാല് കൈ ഇങ്ങനെ ഇങ്ങനെ വീക്കം വരുന്നു സാറേ,
0: ഓക്കെ. ഒന്ന്, കൊതുക് കടിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന ഒരു വരുന്നത് സ്വാഭാവികമായിട്ടുള്ള റിയാക്ഷൻ ആണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരം ആ ഒരു അതിന്റെ ഇതിനോട് നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചന മാത്രമേ ആകുന്നുള്ളൂ. അപ്പൊ അത് വരുന്നത് തടയാനായിട്ട് പ്രത്യേകിച്ച് നമുക്കൊന്നുമില്ല. പക്ഷെ അവിടെ നമുക്ക് കൂടുതലായിട്ട് ചൊറിച്ചൽ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ കലാമിൻ ലോഷൻ പോലെയുള്ള ചില ലോഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ അതല്ലാതെ അതിന് പ്രത്യേകിച്ച് ഗുളികയൊന്നും കഴിക്കേണ്ട ഇത് വരാറില്ല. അപ്പോൾ അതാണ് കൊതുക് കടിച്ചതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. മറ്റൊന്ന്, കഫക്കെട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന നമ്മുടെ തണുപ്പ് പിടിച്ചാനുള്ള അവസ്ഥയായിരിക്കും. അപ്പോ അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ജലദോഷം പോലെയുള്ളതോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് അതിനകത്ത് പറയാനുള്ളത് ഈ പറയുന്ന പൊതുവെ നമ്മൾ തണുത്ത കാലാവസ്ഥയിലേക്ക് പോകുന്നത് കഴിയുന്നതും ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാലാവസ്ഥയിലേക്ക് നമ്മൾ പുറത്തിറങ്ങുന്നുണ്ട് എങ്കിൽ മാസ്ക് ധരിക്കുന്നത് ഒരു ശീലമാക്കുക. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ നമുക്ക് വരുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ,
1: വിളിച്ചതിൽ സന്തോഷം. ഷിഗെല്ല രോഗത്തിന്റെ പകർച്ച എങ്ങനെയാണ്? രോഗിയിൽ നിന്ന് രോഗിയിലേക്ക് നേരിട്ട് പകരുന്നതാണോ, എങ്ങനെയാണത്?
0: ഓക്കെ, ഷിഗെല്ലയുടെ കാര്യത്തിനകത്ത് നമ്മുടെ അതും ഈ പറയുന്ന മലത്തിലൂടെ തന്നെയാണ് അതിന്റെ ആ ഒരു ബാക്ടീരിയ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഒരു രോഗിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിലെ മലത്തിലൂടെ തന്നെ ഈ ബാക്ടീരിയ പുറത്തേക്ക് പോകുന്നു. അത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഹെപ്പറ്റൈറ്റിസിന്റെ കാര്യത്തിനകത്ത് 2 ആഴ്ചയോളം നിലനിൽക്കുമെങ്കിൽ സാധാരണഗതിയിൽ ഈ മലത്തിലൂടെ ബാക്ടീരിയ പുറത്തേക്ക് പോകുന്നത് 1 ആഴ്ച

0: എത്താം. എന്തായി കഴിഞ്ഞാലും മലത്തിൽ നിന്നും അത് നമ്മുടെ വായിലേക്ക് എത്തുന്നതാണ് ഇതിന് ഈ പറയുന്ന രോഗപകർച്ചയ്ക്ക് കാരണം, അല്ലാതെ രോഗിയുമായിട്ടുള്ള കോണ്ടാക്ട് എന്നുള്ളതിനേക്കാൾ. അതായത് രോഗിയുമായിട്ടുള്ള കോണ്ടാക്ട് ആകാം, പക്ഷേ അത് നമ്മുടെ വായിലേക്ക് എത്തണം. വായിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന നമ്മൾ തന്നെ സോപ്പിട്ട് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ കൃത്യമായിട്ട് തിളപ്പിച്ചാറ്റാതെയുള്ള വെള്ളം കുടിക്കണം. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന രോഗബാധ ഉണ്ടായേക്കാം.
1: ഈ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്?
0: വ്യക്തി ശുചിത്വം ഈ ഒരു കാലാവസ്ഥയിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇൻഫ്ലുവൻസ പോലെയുള്ള അസുഖങ്ങൾ പകരുന്നത് ഈ പറയുന്ന വ്യക്തി ശുചിത്വം ഇല്ലായ്മ കൊണ്ടാണ്. കാരണം അത് പലപ്പോഴും ഒരു രോഗിയിൽ നിന്നും മറ്റൊരു രോഗിയിലേക്ക് നേരിട്ട് പകരുന്ന അസുഖങ്ങളാണ് ഇൻഫ്ലുവൻസ പോലെയുള്ള ജലദോഷ പനികളെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കൂട്ടത്തിൽപ്പെടുന്ന കോവിഡ് പോലെയുള്ളതായിക്കോട്ടെ, ഈ പറയുന്ന H1N1 ആയിക്കോട്ടെ, എല്ലാം തന്നെ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന രോഗിയായ ഒരു വ്യക്തിയിൽ നിന്നും ആണ് മറ്റൊരാളിലേക്ക് രോഗം പകരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ രോഗിയായ വ്യക്തി ചുമക്കുകയോ അല്ലെങ്കിൽ തുമ്മുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ രോഗത്തിൻ്റെ അണുക്കൾ പുറത്തേക്ക് പോകുക. അപ്പോൾ ആ വ്യക്തി ആദ്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളുടെ വ്യക്തി ചെയ്യേണ്ടത്, ഇത്തരത്തിൽ ചുമക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും തൂവാലയോ അല്ലെങ്കിൽ നമ്മുടെ കൈകളോ കൊണ്ട് നമ്മളത് പൊത്തിപ്പിടിക്കുക. അധികമായിട്ട് ഈ പറയുന്ന രോഗാണുക്കൾ പുറത്തേക്ക് പോകുന്നത് തടയുക എന്നുള്ളതാണ്. അതിനുശേഷം ഈ പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ കൈകൾ സോപ്പിട്ട് കഴുകണം. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, നിർബന്ധമായിട്ടും മാസ്ക് ഇത്തരത്തിൽ രോഗലക്ഷണങ്ങളുള്ള ആൾക്കാർ ഉപയോഗിക്കണം. പിന്നെ പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗ്യാതറിങ് ഇപ്പോൾ പൊതുവെ കല്യാണ ഫംഗ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്ന നമ്മൾ കുറയ്ക്കണം ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളുള്ള ആൾക്കാർ. അതുപോലെ തന്നെ പുറത്തു നിന്നും നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗിച്ചിട്ട് വന്നിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, നമ്മൾ പുറത്തു പോയി തിരിച്ചെത്തി കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മൾ കുളിക്കുകയും നമ്മുടെ ഡ്രസ്സുകൾ വസ്ത്രങ്ങൾ അലക്കുകയും ചെയ്യണം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ വ്യക്തി ശുചിത്വം പ്രാധാന്യമുള്ളത് ഹെപ്പറ്റൈറ്റിസിൻ്റെ കാര്യത്തിനകത്തും അതുപോലെ തന്നെ വ്യക്തി ശുചിത്വം പ്രാധാന്യമുള്ളതാണ്. കാരണം അത് മലത്തിലൂടെയാണ് അതിൻ്റെ വൈറസ് പുറത്തു പോകുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ പറയുന്ന രോഗി ടോയ്ലറ്റിൽ പോയതിനു ശേഷം അയാളുടെ വ്യക്തിശുചിത്വം നല്ലതല്ല എങ്കിൽ അയാൾ മറ്റൊരാൾക്ക് രോഗം പകർത്താനുള്ള സാധ്യതയുണ്ട്.
1: പൊതുവെങ്കിലും ആരോഗ്യവകുപ്പ് ഈ ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് പൊതുജനങ്ങൾക്കായി നൽകുന്നത്?
0: ഒന്ന്, ഈ പറയുന്ന ഓരോ അസുഖത്തിൻ്റെ അനുസരിച്ചുള്ള നിർദ്ദേശങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, കൊതുക് ജന്യ രോഗങ്ങളുടെ കാര്യത്തിനകത്താണെങ്കിൽ നമ്മുടെ വീടും പരിസരവും കൃത്യമായിട്ട് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം കൊതുക് വളരാനുള്ള സാഹചര്യം എന്നുള്ളത് നമ്മുടെ ചുറ്റുപാടും തന്നെയാണ്. ഡെങ്കിപ്പനിയുടെ കാര്യത്തിനകത്ത് ഞാൻ പറഞ്ഞു, ഈഡിസ് കൊതുകിൻ്റെ ഒരു പറക്കുന്ന ദൂരം എന്നുള്ളത് 400 മീറ്ററാണ്. അപ്പം നമ്മളൊരു ഈഡിസ് കൊതുക് കടിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചുറ്റുപാടും എവിടുന്ന് തന്നെയാണ് അതിനെ ആ കൊതുകിനെ ആരോ വളർത്തിവിടുന്നത്. അപ്പോൾ ആ കൊതിനെ വളരാനുള്ള സാഹചര്യം എന്നുള്ളത് ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ, അത് നമ്മുടെ വീട്ടിനകത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ അലങ്കാര വസ്തുക്കളായിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ട്രേ ആകാം. ഇനി പുറത്തേക്കാണെങ്കിൽ നമ്മൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞിട്ടുള്ള ചിരട്ടയോ മൂടിയോ അല്ലെങ്കിൽ കപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ ആവാം. ഇനി വീട്ടിൻ്റെ പുറത്ത് നമ്മൾ എന്തെങ്കിലും വിറകൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊത്താനായിട്ട് ഉപയോഗിക്കുന്ന ഷീറ്റാകാം. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ഡ്രൈ ഡേ ആചരിക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന കൊതുകിൻ്റെ വളർച്ചാ കാലഘട്ടം എന്നുള്ളത് 1 ആഴ്ച മുതൽ അല്ലെങ്കിൽ 7 ഡേയ്സ് to 10 ഡേയ്സ് ആണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ പറയുന്ന സോഴ്സ് റിഡക്ഷൻ, ഒരുപാട് നശീകരണം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. കാരണം ഈ പറയുന്നതൊക്കെയാണ് കൊതുകിൻ്റെ സോഴ്സ്, അതിനെ നശിപ്പിക്കുക. അപ്പോൾ ഈ പറയുന്ന കൊതുകിൻ്റെ ഉറവിടങ്ങൾ ആകാനായിട്ട് സാധ്യതയുള്ള എല്ലാ ഉറവിടങ്ങളെയും നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഇല്ലാതാക്കുകയാണെങ്കിൽ ആ വെള്ളത്തിനകത്ത് ഈ കൊതുക് വളരുന്ന സാഹചര്യം നമുക്ക് അതിൻ്റെ ഒരു പിന്നെ ലൈഫ് സൈക്കിൾ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് അതാണ് ചെയ്യാനുള്ളത്. രണ്ടാമത്തേത്, ഈ ഡ്രൈ ഡേ തന്നെ നമ്മൾ ആചരിക്കേണ്ടത് നമ്മൾ ആരോഗ്യവകുപ്പ് തന്നെ കൊടുക്കുന്ന നിർദ്ദേശം എന്നുള്ളത് എല്ലാ സ്കൂളുകളിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഇത് നിർബന്ധമായിട്ടും ആചരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ ഓഫീസുകൾ അതുപോലെ തന്നെ ഷോപ്പുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ ശനിയാഴ്ചയും, പിന്നെ വീടുകളിലാണ് നമ്മൾ എല്ലാവരും ഞായറാഴ്ചകളിലാണ് വീടുകളിലെല്ലാം നമ്മൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഞായറാഴ്ചകൾ വീടുകളിലും ഈ ഡ്രൈ ഡേ ആചരിക്കുക എന്നുള്ള കാര്യമാണ് ഒരു നിർദ്ദേശമായിട്ട് കൊടുക്കാനുള്ളത്. അതുപോലെ തന്നെ ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനിയുടെ കാര്യത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. കാരണം അതിൻ്റെ ഒരു ഹൈറിസ്ക് ഗ്രൂപ്പ് എന്നുള്ളത് അത്തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ജോലികളിൽ ഏർപ്പെടുന്ന ആൾക്കാർക്ക് അല്ല ആയിക്കോട്ടെ മറ്റുള്ളവർക്ക് ആയിക്കോട്ടെ എല്ലാവർക്കും തന്നെ നമ്മൾ ഡോക്സി സൈക്ലിൻ ഗുളിക സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള ജലജന്യ രോഗങ്ങളുടെ കാര്യത്തിനകത്ത് നമ്മൾ പറയാനുള്ളത് തീർച്ചയായിട്ടും തിളപ്പിച്ച് ആറിയ വെള്ളം മാത്രം കുടിക്കാനായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ വന്നിട്ടുള്ള ആൾക്കാർ കൃത്യമായിട്ടും ഐസൊലേഷനിൽ കഴിയുകയും മറ്റുള്ളവരുമായിട്ട് സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ H1N1 പോലെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഇൻഫ്ലുവൻസ പോലെയുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള ആൾക്കാരുടെ കൂട്ടത്തിലാണെങ്കിൽ ഞാൻ പറഞ്ഞ വ്യക്തി ശുചിത്വം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും പാലിക്കണം.
1: അതുപോലെ തന്നെ ഇപ്പം സാർ പറഞ്ഞു ഡോക്സിസൈക്ലിൻ ഗുളികകളെ കുറിച്ച്, ഇത്തരം പ്രതിരോധ ഗുളികകൾ പൊതുവെങ്കിലും

0: ആളുകൾക്ക് അത്ര താല്പര്യം കാണാറില്ല. സാധാരണഗതിയിൽ ആരോഗ്യവകുപ്പ് അത് വിതരണം ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും പലപ്പോഴും പല തെറ്റിദ്ധാരണകളും അവർക്കുണ്ടാവുന്നു. അതുകൊണ്ട് അത് കഴിക്കാൻ മടിക്കുന്നു. ചില ലക്ഷണങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ ഗുളിക കഴിച്ചതിന്റെ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കുന്നു. അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്താണ് അതിന്റെ ശരിക്കും ഉള്ള പ്രവർത്തനം?
1: ഈ ഡോക്സിസൈക്ലിൻ ഗുളികയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെങ്കി സോറി എലിപ്പനി മാരകമായി നമ്മൾക്ക് അതുപോലെ തന്നെ മരണത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ഒരു പക്ഷേ. അത് ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് ഗുളിക കഴിച്ചത് കൊണ്ട് നമുക്കതിൻ്റെ യാതൊരുവിധ ദൂഷ്യഫലങ്ങളും ഇല്ല എന്നുള്ളതാണ്. ആകെയുള്ളത് ഈ ഗുളിക കഴിച്ച ആൾക്കാർക്ക് അവർക്ക് വരാൻ അവർ പറയുന്ന ഒരു കാര്യം എന്നുള്ളത് അവർ ഗ്യാസ്ട്രൈറ്റിസ് ആണ്, അതായത് നെഞ്ചിരിച്ചൽ മാത്രമാണ്. അത്തരത്തിൽ നെഞ്ചിരിച്ചലുള്ള ആൾക്കാരുണ്ട് എങ്കിൽ അതിനുള്ള ഗുളികകൾ കൂടി അതിൻ്റെ കൂടെ കഴിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം കഴിക്കുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരു തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ദൂഷ്യഫലങ്ങളും ഇല്ലാത്ത ഒരു ഗുളികയാണ് ഈ ഡോക്സിസൈക്ലിൻ ഗുളിക. ആകെയുള്ളത് ഗർഭിണികളും ചെറിയ കുട്ടികളും ഈ ഗുളിക കഴിക്കുന്നത് ഒഴിവാക്കി അവർക്ക് മറ്റൊരു അമോക്സിസിലിൻ എന്നുള്ള ഗുളികയാണ് അവർക്ക് കൊടുക്കുന്നത് എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നിർബന്ധമായിട്ടും ഈ ഗുളിക കഴിക്കുന്നത് കൊണ്ട് മറ്റൊരു രീതിയിലുള്ള ദൂഷ്യഫലങ്ങളും ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത്.
0: അതുപോലെ തന്നെ ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഗർഭിണികളുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കേണ്ടത്?
1: ഓക്കെ, ഗർഭിണികളുടെ കാര്യത്തിനകത്ത് പ്രത്യേകിച്ച് ശ്രദ്ധ കൊടുക്കേണ്ടത് H1N1 പോലെയുള്ള ഈ പറയുന്ന ഇൻഫ്ലുവൻസ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അതിനകത്ത് ഈ ഗർഭിണികളെ നമ്മൾ നേരത്തെ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളുള്ള ആൾക്കാരെ പിടിച്ചിരിക്കുന്ന പോലെ തന്നെ ഇവരെയും ഒരു ഹൈ റിസ്കിനകത്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം അത് ഗർഭചിത്രത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഗർഭിണികൾക്ക് ചിലപ്പോൾ അവർക്ക് തന്നെ മരണം സംഭവിക്കാവുന്ന കാര്യങ്ങളിലൊക്കെ ഈ പറയുന്ന H1N1 പോലെയുള്ള കാര്യങ്ങൾ നയിക്കാറുണ്ട്. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് മറ്റ് ഈ ലക്ഷണങ്ങളുള്ള രോഗികൾ വീട്ടിലുണ്ട് എങ്കിൽ അവരും ഇവരും തമ്മിൽ സമ്പർക്കത്തിൽ വരാതെ നിർബന്ധമായിട്ട് സൂക്ഷിക്കണം. അത് ഡെങ്കിപ്പനി ആയിക്കോട്ടെ H1N1 ആയിക്കോട്ടെ മറ്റു രീതിയിലുള്ള രോഗങ്ങളായിക്കോട്ടെ. അപ്പോൾ ആ രോഗികൾ കഴിയുന്നതും ആ ഒരു റൂമിൽ തന്നെ ഒന്നീ കഴിയുകയോ അല്ലെങ്കിൽ മറ്റൊരു വീടുകളിലേക്ക് മാറുകയോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അവർക്ക് ചെറിയ രീതിയിലുള്ള രോഗലക്ഷണങ്ങളാണെങ്കിൽ പോലും അവർ നിർബന്ധമായിട്ടും ഡോക്ടറിനെ കാണുകയും ചികിത്സ തേടുകയും വേണം. ഒപ്പം തന്നെ ആവശ്യമായ വിശ്രമം, ഭക്ഷണം ഇതൊക്കെ നന്നായിട്ട് പാലിക്കുകയും വേണം.
0: പ്രതിരോധശേഷിയുടെ അഭാവമാണല്ലോ പൊതുവെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ പെട്ടെന്ന്, ചില ആളുകളിൽ അത് പകരുന്നില്ല, ചില ആളുകളിൽ വളരെ പെട്ടെന്ന് അത് എഫക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രതിരോധശേഷി കൂട്ടുന്നതിനായി എന്തൊക്കെയാണ് ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുക?
1: ഓക്കെ, രോഗം വരുന്നത് യഥാർത്ഥത്തിൽ ഒരു എപ്പിഡെമിയോളജിക്കൽ ട്രയാഡ് ആണെന്ന് പറയും. അതായത് നമ്മുടെ ഒരു ഏജന്റ്, ഹോസ്റ്റ്, എൻവയോൺമെന്റ് ഫാക്ടർ. അതിനകത്ത് നമ്മുടെ ഹോസ്റ്റ് അഥവാ നമ്മൾ രോഗി എന്നുള്ള ആൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗപ്രതിരോധശേഷി കൂട്ടാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനം എന്നുള്ളത് നമ്മൾ നന്നായിട്ട് നല്ല രീതിയിൽ പോഷണ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് പ്രോട്ടീൻ അടങ്ങിയതും അതുപോലെ തന്നെ നല്ല രീതിയിൽ വിറ്റാമിൻസ് ഒക്കെ ലഭിക്കുന്നതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, പ്രത്യേകിച്ച് പയറുവർഗ്ഗത്തിൽ പെട്ടതായി കഴിഞ്ഞാലും അതുപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. നേരത്തെ പറഞ്ഞ നെല്ലിക്ക, വിറ്റാമിൻ, അതുപോലെ തന്നെ നാരങ്ങ, ഓറഞ്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തേത് ആവശ്യത്തിന് വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കുറഞ്ഞത് ഒരു ദിവസം അരമണിക്കൂർ നടക്കുകയോ മറ്റു രീതികളിലോ വ്യായാമത്തിലോ ഏർപ്പെടുകയോ ചെയ്യുകയും നിർബന്ധമാണ്. അപ്പോൾ അതിന് നല്ല ഉറക്കവും വളരെ അത്യന്താപേക്ഷിതമാണ്. കുറഞ്ഞത് 7-8 മണിക്കൂറെങ്കിലും ഒരു വ്യക്തി ഉറങ്ങുക എന്നുള്ളത് വളരെയധികം അത്യന്താപേക്ഷിതമാണ്.
0: അതുപോലെ തന്നെ ഡോക്ടർ, വ്യായാമത്തിന്റെ കാര്യം പറയുമ്പോൾ ഇത്തരത്തിലുള്ള രോഗം ബാധിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ രോഗാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് വ്യായാമം അത്ര നന്നാവില്ലല്ലോ. ശരീരം എന്തായാലും റെസ്റ്റിലാണ് വേണ്ടത്. ആ രോഗം മാറി, രോഗത്തിന്റെ പിടിയിൽ നിന്ന് അവർ പൂർണ്ണമായി മാറിക്കഴിഞ്ഞാൽ തുടർന്നുള്ള ജീവിതത്തിൽ അവർക്ക് സാധാരണഗതിയിൽ എങ്ങനെയാണ് അവർ വ്യായാമം തുടരേണ്ടത്?
1: ഈ നമ്മളിത് പറഞ്ഞ പകർച്ചവ്യാധികളൊന്നും തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ കോംപ്ലിക്കേഷൻസ്, അതായത് ദീർഘകാലമായിട്ടുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കുന്ന രോഗങ്ങൾ വളരെയധികം കുറവാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ അവർ അവരുടെ രോഗാവസ്ഥ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന ഹെപ്പറ്റൈറ്റിസിന്റെ കാര്യത്തിനകത്താണെങ്കിൽ 3-4 ആഴ്ചകൾ, അല്ലെങ്കിൽ ഡെങ്കിപ്പനിയുടെ കാര്യത്തിലാണെങ്കിൽ 1-2 ആഴ്ചകൾ എന്നിവയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് അവരുടെ നേരത്തെയുള്ള അല്ലെങ്കിൽ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ വ്യായാമങ്ങളും അവർക്ക് തീർച്ചയായിട്ടും പാലിക്കാവുന്നതാണ് എന്നുള്ളതാണ് പറയാനുള്ളത്.
0: ആരോഗ്യവകുപ്പിന്റെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ സ്കൂളുകളിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെയും ഒരു മാർഗനിർദ്ദേശമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? എങ്ങനെയാണ് അതിന്റെ ക്ലാസ്സുകളൊക്കെ നടത്താറുണ്ടോ?
1: ഉണ്ട്. നേരത്തെ തന്നെ നമ്മൾ ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഈ സ്കൂളുകളിലെ ഫിറ്റ്നസ് അതുപോലെ തന്നെ സാനിറ്ററി കണ്ടീഷൻസ് കൃത്യമാണോ എന്ന് പാലിക്കുന്നതിനായിട്ടുള്ള പ്രത്യേക ചെക്ക് ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അതുപ്രകാരം അവിടുത്തെ വാട്ടർ സോഴ്സ് അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമാണോ എന്ന് പരിശോധിച്ച് ഉള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ പറയുന്ന സ്കൂളുകളിലെ കുറഞ്ഞത് 2 ടീച്ചേഴ്സിനെ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ആയിട്ട് കൊടുത്തിട്ട് അവർക്ക് ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ബേസിക് ലൈഫ് സപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്.

0: എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ അത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കാനുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഹെൽത്ത് അസംബ്ലി എന്നുള്ള കാര്യങ്ങളും പല സ്കൂളുകളിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു അസംബ്ലിയിൽ നമ്മൾ പാലിക്കേണ്ട, പൊതുവായിട്ട് പാലിക്കേണ്ട ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
1: പലപ്പോഴും നമ്മൾ കാണാറുണ്ട് സ്കൂളുകളിൽ നിന്നും പകർച്ചവ്യാധികൾ കുഞ്ഞുങ്ങൾക്ക് പകരുന്നത്. കാര്യം ഒരു കുഞ്ഞിനുണ്ടെങ്കിൽ അത് സ്കൂളിൽ വരുത്തി കുഞ്ഞിനെ സ്കൂൾ വിടുകയും അത് മറ്റു കുട്ടികൾക്ക് പകരാൻ ഇടയാവുകയും ചെയ്യുന്നുണ്ട്. ഇതിലും രക്ഷിതാക്കൾക്കും ഒരു വലിയ പങ്ക് ഇല്ലേ?
0: അതെ, തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ രക്ഷിതാക്കളോടാണ് പറയാനുള്ളത്. കാരണം ഒരുപക്ഷെ തന്റെ കുട്ടിയുടെ ഒരു ദിവസത്തെ പഠനം മുടങ്ങുമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് ഒരുപക്ഷെ അങ്ങനെയൊക്കെ പലപ്പോഴും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് രോഗത്തിന്റെയും, പ്രത്യേകിച്ച് നമ്മുടെ വൈറൽ പനിയുടെയൊക്കെ ആ തുടക്കത്തിലും അതുപോലെ തന്നെ തൊട്ടുമുന്നയുള്ള ദിവസങ്ങളിലുമാണ് അത് മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യത എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മളെ മുണ്ടിനീരി പോലുള്ള മംസ് അല്ലെങ്കിൽ മീസൽസ് പോലുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ രോഗലക്ഷണങ്ങൾ ആരംഭിക്കുന്നതിന് തൊട്ടുമുന്നിലുള്ള ദിവസങ്ങളടക്കം അത് പകരുന്നതാണ്. അപ്പോൾ ഈ കുട്ടിക്ക് എന്തെങ്കിലും രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും ഈ കുട്ടിയെ സ്കൂളിൽ വിടാതിരിക്കുകയും അതുപോലെ തന്നെ വീട്ടിൽ നല്ല രീതിയിൽ വിശ്രമിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അധ്യാപകർ ശ്രദ്ധിക്കേണ്ടത് എത്തരത്തിലുള്ള കുട്ടികൾ സ്കൂളുകളിൽ വരികയാണെങ്കിൽ ഒന്നുകിൽ അവരെ സിക് റൂമിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളെ വിളിച്ച് അവരെ വീടുകളിലേക്ക് അയക്കുകയും ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് പറയാനുള്ളത്.
1: പ്രിയ ശ്രോതാക്കളെ, ഈ മഴക്കാലം രോഗപ്രതിരോധത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും കാലമാകാൻ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. മഴക്കാലത്ത് ചെറിയൊരു അശ്രദ്ധ പോലും വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം എന്നാണ് നമ്മുടെ ഡോക്ടറുടെ സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ്. തനിയെ നിന്നുകൊണ്ട് ഒരാൾക്ക് ശുചിത്വവും മറ്റു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കെല്ലാവർക്കും കൂട്ടായി നിന്നുകൊണ്ട് ഈ പ്രതിരോധം തീർത്തുകൊണ്ട് നമുക്ക് മുന്നേറാം എന്നാണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ഇത്രയും നേരം നമ്മളുമായി സംസാരിച്ച സച്ചിൻ ഡോക്ടർക്ക് ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണാം. പരിപാടിയുടെ സാങ്കേതിക സഹായം PV രമേശൻ, നിർവഹണ സഹായം KK ശ്രീജ. ഇതുവരെ നിങ്ങൾക്കൊപ്പം ഞാൻ ബേബി സ്മിത, നിർവഹണം വിനോദ് ബാബു H. ശ്രോതാക്കളെ, ഇന്നത്തെ ഗൃഹരശ്മി സമാപിക്കുന്നു. വീണ്ടും അടുത്ത തിങ്കളാഴ്ച ഇതേ സമയം ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 കഴിഞ്ഞ് 31 മിനിറ്റ്. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സിനിമ കമ്പനി എന്ന ചിത്രത്തിൽ കാർത്തിക് പാടിയ ഗാനം, രചന റഫീഖ് അഹമ്മദ്, സംഗീതം അൽഫോൺസ് ജോസഫ്.

ഈ പറക്കും തളിക എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേ പച്ചൻ.

ഫാദർ ഇൻ ലവ്. ഈ ചിത്രത്തിൽ മധു ബാലകൃഷ്ണനും ശിൽപാരാജും. പാടിയ ഗാനം രചന ചിറ്റൂർ ഗോപി, സംഗീതം കുമാർ വത്സൽ

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
4: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും റെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
8: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
9: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
10: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYD BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
11: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
12: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
13: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
12: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
13: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
12: ഏറ്റവും പുതിയ റിലീസുകൾ,
13: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
12: നമുക്ക് ആസ്വദിക്കാം
13: കണ്ണൂർ ടാക്കീസിലൂടെ.
11: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
12: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
14: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
15: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
16: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
17: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ

0: ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ഭരണിക്കാവ് ശിവകുമാർ എഴുതി, വൈപ്പിൻ സുരേന്ദ്രൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനങ്ങൾ. ആദ്യം മനസ്സിൽ ചിത്രശിലകളാൽ.

ലളിതഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചെറുതാഴം ചന്ദ്രനും സംഘവും അവതരിപ്പിച്ച കേളിമദ്ദളം കേൾക്കാം.

0: ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. ഒന്നാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഇടവപ്പാതിയുടെ ഇടതടവില്ലാത്ത മഴയിൽ കുതിർന്ന മണ്ണും പുതുജീവൻ വീണ ജലാശയങ്ങളും കുളിരേകുന്ന പ്രകൃതിയുമെല്ലാം മറ്റൊരു കാർഷിക ആരംഭത്തിന് തുടക്കം കുറിക്കുവാൻ ഒരുങ്ങുകയാണ്. പ്രത്യേകതകൾ ഒത്തിണങ്ങിയ തിരുവാതിര ഞാറ്റുവേല കാലവും പടിവാതിലിലെത്തി. മലയാളിക്ക് പച്ചക്കറികൾ ഏറ്റവും കൂടുതൽ ആവശ്യമായ പൊന്നോണവും വരവറിയിക്കാറായി. ചുരുക്കത്തിൽ, ഭൂമി പച്ചപ്പണിയാൻ തയ്യാറായി കഴിഞ്ഞു.

ഭക്ഷണ വിഭവങ്ങൾക്കുള്ള കൃഷി ആരംഭിക്കേണ്ട സമയമെത്തി. വിപുലമായി കൃഷി ചെയ്യുന്ന കർഷകർ ഇതിനോടകം തന്നെ പച്ചക്കറികളും നേന്ത്രക്കുലയും ചേനയും ചേമ്പുമെല്ലാം നട്ട് വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലുമായി. ഒരു പ്രദേശത്തെ സദ്യയൂട്ടാൻ മാസങ്ങൾക്ക് മുൻപേ മണ്ണിലേക്കിറങ്ങിയ നമ്മുടെ കർഷകർക്കൊപ്പം നമുക്കും കൈകോർക്കാം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. പൂമുറ്റങ്ങൾ പച്ചക്കറി തോട്ടങ്ങളാക്കാം. തൊടികളും പുരയിടങ്ങളും പച്ചക്കറികളാൽ സമൃദ്ധമാവട്ടെ. വയലേലകൾ കതിരണിയട്ടെ. അങ്ങനെ മലയാളി മനസ്സുവച്ച വിളവിന്റെ വിജയവുമായി ഓണം ആഘോഷിക്കാം.

നമുക്ക് ഇന്നു മുതൽ ഉത്രാട ദിനം വരെയുള്ള 11 തിങ്കളാഴ്ചകളിലായി ഓണക്കാല പച്ചക്കറി കൃഷികളുടെയും പൂമുറ്റത്ത് പൂക്കളമൊരുക്കാനുള്ള പൂക്കളുടെയും വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ ഒന്ന് കടന്നുപോകാം. കൃഷിരീതികളും പരിചരണ മുറകളും അടക്കം വിളവെടുപ്പ് വരെയുള്ള വിവിധ ഘട്ടങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്കായി

0: ദൈവത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന ഈ പരമ്പരയുടെ ഉദ്ഘാടന സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇക്കൊല്ലത്തെ ഓണം ഒരു വിളിപ്പാടകലെത്തി. മലയാളിയുടെ ഓണത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിനെ പറ്റി പ്രത്യേകം പറയേണ്ടതില്ല. ഓണത്തിന്റെ ആഘോഷങ്ങൾ പല രൂപഭാവത്തിലും മാറ്റങ്ങൾ വരുത്തി ആഘോഷിക്കുമ്പോഴും യാതൊരു മാറ്റവും വരാതെ ഇന്നും പഴമ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചു പോരുന്ന മലയാളികളുടെ ഏറ്റവും വിശിഷ്ടമായ ആഘോഷം ഒന്നു തന്നെയാണ് ഓണവും ഓണസദ്യയും. വിഭവസമൃദ്ധമായ വിഷരഹിതമായ ഓണസദ്യ നമുക്കൊരുക്കണമെങ്കിൽ നല്ല പച്ചക്കറികൾ വിളയിക്കണം. അതിന് കൃഷി

0: കൃഷിവകുപ്പ് ഒരുങ്ങിക്കഴിഞ്ഞു. വിളവിന്റെ വിസ്മയങ്ങൾ വിള സമൃദ്ധമാക്കാൻ നാടൊന്നാകെ ഇറങ്ങണം. നമ്മുടെ കുട്ടികൾ, വിദ്യാർത്ഥികൾ, വീട്ടമ്മമാർ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ, സന്നദ്ധ സംഘടനകൾ, കൃഷിക്കൂട്ടങ്ങൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, പൊതുപ്രവർത്തകർ തുടങ്ങി എല്ലാവരും ഒന്നിക്കണം. നമുക്കൊന്നായി അണിചേരാം ഓണത്തിനായുള്ള വിളവിന്റെ വിസ്മയം തീർക്കാൻ. കൃഷിക്കാവശ്യമായ എല്ലാ സഹായത്തിനുമായി കൃഷിഭവനുകൾ ഉണർന്നുകഴിഞ്ഞു. നല്ല ഇനം നടീൽ വസ്തുക്കൾ, വളങ്ങൾ, പരിചരണ മുറകൾ തുടങ്ങി എന്തിനും ഏതിനും കൃഷി ഉദ്യോഗസ്ഥർ നിങ്ങളുടെ കൃഷിയിടത്തിലുണ്ടാകും. കൃഷിയുടെ ഓരോ ഘട്ടങ്ങളിലെ വളർച്ചയും അവയ്ക്കാവശ്യമായ നിർദ്ദേശങ്ങളും എല്ലാം നൽകി നൂറുമേനി വിളവ് കൊയ്യും വരെ കൃഷിവകുപ്പ് നിങ്ങളോടൊപ്പമുണ്ടാകും. നമ്മുടെ കുടുംബത്തിന് വിഷസദ്യ വിളമ്പാതെ ആരോഗ്യമുള്ള സദ്യ നമുക്കൊരുക്കേണ്ടതുണ്ട്, നമ്മുടെ മണ്ണിൽ വിളഞ്ഞ വിഭവങ്ങൾ ഉപയോഗിച്ച്. നിങ്ങളുടെ ഈ ഉദ്യമത്തിൽ കൃഷിമന്ത്രി എന്ന നിലയിൽ ഞാനും എപ്പോഴുമുണ്ടാകും. അതിനായി ഇന്നു മുതൽ കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി ആകാശവാണി FM നിലയങ്ങളിലൂടെ പ്രക്ഷേപണം ചെയ്തു വരുന്ന ജനപ്രിയ പരിപാടിയായ ഞാറ്റുവേലയിലൂടെ ഇന്നു മുതൽ ഇതിനായി ഒരു പരമ്പര തന്നെ ആരംഭിക്കുകയാണ്. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പേരിലുള്ള ഈ പരമ്പരയിലൂടെ സമഗ്ര പച്ചക്കറി പുഷ്പ ഉൽപാദന യജ്ഞത്തെക്കുറിച്ച് സർവതല സ്പർശിയായ അറിവുകൾ പങ്കുവയ്ക്കുകയും ഈ മേഖലയിലെ വിദഗ്ധർ വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. സായം സന്ധ്യകളിൽ ഈ പരിപാടി കേട്ട് കാർഷിക അറിവുകൾ നേടി അത് മണ്ണിൽ പ്രാവർത്തികമാക്കി നമുക്ക് വിളവിന്റെ വിസ്മയം കൊയ്യാം. എല്ലാവർക്കും കാർഷിക മേഖലയിൽ നല്ലൊരു വിജയം ആശംസിക്കുന്നു. ഞാറ്റുവേലയിലൂടെ വീണ്ടും നമുക്ക് ഒത്തുചേരാം.
1: ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ ഉദ്ഘാടന സന്ദേശം നൽകിയത് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ ടി സിദ്ദിഖ്. വിള സമൃദ്ധി ഒരുക്കാനുള്ള വിത്തിടിയിലിന് സമയമായി. വരുന്ന 71-ാം നാൾ ഉത്രാടപ്പാച്ചിലാണ്. നമ്മുടെ അടുക്കളകൾ ഉറങ്ങാത്ത ആ നാളുകളിലേക്ക് വേണ്ടതെല്ലാം നമുക്ക് തന്നെ വിളവെടുക്കണം. അതിന്റെ ആദ്യഘട്ടമാണ് മണ്ണൊരുക്കലും വിത്തിടിയിലും. വിത്ത് നന്നായാൽ വിളവ് നന്നായി എന്ന പ്രമാണം പ്രാവർത്തികമാക്കാൻ ഇവിടെ നിന്നും നമുക്ക് തുടക്കം കുറിക്കാം. മണ്ണൊരുക്കലും വിത്തും നടീൽ വസ്തുക്കളും തിരഞ്ഞെടുക്കുന്നതുമെല്ലാം വിവരിക്കുന്ന ഈ 1-ാം അധ്യായത്തിൽ നമ്മോടൊപ്പമുള്ളത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ പ്രമോദ് മാധവൻ.
2: നമുക്ക് ഓണക്കാല പച്ചക്കറി കൃഷിക്ക് ഒരുങ്ങാം. ഓണക്കാലത്തേക്ക് പച്ചക്കറി ഒരുക്കുക എന്ന് പറയുമ്പോൾ മഴക്കാലത്തിന്റെ വെല്ലുവിളികളെ കൂടി നേരിട്ടുകൊണ്ട് വേണം നമ്മൾ ഒരുങ്ങാൻ. നമുക്ക് മഴക്കാലത്ത് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് നീർവാർച്ച കുറവിന്റെ പ്രശ്നങ്ങളാണ്. വേണ്ടതിലേറെ വെള്ളം മണ്ണിൽ കെട്ടി നിൽക്കുകയും അത് യഥാസമയം വാർന്നു പോകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ കർഷകന് ഉണ്ടാക്കുന്നത്. അപ്പോൾ പച്ചക്കറി കൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ നല്ല നീർവാർച്ചയുള്ളതായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ സമൃദ്ധമായ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളും ആയിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും ഈ ഓണക്കാല പച്ചക്കറി കൃഷിക്ക് ഒരുങ്ങുന്ന എല്ലാ കർഷകരും വീട്ടമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഓണക്കാല പച്ചക്കറി കൃഷിക്ക് വേണ്ടി മണ്ണൊരുക്കുന്നത് അല്ലെങ്കിൽ നടീൽ മിശ്രിതം തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. നീർവാർച്ചയും സൂര്യപ്രകാശ ലഭ്യതയുമുള്ള സ്ഥലം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അടുത്തത് ആഴത്തിൽ കിളയ്ക്കുക, അകലത്തിൽ നടുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ പച്ചക്കറികളുടെ വേരുകൾ 3.5 മുതൽ 1 അടി വരെ ആഴത്തിലേക്കാണ് പോകാറുള്ളത്. സ്വാഭാവികമായിട്ടും ആ ആഴത്തിൽ മണ്ണ് ഇളകിയിരിക്കണം. അതുപോലെ തന്നെ ചട്ടികളിലും ചാക്കിലും ഗ്രോ ബാഗുകളിലും ഒക്കെ കൃഷി ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ടത് 1:1:1 എന്നുള്ള അനുപാതത്തിൽ തുല്യ അളവിൽ മേൽമണ്ണും അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും ചകിരിച്ചോറിന്റെ കമ്പോസ്റ്റും കൂടി ഒരേ അളവിൽ ചേർത്ത് മിശ്രിതമുണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിനെ കൂടുതൽ സമ്പുഷ്ടീകരിക്കാൻ വേണ്ടി നമുക്ക് 100 ഗ്രാം എല്ലുപൊടിയും 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും 5 ഗ്രാം മൈക്രോ ന്യൂട്രിയന്റിന്റെ മിക്സ്ചറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ രീതിയിൽ തയ്യാറാക്കിയ മിശ്രിതമായിരിക്കണം ചട്ടിയിലും ചാക്കിലും ഒക്കെ നിറയ്ക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ചെടികളുടെ ആദ്യകാല വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ തൽക്കാലം നമ്മളിതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഒപ്പം ജൈവവളങ്ങൾ സമൃദ്ധമായി ഉള്ളതിനാൽ സൂക്ഷ്മജീവികളുടെ എണ്ണം നന്നായിട്ട് അതിനകത്തുണ്ടാവും, നല്ല നീർവാർച്ചയുണ്ടാവും. എന്നാൽ ആവശ്യത്തിന് വെള്ളം പിടിച്ചു നിർത്താനുള്ള ശേഷിയും ഈ മിശ്രിതത്തിന് ഉണ്ടാവും. ഇതിന് തത്തുല്യമായി നമ്മൾ മണ്ണിലേക്ക് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് മണ്ണ് കിളയ്ക്കുക. ഒരു സെന്റ് സ്ഥലത്തേക്ക് 2 കിലോഗ്രാം എന്നുള്ള അളവിൽ കുമ്മായപ്പൊടിയോ ഡോളമൈറ്റോ ചേർത്ത് 2 ആഴ്ച അത് സോയിൽ റിയാക്ഷൻ നടക്കുന്നതിനായിട്ട് സമയം കൊടുക്കുക. അതിനുശേഷം 1 സെന്റ് സ്ഥലത്തേക്ക് 80 കിലോ എങ്കിലും അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും 2 കിലോ വേപ്പിൻ പിണ്ണാക്കും, നന്നായി പൊടിച്ചത് 2 കിലോ എല്ലുപൊടിയും ചേർത്ത് ഈ അടിസ്ഥാന വളപ്രയോഗം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല സ്ഥലം തിരഞ്ഞെടുത്തു, അവിടെ വേണ്ട രീതിയിൽ മണ്ണിനെ നമ്മൾ ഇളക്കി, അതിനുശേഷം അടിസ്ഥാന വളങ്ങളും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ വെക്കുന്നതിനോ അല്ലെങ്കിൽ വിത്തുകൾ കുത്തിയിടുന്നതിനോ ഏറ്റവും അനുകൂലമായൊരു സാഹചര്യം നമ്മളിപ്പോൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇനി ഈ സമയത്ത് തന്നെ ട്രൈക്കോഡെർമ എന്ന് പറയുന്ന മിത്ര കുമിളും കൂടി ഈ ഓരോ തടങ്ങളിലേക്കും കൊടുത്തു കഴിഞ്ഞാൽ വേരുവഴി ഉണ്ടാകാൻ സാധ്യതയുള്ള അഴികൾ, ചീയൽ പോലെയുള്ള രോഗങ്ങളെ നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കും. ഇനി വിത്ത് തൈകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാം. നാടൻ വിത്തുകളോ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളോ സങ്കരേനം വിത്തുകളോ ഒക്കെ തന്നെ ഇന്ന് ലഭ്യമാണ്. ഗുണമേന്മയുള്ള തൈകൾ കൃഷി വകുപ്പിന്റെ ഫാമുകൾ, കാർഷിക സർവകലാശാലയുടെ ഗവേഷണ കേന്ദ്രങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ നമുക്ക് നിർലോഭം ലഭ്യമാണ്. അപ്പോൾ തൈകളായിട്ട് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നത് വഴുതന, മുളക്, തക്കാളി പോലെയുള്ള വിളകളാണ്. അതേസമയം പയർ, വെണ്ട, പാവൽ പോലെയുള്ള ഇനങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ മണ്ണിലേക്ക് വിതയ്ക്കാവുന്നതാണ്. അത് തൈകളാക്കി നടണമെന്ന് വലിയ നിർബന്ധമില്ല. വിപണി ലാക്കാക്കി കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വിളവ് ലഭിക്കുകയും വേണം, കൂടുതൽ ആകർഷകമായ ഗുണങ്ങളുള്ള പച്ചക്കറികൾ ലഭിക്കുകയും വേണം. ഈ സാഹചര്യത്തിൽ നമ്മളുടെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരൊക്കെ തന്നെ വിവിധ വിത്ത് കമ്പനികളുടെ സങ്കരയിനം പച്ചക്കറികളാണ് ഇപ്പോൾ വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓണക്കാലത്തേക്ക് പച്ചക്കറികൾ വിളയിക്കുന്നതിന്റെ ആദ്യപടി എന്നുള്ള നിലയിൽ നല്ല നീർവാർച്ചയുള്ള സൂര്യപ്രകാശ ലഭ്യതയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് ആഴത്തിൽ കിളച്ച് കുമ്മായ വസ്തുക്കൾ ചേർത്ത് അടിസ്ഥാന വളങ്ങൾ ആവശ്യത്തിന് ചേർത്ത് വേണം കൃഷി തുടങ്ങാൻ. എല്ലാവർക്കും ഈ ഓണക്കാലത്ത് മികച്ച ഒരു പച്ചക്കറി വിളവ് ലഭ്യമാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്.
1: മണ്ണിൽ ചേരേണ്ടത് ചേർന്നാലേ കരുത്തോടെ പച്ചക്കറികൾ വളരുകയുള്ളൂ എന്നതാണ് നാം ഇന്ന് മനസ്സിലാക്കിയത്. ഒപ്പം നല്ല വിത്തും തൈകളും തിരഞ്ഞെടുക്കുകയും വേണം. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറായ ശ്രീ പ്രമോദ് മാധവന്റെ വാക്കുകൾ നമുക്ക് മണ്ണിൽ പ്രാവർത്തികമാക്കാം. ഒന്നാം അധ്യായം സമാപിക്കുന്നു. തയ്യാറാക്കിയത് ജി ആർ സഞ്ജയ്ലാൽ. അടുത്ത തിങ്കളാഴ്ച 2-ാം അധ്യായത്തിൽ ഓണസദ്യയ്ക്കൊപ്പം പൂക്കളങ്ങളും തയ്യാറാക്കാനുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് കാതോർക്കാം.

0: വരുന്നത്? നമുക്ക് പച്ചക്കറി കൃഷി തുടങ്ങണ്ടേ?
1: അതിനുള്ള സമയമായെന്ന് പറഞ്ഞത് കേട്ടില്ലേ?
0: മികച്ച ഇനം വിത്തുണ്ടെങ്കിലല്ലേ വിളവുണ്ടാകൂ.
1: അതിനെന്താ സംശയം? എല്ലായിനും നാടൻ സങ്കരയിനം വിത്തുകൾക്ക് തിരുവനന്തപുരത്തെ ഫാം ഹൗസിനേക്കാൾ മികച്ചത് മറ്റെന്തുണ്ട്?
0: ഫാം ഹൗസോ?
1: അതെ, കഴിഞ്ഞ 13 വർഷമായി തിരുവനന്തപുരത്ത് ചെന്തിട്ടയിൽ പ്രവർത്തിക്കുന്ന ഫാം ഹൗസുമായി ബന്ധപ്പെട്ട വിത്തുകൾ വീട്ടുമുറ്റത്തെത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 9447269944 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
0: നമ്പർ ഒന്നുകൂടി പറഞ്ഞേ.
1: 9447269944.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഒരു ചലച്ചിത്രഗാനം പിക് പോക്കറ്റ് എന്ന ചിത്രത്തിൽ പാപ്പനംകോട് ലക്ഷ്മണൻ എഴുതി, എം കെ അർജുനൻ ഈണം പകർന്ന്, ജയചന്ദ്രനും സംഘവും പാടിയ ഗാനം.

0: Bulletin.
1: ആകാശവാണി കോഴിക്കോട്. ലക്ഷദ്വീപ് വൃത്താന്തം.
2: ലക്ഷദ്വീപിന്റെ തുറമുഖ മേഖലയിൽ ചരിത്രപരമായ വികസന വിപ്ലവം ചാർത്തുന്നതിനായി കടമത്ത്, കൽപ്പേനി എന്നീ ദ്വീപുകളിലെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലായി നിർമ്മാണം ആരംഭിക്കുന്ന 4 തുറമുഖ ജെട്ടികളുടെയും തറക്കല്ലിടൽ ചടങ്ങ് ഡമനിൽ നിന്നും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വിർച്വലായി നിർവഹിച്ചു. കഴിഞ്ഞ 5-ാം തീയതി ഡമനിലെ സ്വാമി വിവേകാനന്ദ ഗ്രൌണ്ടിൽ വൈകുന്നേരം നടന്ന പൊതുപരിപാടിയിലാണ് ലക്ഷദ്വീപിന്റെ 4 പദ്ധതികളുടെയും തറക്കല്ലിടൽ കർമ്മം അദ്ദേഹം നിർവഹിച്ചത്. ഏകദേശം 885 കോടി രൂപയുടെ ചെലവ് വരുന്ന 4 തുറമുഖ ജെട്ടികളുടെ നിർമ്മാണങ്ങൾക്കാണ് പ്രധാനമന്ത്രി തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത്. കേന്ദ്ര തുറമുഖ മന്ത്രാലയത്തിന്റെ കീഴിൽ സാഗർമാല പദ്ധതിയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് 4 ജെട്ടികളുടെയും നിർമ്മാണം ഒരുങ്ങുന്നത്. ലക്ഷദ്വീപ് തുറമുഖ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയാണ് 2 ദ്വീപുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത്. പ്രസ്തുത 4 ബഹുമുഖ ജെട്ടികളുടെ വികസനങ്ങൾ വഴി 300 മീറ്റർ വരെ നീളമുള്ള വലിയ യാത്രാക്കപ്പലുകൾക്കും ക്രൂയിസ് കപ്പലുകൾക്കും വർഷം മുഴുവനും സുരക്ഷിതമായി ദ്വീപുകളിലേക്ക് ബർത്ത് ചെയ്യാൻ സാധിക്കും. യാത്രികരുടെയും ചരക്കുകളുടെയും സുരക്ഷിതവും കാര്യക്ഷമവുമായ കൈകാര്യം ചെയ്യൽ, മത്സ്യബന്ധന ഉൽപ്പന്നങ്ങളുടെ ഏകീകൃത സംസ്കരണവും കൈമാറ്റവും, ഇന്ധന ഐസ് വിതരണ കേന്ദ്രങ്ങൾ, ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സൌകര്യങ്ങൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി സജ്ജമാകും. മത്സ്യബന്ധന മേഖലയ്ക്കും ടൂറിസം മേഖലയ്ക്കും വലിയ ഉണർവ് പകരുന്ന ഈ 4 പദ്ധതികളും ലക്ഷദ്വീപിന്റെ സമഗ്ര സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ വിപ്ലവകരമായ വികസന കുതിപ്പിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി തുടരുന്ന നരേന്ദ്രമോദിക്ക് ആശംസകൾ അർപ്പിക്കുന്നതിന്റെ ഭാഗമായി BJP ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ദ്വീപ് തലങ്ങളിലായി വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തു ദ്വീപിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ BJP നാഷണൽ സെക്രട്ടറിയും മുൻ MP കൂടിയായ വിനോദ് സോങ്കർ പങ്കെടുത്തു. 22 വരെ നീളുന്ന ശുചീകരണ ക്യാമ്പയിനുകൾ, ഏക് പേട് മാക്കേ നാം പദ്ധതിയുടെ ഭാഗമായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കൽ, പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ, ദ്വീപതല പാർട്ടി യോഗങ്ങൾ എന്നിവ ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ ദ്വീപുകളിൽ ആരംഭിച്ചു. യാത്രി സുവിധ ദിവസ് ആഘോഷ പരിപാടികളുടെ ഭാഗമായി അഗത്തി വിമാനത്താവളത്തിലും ഇന്ന് വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. അഗത്തി എയർപോർട്ട് ഡയറക്ടർ മധുകുമാർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. ലക്ഷദ്വീപിന്റെ തനത് നൃത്തകലാരൂപങ്ങളായ കോൽക്കളി, പരിചക്കളി, ദഫ്മുട്ട് എന്നിവയിലൂടെ യാത്രികരെ വരവേറ്റു. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കൽ, സൌജന്യ മെഡിക്കൽ ക്യാമ്പ്, വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ്, ക്വിസ്, പെയിന്റിംഗ് മത്സരങ്ങൾ, വിമാനത്താവള സന്ദർശനം, ഒപ്പം വിമാനത്താവളത്തിലെ വനിതാ ജീവനക്കാരെ ആദരിക്കൽ, ഹസ്വചിത്രങ്ങളുടെ പ്രദർശനം, ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രത്തോടൊപ്പം ഫോട്ടോ എടുക്കുന്നതിനായുള്ള പ്രത്യേക വേദികളും യാത്രി സുവിധ ദിവസ് ആഘോഷ പരിപാടികളുടെ ഭാഗമായി അഗത്തി വിമാനത്താവളത്തിൽ സംഘടിപ്പിച്ചു. ലക്ഷദ്വീപിൽ കഴിഞ്ഞ 10-ാം തീയതി മുതൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും സാങ്കേതിക പുരോഗതികൾക്കും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പുതിയ അധ്യയന വർഷ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതെന്ന് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ബിത്ര ഉൾപ്പെടെയുള്ള 10 ദ്വീപുകളിലെ 32 സ്കൂളുകളിലായി 12,000-ത്തിലധികം വിദ്യാർത്ഥികളാണ് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പഠിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും സാങ്കേതിക പുരോഗതികൾക്കും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വിവിധ മുന്നൊരുക്കങ്ങളാണ് എല്ലാ സ്കൂളുകളിലും പൂർത്തിയാക്കിയതെന്ന് എഡ്യൂക്കേഷൻ ഓഫീസർ E.രവീന്ദ്രനാഥൻ അറിയിച്ചു. പാഠപുസ്തകങ്ങളുടെ ലഭ്യത, സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ സജ്ജീകരണം, കുടിവെള്ള സൌകര്യങ്ങൾ, ശുചിമുറികളുടെ പരിപാലനം എന്നിവയ്ക്കൊപ്പം CCTV ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയതായി ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ജില്ലാ മജിസ്ട്രേറ്റ് പുതിയ ഉത്തരവിറക്കി. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 സെക്ഷൻ 163 പ്രകാരമാണ് ലക്ഷദ്വീപ് ജില്ലാ മജിസ്ട്രേറ്റ് ശിവം ചന്ദ്ര പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദ്വീപുകളിലെ പ്രധാനപ്പെട്ട പൊതുസ്ഥലങ്ങൾക്ക് ചുറ്റും നിശ്ചിത ദൂരപരിധിയിലാണ് നിരോധനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ അഗത്തി, അമിനി, കവരത്തി, അന്ത്രോത് എന്നീ ദ്വീപുകളിൽ നടന്ന പ്രതിഷേധ സമരങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് ശിവം ചന്ദ്ര IAS അറിയിച്ചു. ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം ഓരോ പൌരന്റെയും പ്രതിഷേധിക്കുവാനുള്ള അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് ലക്ഷദ്വീപ് ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്ന് ശിവം ചന്ദ്ര അറിയിച്ചു.
1: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.

ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താവീക്ഷണം, 6:50 ഹരിതവേദിയിൽ ടൂണിൻ കിസാൻ വാണി. എന്നും കിസാൻ വാണിക്കൊപ്പം കുരുമുളക് കൃഷിയിൽ ലാഭവഴി ഒരുക്കി കരിവള്ളൂർ പുത്തൂരിലെ ടി പ്രഭാകരൻ. 7:20 കമ്പോളവില നിലവാരം 7:35 FM ഹെൽത്ത് പ്ലസ്. 8:00 കിളിക്കൂട്ടും, കുട്ടികളുടെ പരിപാടി പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 ചിത്രീകരണം. 11:00 ചലച്ചിത്രഗാനങ്ങൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സിസ്റ്റർ മേരി കുറ്റ്യാനിക്കൽ. 6:00 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. തിരുനെല്ലൂർ കരുണാകരന്റെ വസന്തമേ വരൂ എന്ന കവിത. ആലാപനം ഡോക്ടർ സി വി ജിഷാമേരി. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. മേളത്തിന്റെ തമ്പുരാൻ. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ പങ്കെടുക്കുന്നു ആദ്യഭാഗം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറിയിൽ അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ. തുടർന്ന് നളന്ദ കോളേജ് ഏച്ചൂർ സിനിമ പാരഡൈസോയിൽ മൃണാൾ സെൻ സംവിധാനം ചെയ്ത ഇന്റർവ്യൂ എന്ന സിനിമയെക്കുറിച്ച് ആർ നന്ദലാൽ സംസാരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം ചലച്ചിത്രഗാനങ്ങൾ. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:25 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 11:00 ജലതരംഗം. ആനയം പട്ടി എസ് ഗണേശൻ അവതരിപ്പിച്ചത്. 12:10 സേവന വാർത്തകൾ. 12:15 തീയാട്ടുപാട്ട് ഏവൂർ വാസുദേവ ശർമ്മയും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യ ദീപ്തിയിൽ പകർച്ചപ്പനിയെ പ്രതിരോധിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതേക്കുറിച്ച് വിശദമാക്കുന്നു പയ്യോളി താലൂക്ക് ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ രാജേഷ്. 1:00 എവർഗ്രീൻ 80s. 1:58 FM പ്രധാന വാർത്തകൾ. 2:30 ആകാശവാണി ടെലി ക്വിസ്, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. വൈകിട്ട് 5:00 6:00 6:40 ചലച്ചിത്രഗാനങ്ങൾ. 5:15 വി കെ പാർവതിയും സംഘവും അവതരിപ്പിച്ച പുള്ളുവൻ പാട്ട്. 5:30 ലളിതഗാനം. 5:43 ഞാറ്റുവേല. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:50 കിസാൻ പാണിയിൽ തത്സമയ ഫോണിൻ പരിപാടി. കുരുമുളക് കൃഷി നടീലും പരിപാലനവും പായം കൃഷിഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീ സി മധുസൂദനൻ മറുപടി പറയുന്നു. 7:20 കമ്പോളവില നിലവാരം. 7:35 സയൻസ് കഫേയിൽ കാലം കലണ്ടർ ജ്യോതിശാസ്ത്രം ഈ വിഷയത്തെ ആധാരമാക്കി സംസാരിക്കുന്നു ശാസ്ത്രലേഖകനും ശാസ്ത്ര പ്രചാരകനുമായ ടി കെ ദേവരാജൻ. 8:00 കാവ്യകേളി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ഗാനലോക വീഥികളിൽ. 10:00 കഥകളി പദങ്ങൾ. 11:00 കേന്ദ്ര ഗവൺമെന്റിന്റെ 12th വാർഷികവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടി. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലേക്ക്.

0: പറയുന്നു,
1: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം ജൂലൈ 1 മുതൽ. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യ ഭക്ഷ്യ സുരക്ഷാ വകുപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര സംഘത്തിന്റെ നിപ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ സ്ലോവാക്യ ബന്ധത്തെ സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി ചർച്ചകൾക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പരസ്പര വിശ്വാസത്തിന്റെയും തന്ത്രപരമായ സഹകരണത്തിന്റെയും തെളിവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
3: हमने अपने संबंधों को कॉम्प्रिहेंसिव पार्टनरशिप का दर्जा देने का निर्णय लिया है. ऑटोमोबाइल, रेलवे, एडवांस मैन्युफैक्चरिंग और ग्रीन टेक्नोलॉजीज, इन सभी विषयों में आज हमने दोनों देशों के लोगों की भलाई के लिए कई महत्वपूर्ण निर्णय लिए.
1: ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന 52 G7 ഉച്ചകോടിയുടെ ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഖത്തർ, സൌദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും 3 ദിവസത്തെ ഉച്ചകോടിയുടെ ഭാഗമാകും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ദേശീയതല മത്സരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. ബുധനാഴ്ച വഴി നടക്കുന്ന പരിപാടിയിൽ കോഴിക്കോട്ട് നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശിനി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള നാളെ നിർവഹിക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, ചീഫ് സെക്രട്ടറി എ ജയതിലക് എന്നിവർ നാളെ സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. വിശദാംശങ്ങളിലേക്ക്.
4: പൊതുജനങ്ങൾക്ക് നാളെ മുതൽ സെൻസസ് വിവരങ്ങൾ SE.census.gov.in പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാം. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസാണ് നടക്കുന്നത്. ഒന്നാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കൽ ജൂലൈയിലും രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലുമാണ് നടത്തുക. എല്ലാവരും കൃത്യവും വ്യക്തവുമായ വിവരങ്ങൾ നൽകണമെന്നും ഇവ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുമെന്നും സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ കെ ബിജു തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനം പറഞ്ഞു.
5: സെൽഫ് എന്യൂമറേഷൻ പറയുന്നത് June 16 to 30 നമ്മുടെ ഫോണിൽ തന്നെ ഹൌസിംഗ് സെൻസസ്, അതുപോലെ ഹൌസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് നമ്മൾ തന്നെ അതിലെ ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കോഡ് നമുക്ക് ലഭ്യമാവും. എന്യൂമറേറ്റേഴ്സ് July 1 to July 30 വരുമ്പോൾ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഡേറ്റ എല്ലാം വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ എന്യൂമറേറ്റർ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലാരിഫിക്കേഷനും നടത്താൻ സാധിക്കും.
4: സെൻസസിനായി ആകെ 33 ചോദ്യങ്ങൾ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. സംശയങ്ങൾക്കും പരാതികൾക്കും 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക വയോജനാതിക്രമ വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രായമായവരെ സജീവമാക്കുക, അവർക്ക് വരുമാനവും സാമൂഹിക പങ്കാളിത്തവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സിൽവർ ഇക്കോണമി ആശയം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരനാണ് മരിച്ചത്. അതിനിടെ ഇന്ന് കോഴിക്കോട്ട് 2 കുട്ടികൾക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
0: സംസ്ഥാനത്താകെ ഇതിനകം 135 പേർക്കാണ് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോടാണ്. 68 പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചത്. കുന്നമംഗലത്ത് 1.5 വയസ്സുള്ള കുട്ടിക്കും പുറമേരിൽ 10 വയസ്സുകാരനും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗത്തെ പ്രതിരോധിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ക്ലോറിനേഷൻ നടപടികൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. സ്കൂളുകളിലെ കിണറുകൾ പരിശോധന നടത്താൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്.
1: സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരാണുള്ളത്. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്രസംഘം നിപ രോഗി ആദ്യം ചികിത്സ തേടിയ ഫറൂഖിലെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശനം നടത്തി. രോഗബാധിതൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗിക്ക് 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി നൽകിയിട്ടുണ്ട്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ലഹരിക്കെതിരെയുള്ള തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ചൊക്രമുടി ഭൂമി കൈയേറ്റത്തിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ സാധ്യത പരിശോധിക്കുമെന്നും ഒരു കൈയേറ്റവും അംഗീകരിക്കില്ലെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കാൻ വഴിയൊരുങ്ങുന്നു. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാൻ ഇറാനും അമേരിക്കയും ധാരണയായി. അതിനിടെ 62,370 മെട്രിക് ടൺ LNG വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ദിശ ഹോർമുസ് കടലിടുക്ക് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയ ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. കപ്പൽ വ്യാഴാഴ്ച ഗുജറാത്തിലെ ദഹേജ് തുറമുഖത്തെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. വിൽപ്പന കൂടിയതിനെ തുടർന്ന് ഒരു ഉപഭോക്താവിന് പ്രതിദിനം 200 ലിറ്റർ വരെ മാത്രമേ ഹൈസ്പീഡ് ഡീസൽ നൽകാവൂ എന്ന് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾക്ക് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. സംഘർഷം അവസാനിക്കുന്നത് എല്ലാവർക്കും ഗുണകരമാകുമെന്ന് നയതന്ത്ര വിദഗ്ധൻ TP ശ്രീനിവാസൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
7: ഒരുപക്ഷെ പെട്രോളിന്റെ വില കുറയും, സംഘർഷങ്ങൾ കുറയും. പക്ഷേ അങ്ങനെ ഒരു അൾട്ടിമേറ്റ് വിജയം സാധ്യമല്ലാത്തതുകൊണ്ട് ഇതൊരു ടെമ്പററി വിജയമായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അത് അവർ സൈൻ ചെയ്താൽ പോലും, കാരണം ഇനിയും പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമാധാനം ഉണ്ടാകുന്നതന്നെയാണ് നമുക്ക് നല്ലത്. ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ല, സമാധാനത്തിന്റെയും നെഗോസിയേഷൻസിന്റെയും കാലഘട്ടമാണ് നമ്മുടെ പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും പറയുകയുണ്ട്. അത് പ്രസിഡന്റ് ട്രംപിനാണ് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്യം. അപ്പൊ അദ്ദേഹം അത് അംഗീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വാർദ്ധക്യത്തിൽ ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കാൻ യോഗ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ്. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായുള്ള പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 736 ഉയർന്ന് 76,264 നിഫ്റ്റി 231 നേട്ടത്തിൽ 23,854 വ്യാപാരം അവസാനിപ്പിച്ചു. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം ജൂലൈ 1 മുതൽ. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗെല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര സംഘത്തിന്റെ നിപ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി വാർത്താ വീക്ഷണം. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. തയ്യാറാക്കിയത് ശ്രീലത വി എസ്, മാധ്യമപ്രവർത്തക. അവതരണം സോഫിയ ഡാനിയൽ. ഇന്ന് ലോക വയോജന പീഡനത്തിനെതിരെയുള്ള ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നു. മനുഷ്യജീവിതത്തിന്റെ അനിവാര്യമായ ഘട്ടമാണ് വാർദ്ധക്യം. ബാല്യവും യൌവനവും പിന്നിട്ട് പ്രായമേറുന്തോറും ജീവിത അനുഭവങ്ങളുടെയും ജ്ഞാനത്തിന്റെയും സമ്പന്നമായ ഒരു കാലഘട്ടത്തിലേക്കാണ് ഓരോ വ്യക്തിയും കടന്നുചെല്ലുന്നത്. കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയവരാണ് വയോജനങ്ങൾ. അവരുടെ അനുഭവ സമ്പത്ത് പുതിയ തലമുറയ്ക്ക് വഴികാട്ടിയാണ്. അതുകൊണ്ടുതന്നെ വയോജനങ്ങളെ ആദരിക്കുകയും സംരക്ഷിക്കുകയും അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ആധുനിക ജീവിതശൈലിയും കുടുംബഘടനകളിലുണ്ടായ മാറ്റങ്ങളും സാമൂഹിക ബന്ധങ്ങളിലെ അകൽച്ചയും കാരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വയോജനങ്ങൾ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പലതരത്തിലുള്ള പീഡനങ്ങൾക്കും അവഗണനകൾക്കും ഇരയാകുന്ന സാഹചര്യം വർദ്ധിച്ചു വരികയാണ്. ഈ യാഥാർത്ഥ്യം ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും വയോജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം സൃഷ്ടിക്കാനുമായി ഐക്യരാഷ്ട്രസഭ ജൂൺ 15 ലോക വയോജന പീഡനത്തിനെതിരെ ബോധവൽക്കരണ ദിനം അഥവാ വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ ആയി ആചരിക്കുന്നു. ലോകമെമ്പാടും വിവിധ പരിപാടികളോടെ ഈ ദിനം ആചരിക്കപ്പെടുന്നു. 2026 പ്രമേയം അവബോധത്തിനപ്പുറം വൃദ്ധജന ദുരുപയോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ്. ആഗോളതലത്തിൽ വയോജന പീഡനം തടയുന്നതിലും പ്രതികരിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഒരു ഉന്നതതല പാർശ്വ പരിപാടിയിലൂടെ യുഎൻ സാമ്പത്തിക സാമൂഹികകാര്യ വകുപ്പും അതിന്റെ പങ്കാളികളും ഈ ദിനത്തെ നോക്കിക്കാണുന്നു. ഹെൽപ്പേജ് ഇന്ത്യ പോലുള്ള സംഘടനകൾ കാലാവസ്ഥാ പ്രതിരോധശേഷിയുള്ള വാർദ്ധക്യത്തിനായി വാദിച്ചും ദുരന്ത കാലാവസ്ഥാ പൊരുത്തപ്പെടുത്തൽ ആസൂത്രണത്തിൽ പ്രായമായവരെ പിന്നോട്ട് തള്ളുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയും ഈ ദിനം ആചരിക്കുന്നു. പ്രായമായവരെ ശാരീരികവും സാമ്പത്തികവും വൈകാരികവുമായ പീഡനത്തിന് ഇരയാക്കുന്ന സാംസ്കാരിക സാമ്പത്തിക സാമൂഹിക മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കുക, റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ദുരുപയോഗം തിരിച്ചറിയുന്നതിനും രോഗനിർണയം നടത്തുന്നതിനും പരിഹരിക്കുന്നതിനും പ്രാഥമികാരോഗ്യ സംരക്ഷണം, സാമൂഹിക സേവനം എന്നീ മേഖലകളെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവ ദിനാചരണത്തിന്റെ ഭാഗമാണ്. ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനങ്ങളുമായി ഇടപഴകുന്നതിലൂടെ ലോകത്താകമാനം പ്രായമായവരുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മുന്നേറ്റത്തിൽ പങ്കുചേരാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അതിനായി പ്രാദേശിക വെബിനാറുകൾ, ബോധവൽക്കരണ പരിപാടികൾ എന്നിവയിൽ പങ്കെടുക്കുന്നതിന് പ്രാദേശിക എൽഡർ കെയർ, ഹെൽപ്പേജ് ഇന്ത്യ പോലുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാവുന്നതാണ്. വയോജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും അവരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സമൂഹത്തെ ബോധവൽക്കരിക്കുകയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള കൂട്ടായ പരിശ്രമങ്ങളുടെ പ്രാധാന്യവും ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വയോജന പീഡനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വയോജനങ്ങൾക്ക് ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ സാമൂഹികമായോ ദോഷം വരുത്തുന്ന ഏതൊരു പ്രവൃത്തിയെയുമാണ്. ചിലപ്പോൾ ഇത് തുറന്ന ആക്രമണമായും ചിലപ്പോൾ അവഗണനയുടെ രൂപത്തിലുമായിരിക്കും പ്രകടമാകുന്നത്. മർദ്ദനം, ഭക്ഷണമോ മരുന്നുകളോ നിഷേധിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ ശാരീരിക പീഡനത്തിൽ ഉൾപ്പെടുന്നു. അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ, ഒറ്റപ്പെടുത്തൽ, പരിഹാസം എന്നിവ മൂലം വയോജനങ്ങളുടെ ആത്മവിശ്വാസവും മാനസിക ആരോഗ്യവും തകരാറിലാക്കുന്നത് മാനസിക പീഡനമാണ്. പെൻഷൻ, സമ്പാദ്യം, സ്വത്ത് എന്നിവ ദുരുപയോഗം ചെയ്യുകയോ തട്ടിയെടുക്കുകയോ ചെയ്യുന്നത് ഇന്ന് വർദ്ധിച്ചുവരുന്ന പ്രശ്നമാണ്. ഇത് അവർക്കെതിരെയുള്ള സാമ്പത്തിക ചൂഷണമാണ്. ആവശ്യമായ പരിചരണവും ചികിത്സയും ഭക്ഷണവും നൽകാതിരിക്കുക, ഒറ്റപ്പെടുത്തുക തുടങ്ങിയവ അവരോടുള്ള അവഗണനയാണ്. ഇന്നത്തെ അണുകുടുംബ വ്യവസ്ഥയും തിരക്കേറിയ ജീവിതശൈലിയും കാരണം പല വയോജനങ്ങളും ഏകാന്തത അനുഭവിക്കുന്നു.
8: ജീവിത പങ്കാളിയുടെ വേർപാടും മക്കളുടെ തൊഴിലാവശ്യങ്ങൾക്കായുള്ള വിദൂരത്തെ താമസവും ആരോഗ്യ പ്രശ്നങ്ങളും അവരെ കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു. ഡിജിറ്റൽ ലോകത്തിന്റെ വേഗതയോട് പൊരുത്തപ്പെടാൻ കഴിയാത്ത അവസ്ഥയും പലർക്കും സാമൂഹിക അകൽച്ച സൃഷ്ടിക്കുന്നു. ഇനി ഒരു കൂട്ടർ ശാരീരിക അവശതകൾക്കിടയിലും മക്കളേൽപ്പിക്കുന്ന വീട്ടുജോലിയും പേരക്കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടുക, വിളിച്ചുകൊണ്ടുവരിക തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ ബാധ്യസ്ഥരായിരിക്കും. അവരുടെ ശാരീരികവും മാനസികവുമായ അവശതകൾ പ്രത്യക്ഷത്തിൽ അവഗണിക്കുന്ന രീതികളുൾപ്പെടെ ഒന്നും സഹിക്കാൻ ഏതൊരു പ്രായമായ വ്യക്തിക്കും സാധ്യമല്ല. ക്രമേണ അവർ നിരാശയിലേക്കും വിഷാദത്തിലേക്കും വഴുതിമാറും. നല്ല പ്രായം മുഴുവനും കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി ജീവിച്ച അവർക്ക് സമാധാനപരമായ ഒരു

വാർദ്ധക്യകാലം നിഷേധിക്കാമോ? അത് യുവതലമുറ പ്രായമായവർക്ക് നൽകുന്ന ഔദാര്യമല്ല, മറിച്ച് അവരുടെ അവകാശമാണ്. വയോജനങ്ങൾ സമൂഹത്തിന്റെ അനുഭവങ്ങളുടെ കലവറയാണ്. കുടുംബത്തിന്റെ മൂല്യങ്ങളും സംസ്കാരവും പാരമ്പര്യവും അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകുന്നതിൽ അവർക്ക് വലിയ പങ്കുണ്ട്. കുട്ടികളുടെ വളർച്ചയിലും കുടുംബത്തിന്റെ ഐക്യത്തിലും അവരുടെ സാന്നിധ്യം നിർണായകമാണ്. അതിനാൽ അവരുടെ ജീവിതം സുരക്ഷിതവും സന്തോഷകരവും അന്തസ്സുള്ളതുമാക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണ്. പണ്ട് വൃദ്ധരായവർക്ക് ആൺപെൺ വ്യത്യാസമന്യേ കുടുംബത്തിലും സമൂഹത്തിലും പ്രത്യേക പരിഗണനയും സ്നേഹവും ബഹുമാനവുമൊക്കെ നൽകിയിരുന്നു. ഇന്നത്തെ കുടുംബവ്യവസ്ഥിതിയിലും കാഴ്ചപ്പാടിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഈ അവസ്ഥ തിരുത്തണമെന്ന് നമുക്ക് തന്നെ തോന്നുമാറ് അത് വളർന്നു കഴിഞ്ഞു. വയോജനങ്ങളോട് ആദരവോടെയും സ്നേഹത്തോടെയും പെരുമാറുക. അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും തീരുമാനങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്യുക. ആരോഗ്യ പരിചരണവും സുരക്ഷിതമായ ജീവിത സാഹചര്യവും ഉറപ്പാക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ ചൂഷണമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുടുംബാംഗങ്ങൾ അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും ഏകാന്തത ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ബോധപൂർവം ചെയ്താൽ ഈ അവസ്ഥയ്ക്ക് വളരെയധികം മാറ്റം വരുത്താൻ കഴിയും. വയോജന സൌഹൃദ സമൂഹം രൂപപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാം. വയോജനങ്ങൾക്ക് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുകയും അവരെ സമൂഹത്തിന്റെ സജീവ ഭാഗമാക്കി നിലനിർത്തുകയും ചെയ്യാം. ഇന്ത്യയിൽ വയോജനങ്ങളുടെ ക്ഷേമത്തിനായി മെയിന്റനൻസ് ആന്റ് വെൽഫെയർ ഓഫ് പേരന്റ്സ് ആന്റ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 നിലവിലുണ്ട്. മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും സംരക്ഷണവും പരിപാലനവും ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. കൂടാതെ വിവിധ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും വയോജന ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. വാർദ്ധക്യം ഒരു ഭാരമല്ല, മറിച്ച് ജീവിത അനുഭവങ്ങളുടെ ശേഖരമാണ്. ഇന്ന് നാം കാണുന്ന പുരോഗതിയുടെ അടിത്തറ പാകിയത് ഇന്നത്തെ വയോജനങ്ങളാണ്. അതിനാൽ അവരുടെ ജീവിത സായാഹ്നം സുരക്ഷിതവും സന്തോഷപൂർണവും അഭിമാനകരവുമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. 2026 ലോക വയോജന പീഡന ബോധവൽക്കരണ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരേയൊരു സന്ദേശമാണ്: വയോജനങ്ങളെ സംരക്ഷിക്കാം, ആദരിക്കാം, അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കാം. ഇന്നത്തെ വയോജനങ്ങൾ ഇന്നലെയുടെ യൌവനമാണ്, ഇന്നത്തെ യുവത്വം നാളെയുടെ വാർദ്ധക്യവും. അതിനാൽ വയോജനങ്ങളെ ആദരിക്കുന്നത് നമ്മുടെ ഭാവിയെ ആദരിക്കുന്നതിന് തുല്യമാണ്. അത് രാജ്യസംസ്കാരത്തിന്റെ പ്രതിഫലനമാണ്. ഇന്നലകളില്ലാതെ ഇന്ന് ഇല്ലാത്ത പോലെ വയോജനങ്ങളില്ലാതെ യുവജനങ്ങൾ ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് സാംസ്കാരികമായി ഉയർന്നവർ എന്ന് കരുതുന്ന നമ്മുടെ സമൂഹത്തിന് ഉണ്ടായേ മതിയാവൂ. ആ തിരിച്ചറിവിലൂടെ പുരോഗതിയുണ്ടായാലേ ഏത് രാജ്യവും നിലനിൽക്കുകയുള്ളൂ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം.

ശ്രോതാക്കളെ, നാളെ വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ പാണിയിൽ കുരുമുളക് കൃഷി, നടീലും പരിപാലനവും, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പായം കൃഷിഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീ സി മധുസൂദനൻ മറുപടി പറയുന്നു. വിളിക്കാം 0497295600 എന്ന നമ്പറിൽ, 0497295600 എന്ന നമ്പറിൽ.

0: 2025 ജനുവരി മാസത്തിലാണ് ഞങ്ങൾ കരിവെള്ളൂർ പുത്തൂരിലെ പ്രഭാകരേട്ടന്റെ കൈപ്പുണ്യം നിറഞ്ഞ സമ്മിശ്ര കൃഷിത്തോട്ടത്തിലെത്തിയത്. കടുത്ത ആകാശവാണി ശ്രോതാവായ പ്രഭാകരേട്ടന്റെ 7 ഏക്കർ കൃഷിയിടത്തിൽ പലയിടത്തായി കണ്ണൂർ ആകാശവാണി മിണ്ടിയും പറഞ്ഞും പാടിക്കൊണ്ടുമിരുന്നു. ഗൾഫിൽ നിന്നും പണി നിർത്തി വന്ന ശേഷം ഇനി എന്ത് എന്ന് പ്രഭാകരേട്ടൻ ചിന്തിച്ചിരിക്കുമ്പോഴാണത്രേ കിസാൻ വാണി മണ്ണിലേക്ക് പ്രഭാകരേട്ടനെ ക്ഷണിച്ചത്. വീണ്ടും ഇതാ ഞങ്ങൾ ആകാശവാണി കുടുംബാംഗമായ കരിവള്ളൂർ പുത്തൂരിലെ പ്രഭാകരേട്ടനെ ചെന്ന് കണ്ടു. ദാ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച കേൾക്കാം ട്യൂൺ ഇൻ കിസാൻ വാണി. എന്നും കിസാൻ വാണിക്കൊപ്പം കുരുമുളക് കൃഷിയിൽ ലാഭവഴിയൊരുക്കി കരിവള്ളൂർ പുത്തൂരിലെ ശ്രീ ടി പ്രഭാകരൻ.
1: ഏതാണ്ട് ഒരു കൊല്ലം മുൻപ് ഒരു ജനുവരി മാസത്തിലായിരുന്നു കിസാൻ വാണി ടീം പ്രഭാകരേട്ടന്റെ 7 ഏക്കർ വിശാലമായിട്ടുള്ള സമ്മിശ്ര കൃഷിയുടെ സ്വർഗത്തിലേക്ക് കടന്നു വന്നത്. അന്ന് കടന്നു വരുന്ന അവിടെ റേഡിയോ പാടിക്കൊണ്ടിരുന്നു. കണ്ണൂർ ആകാശവാണിയിലെ നാദവീജികളായിരുന്നു ഞങ്ങൾ സ്വാഗതം ചെയ്തിരുന്നത്. ഇപ്പൊ വേറൊരു സ്ഥലത്താണ്, 1 ഏക്കർ കുരുമുളക് തോട്ടത്തില് അല്ലേ. ആദ്യം ഞങ്ങളുടെ മനസ്സിലുള്ളത് ഒരു ഫോർമുലയാണ്, പ്രഭാകരേട്ടന്റെ ഒരു ഫോർമുല, ഒരു ചക്കക്കുരു പ്ലസ് ഒരു ശീമക്കൊന്നയുടെ കമ്പ് പ്ലസ് ഒരു കുരുമുളക് കൊടി അല്ലെ. അതാണല്ലോ ഇവിടെ പ്രാക്ടിക്കലാക്കിയിട്ടുള്ളത്. ഒന്ന് വിശദമായിട്ട് പറയൂ.
2: എല്ലാരും ഇപ്പൊ ഈ PVC പൈപ്പും അതിന്റെ പുറകെയാണ് ഇപ്പൊ എല്ലാരും ഇടുന്നത്. അതൊരു ബിസിനസ് ആയിട്ട് മാറിയെന്ന് എനിക്ക് ഒരു സംശയമുണ്ട്.
1: കോൺക്രീറ്റും
2: കൂടെ. അപ്പൊ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കൃഷിയാണ് എന്റെ രീതിയിൽ. ഞാൻ ചെയ്തു വെച്ചാൽ എനിക്ക് ഇതിന്റെ കിട്ടിയത് ആകാശവാണിയിൽ നിന്ന് തന്നെയാണ്. ഞാൻ സ്ഥിരം ഒരു ആകാശവാണി ശ്രോതാവാണ്. ഒരു 2012 മുതൽ മുന്നേ ആകാശവാണി ശ്രോതാവ്. പക്ഷെ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിട്ട് കിസാൻ വാണി എല്ലാ ദിവസവും കേൾക്കും. കാർഷിക എല്ലാ പരിപാടി ഞാൻ കേൾക്കുന്നതാണ്. 100, 101% തീർച്ചയായിട്ടും ഞാനത് പറയും. എന്റെ കുറച്ച് കൃഷി ഓഫീസർമാരും കിസാൻ വാണിയാണ് എനിക്ക് കർഷകനിലേക്ക് എന്നെ വഴി തിരിച്ചു വിട്ടത്. അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഒരു മേഖലയിൽ പോകേണ്ടതായിരുന്നു. പക്ഷെ കാർഷിക മേഖലയിൽ വന്നിട്ട് നഷ്ടമൊന്നും ഉണ്ടായില്ല. ഞാൻ ജീവിതത്തിൽ ഇപ്പൊ ഒരു നല്ല ഒരു മാനസിക സംതൃപ്തിയുള്ള ഒരു കൂട്ടത്തിലാണ് ഞാൻ. ഈ ഒരു കുരുമുളകിന്റെ ഇത് പ്ലാന്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ചക്കക്കുരു, ഒരു സീമക്കൊന്ന, അതിന് കുരുമുളക് നട്ടി. ഇതിപ്പോ 2 വർഷം ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ, ഇതിപ്പോ ഒരു വർഷം ഉള്ളതാണ്. ഈ ഒരു വർഷമുള്ള ഇപ്പൊ നിങ്ങൾ കാണും, ഒരു 2.5 മീറ്റർ ഹൈറ്റിൽ വന്നില്ല പ്ലാവിന്റെ തൈയാണ് ഇപ്പൊ ഇല്ലത്. ഇപ്പൊ അടുത്ത വർഷം ആകുമ്പോഴേക്ക് ഏകദേശം ഒരു 3, 3.5 വർഷം. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ തടിക്കും മണ്ണും കൂടും. 2 വർഷം ആകുമ്പോഴേക്ക് ഏകദേശം നമുക്ക് ഈ കുരുമുളക് പ്ലാവിലേക്ക് കയറ്റാൻ പറ്റുന്നില്ല ഒരു ഐഡിയ. ഇതേമാതിരി ഞാൻ അപ്പുറം ചെയ്തിട്ടുണ്ട്. അവർ എക്സ്പീരിയൻസും കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ ചെയ്തത്. ഇതിപ്പോ ശരിക്കും മോന ഇനി ഇൻവെസ്റ്റ്മെന്റ്, മോന ഈ PVC പൈപ്പിന്റെ പുറകെയായിരുന്നു. ഞാൻ അതിൽ തിരിച്ചുവിട്ടിട്ട് ഞാൻ ഇത് ചെയ്തിട്ട് കൊടുത്തത്.
1: അല്ല, ഈ പ്ലാവിലേക്ക് കുരുമുളക് ശീമക്കൊന്നയെ വിട്ട് പ്ലാവിലേക്ക് കയറുമ്പോ ശീമക്കൊന്നയ്ക്ക് എന്ത് സംഭവിക്കും?
2: ശീമക്കൊന്ന ഓട്ടോമാറ്റിക്കായിട്ട് ഒരു 2-3 വർഷം അതിന് നിലനിൽപ്പ് ഉണ്ടാവില്ല. അപ്പൊ അതിനൊരു പുഴുക്ക് കേടും അതെല്ലാം വന്നിട്ട് അത് പോകും.
1: അത് പറിച്ചു കളയുന്ന സമയത്ത് നമ്മുടെ ഈ കുരുമുളക് വള്ളിക്കോ അല്ലെങ്കിൽ പ്ലാവിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വരും?
2: അതിനൊന്നും ഒരു പ്രശ്നവും വരുന്നില്ല. നമ്മൾ അടിയിൽ മുറിച്ച് മുറിച്ച് കളയില്ല. അതിന് വേരടക്കം പിഴുത് കളിയില്ല. കുറച്ച് നാള് അതിന് വേരടക്കം പിഴുത് കളിയില്ല. അപ്പൊ അതുകൊണ്ട് അതിന് കുരുമുളകും ഈ ശീമക്കൊന്നയായിട്ട് ഒരു 1.5 അടിയെങ്കിലും ദൂരമുണ്ട്. അപ്പൊ അതിന് കുരുമുളകുമായിട്ടുള്ള യാതൊരു ഒരു എഫക്റ്റും നടക്കൂല.
1: ഈ ശീമക്കൊന്ന മുറിച്ച് ഈ തടത്തിൽ തന്നെ നമ്മൾ വളമായിട്ടിടും.
2: ഈ 2 വള്ളിന്റെ മെയിൻ ആയിട്ട് വള ഇത് തന്നെയായിരിക്കും. ഈ സീമക്കൊന്നേന്റെ ഒരു പൊതിയിടുന്ന പരിപാടി ഉണ്ടല്ലോ, അത് സീമക്കൊന്നേന്റെ ഇല തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ല, ഇപ്പൊ സീമക്കൊന്നേ കോത്തിയിട്ട് ചുവട്ടിലിട്ടിട്ടില്ലത്. അതൊരു വളമായി.
1: ഇപ്പൊ നമ്മള് കടന്നു വന്ന സമയത്ത് പ്ലാവ് ഇതിപ്പോ എത്ര പ്രായം ഉണ്ടോ? ഏകദേശം എത്ര?
2: കഴിഞ്ഞ ജൂണില് നട്ടതാണ്.
1: എത്ര ഉയരണ്ടോ ഏകദേശം?
2: ഇതിപ്പോ ഒരു 2.5 മീറ്റർ ഹൈറ്റില് ഏകദേശം ആവറേജ് ഒരു 60% വന്നിട്ടുണ്ടാവും.
1: നമ്മൾ ചോദിച്ചൊരു ചോദ്യം, ഈ രണ്ട് അടുത്തടുത്ത് നിൽക്കുന്ന പ്ലാവുകൾ തമ്മിൽ കൂട്ടിമുട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എന്തായിരുന്നു പ്രഭാകരേട്ടൻ പറഞ്ഞു? ഒന്നുകൂടി പറയൂ.
2: ഇല്ല, ഈ പ്ലാവിന്റെ ശിഖരങ്ങൾ നമ്മൾ വളർന്നാലല്ലേ കൂട്ടിമുട്ടുന്ന പ്രശ്നമില്ലോ. ഒരു വർഷം കഴിഞ്ഞാല് ശിഖരങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോ ഒരു 3 മാസം കൂടുമ്പോ ഇതിന്റെ ശാഖകൾ നമ്മൾ കോതിക്കൊണ്ടിരിക്കും. കോതിക്കൊണ്ടിരിക്കുമ്പോ അതൊരു പോസ്റ്റ് ആയിട്ട് മാറിയത്. അപ്പൊ ഒരു 8 മീറ്റർ ഹൈറ്റിൽ എടുത്തുമ്പോ അതിന്റെ തല മുറിച്ചിട്ട് പിന്നെ അതൊരു പോസ്റ്റ് ആയിട്ട് നിൽക്കും. അത് 3-ാമത്തെ കൊല്ലം ഈ 8 മീറ്റർ ഹൈറ്റ് ഏകദേശം ഇപ്പൊ തല മുറിച്ചിട്ട് കളയുക ചെയ്യുന്നത് നമ്മളത്.
1: അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെ പ്ലാവ് കൂടെ വളർത്തുന്ന സമയത്ത് കുരുമുളകിനിടുന്ന വളം ഈ പ്ലാവ് കൊണ്ടുപോകില്ലേ? അപ്പൊ എന്തായിരുന്നു അതിന് മറുപടി പറഞ്ഞത്?
2: സാധാരണ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ കവുങ്ങും തമ്മിൽ ഓല മുട്ടാൻ പാടില്ല എന്നുള്ളൊരു ഇതാണ്. തെങ്ങും തെങ്ങും തമ്മിൽ ഓല മുട്ടാൻ പാടില്ല എന്നുള്ളത്. അത് ശരിക്കും അതിന്റെ ബേസിക് എന്ന് പറയുന്നത് ഈ തെങ്ങിന്റെ ഓല എത്ര സഞ്ചരിക്കുന്ന അത്ര അതിന്റെ റൂട്ട് സഞ്ചരിക്കുന്നില്ലാന്ന് ഞാൻ കാർഷിക ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ എന്തായാലും ഈ പ്ലാവിന് അതിന്റെ ശിഖരങ്ങൾ കോതിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ റൂട്ടിനും കൂടുതൽ വളർച്ച ഉണ്ടാവില്ല. എന്നുവെച്ചാൽ അതിന് പോഷകങ്ങൾ വലിച്ചെടുത്തിട്ട് കാര്യമില്ല.
1: മിനിമം ജീവിക്കാനുള്ള ഒരു വളവും വെള്ളവും മാത്രമേ എടുക്കുള്ളൂ.
2: അത്രേ എടുക്കുള്ളൂ. അത് വലിയ വണ്ണവും വരില്ല. പ്ലാവ് നമ്മളിപ്പോ ഒരു 8 മീറ്റർ കട്ട് ചെയ്താല് ഒരു പോസ്റ്റായിട്ട് നല്ല വണ്ണം വരില്ല. വണ്ണം വരുന്നില്ല എന്നുള്ള പോഷകം വലിച്ചെടുക്കുന്നില്ല.
1: ഉയരം വരില്ലേ?
2: ഉയരം വരുമ്പോ മുറിക്കോ, തലമുറ എട്ട് മീറ്റർ ഒക്കെ മുറിച്ചില്ലേ. മാക്സിമം എന്ന് വെച്ചാൽ നമുക്ക് ഒരു 6 മീറ്റർ 7 മീറ്ററിലെ അലുമിനിയം ഏണിയാ സാധാരണ ഉള്ളത്. അപ്പൊ ആ ഒരു ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് ഒരു കുരുമുളകിനെ ഒരു പ്ലാന്റിനെ നമ്മൾ റെഡിയാക്കി വെക്കാൻ പാടുള്ളൂ. അതാ ഞാൻ പറഞ്ഞ 8 മീറ്ററിൽ ഇത് കട്ട് ചെയ്യുന്നില്ല. 8 മീറ്ററിന്റെ ഹൈറ്റ് വെച്ച് കട്ട് ചെയ്താല് നമുക്കൊരു 6.5 മീറ്റർ ഏണി ഉണ്ടായാല് നമുക്ക് തന്നെ സ്വന്തമായിട്ട് കയറി പറിച്ചിട്ട് ചെയ്യാം.
1: ഏണിയുടെ പാകത്തില് കുരുമുളകിനെ വളർത്താനും പറ്റുന്നുണ്ടല്ലേ?
2: അതന്നെ അതന്നെ ഇതിന്റെ തിയറി തന്നെയാണ്. ഒരുപാട് വളർന്ന് ഇപ്പൊ ചില മരത്ത് കാട്ടുമരത്തിനാണ് ഇങ്ങനെ കയറി പോയി, പിന്നെ അവസാന കുരുമുളക് പറിക്കാതെ ഇപ്പൊ പറിക്കാൻ പറ്റൂല. നമുക്കത് പറിക്കാൻ പറ്റൂല.
1: ഇപ്പൊ പ്രഭാകരേട്ടൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു PVC പൈപ്പും കോൺക്രീറ്റിനും ഒക്കെ ഒരു ബദലാണ് ഇതെന്ന്. അപ്പൊ നമ്മളൊരു തരത്തില് അല്ലെ പ്രകൃതിക്ക് ഏറ്റവും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മാർഗം കൂടിയാണ് അല്ലെ. ഇപ്പൊ ഈ PVC ആണെങ്കിലും കോൺക്രീറ്റ് ആണെങ്കിലും ഒരു കാലത്ത് ഇത് അൺഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇത് എന്ത് വേണമെന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ, മരമായതുകൊണ്ട് അതില്ല.
2: തീർച്ചയായിട്ടും അതന്നെ. ഇപ്പൊ നമ്മൾ പ്ലാസ്റ്റിക്കിനെല്ലാം പ്രതിരോധിക്കുന്നു പറയുന്നു. നമ്മിപ്പോ ഈ PVC പൈപ്പ് എന്നത് ശരിക്കും ഒരു പ്ലാസ്റ്റിക് തന്നെയാണ്. ഇത് കുറച്ചു കാലം കഴിഞ്ഞാൽ നമുക്ക് പ്രതിക്ക് ദോഷം തന്നെയാണ്. ഇപ്പൊ പ്ലാസ്റ്റിക് ബാഗിനെ നമ്മൾ ഇതെല്ലാം ഒരുപാട് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി നിർത്തുന്നുണ്ട്. അതേമാതിരി ഈ കണ്ടമാനം ഇതൊരു ബിസിനസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ PVC പൈപ്പിന്റെ ഇപ്പം പൈല കോൺക്രീറ്റ് പോസ്റ്റോ എല്ലാം ഇപ്പം പോർട്ടബിൾ ആണ്. ആ ഗേഡ കൊണ്ട് കൊണ്ട് ഇറക്കി കൊടുക്കും. അതിനെപ്പറ്റി
1: അതിനായിട്ടൊരു
2: ടീമുണ്ട്. അവർക്ക് ചിലപ്പോൾ ഒരു 10 or 20 കുരുമുളക് തയ്യണ്ടാവില്ല. കാണുമ്പോൾ ഭയങ്കര ഇതായിട്ട് പോഷായിട്ട് കാണിക്കും. പക്ഷെ അതിന്റെ ദോഷങ്ങൾ ഒരുപാടുണ്ട്. ചിലവർ ചിന്തിക്കുന്നില്ല. പിന്നെ കൃഷി എന്ന് പറഞ്ഞാൽ ചിലവർക്ക് ഇപ്പൊ വെറുതെ കാശ് കൈമയുണ്ട്. അപ്പൊ എന്തെങ്കിലും കാട്ടി കൂട്ടാന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട് കൃഷി എന്നുള്ള രീതിയിൽ.
1: ഇപ്പൊ ഇതിലേക്ക് കുരുമുളക് കൃഷിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ആദ്യം പറഞ്ഞ പ്ലാസ്റ്റിക് കോൺക്രീറ്റ് അതിന് ബദല് വളരെ എക്കോ ഫ്രണ്ട്ലി ആണ്. പക്ഷെ സാമ്പത്തികം കൃത്യമായിട്ട് അളന്ന് നോക്കിയിട്ടുണ്ടോ? ഇപ്പൊ ഇപ്പൊ ഇവിടെ എത്ര തയ്യുള്ളത്? ഇവിടെ എത്ര കൊടിയുള്ളത്?
2: 420 തൈ.
1: ഈ 420 തൈയിനും നമ്മള് 420 ചക്കക്കുരു സംഘടിപ്പിച്ച് നടുന്ന അതും ഒരു PVC പൈപ്പും സ്വാഭാവികമായിട്ട് നമുക്കറിയാം. പക്ഷെ നല്ല വ്യത്യാസമില്ലേ? വളരെ വലിയൊരു ലാഭമല്ലേ?
2: തീർച്ചയായിട്ടും. ഒരു PVC പൈപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അവര് കരാർ അനുസരിച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ 3500 രൂപയാണ് വാങ്ങിക്കുന്നത്. ഒരു പോസ്റ്റും കുരുമുളകും ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് 3500 രൂപയാണ് അത് വാങ്ങിക്കുന്നത്.
1: 3500 രൂപ
2: അത്രയും വാങ്ങിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പൊ അതിനെ നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കിയത് എത്ര വ്യത്യാസം ഉണ്ട്. ചക്കക്കുരു എന്റെ തോട്ടത്തിൽ മറ്റേ തോട്ടത്തിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ചക്കക്കുരു. അവിടുന്ന് കൊണ്ട് നിന്നല്ലേ. അപ്പൊ 2 or 3 ചക്കക്കുരു ഇടും. ഒന്ന് നമുക്ക് ബേസിക് ആയിട്ട് വെക്കൂലോ. ഇപ്രാവശ്യം ചിലപ്പോ 1 or 2 ഉണ്ടാവും. അതും കളഞ്ഞിട്ട് ഒന്ന് മാത്രം ബേസിക് ആയിട്ട് വെച്ചിട്ട്
1: അപ്പൊ 0 ഇൻപുട്ട് നടാൻ വേണ്ടിട്ട്. 0 ഇൻപുട്ട്
2: തീർച്ചയായിട്ടും തന്നെയാണ്. ലേബർ കോസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഈ കോലി
1: ഓക്കെ അല്ല, ഞാൻ ഒരു തടത്തിൽ നടുക. 3500 സ്ഥാനത്ത് 0
2: കോസ്റ്റ് തന്നെയാണ്. ചക്കക്കുരു നമുക്കറിയില്ല, വെറുതെ ഇങ്ങനെ കളയുന്നല്ലേ. ചക്കക്ക് ഇപ്പം ഭയങ്കര ഡിമാൻഡാണ്, എനിക്കറിയാം. അതിനെ കുറിച്ചിട്ടില്ലേ ചക്ക. പക്ഷെ എന്നാലും 0 ഇൻവെസ്റ്റ്മെന്റ് അല്ലേ ഇത്. ഒരു ചക്കക്കുരു അല്ലെങ്കിൽ ബേസിക് ആയിട്ട് ചെയ്യുന്നല്ലോ.
1: ഇനിയിപ്പോ നമ്മൾ ഈ പറമ്പിന്റെ ഡീറ്റെയിൽസ് വരികയാണെങ്കിൽ മകന്റെ സ്ഥലമാണല്ലേ?
2: മകന്റെ സ്ഥലമാണ്. മകനെ ഈ PVC പൈപ്പ് കൊണ്ട് ചെയ്യാന്നുള്ള ഉദ്ദേശമായിരുന്നു അവനൊരു താല്പര്യം കൂടെ. ഞാൻ പറഞ്ഞത് അത് വേണ്ട, ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ചെയ്യാന്നിട്ട് ഞാൻ തന്നെ മുന്നിട്ടിറങ്ങിയിട്ടാണ് ഇതെല്ലാം ഇപ്പം ചെയ്തു കൊടുക്കുക. എന്റെ കൃഷിന്റെ പരിപാലനം എല്ലാം എന്റെ തലയിൽ തന്നെയാണ്.
1: മകൻ എന്ത് പറയുന്നു? ഇപ്പോ അച്ഛൻ പറഞ്ഞ വഴി തന്നെയാണ് ശരിയെന്ന് ബോധ്യം വരുന്നുണ്ടോ?
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവനും ഹാപ്പിയാണ്. പൈസ ചെലവില്ലല്ലോ.
1: ഇപ്പൊ നമ്മൾ നിക്കണത് ഒട്ടും ലെവലല്ല അല്ലെ, കയറ്റവും ഇറക്കവും ഒക്കെയാണ്. അപ്പൊ ഇത് ആദ്യം ഞങ്ങൾ അന്ന് അവിടെ വന്ന സമയത്ത്, ഒരു കൊല്ലം മുമ്പ് വന്ന സമയത്ത് ഇവിടെ റബ്ബർ ആയിരുന്നല്ലോ. എങ്ങനെയാണ് അത്? കുറച്ചൊരു പണി എടുക്കേണ്ടി വന്നു അല്ലേ?
2: ഇത് റീപ്ലാന്റ്, റബ്ബർ തന്നെ റീപ്ലാന്റ് ചെയ്യാൻ ചിലവർ പറഞ്ഞു. പക്ഷെ എനിക്ക് താല്പര്യം ഇപ്പൊ റബ്ബർ തന്നെ ആവാനും ഇതില്ലല്ലോ. അപ്പൊ കുറച്ച് JCB കൊണ്ട് ഞാൻ കൂടുതൽ ഇളക്കിയിട്ടില്ല കേട്ടോ. JCB മേൽമണ്ണ് ഇളക്കാണ്ട് രീതിയിലാണ് ചെയ്തത്. മേൽമണ്ണ് ഇളക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മണ്ണൊലിപ്പ് ഉണ്ടാവും,
1: കുന്നാണല്ലോ.
2: അപ്പൊ ഒരുപാട് നമുക്ക് അതിന്റെ ഫലപുഷ്ടിയുള്ള മണ്ണെല്ലാം താഴെ കൊലിച്ചു പോകും. അപ്പൊ നമുക്ക് നഷ്ടം വരുന്നതുകൊണ്ട് ഞാൻ മേൽമണ്ണ് ഇളക്കാത്ത JCB വെച്ചല്ല കുഴിയെടുത്ത്, മാനുവൽ ആയിട്ടുള്ള കുഴിയെടുത്ത്.
1: കോണ്ടൂർ മോഡലാണോ ചെറുതായിട്ട്, അതോ ഒരു തട്ടിന്റെ ഒരു ഫീലിംഗ്?
2: തട്ടായിട്ട് അത് റബ്ബറിന്റെ ഫ്ലാറ്റ്ഫോം ആയിട്ട് തോന്നുന്നതാണ്. മറ്റേ മെഷീൻ വെച്ചിട്ട് യാതൊരു വർക്ക് ഇവിടെ ചെയ്തിട്ടില്ല. മാനുവലായിട്ട് തന്നെയാണ്. ഇവരെന്നാണ് കുഴിയെടുക്കലും കാര്യമെല്ലാം
1: ഇവരെന്നെയാണോ അവിടെ അന്ന് കണ്ട നമ്മൾ ചേച്ചിമാര്?
2: അതെ,
1: കോണിയൊക്കെ വെച്ച് കയറിയിട്ട് കുരുമുളക് പറിക്കുന്ന ചേച്ചിമാരെ, വീരവനിതകൾ
2: ഇവരെന്നെയാണ്.
1: അപ്പൊ അവിടെ ഇപ്പൊ ഇതൊക്കെ കൂടി എങ്ങനെയാണ് പ്രഭാകരേട്ടൻ അവിടെയും ഇവിടെയൊക്കെ കൂടി ഓടിയെത്തണം?
2: അതുകൊണ്ട് ഇപ്പം കുറച്ച് പച്ചക്കറി ദേശം പുറകോട്ടി പോലെ, അല്ലെങ്കിൽ ഞാൻ വാണിജ്യാടിസ്ഥാനത്ത് പച്ചക്കറി നട്ടിട്ട് ഞാൻ മാർക്കറ്റ് ചെയ്യുന്ന പറഞ്ഞില്ലേ. ഇപ്പൊ ദേശം പുറകോട്ടിയാണ്. ഇപ്പൊ ഇതിന്റെ പുറകെല്ലാം കൂടി ഒരു വർഷമായിട്ട്.
1: ഈ കുരുമുളകിന്റെ വിപണി വളരെ സ്റ്റേബിൾ ആണല്ലേ, ഒരു തരത്തിലും ചാഞ്ചാടാതെ എന്നും കർഷകന് ഫാമർ ഫ്രണ്ട്ലി നിൽക്കുന്നു.
2: തീർച്ചയായിട്ടും. കുരുമുളക് വലിയ മാറ്റൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ റബ്ബറിലും കാണുന്നുണ്ട്, 240 അതെ. അതേമാതിരി കുരുമുളകിന് ഏകദേശം വന്നിട്ടില്ല. ഇപ്പൊ ഒരു കുറെ 5-6 വർഷമായിട്ട് 600 മേലെ തന്നെ നിൽക്കുന്നത്. 600, 700, 700, 200 അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പം വലിയൊരു മാറ്റം വന്നില്ലാത്ത രീതിയിൽ തന്നെ പോകുന്നത്.
1: പ്രഭാകരന്റെ മറ്റൊരു സക്സസ് ഫോർമുല എന്ന് പറഞ്ഞാല് ഇപ്പൊ വിളവെടുത്ത ഉടനെ അങ്ങ് വിൽക്കുന്നതിന് പകരം മാർക്കറ്റിലെ വില നിലവാര സൂചികയ്ക്ക് അനുസരിച്ചിട്ട് നമ്മൾ വിൽക്കുന്നു അല്ലെ? അവിടെ കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ട്?
2: ഉണ്ട്. മാർക്കറ്റിൽ നമ്മൾ ചോദിക്കും, ഈ മലഞ്ചെറി കൊടുക്കുന്ന കടയിൽ ചോദിക്കും ഏത് സമയത്ത് നമുക്ക് വില കൂടുതൽ കിട്ടുന്നില്ല, ചോദിച്ചിട്ട് തന്നെ ഞാൻ നെല്ല അടക്കയായാലും കുരുമുളകായാലും പിന്നെ റബ്ബർ അങ്ങനെയല്ല, റബ്ബർ എന്നാലും

0: നീന്ത ചോദിച്ച ചോദ്യമായിരുന്നു. ഇപ്പൊ എടുത്തു വെച്ചിട്ടുള്ള കുരുമുളക് മടക്കിയൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് പ്രഭാകരട്ടൻ പറഞ്ഞു. നോക്കട്ടെ, ഇതുവരെ കേറി നോക്കട്ടെ.
1: അത് മാക്സിമം വടക്കേ ഇന്ത്യ മാർക്കറ്റ് നോക്കിയിട്ടാണ് ഈ കുരുമുളകിന്റെ അടക്കേന്റെ ഒക്കെ വില കൂടുതൽ. അപ്പൊ നമുക്ക് അവിടെ ചോദിച്ചാൽ അറിയോ ലക്ഷം വില കൂടുതലും. പൂജ ഹോളിഡേസ് അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ സമയത്താണ് ശരിക്കും മാർക്കറ്റ് കൂടുതെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഒരിക്കലും കൂടുതൽ.
0: ഇവിടെ നട്ടിട്ടുള്ള കുരുമുളക് ഇനം ഏതാണ്?
1: പന്നിയൂർ വണ്ണ്
0: ദ്രുതപാട്ടത്തിന്
1: പ്രതിരോധിക്കും. പിന്നെ കരിമുണ്ടിയുണ്ട്, ഇടയ്ക്ക് ബോർഡർ ആയിട്ടില്ലേ വെച്ചാൽ ഒരു ഭാഗത്ത് നിന്ന് രോഗം വന്നാൽ അതിനൊന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിട്ട് നമ്മൾ നേഴ്സറിക്കാരൻ പറഞ്ഞതാണ് അടുക്കേ കൂടെ ഒരു റൗണ്ട് റോ ഇത് കരിമുണ്ട വെക്കാൻ വേണ്ടി.
0: ഒന്നുകൂടി പറയൂ, ആ പന്നിയൂരൊന്നും കരിമുണ്ടയും കൂടിയുള്ള ഒരു കോമ്പിനേഷന്റെ
1: മീൻസ് ദ്രുതപാട്ടം വരുന്നുണ്ടെങ്കിൽ അവസാനം വരുന്നുണ്ട് ഒരു തോട്ടത്തിൽ മൊത്തമായിട്ട് അങ്ങ് വന്നു പോകും. അപ്പം നടുക്കേ കൂടെ ഒരു ബോർഡർ വെച്ചിട്ട് കരിമുണ്ട ഒരു ലൈൻ ഒന്നോ രണ്ടോ ലൈൻ നട്ടാൽ ആ രോഗത്തിനവിടെ പിടിച്ചു നിർത്തുന്നതെന്ന് ഈ നഴ്സറിക്കാരൻ പറഞ്ഞത്. അപ്പൊ അതനുസരിച്ച് ഞാൻ അന്വേഷിച്ചൊരു അതിന്റെ ഒരു ബേസിക് തിയറിയാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇതിൽ വെച്ചിട്ടുള്ളത് ശേഷം
0: കരിമുണ്ടയാണ് അപ്പൊ താരതമ്യേന പ്രതിരോധ ശേഷിയുള്ളത്,
1: രോഗത്തിന് പടർത്തൂലെന്ന് മനസ്സിലായി. അതാണ് അവര് പറഞ്ഞത് എനിക്ക്. അതാണ് നടുക്കേ.
0: ഇതിപ്പോ ഈ ഒരു കുന്നം പ്രദേശം ആയതുകൊണ്ട് മഴ കുത്തിയങ്ങ് ഒളിച്ചു കഴിഞ്ഞാല് അടിവളൊക്കെ പോവും, എന്താണ് അതിനൊരു പ്രതിരോധ വഴി വേണ്ടേ?
1: ഇല്ല, മണ്ണ് നമ്മൾ കൂടുതൽ ഇളക്കുന്നില്ലല്ലോ. മണ്ണ് കൂടുതൽ ഇളക്കുന്ന മെയിൻ മണ്ണ് കൂടുതൽ ഇളക്കാത്ത രീതിയിലാണ്. ഇതിന്റെ ഒന്നും ചൂട് ഞാൻ ഒന്നും കുങ്കോട്ടോ കൈക്കോട്ടോ ഒന്നും കിളച്ചു മറിക്കുന്നില്ല. പൊതുവെ കുരുമുളകിന് ഒന്നും കിളക്കാൻ പാടില്ലാന്ന് പറഞ്ഞു. അതിന്റെ വേര് പൊട്ടിപ്പോയപ്പോ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്.
0: കൂടിയാണല്ലോ പടർന്നിരുന്ന
1: വേര് മേലെ പ്രകടനത്തിൽ കൂടെയല്ലേ. അപ്പൊ അങ്ങനെ കിളക്കൽ പരിപാടിയൊന്നുമില്ല. കള പറിക്കുക, കുമ്മായിടുക, വളവിടുക എന്നുള്ളൊരു തിയറിയാന്ന് തന്നെ. കിളക്കുന്ന ഇതില്ല, മണ്ണിളക്കുന്ന പരിപാടിയില്ല. അത് കവുങ്ങനെയുമില്ല, അപ്പുറത്തും ഇല്ല.
0: ഇപ്പൊ ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ കുത്തനയിലെ ഇറക്കമൊക്കെ കാണുമ്പോഴേ ആ ചേച്ചിമാരെ എങ്ങനെ ഇവിടെ കോണി വെച്ചിട്ട് കേറുക കാണുമ്പോ ടെൻഷനാണ്.
1: ആ അതായത് നമ്മൾ ഒരു കാലിന്റെ ഈ വള്ളി കാലില്ലേ നിങ്ങൾ കാണുന്നേ, ആ കുത്ത് ഇറക്കത്തിലുള്ളതിന് നമ്മൾ ഒരു ഫ്ലാറ്റ്ഫോം മാതിരി ആക്കും.
0: അതെങ്ങനെയാക്കുക? നിങ്ങളാക്കുക?
1: നമ്മൾ തന്നെ ചെയ്യും. അത് ഫ്ലാറ്റ്ഫോം മീൻസ് ഇതല്ല, സ്റ്റീൽ വർക്ക് അല്ല. ആ മണ്ണ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് റബ്ബറിന്റെ ഫ്ളാറ്റ്ഫോം അല്ലേ, അതേമാതിരി ആക്കും. ആ ചെറിയൊരു ഏരിയയിൽ അങ്ങനെയുള്ളൂ കുത്തനെയുള്ളത്. ആ അത് മാറ്റും. അതിപ്പോ ഒരു രണ്ടാം വർഷം മുതൽ അങ്ങനെ ചെയ്യും, ചേണി വെക്കേണ്ട രീതിയിൽ.
0: കൃത്യമായിട്ട് കണക്ക് വെക്കുന്ന കൂട്ടത്തിലാണല്ലോ. ഇപ്പൊ എത്ര തയ്യെന്ന് പറഞ്ഞിവിടെ? 420 തൈ വെക്കുന്നു. ഇപ്പൊ ശരാശരി ഇത് വിളവെടുക്കുന്ന സമയമാകുമ്പോ ഒരു കൊടിയിൽ നിന്ന് എത്ര കിട്ടും? എത്ര കിട്ടിയാലാണ് മുതലാവുക? ആ മുതലാവുന്ന ലെവലിലേക്കാണോ ഇതിന്റെ ഒരു വളർച്ച?
1: തീർച്ചയായിട്ടും ആവറേജ് നമുക്ക് ഒരു ഒരു നല്ല കാലം കാലിന്ന് 3 കിലോ ഉണക്ക കുരുമുളക് കിട്ടണമെന്നാ പറയുന്നത്. അത് ആവറേജ് ഒരു 2 കിലോ കിട്ടിയാൽ തന്നെ ഒരു മുതലാവും. നമുക്ക് കൂടുതൽ ലേബർ ചാർജ് കൂടുതൽ ആവാതെ രീതിയിൽ നമ്മൾ അതിനെ പ്ലാൻ ചെയ്യണം. മീൻസ് ജലസേചനം, ജലസേചനം മൈക്രോ ഇറിഗേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതിലൊരുപാട് ബില്ലല്ല ലാഭമാണ്.
0: പിന്നെ ഒരു പ്ലംബറും കൂടിയാണല്ലോ ഇവിടെ പ്രഭാകരായിരിക്കും ഇവിടുത്തെ പൈപ്പിംഗ് പ്ലംബിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടാവുക.
1: അല്ല, ഇത് ഞാൻ ചെയ്തല്ല, പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാല് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്
0: ഡയറക്ഷൻ കൊടുത്തു.
1: അവർ തന്നെ വേറെ പണിക്കാരെന്നെ വന്നിട്ട് ചെയ്തതല്ലോ.
0: അതിന് എത്രയായി?
1: അതിന് ഒരു ഗവൺമെന്റ് സബ്സിഡിയോട് കൂടി ചെയ്താന്ന് 35,000 ആയി ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്.
0: സബ്സിഡി കിട്ടി കഴിഞ്ഞു?
1: സബ്സിഡി കിട്ടി കഴിഞ്ഞു. 55% സബ്സിഡി ഉണ്ട് അതിനകത്ത്.
0: ഇതൊക്കെ വെച്ചിട്ടാണ് കണക്ക് തയ്യാറാക്കണത് അല്ലെ? ചെലവ് ഒരു കോളം, വരവൊരു കോളം അല്ലേ?
1: കാൽക്കുലേറ്റ് ചെയ്യലുണ്ട് എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റൂല്ലോ നമുക്ക്.
0: അന്ന് നമ്മൾ പറയുമ്പോ 24 മണിക്കൂർ കർഷകനാണ്, 365 ദിവസം കർഷകരാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അന്ന് വെറുതെ ഒരു തമാശക്ക് ചോദിക്കണ, അന്നൊരു യാത്ര പോണെന്ന് പറയുന്നത് വീട്ടുകാരെ, എനിക്കാണെങ്കിൽ കൃഷിസ്ഥലം വിട്ടു പോകാൻ ഒരു താല്പര്യമില്ല. ആ യാത്ര അന്ന് പോയോ?
1: യാത്ര പോയി, പിന്നെ യാത്ര ഒന്നും പോയി, പിന്നെ വിടുന്നില്ല വീട്ടിന്ന്. പക്ഷെ പിന്നെ ഒരിക്കെ പോയെന്ന് തോന്നുന്നു, പിന്നെ പോണെന്ന് ഇതുണ്ട്.
0: ഈ പോകുമ്പോ പലതും പഠിക്കുന്നുണ്ടല്ലോ അല്ലെ?
1: ഉണ്ട്, പഠിക്കുന്നുണ്ട്. കൃഷിപരമായിട്ടും പോകുന്നുണ്ട്, മറ്റേ രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്.
0: നമ്മളിപ്പോ സംസാരിക്കുന്ന അവിടെ ഒരു വെർമി കമ്പോസ്റ്റിന്റെ 2 ടാങ്ക് ഉണ്ട് അല്ലെ? ഇത് എങ്ങനെ ഇവിടുത്തെ ആവശ്യത്തിനുള്ള ടാങ്ക് ആണോ? അതായത് കുരുമുളക്,
1: ഈ കുരുമുളകിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാങ്കാണ്. എന്നുവെച്ചാൽ കമ്പോസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് വളം കൂടുതൽ വാങ്ങിക്കാണ്ട് നമ്മൾ ഇടി ഉണ്ടാവുന്ന ഈ ചപ്പ് ചവറില്ലേ, സീമക്കൊന്നേന്റെയും പ്ലാവിന്റെയും അതെല്ലാം ഇടും. പിന്നെ ചാണകം വീട്ടിൽ നിന്ന് കൊണ്ടുവരും, അതേമാതിരി കോഴിവളം എന്റെ ഫാമിലുണ്ട് അതും കൊണ്ടുവരും. പിന്നെ അങ്ങനെ ഇട്ടിട്ട് കമ്പോസ്റ്റ് ആക്കി വെക്കുന്ന, നമുക്ക് ഒരു കൊല്ലത്തേക്കുള്ള വളം മാക്സിമം ജൈവവളം ഇവിടെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല. ഇത് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചെലവല്ലേ, അതാണ് ഇതിന്റെ ഉദ്ദേശം.
0: ഈ മണ്ണിര കമ്പോസ്റ്റിന് എങ്ങനെ സബ്സിഡി ഉണ്ടോ?
1: സബ്സിഡി ഉണ്ട്, 55% സബ്സിഡിയാണ്. അപ്പൊ നമുക്കൊരു 100,000 രൂപ ചെലവായാലും 50,000 രൂപ 55,000 രൂപത്തോളം കിട്ടും നമുക്ക് ഇതെല്ലാം. പക്ഷേ അതിനകത്ത് ഇൻവെസ്റ്റ് വരും, എന്നാലും കിട്ടും. അത്
0: പെർമനന്റ് ആണല്ലോ.
1: പെർമനന്റ് അല്ലേ, നമുക്ക് ഈ വളത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടേണ്ട ആവശ്യമില്ലല്ലോ. ഇനി എല്ലാ വേസ്റ്റിലും പോയി.
0: ഇവിടെ ഇപ്പൊ വേനൽ വരുമ്പോ വെള്ളത്തിന് എന്ത് ചെയ്യും?
1: വെള്ളം ബോർവെല്ലുണ്ട്, ബോർവെല്ലുണ്ട്, പിന്നെ എല്ലാം ഡ്രിപ്പ് ഇറിഗേഷൻ ആണ്,
0: ഡ്രിപ്പ്
1: ഉണ്ടല്ലോ. കുരുമുളകിന് കൂടുതൽ നമുക്ക് വെള്ളവും വേണ്ട, ഈ രണ്ടു ദിവസം കൂടുമ്പോൾ കൊടുത്താൽ മതി. ഈ രണ്ടു ദിവസം കൂടുമ്പോൾ നല്ല വേനൽക്കാലത്ത് വെച്ചാൽ അന്നേരം ഈ പുതുമഴ കിട്ടുമ്പോഴാണ് ഈ കുരുമുളകിന് ശരിക്കും തളിർക്കല്. നമ്മൾ കണ്ടമാനം വെള്ളം കൊടുക്കുമ്പോൾ അപ്പോൾ തളിർക്കാനുള്ള ഒരു ഇത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വെള്ളം കുറേശ്ശെ കൊടുത്തിട്ട് ആ ശരിക്കും പുതുമഴ വരുമ്പോൾ ശരിക്കും ഇതിനെ നല്ല എനർജി കിട്ടും. അന്നേരം കുറേശ്ശെ വളവും കൊടുത്തിട്ട് അമ്പാന്ന് കുരുമുളക് ശരിക്കും തളിരിടല്. ഓരോ തളിരിലും ഓരോ
0: വളരെ ശാസ്ത്രീയമായിട്ട് ചെയ്യുന്ന ഒരു കർഷകനായതുകൊണ്ട് മഴക്കാലം വരുന്നതിന്റെ മുമ്പ് ചെയ്യേണ്ട കുറെ നമ്മളുടെ മുൻകരുതലുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ മണ്ണിന്ന് വളമൊലിച്ചു പോകും, ആ പറഞ്ഞ പോലെ ദ്രുതവാട്ടം വരാതിരിക്കാനായിട്ടുള്ള കുമ്മായം അപ്ലൈയിങ് ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് ചെയ്യുന്നത്. എന്തൊക്കെ നടപടികൾ എടുത്തു? വലിയൊരു കാലവർഷം വരുന്നു, മഴ കുറയുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കാലവർഷത്തിനെ നമ്മൾ പ്രതിരോധിക്കണല്ലോ. എന്തൊക്കെ നടപടികൾ എടുത്തു?
1: ഇപ്പൊ കാലവർഷത്തിന് പ്രതിരോധിക്കാൻ വെച്ച് പൊതയിട്ടു, നല്ല വെയിലത്ത് നമ്മൾ പൊതയിട്ടു, പിന്നെ ഈ ഷെയ്ഡ് കാണുന്നില്ല ഇപ്പൊ പച്ചനാറ്റ് ഒഴിച്ചിട്ട് ഇത് നമ്മൾ തെക്കൻ വെയിലടിക്കാതിന്റെ അതിന്റെ ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതൊരു വർക്ക്.
0: ഓരോ
1: തൈക്കും നെറ്റ് വെച്ചിട്ട് കെട്ടിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ തെക്കൻ വെയിലടിച്ച് അതിന് വാടിപ്പോവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത് അത്. പിന്നെ നമ്മൾ പൊതയിടല്, പിന്നെ ഇപ്പൊ ഈ പുതുമഴ വന്നതിന് ശേഷം ഇപ്പൊ കുമ്മായം ഇട്ടിട്ടുണ്ട്, കുമ്മായം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു 10-2 ആഴ്ച കഴിയുമ്പോൾ ഇതിന് കുറേ കൂടുതൽ ബൂസ്റ്റ് ചെയ്തിട്ട് വളം ചെയ്യില്ല. ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ താങ്ങ് കാലം അത്ര സ്റ്റേബിൾ അല്ലല്ലോ. അതുകൊണ്ട് ഇപ്രാവശ്യം വളരെ കുറച്ച്, ഇപ്പൊ 100 ഗ്രാം ഇടാൻ വേണ്ടി പറഞ്ഞാൽ 50 ഇടും. ആ രീതിയിൽ ഇട്ടിട്ട് വെക്കും. അപ്പൊ അടുത്ത ഈ താങ്ങുകാല് സ്ട്രോങ് ആയാൽ നമ്മൾ അനുസരിച്ച് വളം കൊടുക്കുകയും ചെയ്യും. അതിന് ചെറിയ സ്പ്രേയിങ് NPK പിന്നെ ഇത് അക്വാമിന്നെല്ലാം പറഞ്ഞിട്ട് കുരുമുളകിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കും. 3-ാമത്തെ കൊല്ലം മുതൽ ശരിക്കും ബൂസ്റ്റ് ആയിട്ട് വരും.
0: എന്തായാലും കാലവർഷത്തിന് സ്വീകരിക്കാൻ വളരെ ധൈര്യമായിട്ട് തയ്യാറായിട്ട് നിൽക്കണം.
1: തീർച്ചയായിട്ടും എന്ത് പ്രതിരോധം, കർഷകന്റെ ഒരു ആത്മധൈര്യല്ലേ, അതെല്ലാം കിട്ടിയത് കൂടുതൽ കിസാൻ വാണിന്ന്
0: ഞങ്ങൾക്ക് സന്തോഷം ഓരോ വട്ടവും. പിന്നെ അപ്പുറത്ത് ഇതൊക്കെ വഴുതനയൊക്കെ കാണാണ്ടല്ലോ,
1: അതാരുടെയാണ്? അത് നമ്മൾ തന്നെയാണ്, ഞാൻ തന്നെ കൃഷി ചെയ്യുന്ന നാടൻ പച്ചക്കറി. നാടൻ വഴുതിനിയാണത്, നാടൻ വഴുതിനി, നമ്മുടെ പുത്തൂർ വഴുതിനി എന്ന് പറയും. ഒരു 1.5 കിലോ എല്ലാം ഉണ്ടാവും ഒരെണ്ണം. അത് മഴക്കാലത്ത് മാത്രം കൃഷി ചെയ്യുന്നതാണ്. അത് സാധാരണ പ്രാദേശിക അടിസ്ഥാനത്തിൽ നമ്മൾ പുത്തൂർ വഴുതിനി എന്നാണ് അതിന്റെ പേര്. അതിന്റെ വിത്തെല്ലാം സംരക്ഷിക്കുന്ന ഒന്നോ രണ്ടാളേ ഉള്ളൂ പഴയ ആൾക്കാർ. അവരെടുക്കുന്ന തൈ വാങ്ങിച്ചിട്ട് കൊട്ടയിലാക്കി പാവിട്ട് നടുന്നതാണ്. ഞാൻ എല്ലാ വർഷവും ചെയ്യുന്നത് 2-3 വർഷമായിട്ട്. അത് ഭയങ്കര ഡിമാൻഡാണ് ഇനി പുത്തൂർ വഴുതിനിക്ക്.
0: 7 ഏക്കറിലും ഈ ഒരു ഏക്കറിലും ഓടി നടക്കുമ്പോ വീട്ടുകാർക്ക് തീരെ പ്രഭാരായിട്ട് കാണാൻ കിട്ടുന്നുണ്ടാവില്ലല്ലോ.
1: ഇല്ല, അതന്നെ ഞാൻ മുമ്പേ പറഞ്ഞില്ല, 4 മണി മുതൽ 9 മണി വരെ ഫാമിലാണ് രാവിലെ പോയിട്ട്. ഞാൻ ചായ കുടിച്ചിട്ട് പിന്നെ കണ്ടിന്യൂ തന്നെ രാത്രി.
0: ഇവിടെ റേഡിയോ ഇല്ലേ, അതൊരു സങ്കടമാണല്ലോ.
1: ഇവിടെ റേഡിയോ വെച്ചിട്ടില്ല, ഇത് പിന്നെ ഒരു ഓപ്പൺ ആയ ഏരിയ അല്ലേ, അത്ര അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും വീടും വെക്കാം. മേഡം പറഞ്ഞുകൊണ്ട് എന്തായാലും ഇടയും ഞാൻ വെക്കുന്നുണ്ട്.
0: എന്തായാലും ഇത് വിളവെടുക്കുന്ന സമയത്ത് ഞങ്ങൾ വരും.
1: ആകാശവാണി ഭയങ്കര ഇതാട്ടാ, ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ ഈ പറയുന്ന മാതിരിയല്ല, ഏത് ഇപ്പൊ 12-40 ആരോഗ്യം ഇതായാലും എല്ലാം കേൾക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ.
0: എന്തായാലും ഒരു ആകാശവാണി കുടുംബക്കാരനെ കാണുമ്പോ നമുക്ക് മറ്റു കർഷകരിൽ നിന്നും മാറിയിട്ട് കുടുംബത്തിലെ ഒരാളെ കാണുന്ന ഒരു സന്തോഷമുണ്ട്. എന്തായാലും എല്ലാ സന്തോഷങ്ങളും ഞങ്ങളോട് അറിയിക്കും, ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാവും.
1: ശരിക്കും നിങ്ങൾ നാളെ ആയിരുന്നു വരേണ്ടി വിളിച്ചു.
0: നാളെ
1: മത്സ്യം വിളവെടുപ്പുണ്ട് എന്റെ മറ്റേ പറമ്പില്. മത്സ്യക്കുളമുണ്ട് ഞാൻ പറഞ്ഞല്ലേ, ആ സംവാള വിളവെടുപ്പ്.
0: അവിടെ റെഡ് ലേഡി ഒക്കെ ഉണ്ടായിരുന്നല്ലോ, എന്താണ് അതൊക്കെ അവസ്ഥ?
1: റെഡ് ലേഡി റീപ്ലാന്റ് ആണ് ഇപ്രാവശ്യം. അത് ചെന്ന് ഹൈറ്റ് പോയാൽ പിന്നെ നമുക്ക് പറിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടല്ലേ മുറിച്ച് കളഞ്ഞിട്ട് ഇപ്പം റീപ്ലാന്റ് ചെയ്തു. ഇപ്പൊ
0: ഈ വിളവെടുക്കാൻ പോണ മീൻ ഏതാണ്?
1: അസംവാള. അസംവാള
0: ഞങ്ങൾ ഒരു ദിവസം മാറിപ്പോയല്ലേ, നാളെ ഇരുന്ന് വരണ്ടായിരുന്നു.
1: നിങ്ങൾ മിനിയാന്ന് വിളിച്ചത് ഞാൻ പറഞ്ഞേ, അതൊരു ഡേറ്റ് ആയിരുന്നു ഇന്നലെ. ഇന്നലെ മിനിയാന്ന് രാത്രി ആയിരുന്നത്.
0: എന്നാലും ഒക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ.
1: ഓക്കെ ഓക്കെ, എല്ലാ ആശംസകളും.
2: ഒരു ചക്കക്കുരു, ഒരു ശീമക്കൊന്ന കമ്പ്, കൂടെ ഒരു കുരുമുളക് കൊടി. സാമ്പത്തിക ലാഭം, അധ്വാന ലാഭം, പ്രകൃതി സൗഹൃദം. കറുത്ത പൊന്നിന്റെ മർമ്മമറിഞ്ഞ നമ്മുടെ കർഷകർ പകർന്നുകൊടുത്ത ഈ വഴി കിസാൻവാണിയിലൂടെ കേട്ട് മുൻപേ പരീക്ഷിച്ചു വിജയിച്ച പ്രഭാകരേട്ടന്റെ 1 ഏക്കർ ഇനി പൊന്നി വിളയുന്ന കുന്നാവും. കുരുമുളകും കോഴിയും കമ്പോസ്റ്റും മത്സ്യവും പച്ചക്കറിയും പഴങ്ങളും ചേർന്ന സമ്മിശ്ര സന്തോഷത്തിന് എന്തൊരു തിളക്കമാണല്ലേ. ജീവിക്കുന്നെങ്കിൽ ഇതാ ഇങ്ങനെ ജീവിക്കണം എന്നും മനസ്സിൽ പറഞ്ഞാണ് ഞങ്ങൾ പടിയിറങ്ങിയത്. കരിവള്ളൂർ പുത്തൂരിലെ ശ്രീ ടി പ്രഭാകരന്റെ കുരുമുളക് കൃഷി വിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്.

0: സകലം കൃഷികുശലം.
1: നാലുന്റെ ബിന്ദു, നഷ്ടമല്ലാതെ ഒന്നും പറയാനില്ലേ? ഒരു ദിവസം പോയത് അറിഞ്ഞില്ല, എത്ര വിളിച്ചു നിന്ന. ഓൾഡ് ഒടുക്കത്തെ ഡിമാൻഡ്.
2: ഡിമാൻഡ് ഒന്നും അല്ലല്ലേ, നാത്തൂന്റെ മോളെ മംഗളത്തിന് സ്വർണവും ഡ്രസ്സും എടുക്കാൻ പറഞ്ഞിട്ട് പോയിട്ടില്ലേ, അത് മതി. പക്ഷെ മടുത്തു പോയിനെ. രാവിലെ തൊട്ട് ഉച്ച 2 മണി വരെ സ്വർണക്കടയില്, പിന്നെ രാത്രി 9:30 വരെ തുണിക്കടയിലും ഇരുന്ന് വെറുത്തു പോയിന്. അത് കൂടാണ്ട് ഇപ്പൊ തൊണ്ടവേനയും.
3: അത് ഞാൻ വിചാരിച്ചേ, പാടത്തും പറമ്പത്തും വെയിലത്തും തലങ്ങും വിലങ്ങും ഓടുന്ന ഇവക്കുണ്ട് AC ഇരുത്തം കൊള്ളുന്നു. ഞങ്ങൾ ഏതായാലും അട്ടപ്പാടിയിൽ ഒരു ദിവസം അടിച്ചു പൊളിച്ചിനെ.
2: ഞാൻ ഇന്നലെ 11 മണിക്ക് വിളിച്ചപ്പോ കേട്ടിന് ബസ്സിലെ പാട്ടും മേളോ. സത്യത്തിൽ കൊതിയായി.
1: നീ ഓർത്തു നോക്ക്, നമ്മുടെ വേണു സാറൊക്കെ നമ്മളെ കൂടെ ബസ്സില് ഡാൻസ് കളിക്കുന്നത്.
2: ഉയ്യ്, വേണു സാറാ ആ ക്ലാസ് എടുക്കാൻ വരുന്നേ?
3: ആ, കഴിഞ്ഞ മാസം CDS ട്രെയിനിങ്ങിന് വന്നില്ലേ ആ സാറ് തന്നെ.
2: നല്ല രസായിരിക്കുമല്ലേ.
1: പിന്നെ ദേവിയച്ചു കൊണ്ടുവന്ന കലത്തപ്പൂ, ഗീതന്റെ മിക്സറും, പിന്നെ ഇതാ ഉഷേന്റെ വക പരിപ്പു വടയും ഒക്കെ തിന്ന് തിന്ന് ഉച്ചക്ക് ചോറ് തിന്ന സ്ഥലം ഇല്ലാണ്ടായി.
2: മതി കൊതിപ്പിച്ചത്. അല്ല, പോയി കണ്ട സ്ഥലങ്ങളെ പറ്റി പറ.
3: ആ, അത് പറയാം. ശനിയാഴ്ച രാവിലെ 10 മണിയാകുമ്പോ നമ്മള് ആദ്യത്തെ അട്ടപ്പാടിയില് ഗോത്രവർഗക്കാരുടെ ഒരു ഊരിലാണേ.
2: ഓ,
3: ആടെ റാഗിയും തെനയും ചാമയും സ്വർഗവും കുതിരവാലിയും എന്തെല്ലാം പാടെ കൃഷി ചെയ്തിന്.
2: അല്ല, ആടെ കാട്ടുപ്രദേശല്ലേ, അപ്പൊ ആടെ വന്യമൃഗങ്ങളെ മറ്റേ മയിലും കുരങ്ങനും അതിന്റെ ഒന്നും ശല്യം ഉണ്ടാവില്ല.
3: എല്ലാം ഉണ്ട്, നമുക്കുള്ള പോലെ എല്ലാം ഉണ്ട്. പക്ഷെ അവരുടെ കൃഷിയോടുള്ള ആവേശം അതൊന്ന് കാണണ്ടേ തന്നെയാ മോളെ.
1: അതെ, ഒരു കാലത്ത് കൃഷി തീരെ ഇല്ലാണ്ടാവൂ എന്ന് പേടിച്ച പല ഊരിലും ഇപ്പൊ കൃഷി ഉഷാറായിട്ട് നടക്കുന്നുണ്ട് പോലും. മാത്രല്ല, കൃഷിവകുപ്പിന്റെ സബ്സിഡി ഉണ്ട്.
2: അല്ല, ജൈവ കൃഷിയല്ലേ ഇതെല്ലാം?
3: ആ, ഈ ജൈവ സർട്ടിഫിക്കേഷനുള്ള മില്ലറ്റൊക്കെ അവര് ജൈവ രീതി തന്നെയാണ് അവിടെ
2: ഉണ്ടാക്കുന്നത്.
3: നമ്മുടെ മണ്ണ് പോലെയൊന്നും അല്ലല്ലോ അവിടുത്തെ മണ്ണ്. നല്ല വളക്കൂറുള്ള മണ്ണാ, മണ്ണിന്റെ പുളിപ്പ് വളരെ കുറവാണ്. പിന്നെ പശു ആടു എല്ലായിടത്തും ഉണ്ട്, അതുകൊണ്ട് പിന്നെ വളത്തിന് ഒരു പഞ്ഞും ഉണ്ടാവില്ലല്ലോ.
2: അല്ല, കഴിഞ്ഞ കൊല്ലല്ലേ നമ്മളെ കുടുംബശ്രീ ചാമയും തിനിയും ഇടാന്ന് പറഞ്ഞത്?
1: അതെ, അന്ന് മുന്നോട്ട് വരാൻ മടിച്ച എല്ലാവർക്കും അട്ടപ്പാടി പോയി കണ്ടപ്പോ ഇനി മില്ലറ്റ് കൃഷി ചെയ്യാതെ വയ്യ എന്നായി.
2: നമ്മൾ ഈ ഫോട്ടോയില് കാണുന്ന പോലെ തന്നെയാ അടുത്ത ആദിവാസികളല്ലോ?
3: ആ, കൊറേയെല്ലാം അങ്ങനെ തന്നെയാ. പിന്നെ ഈ കുട്ടികളെ പുറത്തു കെട്ടി നടക്കുന്ന എന്തായിരുന്നു ആ കൂട്ടര് പറയുന്നത്?
2: മുടുകര്.
3: ആ, മുടുകര് മുടുകര്. പിന്നെ അതുപോലെ കാട്ടുന്ന തേനും മരുന്നും ഒക്കെ ശേഖരിക്കുന്ന ഒരു കൂട്ടരുണ്ട് പോലും, അവരെ കുറുമ്പർ എന്നാ പോലും പറയാം. എന്നാലും പുതിയ തലമുറ കൊറേ മാറ്റമുണ്ടേ കാണുമ്പോ.
1: പിന്നെ ഊരിന്ന് തിരിച്ചു വരുമ്പോ വേണു സാറ് നമുക്ക് അട്ടപ്പാടിയിലെ കമ്പളത്തിനെ പറ്റി പറഞ്ഞു തന്നു.
2: കമ്പള?
1: ആ, അതൊരു കൃഷി ഉത്സവത്തിന്റെ പേരാ. എല്ലാ ഗോത്രവർഗക്കാരും കൂടി ചേർന്നിട്ടാ പോലും ഈ ഉത്സവത്തിൽ പങ്കെടുക്കുക.
2: ഓ, അതെയാ?
3: ആ, ഈ കമ്പളത്തിനില്ലേ കൊറേ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് പോലും. അത് നടത്താൻ അവർ തീരുമാനിച്ച ഊരുമൂപ്പനെ കണ്ടിട്ട് ആദ്യം അനുവാദം വാങ്ങണം പോലും. എന്നിട്ട് എന്തേലും പറഞ്ഞേ?
1: അതെ, കമ്പളം നടത്താൻ നേതൃത്വം കൊടുക്കുന്ന ആള് എല്ലാ വീട്ടിലും ചെന്ന് ഓരോ അളവ് മുത്താറി വിത്ത് നൽകണം.
3: ആ, അതന്നെ.
1: മുത്താറി വാങ്ങിയ ആ വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും കമ്പളത്തിൽ കൂടണമെന്നാണ് നാട്ടു നടപ്പ്. അങ്ങനെ കൃഷിയും പാട്ടും കളിയും ഒക്കെയായി അവർ കമ്പളം ഒരു വലിയ കൃഷി ആഘോഷമായി നടത്തു. 10 ഏക്കർ ഭൂമിയിലൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് പണി തീർക്കും അത്രേ.
3: ആ, പിന്നെ ഉച്ചക്ക് ശേഷം നമ്മള് പോയത് മല്ലീശ്വരം മുടിയിലാണ്. അതൊരു വല്ലാത്ത അനുഭവം അല്ലേ?
1: ആ,
3: ഭവാനിപ്പുഴേന്റെ തീരത്ത് കൊറേ നേരം നമ്മൾ അങ്ങനെ ഇരുന്ന്, പിന്നെ പിന്നെ അഗളിയിലെ ആട് ഫാം, അത് വേറൊരു രസം.
1: ഈ അട്ടപ്പാടിയിലെ കറുത്ത ആടുകളുണ്ട്, നമ്മുടെ തനദിനങ്ങളില്ലേ അതുപോലെ അട്ടപ്പാടിയിലെ തനദിനം. പണ്ട് അട്ടപ്പാടിയില് ഈ ആടുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പോലും. ഇന്നിപ്പോ മലബാറിയും മറ്റ് സങ്കരാടുകളൊക്കെ ആടെ സാധാരണയായി. പക്ഷെ വംശനാശം സംഭവിക്കാതിരിക്കാൻ അട്ടപ്പാടി കറുത്താടിനെ പ്രത്യേകം സംരക്ഷിക്കുന്നുണ്ട്.
2: ആ, കാണാൻ നമ്മളെ മലബാറി ആടിനെ പോലെ തന്നെയാ.
3: ഉയരം അത്രയില്ല, തടിയും കുറവാ, പക്ഷെ കണ്ണുകൾ നല്ല ചെമ്പിന്റെ നിറ.
1: ആ, ചെവി ഇങ്ങനെ താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന, അതുപോലെ കൊമ്പുണ്ടല്ലോ ഇങ്ങനെ ബാക്കിലേക്ക് വളഞ്ഞു കിടക്കുക.
3: നല്ല മിനുസുള്ള രോമ. കാലുകളാണെങ്കിൽ നല്ല നീണ്ട് നല്ല ഉറപ്പുള്ളത്. അല്ല, വലിയ കുന്നുമലയൊക്കെ ഓടി കയറണ്ടല്ലേ?
1: ആ, അവർക്ക് വേനലൊന്നും പ്രശ്നമല്ല, ഉണങ്ങിയ പുല്ലും തിന്ന് കുറച്ച് വെള്ളവും കുടിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റും.
3: അതിനു മാത്രമുള്ള പ്രതിരോധ ശക്തി ഉണ്ട് പോലും. ഇതാ എന്റെ മൊബൈലിന്റെ ഫോട്ടോ ഉണ്ട്, ഇതാ നോക്ക്.
2: നോക്കട്ടെ? ആ, നല്ലുണ്ട് കാണാൻ.
1: പിന്നെ ബിന്ദു, ചില പ്രത്യേക സമയങ്ങളില് ഇപ്പോഴും ആടെ ആടുബലി ഉണ്ട് പോലും, ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ലേ.
3: പിന്നെ അടുത്ത ആദിവാസി വൈദ്യം വേലുച്ചാമി ഞങ്ങൾക്കൊരു ക്ലാസ് എടുത്തു. മുഴുവനൊന്നും മനസ്സിലായിട്ടില്ല, എന്നാലും നല്ല രസേനു അയാളുടെ വർത്താനം കേട്ടിരിക്കാൻ.
1: ആ, പിന്നെ ബിന്ദു,
4: ഉച്ചക്ക് നല്ല മില്ലറ്റ് കഞ്ഞി, ചെറുനാരങ്ങ കാന്താരി ഉപ്പിലിട്ടത്
2: കൊതിപ്പിക്കല്ല.
4: നേരം സന്ധ്യ ആയപ്പോഴാണ് മല്ലീശ്വരം മുടിയിറങ്ങിയത്. നോക്കുമ്പോ ഭവാനിപ്പോഴ അരഞ്ഞാണം പോലെ താഴെ കണ്ടു. എത്ര ഫോട്ടോ എന്നറിയാ നമ്മൾ എടുത്തത്, ഫോണൊക്കെ നിറഞ്ഞി.
2: ഓ, അപ്പൊ എനിക്ക് ശരിക്കും നഷ്ടല്ലേ.
4: പോട്ടെ ബിന്ദു, ഇനിയും വരുമല്ലോ കുടുംബശ്രീന്റെ യാത്ര. ഇപ്പോഴാ നമ്മളൊക്കെ ജീവിക്കുന്നുണ്ടെന്ന് തോന്നുന്നത്. അടുക്കളയും അലക്കും മാത്രമല്ല ജീവിതം എന്ന് മനസ്സിലാവുന്നത്.

0: ശകലം കൃഷികുശലം.
1: ശബ്ദ സാന്നിധ്യം നീതാ ഷാജി, സഞ്ജന രാമകൃഷ്ണൻ, രമ്യ രാജേഷ്, രചന ദീപാകൃഷ്ണൻ.

ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള ബില്ല് നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 25,333 രൂപ, കാഞ്ഞങ്ങാട് 26,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 24,660 രൂപ. കൊപ്ര ക്യുന്റലിന് കണ്ണൂർ 13,300 രൂപ, തലശ്ശേരി 12,000 രൂപ, കാസർഗോഡ് 13,000 രൂപ, തളിപ്പറമ്പ്

0: റബ്ബർ കിണറ്റിലിന് തളിപ്രമ്പ് 22,000 രൂപ, കാഞ്ഞങ്ങാട് 22,500 രൂപ. കൊട്ടപ്പാക്ക് കിണറ്റിലിന് തളിപ്രമ്പ് 41,000 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 39,500 രൂപ. നേന്ത്രക്കായ കിണറ്റിലിന് കണ്ണൂർ 5,000 രൂപ, തലശ്ശേരി 5,000 രൂപ, തളിപ്രമ്പ് 4,200 രൂപ, കാഞ്ഞങ്ങാട് 4,500 രൂപ, കാസർഗോഡ് 5,000 രൂപ. പച്ചക്കപ്പ കിണറ്റിലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 630 രൂപ, തളിപ്രമ്പ 710 രൂപ, തലശ്ശേരി 690 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 4,200 രൂപ, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.

നാളെ രാവിലെ 7 മണിക്ക് FM ഡയറിയിൽ കത്തിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം മേളത്തിന്റെ തമ്പുരാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ പങ്കെടുക്കുന്നു. ആദ്യ ഭാഗം 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറിയിൽ അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ? തുടർന്ന് നളന്ദ കോളേജ് ഏച്ചൂർ സിനിമാ പാരഡൈസോ, ഇതിൽ മൃണാൾ സെൻ സംവിധാനം ചെയ്ത ഇന്റർവ്യൂ എന്ന സിനിമയെക്കുറിച്ച് ആർ നന്ദലാൽ സംസാരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണ. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരം രാജ്യത്തുണ്ടെന്നും എല്ലിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമിനേഷൻ പ്രക്രിയയ്ക്ക് കേരളത്തിൽ നാളെ തുടക്കം. സ്ത്രീകൾക്ക് കെഎസ്ആർടിസി

0: ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദെയും ബെൽജിയം ഈജിപ്തിനെയും നേരിടും. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സമഗ്ര പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ശ്രീ മോദി അറിയിച്ചു. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്ത്യ സ്ലോവാക്യ സഹകരണം പുതിയ തലങ്ങളിലേക്ക് ഉയർത്താൻ ഇതിലൂടെ സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: रक्षा सहयोग हमारे गहरे आपसी विश्वास और स्ट्रेटेजिक कन्वर्जेंस का प्रमाण है. मुझे खुशी है कि इस महत्वपूर्ण क्षेत्र में आज हमने लेटर ऑफ इंटेंट साइन किया. इससे ज्वाइंट डेवलपमेंट, ज्वाइंट प्रोडक्शन और डिफेंस इंडस्ट्रीज के बीच सहयोग को नई गति मिलेगी.
0: ഇന്ത്യ കൈവരിച്ച അതിവേഗ സാമ്പത്തിക വളർച്ചയെയും ഡിജിറ്റൽ AI രംഗത്തെ മുന്നേറ്റങ്ങളെയും റോബർട്ട് ഫിക്കോ പ്രശംസിച്ചു. യുഎൻ രക്ഷാസമിതിയിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സ്ലോവാക്യൻ പ്രാദേശിക സമയം രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബ്രാറ്റിസ്ലാവ കാസിലിൽ നൽകിയ ആചാരപരമായ വരവേൽപ്പിന് ശേഷമായിരുന്നു ഉഭയകക്ഷി ചർച്ചകൾ. പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിന് ശേഷം നൽകിയ പിന്തുണകൾക്ക് ശ്രീ നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്സോക്ക് നന്ദി പറഞ്ഞു. ഇന്ത്യ യൂറോപ്പ് സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച സൂചനകൾ നൽകുന്നതായിരുന്നു ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ച.
0: 52nd G7 ഉച്ചകോടിക്ക് ഫ്രാൻസിലെ ഇവിയനിൽ ഇന്ന് തുടക്കമായി. 3 ദിവസത്തെ ഉച്ചകോടിയിൽ G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളും പങ്കെടുക്കുന്നുണ്ട്. നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ 13th G7 ഉച്ചകോടിയുടെ ഭാഗമാകുന്നത്. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. 107 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലെടുക്ക് തുറക്കാനുമുള്ള കരാറിന് അന്തിമരൂപമായി. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും ഹോർമുസ് കടലെടുക്ക് തുറക്കാനും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള US നാവിക ഉപരോധം നീക്കാനും ധാരണയിലായി. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിനു ശേഷം വെള്ളിയാഴ്ച ഹോർമുസ് കടലെടുക്ക് തുറക്കുമെന്ന് ട്രംപ് പറഞ്ഞു. കരാർ ഒപ്പിട്ട് 60 ദിവസത്തിനുള്ളിൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ US ഇറാനും ചർച്ച നടത്തണമെന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്നു. ലബനൻ അടക്കമുള്ള പ്രദേശങ്ങളിലെ യുദ്ധം ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും സഞ്ചാര സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കാൻ തീരുമാനം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. വാണിജ്യ വ്യാവസായിക സ്ഥാപന ഉപഭോക്താക്കൾ ചില്ലറ വിൽപ്പനശാലകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതിന് സർക്കാർ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
3: भारत सरकार ने 11 तारीख को एक गजट नोटिफिकेशन दिया है और उसके अनुसार एक आदमी को एक दिन में 200 लीटर डीजल देने की बात की गई है और इसके अलावा इंडस्ट्रियल और जो कमर्शियल कंज्यूमर्स हैं उनसे ये कहा गया है कि वो अपनी आवश्यकता का डीजल अपने कंज्यूमर पंप से लें.
0: ഇന്ത്യയിലേക്കുള്ള 62,370 മെട്രിക് ടൺ LNG ദിശ എന്ന കപ്പൽ ഹോർമുസ് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. കപ്പൽ വ്യാഴാഴ്ച ഗുജറാത്ത് തീരത്തെത്തും. രാജ്യത്ത് രാസവള ശേഖരം മതിയായ തോതിലുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരമുള്ളതിനാൽ എൽനിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കാലവർഷം ഇക്കുറി സാധാരണയേക്കാൾ കുറവായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റാബി സീസണിലേക്കുള്ള വളം വിതരണം നവംബർ മുതൽ ആരംഭിക്കുമെന്നും ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ ധനമന്ത്രി അറിയിച്ചു.

0: El Nino, I think we are preparing for not so good a monsoon. Of course, we have enough buffer stocks. Since last year, we've maintained, so there shouldn't be a food shortage. But for farmers, it'll have an impact because this year, his income will be stressed out.
1: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ വികസന യാത്രയുടെ പ്രധാന ചാലകശക്തികളായി ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഉയർന്നുവന്നതായും ഭരണം, നവീകരണം, പൊതുജനക്ഷേമം എന്നിവയുടെ നെടുന്തൂണായി അവ മാറിയെന്നും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ദേശീയ ദൌത്യങ്ങളുടെയും മുൻനിര പരിപാടികളുടെയും അവിഭാജ്യ ഘടകമാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. SE.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. സ്ത്രീകൾക്ക് KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സ്ത്രീകൾക്ക് സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ജനക്ഷേമ ഇടപെടലാണ് പദ്ധതിയെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കോഴിക്കോട് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് 2 കുട്ടികൾക്കു കൂടി ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. 12th അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. ഈ വർഷത്തെ യോഗാ ദിനാഘോഷങ്ങൾക്ക് കൊൽക്കത്തയിലെ റെഡ് റോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുമെന്ന് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ചടങ്ങിൽ പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദെയെ നേരിടും. രാത്രി 9:30 മത്സരം. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ബെൽജിയം ഈജിപ്തിനെ നേരിടും. പുലർച്ചെ 3:30 സൌദി അറേബ്യ ഉറുഗ്വേ പോരാട്ടം. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ച് UK ഭരണകൂടം. യുവതലമുറയ്ക്ക് ബാല്യം തിരിച്ചു നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പാക്കുന്നതെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വ്യക്തമാക്കി. ഗെയിമിംഗ് വെബ്സൈറ്റുകൾ ഉൾപ്പെടെ വിവിധ ഓൺലൈൻ സേവനങ്ങൾക്കും നിയന്ത്രണങ്ങൾ ബാധകമാണ്. 22,000 രൂപ നിക്ഷേപിച്ചാൽ പ്രതിദിനം 1,00,000 രൂപയും ഒരു മാസം 30,00,000 രൂപയും തിരികെ ലഭിക്കുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോമിനെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെയും വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഈ വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും ഇത്തരമൊരു നിക്ഷേപ പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവിയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണ. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരം രാജ്യത്തുണ്ടെന്നും എൽനിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് കേരളത്തിൽ നാളെ തുടക്കം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദെയും ബെൽജിയം ഈജിപ്തിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കണ്ണൂർ FM ഹെൽത്ത് പ്ലസ് ആകാശവാണി ആരോഗ്യ വിജ്ഞാന പ്രക്ഷേപണം. ഇന്നാദ്യം സ്ട്രോക്ക് അഥവാ പക്ഷാഘാതത്തിന്റെ ലക്ഷണങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. ഇതേക്കുറിച്ച് ഡോക്ടർ ആർ ദിലീപ് സംസാരിക്കുന്നത് കേൾക്കാം.
3: നമസ്കാരം. പക്ഷാഘാതം അഥവാ സ്ട്രോക്ക്, സ്ട്രോക്ക് എന്ന വാക്കിൽ തന്നെ അതിന്റെ എല്ലാ അർത്ഥങ്ങളുമുണ്ട്. സ്ട്രോക്ക് എന്ന് വെച്ചാൽ പെട്ടെന്ന് കിട്ടുന്ന അടി, അതാണ് സ്ട്രോക്ക് എന്ന വാക്കിന്റെ അർത്ഥം.

പക്ഷാഘാതം എന്ന് പറയുന്നതും പെട്ടെന്നുണ്ടാവുന്ന തലച്ചോറിലുണ്ടാവുന്ന ഒരു അസുഖമാണ്, പെട്ടെന്നുണ്ടാവുന്ന അസുഖമാണ് പക്ഷാഘാതം. അപ്പോൾ പക്ഷാഘാതം രണ്ട് രീതിയിലാണ് പൊതുവെ കാണപ്പെടാറുള്ളത്. ഒന്നാമത്തെ തരം, തലച്ചോറിലേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളുണ്ട്. ആർട്ടറി എന്ന് പറയുന്ന രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിച്ച് ബ്ലോക്കായി തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞ് ഉണ്ടാകുന്ന തരം പക്ഷാഘാതമുണ്ട്. രണ്ടാമത്തെ തരം പക്ഷാഘാതം, ബി പി പ്രഷർ കൂടുമ്പോൾ ചെറിയ രക്തക്കുഴലുകൾ പൊട്ടി ബ്ലീഡിംഗ് ഉണ്ടാകുന്ന തരം പക്ഷാഘാതം. അതായത് ഒന്ന്, രക്തയോട്ടം കുറയുമ്പോൾ ഉണ്ടാകുന്ന പക്ഷാഘാതം, രണ്ട്, രക്തക്കുഴലിൽ പൊട്ടി ബ്ലീഡിംഗ് ഉണ്ടാകുന്ന പക്ഷാഘാതം. ഇങ്ങനെ രണ്ട് തരം പക്ഷാഘാതങ്ങളാണ് പൊതുവെ കാണപ്പെടുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന പക്ഷാഘാതങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞപോലെ പെട്ടെന്നുണ്ടാകുന്ന രോഗലക്ഷണങ്ങളാണ്. പലപ്പോഴും ഈ രോഗലക്ഷണങ്ങൾ പൊതുജനത്തിന് മനസ്സിലാകാറില്ല. കാരണം ഇത് പക്ഷാഘാതത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് തന്നെ പലപ്പോഴും മനസ്സിലാകാറില്ല. ഇങ്ങനെ ഈ ലക്ഷണങ്ങൾ എന്താണെന്ന് അപ്പം പൊതുജനം അറിയേണ്ടത് വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. എങ്ങനെയൊക്കെ നമുക്ക് പക്ഷാഘാതത്തെ തിരിച്ചറിയാം? ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ പെട്ടെന്നുണ്ടാവുന്ന ലക്ഷണങ്ങളാണ്. രണ്ട്, ചിറി, ഇപ്പം മുഖത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ചുണ്ട് അല്ലെങ്കിൽ ചിറി ഒരു വശത്തേക്ക് കൂടുക. രണ്ട്, നമ്മൾ സംസാരിക്കുമ്പോൾ കുഴച്ചിൽ പോലെ അനുഭവപ്പെടുക അല്ലെങ്കിൽ വാക്കുകൾ കിട്ടാതിരിക്കുക. മൂന്ന്, ഒരു വശത്ത് കൈക്കോ കാലിനോ ബലക്കുറവ് വരിക. നാല്, നമുക്ക് നടക്കുമ്പോൾ ഒരു ബാലൻസ് കിട്ടാതെ ഒരു വശത്തേക്ക് ചരിഞ്ഞു പോവുക. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ, അതായത് ഒന്ന്, ഒരു വശത്ത് ബലക്കുറവ്, രണ്ട്, സംസാരത്തിനുള്ള കുഴച്ചിൽ, മൂന്ന്, ചുണ്ട് ഒരു വശത്തേക്ക് കൂടൽ, ബാലൻസിന്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ വരുമ്പോൾ ഇത് പക്ഷാഘാതത്തിന്റെ ലക്ഷണങ്ങളാകാൻ നല്ല സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ലക്ഷണങ്ങൾ നമ്മൾക്ക് തോന്നി തുടങ്ങിയാൽ ഉടൻ തന്നെ നമ്മൾ ആദ്യം, ഇപ്പം ഞങ്ങൾ പറയുന്നത് പക്ഷാഘാതമാണ് എന്ന് നമ്മൾ അത് മനസ്സിൽ അങ്ങ് ഉറപ്പിക്കുക. എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തുക. കാരണം പലപ്പോഴും രോഗികൾ ചെയ്യുന്നത് ചെറുതായിട്ട് സംസാരത്തിന് കോടൽ വന്നാൽ ഒരു ചെറിയ ഗ്ലാസ് ചായ എല്ലാം കുടിച്ച് അവർ പോയി കിടന്നൊന്ന് ഉറങ്ങും, അല്ലെങ്കിൽ അവർ പലപ്പോഴും വിചാരിക്കുന്ന ഒന്ന് ഉറങ്ങി എണീറ്റ് ഇതെല്ലാം അങ്ങ് മാറുമെന്നാണ്. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ഈ മുകൾ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ആശുപത്രിയിലെത്തുക. അപ്പോൾ അടുത്ത് വരുന്ന ചോദ്യം ഏത് ആശുപത്രിയിലേക്ക് പോകുമെന്നുള്ളതാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഇവിടുത്തെ സർക്കാർ സിസ്റ്റത്തിൽ, പബ്ലിക് സെക്ടറിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, അതിന് മുകളിൽ ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രി, മെഡിക്കൽ കോളേജ്, ഇങ്ങനെ പല പല ലെവലുകളിലുള്ള ആശുപത്രിയുണ്ട്. അപ്പം ഇതിലെല്ലാ ആശുപത്രികളിലും ഈ പക്ഷാഘാതം, അക്യൂട്ട് സ്ട്രോക്ക്, ഉടനെ പെട്ടെന്നുണ്ടാകുന്ന പക്ഷാഘാതത്തിന്റെ ചികിത്സകൾ ലഭ്യമാകുന്നു വരില്ല. ഉദാഹരണത്തിന് രണ്ടു തരം ചികിത്സാ രീതികളാണ് പക്ഷാഘാതത്തിന് കൊടുക്കുന്നത്. ഒന്നെന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, രക്തക്കുഴലിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് കാരണമാണ് പക്ഷാഘാതം ഉണ്ടാകുന്നത്. അപ്പൊ ഈ ബ്ലോക്ക് അലിയിച്ച് കളയുന്ന, ഞരമ്പ് വഴി കൊടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അതിന് ത്രോംബോളൈസിസ്, ഐ വി ത്രോംബോളൈസിസ് എന്നാണ് പറയുന്നത്. ഈ ത്രോംബോളൈറ്റ് ചികിത്സയാണ് ഒന്നാമത്തെ ചികിത്സാ രീതി. രണ്ടാമത്തെ ചികിത്സാ രീതി, ചിലപ്പോൾ ഈ രക്തക്കുഴലിലുള്ള ക്ലോട്ട് വലുതായിരിക്കും. വലുതായിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ഞരമ്പ് വഴി കൊടുക്കുന്ന ഇഞ്ചക്ഷൻ ആ ക്ലോട്ട് അലിയിച്ച് കളയുന്നില്ല എന്ന് വിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഈ ക്ലോട്ട് കാർഡിയോളജി പോലെ കാത്ലാബിൽ രോഗിയെ കൊണ്ടുപോയി ആൻജിയോഗ്രാം ചെയ്ത് ആ വലിയ ക്ലോട്ട് എടുത്തു മാറ്റുന്ന കാത്ലാബ് ചികിത്സകളുണ്ട്. അപ്പം ഈ ചികിത്സാ രീതിയും ചില രോഗികൾക്ക് ആവശ്യം വരാറുണ്ട്. നമ്മൾ 100 രോഗികൾ പക്ഷാഘാതവുമായി പെട്ടെന്ന് വരികയാണെങ്കിൽ അതിൽ 5% രോഗികൾക്ക് മാത്രമേ സാധാരണ കാത്ലാബ് ചികിത്സ ആവശ്യം വരാറുള്ളൂ. ബാക്കി 40% രോഗികൾക്ക് ഈ ഐ വി ത്രോംബോളൈസിസ്, അലിയിച്ച് കളയാനുള്ള മരുന്ന് കൊടുക്കുന്നതാണ് കറക്റ്റായിട്ടുള്ള ചികിത്സ. അപ്പൊ ഈ രണ്ട് ചികിത്സാ രീതികൾ അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിലോട്ടാണ് രോഗി ആദ്യം പോകേണ്ടത്. അല്ലെങ്കിൽ, കാരണം ഉദാഹരണം, ആ രോഗി തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറിന്റെ ക്ലിനിക്കിൽ പോയി കാണിക്കുന്നു, ഡോക്ടർ അവിടുന്ന് വേറൊരു ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്നു, അവിടുന്ന് മെഡിക്കൽ കോളേജിൽ വരുന്നു, ആ ഒരു ഡിലെ സ്ട്രോക്കിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. രോഗി രക്ഷണമുണ്ടായാൽ എത്രയും പെട്ടെന്ന് സ്ട്രോക്കിന്റെ ചികിത്സ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആശുപത്രിയിലാണ് എത്തേണ്ടത്. അത് അല്ലാതെയുള്ള നമ്മൾ സമയം വേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ അലിയിച്ച് കളയാനുള്ള മരുന്ന് രോഗലക്ഷണം ഉണ്ടായി 4.5 മണിക്കൂറിനുള്ളിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 4.5 മണിക്കൂറിന് ശേഷം വന്നു കഴിഞ്ഞാൽ ഈ മരുന്ന് കൊടുത്തിട്ട് പ്രയോജനമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന്, അതുകൊണ്ടാണ് ടൈം ഈസ് ബ്രെയിൻ, സമയമാണ് തലച്ചോറ്, എത്രയും പെട്ടെന്ന് രോഗി ആശുപത്രി വരികയാണെങ്കിൽ ഈ മരുന്ന് കൊടുക്കാം. അപ്പോൾ ഒന്ന്, നമ്മൾ എങ്ങനെ ഈ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാം, രണ്ട്, തിരിച്ചറിഞ്ഞാൽ ഏത് ആശുപത്രിയിലേക്ക് പോകണം, ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു പ്രധാന ഫാക്ടാണ്. നമ്മൾ പൊതുവെ കാണുന്നത്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് തരം പക്ഷാഘാതങ്ങൾക്കും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഏക കാരണം രക്താതിസമ്മർദ്ദമാണ്, ഹൈപ്പർ ടെൻഷനാണ്. അപ്പോൾ ബി പി കൂടിയിരിക്കുന്ന അവസ്ഥ ഈ തലച്ചോറിലേക്ക് രക്തം ക്ലോട്ട് ഉണ്ടാകാനും രക്തക്കുഴലിൽ പൊട്ടി ബ്ലീഡിംഗ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഹൈപ്പർ ടെൻഷൻ, അല്ലെങ്കിൽ രക്തസമ്മർദ്ദം എന്ന അസുഖത്തിനെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണണം. രക്തസമ്മർദ്ദം എപ്പോഴും ബി പി, മുകളിലുള്ള ബി പി 130 താഴെയും താഴെയുള്ള ബി പി 80 താഴെയും ക്രമീകരിക്കും
ക്രമീകരിക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ എപ്പോഴും കഴിക്കണം. ഒരു പ്രാവശ്യം പക്ഷാഘാതം വന്നു കഴിഞ്ഞാൽ പോലും ഈ ബി പി നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബി പി കൺട്രോളിലല്ല, നിയന്ത്രണത്തിലല്ല എങ്കിൽ വീണ്ടും പക്ഷാഘാതം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെയുള്ള ജീവിതശൈലി രോഗങ്ങളിൽ ഒന്ന് പ്രമേഹമാണ്, ഡയബറ്റിസ്. ഡയബറ്റിസ് പ്രഷറിനെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നു. ഷുഗറിന്റെ

0: കൺട്രോൾ, മരുന്ന് വഴി അല്ലെങ്കിൽ ഇൻസുലിൻ വഴി വളരെ കൺട്രോൾ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകേണ്ടതാണ്. പിന്നെ കൊളസ്ട്രോൾ, ഡിസ്ലൈപ്പിഡീമിയ, കൊളസ്ട്രോൾ പ്രാധാന്യം വഹിക്കുന്ന പോയിന്റാണ്. പിന്നെ വ്യായാമങ്ങളുടെ കുറവ്, ജീവിത ആഹാരശൈലി, ഇതെല്ലാം ചെറിയ ചെറിയ ഫാക്ടറാണെങ്കിലും ഏറ്റവും പ്രാധാന്യം വഹിക്കുന്നത് ബി പി, അതിന് താഴെ നമ്മുടെ ഷുഗർ പ്രമേഹം, അതിന് താഴെ കൊളസ്ട്രോളിന്റെ പ്രോബ്ലം. പിന്നെ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പുകവലിയാണ്. പുകവലി ഒരു ജീവിതശൈലി രോഗമാണോ എന്ന് ചോദിച്ചാൽ, ഈ പുകവലി എപ്പോഴും നമ്മൾ എപ്പോഴും പറയുന്നത് പുകവലിക്കുന്ന ആൾക്കാർക്ക് സാധാരണ പുകവലിക്കാത്ത ആളിനെക്കാട്ടിയും രണ്ടോ മൂന്നോ ഇരട്ടി സാധ്യതയാണ് സ്ട്രോക്ക് വരാനുള്ളതെന്നാണ്. അപ്പോൾ ഒരു രീതിയിലും പുകവലി, സ്ട്രോക്ക് വന്ന രോഗികൾക്കോ വരാൻ പല പല റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള രോഗികൾക്കോ ഒട്ടും അഡ്വൈസബിൾ അല്ല. അത് ഒരു രീതിയിലും ചെയ്യാൻ പാടില്ല. ബ്രെയിൻ സാധാരണ പെട്ടെന്ന് ഒരാൾക്ക് സഡൻ ഡെത്ത് സംഭവിക്കണമെങ്കിൽ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഒന്ന് ഹൃദയ സംബന്ധമായ കാരണങ്ങൾ കൊണ്ടാണ്, രണ്ട് തലച്ചോറ് സംബന്ധമായ കാരണങ്ങൾ കൊണ്ടാണ്. ഹൃദയ സംബന്ധമായ കാരണങ്ങൾ, പെട്ടെന്ന് ഹൃദയത്തിന്റെ പമ്പിംഗ് നിൽക്കുന്ന പലതരം അസുഖങ്ങളുണ്ട്, അത് ഒരു കാരണം. രണ്ട്, തലച്ചോറിൽ ഈ രക്തസ്രാവം ഉണ്ടാവുന്ന സ്ട്രോക്ക്, അതായത് ചെറിയ രക്തക്കുഴലുകളുടെ ഭിത്തികൾക്ക് കട്ടിക്കുറവ് വന്നിട്ട് അവിടെ അന്യൂറിസം, കുമ്മളകൾ പോലെ ഉണ്ടാകുകയും ആ കുമ്മളകൾ പൊട്ടി ബ്ലീഡിംഗ് ഉണ്ടാവുന്ന സബ്ബരക്കിനോട് ഹെമറേജ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. ആ അസുഖത്തിൽ പെട്ടെന്ന് ഈ രക്തക്കുഴൽ പൊട്ടുകയും പെട്ടെന്ന് തലച്ചോറിലുള്ള പ്രഷർ കൂടുകയും രോഗി പെട്ടെന്ന് മരിക്കാനും സാധ്യതയുണ്ട്. അത് വേറൊരു തരം പക്ഷാഘാതമാണ് സബ്ബരക്കിനോട് ഹെമറേജ് എന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മൾ വളരെ കുറച്ച് കാണുന്നത്, ബാക്കിയുള്ള പക്ഷാഘാതങ്ങളുമായിട്ട് നോക്കുമ്പോൾ നമ്പർ വളരെ കുറച്ചുള്ള ഒരു പക്ഷാഘാതമാണ്. ഈ സ്ട്രോക്ക് പൊതുവെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പല ജീവിതശൈലി രോഗങ്ങളുടെ ആകത്തുകയാണ് സ്ട്രോക്ക്. പല രോഗികൾക്കും ഡയബറ്റിസ് കാണും, ചില രോഗികൾക്ക് രക്താതി സമ്മർദ്ദം കാണും. ഇപ്പൊ ഇവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു ഡയറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഉദാഹരണം ജനറലി പറയുകയാണെങ്കിൽ ഇവർക്ക് എണ്ണയും കൊഴുപ്പും ഉള്ള ആഹാരങ്ങൾ കുറച്ച് കഴിക്കുക. രണ്ട്, കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ ആഹാരം കഴിക്കുക. മൂന്ന്, ഉപ്പ് കംപ്ലീറ്റ്ലി കുറച്ചല്ല കഴിക്കേണ്ട. സാധാരണ രീതിയിൽ എന്ത് ഉപ്പാണോ ഉപയോഗിക്കുന്നത് ആ ഉപ്പ് അതേപോലെ ഉപയോഗിക്കുക. ഉപ്പ് അധികമായി ഇട്ട് ഉപയോഗിക്കാതിരിക്കുക. നാല്, ഇലക്കറികൾ അല്ലെങ്കിൽ ചെറിയ മത്സ്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഈ ഇറച്ചി അങ്ങനെയൊക്കെ ഉള്ളത് കുറച്ച് ഇലക്കറികൾ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ഈ ഡയബറ്റീസ്, ബി പി, കൊളസ്ട്രോൾ, അമിതവണ്ണം, ഇവർക്ക് എല്ലാവർക്കും പറയുന്ന അതേ ഡയറ്റ് സ്റ്റൈലിൽ തന്നെയാണ് സ്ട്രോക്കിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഞാനിപ്പോ സർവീസിൽ കയറിയിട്ട് ഒരു 5-7 വർഷമായി. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രോബ്ലം താമസമാണ്. താമസം എന്ന് പറയുന്നത് രോഗികൾ ആശുപത്രിയിൽ എത്താൻ എടുക്കുന്ന ഡിലേ ആണ്. ഈ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴും പല ആൾക്കാർക്കും മനസ്സിലാകുന്നില്ല. ആരുടെയും കുറ്റമല്ല, അവർക്ക് അതിന് അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇത് പക്ഷാഘാതത്തിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് ജനം കൃത്യമായി അറിഞ്ഞിരിക്കണം. സംസാരത്തിന് കുഴച്ചിൽ, ചിറികോടൽ, കൈക്കോ കാലിനോ ബലക്കുറവ്, ബാലൻസിന്റെ പ്രോബ്ലം, ഇങ്ങനെ വരുന്ന ഏത് ലക്ഷണങ്ങളുള്ളവരും ഇത് പക്ഷാഘാതത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് അറിയുക, നമ്മുടെ ജില്ലയിൽ ഏതൊക്കെ ആശുപത്രികളിൽ ഈ സ്ട്രോക്ക് ചികിത്സ ലഭ്യമാണെന്ന് അറിഞ്ഞു വെക്കുക, അവിടെ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെല്ലുക. ഇത് ഈ സംസാരം കേൾക്കുന്നവർ ഈ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് അടുത്ത ആർക്കെങ്കിലും ഇതേപോലെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെയും ഈ മെസ്സേജ് സ്പ്രെഡ് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ പൊതുജന ആരോഗ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും.
1: സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം, ലക്ഷണങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, ഇതേക്കുറിച്ച് ഡോക്ടർ ആർ ദിലീപ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇനി ഈ പരിപാടിയിൽ കുട്ടികളിലെ വിരശല്യത്തെക്കുറിച്ചും അതിനുള്ള പ്രതിവിധികളെക്കുറിച്ചും ഡോക്ടർ വിനീത എ ഒ സംസാരിക്കുന്നു.
2: കുട്ടികളുടെ വിരബാധ എന്ന് നമ്മൾ സർവ്വസാധാരണമായിട്ട് കേൾക്കുന്ന ഒരു പ്രശ്നമാണ്, ഒരു ആരോഗ്യ പ്രശ്നമാണ്. ഈ വിര എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പാരസൈറ്റ് ആണ്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള പോലെ വേറൊരു ജീവിയുടെ ശരീരത്തിൽ ജീവിക്കുന്നു. അതായത് നമ്മുടെ ശരീരത്തിൽ ഈ വിര ജീവിച്ച് നമ്മളിലുള്ള പോഷകം വലിച്ചെടുക്കുന്നു, നമ്മുടെ കുടലിൽ ജീവിച്ച് പോഷകം വലിച്ചെടുക്കുന്നു. അതാണ് വിര എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് നമുക്ക് 3 തരം വിരകളാണ് നമ്മുടെ ശരീരത്തിൽ ബാധിക്കുന്നത്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് 3 തരം വിരകളാണ് നമ്മൾ ശരീരത്തെ ബാധിക്കുന്നത്. അത് ഒന്ന് റൌണ്ട് വേം എന്ന് പറയും, അതായത് നീണ്ട ഉരുണ്ട പുഴു. പിന്നെ 2, പിൻ വേം എന്ന് പറയും, അതായത് നൂൽപുഴു, അതായത് സീറ്റ് വേം അല്ലെങ്കിൽ ത്രെഡ് വേം എന്ന് പറയും. 3, ഹുക്ക് വേം എന്ന് പറയും, കൊക്കപ്പുഴു. ഇത് 3 സാധാരണ കാണുന്നത്. ഇത് കൂടാതെ മറ്റ് വിരകളുണ്ട്. ടേപ്പ് വേം എന്ന് പറയും, നാടവിര അല്ലെങ്കിൽ വിപ്പ് വേം, ചാട്ട ഷേപ്പിലുള്ള വിര. വിര പകരുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ശരീരത്തിൽ കടക്കുന്നത് എന്നുള്ളത് രണ്ട് മൂന്ന് രീതികളുണ്ട്.

ഒന്ന് മലിനമായ കൈകളും നമ്മൾ കഴിക്കുന്ന ആഹാരം, മലിനമായ ആഹാരം, മലിനമായ വെള്ളം എന്നിവയിലൂടെ പകരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വിരയുടെ മുട്ടകൾ, അതായത് മലത്തിൽ കൂടെ പാസ് ചെയ്യുന്ന പുറത്തു പോകുന്ന വിരയുടെ മുട്ടകൾ മലിനമാക്കുന്ന ഈ ഫുഡ് അല്ലെങ്കിൽ ഈ ആഹാരം അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ കൈകളിലൂടെ തന്നെയും കൈ നേരെ നന്നായി കഴുകാതെ ആഹാരം കഴിക്കുന്ന വഴി ഇത് വീണ്ടും നമ്മുടെ വായിലൂടെ കുടലിലെത്തിച്ചേരുന്നു. അങ്ങനെയാണ് ഒരു രീതി. പിന്നെ ഉള്ളത് വിരയുടെ തന്നെ മുട്ട വിരിഞ്ഞ് മണ്ണിൽ കിടക്കുന്ന മുട്ട വിരിഞ്ഞ് ലാർവയായിട്ട് നമ്മുടെ ശരീരത്തിലൂടെ തുളച്ചു കയറി, അതായത് കാലിലൂടെ കയറി വീണ്ടും നമ്മുടെ കുടലിലെത്തുകയും അങ്ങനെ അവിടെ വളരുകയും ചെയ്യുന്നു. പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈച്ചകളിലൂടെയും പറ്റിപ്പിടിച്ച് മുട്ടകൾ പറ്റിപ്പിടിച്ച് ഇതുപോലെ മലിനമായ ആഹാരത്തിലൂടെ നമ്മളുടെ ഉള്ളിൽ എത്തുന്നു. അങ്ങനെ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ രീതികളല്ലാതെ വേറൊരാളിൽ നിന്നും വരാൻ സാധ്യതയുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഈ പിൻവേം എന്ന് പറയും, അതായത് ഈ നൂല് പോലെയുള്ള ആ പുഴു, ചെറിയ വെള്ള നിറത്തിലുള്ള നൂല് പോലെയുള്ള പുഴു, അത് സർവ്വസാധാരണമായിട്ട് അമ്മമാർ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പറയുന്ന ഒരു കംപ്ലയിന്റ് ആണ്, ഒരു ആരോഗ്യ പ്രശ്നമാണ്. അപ്പൊ അതിൽ നമുക്ക് കൂടുതലും വരുന്നത് ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന, അതായത് പിൻവേം ഈ വര മുട്ടയിടുന്നത് ഒരുപാട് മുട്ടയിടും, അതായത് പതിനായിരക്കണക്കിന് മുട്ട ഇടും. ഇത് ചെറിയ ഈ വര മലദ്വാരത്തിലൂടെ പുറത്തു വന്നിട്ട് പ്രത്യേകിച്ചും രാത്രി സമയത്ത് പുറത്തു വന്നിട്ട് സ്കിന്നിൽ, നമ്മുടെ തൊലിയിൽ ചെറുതായിട്ടൊന്ന് ചെറിയൊരു വാലുകൊണ്ട് ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടാക്കി അവിടെ മുട്ടയിടും. അപ്പൊ അതാണ് നമുക്ക് ചൊറിച്ചിലായിട്ട് വരുന്നത്. ഇപ്പൊ നല്ല കഠിനമായ ചൊറിച്ചിലാണ് അതിന്റെ സാധാരണ രീതിയിൽ അത് പ്രസന്റ് ചെയ്യുന്നത്, ഈ പിൻവേമിന്റെ. അപ്പൊ അങ്ങനെയുള്ളത് ഈ മുട്ടകള് കുഞ്ഞുങ്ങളത് ഇത്രയും ചൊറിച്ചിലുള്ളതുകൊണ്ട് അത് ഇത് ചൊറിയുന്ന സമയത്ത് നഖങ്ങൾക്കിടയിലും കയ്യിലും ഒക്കെ പറ്റിപ്പിടിക്കും. അതുപോലെ തന്നെ അടിവസ്ത്രങ്ങൾ പറ്റിപ്പിടിക്കും, കിടക്കുന്ന പുതപ്പും വിരികളിലും എല്ലാം പറ്റിപ്പിടിക്കും. അപ്പൊ അങ്ങനെയുള്ളവരോട് സഹവാസമുള്ളവർക്കും ഈ രീതിയിൽ പകർന്നു കിട്ടാൻ സാധ്യതയുണ്ട്. വിരശല്യത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാല് ഞാൻ ഒന്ന് പറഞ്ഞത് ഈ പ്രധാനമായിട്ട് ഈ പിൻവേം എന്ന് പറയുന്നത് നമ്മളുടെ അടുത്ത് കൂടുതലും കൊണ്ടുവരുന്നത് ഈ മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചിൽ, അസഹനീയമായ ചൊറിച്ചിൽ, പ്രത്യേകിച്ചും രാത്രികളിൽ. കൂടാതെ ഈ വെള്ളവിര മലത്തിൽ കൂടെ കാണുന്നു എന്ന് പറയും, അല്ലാതെ തന്നെ അവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ടും പറയാറുണ്ട്. അതൊരു ഒരു തരത്തിലുള്ള പ്രസന്റേഷനാണ്. മറ്റുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ റൗണ്ട് വേം എന്ന് പറഞ്ഞ വലിയ വിരയാണെങ്കിൽ ചിലപ്പോ വയറ് വേദനയായിട്ടും വരാം, അല്ലെങ്കിൽ ഓക്കാനം, ഛർദി. പിന്നെ അത് ഒരുപാട് നമ്മുടെ കുടലിൽ ഒരുപാട് അത് വളർന്നു കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നത്, വിരകളെല്ലാം കൂടെ കൂടിച്ചേർന്ന് ഒരു മാസായിട്ട്, അതായത് ഒരു ബോള് പോലെയായിട്ട് കുടലിന് തടസ്സം വരെയും ഉണ്ടാക്കാം. അതങ്ങനെ ഒരു രീതിയാണ്. ഡോക്ടറെ നമ്മൾ ഈ പറയുന്ന പോലെ ഈ വിരയുടെ ലക്ഷണങ്ങളിന് ശേഷം, ലക്ഷണങ്ങൾ വന്നതിന് ശേഷവും ഇത് ഒരുപാട് നാള് ശ്രദ്ധിക്കാതെ ഇരുന്നിരുന്നാലും ഈ വിരമാത കൊണ്ട് നമ്മുടെ ശരീരത്തിൽ പോഷകങ്ങൾ വലിച്ചെടുക്കുകയും പോഷകക്കുറവ് ഉണ്ടാകുകയും ചെയ്യുന്നു. അതുപോലെ ഈ ഹുക്കുവം എന്ന് പറയുന്ന കൊക്കപ്പുഴു കുടലിനെ ബാധിക്കുന്നതുകൊണ്ട് കുടലിൽ നിന്നും ഈ മൈക്രോ ബ്ലീഡിംഗ് എന്ന് പറയും, ചെറിയൊരു അളവിൽ ഡെയിലി, അത് നമുക്ക് ചിലപ്പോൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുകയില്ല, അല്ലാതെ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരുപാട് നാളുകളായിട്ട്, വളരെ നാളുകളായിട്ട് രക്തം നഷ്ടപ്പെടുന്നത് വഴി കുട്ടികൾക്ക് വിളർച്ചയും ഉണ്ടാകും. വളർച്ചക്കുറവ്, വിളർച്ചയുണ്ടാകാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൊറിച്ചില്, വയറിന്റെ സംബന്ധമായ ലക്ഷണങ്ങൾ. ഇതില് പ്രധാനമായിട്ടും പറയാനുള്ളത് തടയുന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു മാർഗം. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഓരോന്നിനും ഓരോ രീതിയിലും പറയാം നമുക്ക്. ഒന്ന്, ഈ പിൻവേം ആണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്പർ വൺ, എല്ലാത്തിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് വ്യക്തി ശുചിത്വമാണ്. അതായത് ഈ പറഞ്ഞതുപോലെ നമ്മൾ കുട്ടി കിടക്കുന്ന സ്ഥലവും കുട്ടിയുടെ ബെഡ്ഷീറ്റുകളും അടിവസ്ത്രങ്ങളും എല്ലാം ചൂടുവെള്ളത്തിൽ അലക്കി വെയിലത്തുണക്കണം. അതൊരു ഒന്ന്. പിന്നെ ഈ കുഞ്ഞിന്റെ ശുചിത്വം, അതായത് കുഞ്ഞിന്റെ നഖങ്ങൾ ശ്രദ്ധിക്കണം. നഖങ്ങൾ കറക്റ്റ് സമയത്ത് നല്ലപോലെ വെട്ടി വൃത്തിയാക്കി കൊടുക്കണം. അതേപോലെ തന്നെ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് തന്നെ കൈകൾ കഴുകിയതിന് ശേഷമാണ് ആഹാരം കഴിക്കേണ്ടത്. അത് വളരെ പ്രധാനമാണ്. പിന്നെ അതേപോലെ ആഹാരം സൂക്ഷിക്കുന്നതും, ആഹാരവും വെള്ളവും സൂക്ഷിക്കുന്നതും പ്രധാനമാണ്. നമ്മൾ തിളപ്പിച്ചാറിയ വൃത്തിയുള്ള വെള്ളമായിരിക്കണം. ആഹാരവും ഈച്ച ഒന്നും വരാതെ അടച്ചു വെക്കുകയും ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുകയും ചെയ്യുന്നത് ഒരു ശീലമാക്കണം. ചികിത്സ എന്ന് പറഞ്ഞാല് വിരബാധയ്ക്കുള്ള ചികിത്സ നമ്മൾ മരുന്നായിട്ട് കൊടുക്കുന്നത് ആൽബൻഡസോൾ ആണ്. ആൽബൻഡസോൾ മരുന്ന് 2 വയസ്സിൽ മുതിർന്ന പിള്ളേർക്ക് എല്ലാവർക്കും നമുക്ക് ആൽബൻഡസോൾ മരുന്ന് കൊടുക്കാം. മറ്റ് മരുന്നുകൾ, മെബൻഡസോൾ എന്ന് പറയുന്ന മരുന്നുണ്ട്, പൈറൻഡൽ പാമിമേറ്റ് എന്ന് പറയുന്ന മരുന്നുകളുണ്ട്. ഇപ്പോൾ നമുക്ക് ഓരോ 6 മാസം കൂടുമ്പോഴും വിരയുടെ മരുന്ന് കൊടുക്കുന്നത് ഒരു നല്ലൊരു റെക്കമെൻഡേഷൻ ആണ്.
അതായത് മുതിർന്നവരിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് നമ്മൾ വിര എങ്ങനെ പകരുന്നു എന്നുള്ളതാണ് നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ. അപ്പൊ ആ രീതികളെല്ലാം എവിടെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു, ശീലിക്കുന്നു, അതിലൂടെ പകരാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. ഒന്ന്, ഈ ശുചിത്വം ഇല്ലാത്ത ആഹാരം കഴിക്കുക, കൈ കഴുകാതെ ആഹാരം കഴിക്കുക, ഇതിലൂടെ പകരുന്നു. അതേപോലെ

0: ഈ കൊക്കപ്പുഴുവിന്റെ ലാർവ മണ്ണിലുണ്ടാവും. ആ മണ്ണിൽ നിന്ന് നമ്മുടെ കാലില് തൊലിയിലൂടെ തുളച്ചു കയറി ശരീരത്തിൽ കടക്കും. അപ്പൊ ഇതൊക്കെ നമുക്കത് ചെരുപ്പിട്ട് നടക്കുവാൻ ശീലിപ്പിക്കാം. പിന്നെ തുറസായ സ്ഥലങ്ങളിൽ മലവിസർജനം ചെയ്യുമ്പോഴും ഈ പറയുന്നത് പോലെ മുട്ടയും ലാർവയും ഒക്കെയും ആ മണ്ണിൽ മലിനമാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മണ്ണിൽ കളിക്കുകയും അതേസമയം കൈവൃത്തിയാക്കാതിരിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും ആദ്യമായിട്ടും അവസാനമായിട്ടും ഏറ്റവും പ്രധാനമായിട്ട് ഒരു കാര്യം തന്നെയാണ് പറയാനുള്ള, ശുചിത്വം തന്നെയാണ് ഇതിന്റെ പ്രിവെൻഷൻ. എന്തിനാണ്, എന്ത് തന്നെയാണെങ്കിലും ഇതിന്റെ ഇത് പ്രതിരോധിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. അതിന്റെ ഒരേ ഒരു വഴി ഈ ശുചിത്വം പാലിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ നമ്പർ വൺ വ്യക്തി ശുചിത്വം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളുടെ പ്രത്യേകിച്ചും പിൻപം എന്നുള്ളതിനെതിരെയായിട്ടുള്ള ശുചിത്വ രീതികൾ, അതായത് അടിവസ്ത്രങ്ങൾ വൃത്തിയാക്കുക, കിടക്കുന്ന വിരികൾ, കിടക്ക വിരികളും, അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും ഒരേ സമയം ഈ വിരയുടെ മരുന്ന് കഴിക്കുക എന്നുള്ളത്. കാരണം ഈ സഹവാസം കൊണ്ട് വളരെ വളരെ സാധ്യതയുണ്ട് ഈ തരത്തിലുള്ള വിരബാധ മറ്റുള്ളവർക്കും ഉണ്ടാകാനും. അപ്പോ കുഞ്ഞുങ്ങളിൽ നിന്ന് തന്നെ, അതായത് ആ വ്യക്തിയിൽ നിന്ന് തന്നെ അതേ വ്യക്തിയിലേക്ക് വീണ്ടും പകരുന്ന ഒരു രീതിയാണ് ഇതിന് കണ്ടുവരുന്നത്. കാരണം നഖങ്ങളിൽ പറ്റിയ മുട്ട വീണ്ടും വൃത്തിയില്ലാതെ വായിൽ എടുക്കുകയും അതിലൂടെ വായിലൂടെ കുടലിലെത്തുകയും ചെയ്യുന്നു. അപ്പൊ ഈ മാർഗങ്ങളൊക്കെ വ്യക്തി ശുചിത്വം പ്രധാനമായിട്ടും. പിന്നെ ഉള്ളത് ആഹാരവും നമ്മുടെ വെള്ളവും. അതായത് നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും ശുചിയായിരിക്കാൻ ശീലിക്കുക. പ്രത്യേകിച്ചും പഴവർഗ്ഗങ്ങൾ, പച്ചക്കറി വർഗ്ഗങ്ങളെല്ലാം നമ്മൾ വൃത്തിയായി കഴുകി ഉപയോഗിക്കുക. പിന്നെ നമ്മൾ വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അത് ശ്രദ്ധിക്കുക. പിന്നെ ചെരുപ്പ് ഉപയോഗിക്കുക, പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കുക.
1: കുട്ടികളിലെ വിരശല്യത്തെക്കുറിച്ചും അതിനുള്ള പ്രതിവിധികളെക്കുറിച്ചും ഡോക്ടർ വിനീത എ.ഒ. സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: FM ഹെൽത്ത് പ്ലസ് ആകാശവാണി ആരോഗ്യ വിജ്ഞാന പ്രക്ഷേപണം.
3: ചലച്ചിത്ര ഗാനങ്ങൾ. മേരി ആവാസ് സുനു എന്ന ചിത്രത്തിൽ ജിതിൻ രാജ് പാടിയ ഗാനം. രചന ബി കെ ഹരിനാരായണൻ. സംഗീതം എം ജയചന്ദ്രൻ.

അരവിന്ദന്റെ അതിഥികൾ. ഈ ചിത്രത്തിൽ ആൻ അമി പഴയ ഗാനമണർത്തതായി വി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം.

0: ചമ്പാട് ബാവാന്റെ പറമ്പ എൽ പി സ്കൂൾ കൂട്ടുകാരാണ് ഇന്ന് ചേച്ചിയോടൊപ്പം കിളിക്കൂട്ടത്തിൽ. കിളിക്കൂട്ടത്തിൽ ഇന്നാദ്യം കന്നഡ പദ്യം ചൊല്ലുന്നു ഹയാ മറിയം.
1: ഞാനും മഹാകവി കുമാരിയ വസ്ര കർണാട ഭാരത് കഥാമച്ചിരിയായ ശ്രീകൃഷ്ണ കർണാട സംഭാഗവാണു പ്രസ്തുത പഠിച്ചു.

0: ಸಲಿವಸಗಸದು ಕೌರ್ಯವೇಸರ ನೊಲುಮ ತಪ್ಪಿಸಿ ಭುವನಗೊಳ ಗಣಗಾತ ಜನವಿಲ್ಲ ಸಲಹಿದನು ಮಲ್ನಳೆಯಲನಗಿ ಹೆಗ್ಗಳಿಗೆ ಇಲ್ಲದೆ ಹೀನ ವೃತ್ತಿಯ ಬಳಸಿ ನಡೆಸನು ಕೌರ್ಯವೇಂದ್ರನ ಕುಂತೆ ನೀನಿಂದ. ಧನ್ಯವಾದಗಳು.
1: കൂട്ടുകാരെ, ഇനി കഥപ്പാട്ടാണ്. അവതരിപ്പിക്കുന്നു ആദിശ്രീ എം ആർ.
2: പഞ്ചവത്തിൽ പാടിയാടും ഓലവാരൻ താമരക്കിളി, പൂനിറഞ്ഞൊരു മാമരത്തിൽ കൂടൊരുക്കുന്നു, കൂടുകൂട്ടുന്നു, കൂടെ പാടുന്നു. സ്നേഹമോടെ കൂട്ടുകാരായി കൂടെയാടുന്നു, സ്നേഹമോടെ കൂട്ടുകാരായി കൂടെയാടുന്നു. ആൽമരത്തിൻ കൊമ്പിൽ ചെന്നിരുന്നു കുരുവി, സങ്കടമോതി കൂടുയർത്താൻ ചില്ലയില്ലെന്ന്. ആൽമരത്തിൻ കൊമ്പിൽ ചെന്നിരുന്നു കുരുവി, സങ്കടമോതി കൂടുയർത്താൻ ചില്ലയില്ലെന്ന്. അരയാലിൻ ചേക്കേറാൻ സമ്മതമോ, ചില്ലയൊന്നില്ല കുരുവിക്കൂടൊരുക്കാനായി, ചില്ലയൊന്നില്ല കുരുവിക്കൂടൊരുക്കാനായി.
3: ഇല്ല, നിനക്ക് കൂടുകൂട്ടാൻ നിലം തരില്ല.
2: ചില്ലയൊന്നില്ല കുരുവിക്കൂടൊരുക്കാനായി. പഞ്ചമത്തിൽ പാടിയാടും ഓലവാലൻ താമരക്കിളി, പൂനിറഞ്ഞൊരു മാമരത്തിൽ കൂടൊരുക്കുന്നു, കൂടുകൂട്ടുന്നു, അവർ കൂടെ പാടുന്നു. സ്നേഹമോടെ കൂട്ടുകാരായി കൂടെയാടുന്നു, സ്നേഹമോടെ കൂട്ടുകാരായി കൂടെയാടുന്നു. തേൻമാവിൻ കൊമ്പിൽ ചെന്നിരുന്നു കുരുവി, തേൻമാവിൻ കൊമ്പിൽ ചെന്നിരുന്നു കുരുവി.

കുരുവി സങ്കടമോതിക്കൂടുയർത്താൻ ചില്ലയില്ലെന്ന്. തേന്മാവിൻ ചേക്കേറാൻ സമ്മതമോ ചില്ലയൊന്നില്ല കുരുവിക്കൂടൊരുക്കാനായി. ചില്ലയൊന്നില്ല കുരുവിക്കൂടൊരുക്കാനായി. ഇല്ല, നിനക്ക് കൂടുകൂട്ടാൻ ഇതം തരില്ല. ചില്ലയൊന്നില്ല കുരുവിക്കൂടൊരുക്കാനായി. പഞ്ചമത്തിൽ പാടിയാടും ഓലവാലൻ താമരക്കിളി. പൂനിറഞ്ഞൊരു മാമരത്തിൽ കൂടുകൂട്ടുന്നു അവർ കൂടെ പാടുന്നു. സ്നേഹമോടെ കൂട്ടുകാരായി കൂടെയാടുന്നു. സ്നേഹമോടെ കൂട്ടുകാരായി കൂടെയാടുന്നു. പൂമരത്തിൻ കൊമ്പിൽ ചെന്നിരുന്നു കുരുവി സങ്കടമോതി കൂടുയർത്താൻ ചില്ലയില്ലെന്ന്. പൂമരത്തിൻ കൊമ്പിൽ ചെന്നിരുന്നു കുരുവി സങ്കടമോതി കൂടുയർത്താൻ ചില്ലയില്ലെന്ന്.

0: പൂമരമോതി ആ കുഞ്ഞിക്കിളിയോട്.
1: കിളിക്കൂട്ടം കിളിക്കൂട്ടം.
2: മാപ്പിളപ്പാട്ട്, പാട്ടുകാരൻ മുഹമ്മദ് ഇ പി.
3: നൂറുലാലമീൻ നബി ത്വാഹ തിങ്കളെ, റൂഹിലെത്തിയ മഹനീയ പൂക്കളെ. നൂറുലാലമീൻ നബി ത്വാഹ തിങ്കളെ, റൂഹിലെത്തിയ മഹനീയ പൂക്കളെ. മുത്തണന്നിടും വരവിന്ന് കാത്തിതാ, ഇഷ്ടമോതിടും അൻസ്വാറുകൾ.

നെഞ്ചിടും മുത്തളി വർണ്ണനവാകുന്നു, തങ്കമോക്ക് കണ്ട് സന്തോഷം തൂകുന്നു. നെഞ്ചിടും മുത്തളി വർണ്ണനവാകുന്നു, തങ്കമോക്ക് കണ്ട് സന്തോഷം തൂകുന്നു. ഹൃദയം ചേർന്നു ഫിന സ്വാഗതമൊതി മദീന ത്വാല അൽബദീർ അലൈനാ. ഹൃദയം ചേർന്നു ഫി

0: ഇശൽദേവ് അവതരിപ്പിക്കുന്ന കവിതയാണ് ഇനി.
1: പൊൻവയലിൽ കുരുത്ത മുക്കൊറ്റികൾ, പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്ദമാകെ പകർന്ന ജമന്തികൾ. പൊൻവയലിൽ കുരുത്ത മുക്കൊറ്റികൾ, പൂനിലാവ് നുകർ

എലിയൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർമലരുകൾ. മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർമലരുകൾ.

0: ഇനിയൊരു കൊച്ചു കവിത ചൊല്ലുകയാണ് മുഹമ്മദ് സമാൻ.
1: വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട്, പുന്നപ്പുഴയുടെ ഓടം ചേർന്നൊരു പള്ളിക്കുടമുണ്ട്. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട്, പുന്നപ്പുഴയുടെ ഓടം ചേർന്നൊരു പള്ളിക്കുടമുണ്ട്. പൂവുടമഞ്ഞിൽ അലിഞ്ഞൊടുങ്ങി നിവന്നു നിൽക്കുന്ന നാടിനവയാ മഴകും മധുരം പകരു നൽകാനാ. പൂവുടമണ്ണിൽ അടിഞ്ഞൊളുങ്ങി നിവന്നു നിൽക്കുന്ന നാടിനകയാൻ അഴുകും മധുരം പകർന്നു നൽകാനാ. നാടിനൊടി അഴുകും മധുരം പകർന്നു നൽകാനാ. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട്, പുന്നപ്പുഴയുടെ ഓടം ചേർന്നൊരു പള്ളിക്കുടമുണ്ട്.
0: ഇനി ഇംഗ്ലീഷ് പോയം അവതരിപ്പിക്കുന്നു ഹവ ബത്തുൽ.

0: കൂട്ടുകാരെ, ചേച്ചി ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ഈ ലോകത്തിലെ എത്ര രാജ്യങ്ങളുണ്ട്? 195 അല്ലേ? ഈ രാജ്യങ്ങളുടെയൊക്കെ തലസ്ഥാനം, പിന്നെ അവരുടെ സംസ്കാരം, ഭാഷ, ഇതൊക്കെ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കൊച്ചു മിടുക്കനുണ്ട് ചേച്ചിയുടെ കൂടെ. ബാവാന്റെ പറമ്പ LP സ്കൂളിലെ മുഹമ്മദ് സമാൻ എന്ന 10 വയസ്സുകാരൻ. തന്റെ ശാരീരിക വൈഷമ്യങ്ങൾക്കിടയിലും ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന മുഹമ്മദ് സമാനോട് ഇത്തിരി നേരം നമുക്കൊന്ന് സംസാരിച്ചാലോ? മോൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: 5.
0: നമുക്ക് എത്ര രാജ്യങ്ങളുണ്ടെന്ന് പറഞ്ഞേ?
1: ടോട്ടല് 195 രാജ്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന 100
0: രാജ്യങ്ങളുടെ. വെരി ഗുഡ്. അപ്പൊ ചേച്ചി മോനോട് കുറച്ച് രാജ്യങ്ങളെയൊക്കെ തലസ്ഥാനം ചോദിക്കട്ടെ. അമേരിക്ക
1: Washington DC,
0: കാനഡ
1: ഒട്ടോവ,
0: ജപ്പാൻ
1: ടോക്കിയോ,
0: ചൈന
1: ബീജിംഗ്.
0: മോന് എപ്പോ മുതലാണ് ഇങ്ങനെ മോൻ ഇത് ട്രൈ ചെയ്യാൻ തുടങ്ങിയത്?
1: അത് ഞാന് സ്വയം തന്നെ ട്രൈ ചെയ്തയാ.
0: ആദ്യം മോനെ ആരാ ഇതിനെ പ്രോത്സാഹിപ്പിച്ചത്?
1: എന്റെ ഉമ്മ.
0: വീട്ടിലാരൊക്കെയുള്ളേ?
1: 2 ഇത്താത്തയും 1 കാക്കയും, ഉമ്മയും ഉപ്പയും.
0: മുഹമ്മദിന് പിന്നെ എന്തൊക്കെയാ അറിയാം?
1: കാറ് നിർമ്മിക്കുന്ന കൺട്രീസ് അറിയാം.
0: ആണല്ലേ. അപ്പോ ചേച്ചി എന്നാലും ഒന്ന് ചോദിക്കട്ടെ, ഹോണ്ട എവിടെയാണ്?
1: ഹോണ്ട ജപ്പാൻ.
0: ജപ്പാൻ അല്ലേ. BMW
1: ജർമ്മനി.
0: ടെസ്ല
1: അമേരിക്ക.
0: അമേരിക്ക അല്ലേ. ആരുടെ കൂടെയാണ് ഇരുന്നിട്ട് ഇതൊക്കെ പഠിക്കുക?
1: ഞാനും എന്റെ ഇത്താത്തയും ചലഞ്ച് വെക്കും കൺട്രീസ് ഉണ്ടാ. അപ്പൊ എല്ലാത്തിനും ഞാൻ അറിയല്ലേ. എന്റെ ഇത്താത്താക്കും ഇക്കാക്കോ അറിയില്ല. അപ്പൊ ഞാൻ ഫുള്ള് അറിയല്ലേ.
0: ആണോ? മുഹമ്മദിനെ എല്ലാ രാജ്യങ്ങളുടെയും ഫ്ലാഗ് ഏതാന്നൊക്കെ അറിയാം അല്ലേ?
1: അതെ, അറിയാം.
0: മോനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും മത്സരത്തിന് പങ്കെടുത്തിട്ടുണ്ടോ? എവിടെയാ പോയത്?
1: ഫസ്റ്റ് ഇവിടെ പോയിക്കോ, പാനൂർ ചെസ് അക്കാഡമി.
0: അപ്പൊ മോനോട് കുറച്ച് സംസ്ഥാനങ്ങളും ചോദിക്കാം ചേച്ചി, കേട്ടോ?
1: ഓക്കെ.
0: അമേരിക്കയുടെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്?
1: അമേരിക്കന്റെ സംസ്ഥാനം കാലിഫോർണിയ,
0: ഓക്കെ,
1: കാരോളിന, ന്യൂയോർക്ക്, ഫ്ലോറിഡ, ന്യൂമെക്സിക്കോ, അൽബാമ, ജോർജിയ.
0: ഇത്രയൊക്കെ പറഞ്ഞില്ലേ, മിടുക്കനാണ് കേട്ടാ.
1: മോൻ
0: ഭാഷകളൊക്കെ പഠിക്കുന്നുണ്ടോ?
1: ഞാൻ പഠിക്കുന്നുണ്ട്.
0: ഏതൊക്കെ ഭാഷകൾ അറിയാം?
1: സ്പാനിഷ്.
0: സ്പാനിഷ് ഭാഷ അറിയോ? അതെങ്ങനെയാ പഠിച്ചത്?
1: അത് ഞാൻ ലാപ്ടോപ്പിൽ കണ്ടിട്ട് പഠിച്ചതാ.
0: സ്പാനിഷിലെ നമസ്കാരം എങ്ങനെയാ പറയാം?
1: ഹോല.
0: ഹോല. കൂടുതൽ ഭാഷകൾ പഠിക്കാനും മറ്റുള്ള രാജ്യത്തിനെ കുറിച്ചിട്ട് പഠിക്കാനും ഒക്കെ മോൻ നല്ല അവസരങ്ങൾ ഉണ്ടാവട്ടെ ഭാവിയിൽ, കേട്ടോ. ആരാവാനാ മോനെ ആഗ്രഹം?
1: പൈലറ്റ്.
0: പൈലറ്റ് ആവാനാണോ? പൈലറ്റ് ആവുമ്പോ നമുക്ക് ലോകം ചുറ്റാ അല്ലേ. വിവിധ രാജ്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മുഹമ്മദിനെ ഓരോ രാജ്യങ്ങളും സന്ദർശിക്കാനും കൂടുതൽ പഠിക്കാനും അങ്ങനെ വലിയ ആളായി തീരാനും കഴിയട്ടെ.
1: താങ്ക് യു.
0: കിളിക്കൂട്ടത്തിൽ അവസാനമായി ഉറുദു സംഘഗാനം. പാടുന്നവർ ഫാത്തിമത്ത് സുൽഫ, യാറ ഫേസ, സഹ്റ ഫാത്തിമ, ഇസ്സ ഖദീജ എന്നിവർ.

0: ശുക്രിയാ.
1: ചമ്പാട് ബാവാന്റെ പറമ്പ എൽ പി സ്കൂൾ കൂട്ടുകാരുടെ പരിപാടി കേട്ടല്ലോ. ഇതോടെ ഇന്നത്തെ കിളിക്കൂട്ടം സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ചേച്ചിയുടെ നമസ്കാരം.

ഈ നിലയത്തിൽ നാളെ രാവിലെ 9 മണിക്ക് ഗാനാമൃതം ചലച്ചിത്ര ഗാനങ്ങൾ, 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് ജലതരംഗം, ആനയംപട്ടി എസ് ഗണേശൻ അവതരിപ്പിച്ചത്, 12:15 തീയാട്ടുപാട്ട് ഏവൂർ വാസുദേവ ശർമ്മയും സംഘവും അവതരിപ്പിച്ചത്, 12:40 ആരോഗ്യ ദീപ്തിയിൽ പകർച്ചപ്പനിയെ പ്രതിരോധിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് വിശദമാക്കുന്നു പയ്യോളി താലൂക്ക് ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ രാജേഷ്. 1 മണിക്ക് എവർഗ്രീൻ 80s. ഉച്ചയ്ക്ക് 2:30 ആകാശവാണി ഡെലി ക്വിസ് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി, വൈകിട്ട് 5 മണിക്കും 6 മണിക്കും 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 6:50 കിസാൻ വാണി തത്സമയ ഫോണിൻ പരിപാടി, കുരുമുളക് കൃഷി നടിയിലും പരിപാലനവും, പായം കൃഷിഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീ മധുസൂദനൻ തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497 2956 007.

ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം. പൊന്നുച്ചാമി എന്ന ചിത്രത്തിൽ ചിത്രപാടിയത് രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം മോഹൻ സിത്താര.

നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലൊവാക്യ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സമഗ്ര പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത വാർത്താസമ്മേളനത്തിൽ ശ്രീ മോദി അറിയിച്ചു. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്ത്യ കൈവരിച്ച അതിവേഗ സാമ്പത്തിക വളർച്ചയെയും ഡിജിറ്റൽ AI രംഗത്തെ മുന്നേറ്റങ്ങളെയും റോബർട്ട് ഫിക്കോ പ്രശംസിച്ചു. 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രാൻസിലെ ഇവിയനിൽ ഇന്ന് തുടക്കമായി. 3 ദിവസത്തെ ഉച്ചകോടിയിൽ നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ 13-ാം തവണയാണ് G7 ഉച്ചകോടിയുടെ ഭാഗമാകുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും സഞ്ചാര സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കാൻ തീരുമാനം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. സംസ്ഥാനത്ത് സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ July 1 മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. SE.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സ്ത്രീകൾക്ക് സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ജനക്ഷേമ ഇടപെടലാണ് പദ്ധതിയെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കോഴിക്കോട് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ

0: ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് രണ്ട് കുട്ടികൾക്ക് കൂടി ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരാണുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്ന രോഗബാധിതന് രണ്ടാം ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി നൽകിയതായും മന്ത്രി അറിയിച്ചു. 16 ലക്ഷത്തിലധികം വീട്ടമ്മമാർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകുന്ന പദ്ധതി യുഡിഎഫ് സർക്കാരിന്റെ നയപരമായ തീരുമാനം മൂലം മുടങ്ങിയിരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷനാണ് ധനവകുപ്പ് ഫയലിൽ തീരുമാനമാക്കാതെ പിടിച്ചുവച്ചിരിക്കുന്നതിനാൽ മുടങ്ങിയിരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ പ്രതിയായ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് സിപിഐഎം. എസ്ഐടി കുറ്റപത്രം വന്ന ശേഷം കൂടുതൽ നടപടിയെപ്പറ്റി ആലോചിക്കുമെന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് അറിയിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദയെ നേരിടും. രാത്രി 9:30 മത്സരം. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ബെൽജിയം ഈജിപ്തിനെ നേരിടും. പുലർച്ചെ 3:30 സൌദി അറേബ്യ യുറുഗ്വേ പോരാട്ടം. അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ അരുവിക്കര ജലശുദ്ധീകരണശാലയുടെ പ്രവർത്തനം നാളെ രാവിലെ 11 മുതൽ 1 മണിവരെ തടസ്സപ്പെടും. പേരൂർക്കട, ഒബ്സർവേറ്ററി, ഐരാണിമുട്ടം ജലസംഭരണികളിൽ നിന്നുള്ള ജലവിതരണം ഇക്കാരണത്താൽ പൂർണമായോ ഭാഗികമായോ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ഉപഭോക്താക്കൾ വേണ്ട മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രായമായവരെ സജീവമാക്കുക, അവർക്ക് വരുമാനവും സാമൂഹിക പങ്കാളിത്തവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സിൽവർ ഇക്കോണമി ആശയം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 31-ാമത് ദേശീയ വായനാ മഹോത്സവത്തിനും 1 മാസം നീണ്ടു നിൽക്കുന്ന വായനാ മാസാഘോഷങ്ങൾക്കും വായനാ ദിനമായ ജൂൺ 19 തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കേരളത്തിൽ അക്ഷരവെളിച്ചം പകർന്നു നൽകിയ പി എൻ പണിക്കരുടെ സ്മരണാർത്ഥമാണ് വായനാ മഹോത്സവം സംഘടിപ്പിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 142 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 159 പേരാണ് അറസ്റ്റിലായത്. അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണത്തിലെയും വിതരണത്തിലെയും അപാകത പരിഹരിക്കുമെന്ന് സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ. ന്യൂട്രിമിക്സിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ ജില്ലാതല സംവിധാനമൊരുക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും കമ്മീഷൻ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. ചട്ടഞ്ചാൽ FHC ആശുപത്രിയിൽ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 50 വയസ്സ് തികയാത്ത വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പും വിമുക്ത ഭടന്മാരുടെ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും സഹിതം 17-ാം തീയതിക്കകം കാസർഗോഡ് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499956860. പെരിയയിലുള്ള കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ തസ്തികയിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 17-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ 60% മാർക്കിൽ കുറയാതെ നേടിയ എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത. ഫോൺ നമ്പർ 0467234020. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഹിന്ദി വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 17-ാം തീയതി രാവിലെ 11 മണിക്ക് നടക്കും. 55% മാർക്കോടുകൂടി ബിരുദാനന്തര ബിരുദവും നെറ്റും. നെറ്റ് യോഗ്യരായവരുടെ അഭാവത്തിൽ ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം.

ഫോൺ നമ്പർ 0499-4256-027 0499-4256-027 ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HSST സീനിയർ കെമിസ്ട്രി ലാബ് അസിസ്റ്റന്റ് ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 24-ാം തീയതി രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. സേവന വാർത്തകളാണ് കേട്ടത്. ഈ നിലയത്തിൽ നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സിസ്റ്റർ മേരി കുറ്റ്യാനിക്കൽ. 6 മണിക്ക് FM പ്രധാന വാർത്തകൾ അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലിയിൽ തിരുനല്ലൂർ കരുണാകരന്റെ വസന്തമേ വരൂ എന്ന കവിത ആലാപനം ഡോക്ടർ CV ജിഷാ മേരി. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7 മണിക്ക് ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. മേളത്തിന്റെ തമ്പുരാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ പങ്കെടുക്കുന്നു ആദ്യഭാഗം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി. ഇതിൽ അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ? തുടർന്ന് നളന്ദ കോളേജ് ഓഫ് HO സിനിമാ പാരഡൈസോയിൽ മൃണാൾ സെൻ സംവിധാനം ചെയ്ത ഇന്റർവ്യൂ എന്ന സിനിമയെക്കുറിച്ച് R നന്ദലാൽ സംസാരിക്കുന്നു. ഏഴ് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 9 മണിക്ക് ഗാനാമൃതം ചലച്ചിത്രഗാനങ്ങൾ. 10 മണിക്ക് എൻഎച്ച്എം പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:25 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 11 മണിക്ക് ജലതരംഗം. ആനയം പട്ടി എസ് ഗണേശൻ അവതരിപ്പിച്ചത്. 12:10 സേവന വാർത്തകൾ. 12:15 തീയാട്ടുപാട്ട്. ഏവൂർ വാസുദേവ ശർമ്മയും സംഘവും അവതരിപ്പിച്ചത്.

0: and Gaza to protect Israeli citizens. Israeli media reported that Jerusalem has directly communicated its refusal to comply with international withdrawal timelines to U.S. President Donald Trump. The benchmark domestic equity indices today ended trading session with strong gains of nearly 1%. Investor sentiment improved following the announcement of a peace agreement between the United States and Iran. The Sensex surged 736 points to close at 76,264, while the Nifty jumped 231 points to settle at 23,854. The government has said that all refineries are operating at high capacity with adequate crude inventories and maintaining sufficient stocks of petrol and diesel. Joint Secretary in the Ministry of Petroleum and Natural Gas, Sujata Sharma, was addressing the interministerial briefing in New Delhi today on recent developments in West Asia. Joint Secretary in the Department of Fertilizers, Bandana Prayashi, said that the overall stock position of fertilizers in the country is normal. Director in the Ministry of Port Shipping and Waterways, Upesh Kumar Sharma, said that the LNG carrier Disha, with 62,370 metric tons of cargo, has safely transited the Strait of Hormuz and is expected to reach the Dahej port in Gujarat on Thursday. In the FIFA World Cup football, Spain will play against Cabo Verde in the Group H clash at Atlanta and United States tonight. The match will begin from 9:30 p.m. Indian time. Sweden thrashed Tunisia 5-1 in their Group F match in Mexico earlier in the day. The India Meteorological Department, IMD, has forecast heavy to very heavy rainfall over parts of Northeast, Bihar, Kerala, Mahe, Tamil Nadu, Puducherry and Karaikal tomorrow. The Met Department has issued an orange color warning for thunder squall conditions in West Rajasthan for tomorrow. It has also predicted thunderstorms accompanied by lightning and gusty winds over Haryana, Chandigarh, Delhi, Punjab, Jammu and Kashmir, Ladakh, Bihar, the Andaman and Nicobar Island, Chhattisgarh, Karnataka, Jharkhand, Konkan, Goa, Madhya Pradesh, Maharashtra, Odisha, Telangana, West Bengal and Sikkim during the next 3 to 4 days. And now before we end the bulletin, the headlines once again. India and Slovakia elevate ties to comprehensive partnership, Inc. 11 pacts to boost cooperation in key sectors including labour migration, digital technology and defence. Prime Minister Narendra Modi and his Slovak counterpart also agreed to establish a joint working group on counter-terrorism. The friend city of Avion gears up to host G7 summit beginning tonight. Prime Minister Modi to attend summit tomorrow. DRDO successfully conducts flight test of indigenously developed long-range land attack cruise missile. Israel says its military will continue to hold positions indefinitely in Lebanon, Syria and Gaza despite US-Iran peace deal. And in the FIFA World Cup, Spain to take on Cabo Verde in Group H clash at Atlanta in the US tonight. And that's all in the news at night. Good night.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം.
2: ഗണിതം പാഠത്തിൽ നിന്നും ജീവിതത്തിലേക്ക് പടരുന്ന ശാസ്ത്രമാണ് ഗണിതം മധുരം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു കോഴിക്കോട് നടുവണ്ണൂർ സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ ഗണിത അധ്യാപിക സുചിത്ര കെ.
3: ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും അടിസ്ഥാന ഭാഷയാണ് ഗണിതം. ഗണിതം പല വിദ്യാർത്ഥികൾക്കും പ്രിയപ്പെട്ട വിഷയമാണെങ്കിലും മറ്റു ചിലർക്ക് അത് വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമായി തോന്നാറുണ്ട്. ഗണിതം വെറും അക്കങ്ങളുടെയും ഫോർമുലകളുടെയും ലോകമല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പല കാര്യങ്ങളുടെയും അടിസ്ഥാനമാണ് ഗണിതം എന്ന് പറയാം. നാം രാവിലെ ഉണർന്ന് രാത്രി ഉറങ്ങുന്നതുവരെയുള്ള പല കാര്യങ്ങളും ഗണിതവുമായി ബന്ധമുള്ളതാണ്. സമയം നോക്കുന്നതും പണം കണക്കാക്കുന്നതും അളവുകൾ നിർണയിക്കുന്നതുമെല്ലാം ഗണിതവുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യ കമ്പ്യൂട്ടർ എന്ന വിശേഷണത്തോടെ ലോകമെമ്പാടും പ്രശസ്തയായ വ്യക്തിയാണ് ശകുന്തളാദേവി. കാൽക്കുലേറ്ററോ പേനയോ പേപ്പറോ ഉപയോഗിക്കാതെ തന്നെ വലിയ കണക്കുകൾ അതിവേഗത്തിൽ മനസ്സിൽ തന്നെ ചെയ്ത് അവർ ലോകത്തെ അത്ഭുതപ്പെടുത്തി. അവരുടെ അഭിപ്രായത്തിൽ, വിത്തൌട്ട് മാത്തമാറ്റിക്സ് ദർ ഈസ് നത്തിങ് യു ക്യാൻ ഡു, എവറിതിങ് അറൌണ്ട് യു ഈസ് മാത്തമാറ്റിക്സ്. അതായത്, ഗണിതമില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാനാവില്ല. നമുക്ക് ചുറ്റുമുള്ള എല്ലാം ഗണിതമാണ്. കാൾ ഫ്രെഡറിക് ഗോസ് എന്ന ഗണിതശാസ്ത്രജ്ഞന്റെ അഭിപ്രായത്തിൽ, മാത്തമാറ്റിക്സ് ഈസ് ദ ക്യൂൻ ഓഫ് ദി സയൻസസ്. ഗണിതശാസ്ത്രം എല്ലാ ശാസ്ത്രങ്ങളുടെയും രാജ്ഞിയാണ്. അടിസ്ഥാന ആശയങ്ങൾ മനസ്സിലാകാത്തത് ആണ് ഗണിതം ബുദ്ധിമുട്ടാകുന്നതിനുള്ള ഒരു പ്രധാന കാരണം.

ഗണിതത്തിൽ ഒരു ആശയം മറ്റൊന്നിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മിക്കപ്പെടുന്നത്. കൂട്ടലും കുറയ്ക്കലും ശരിയായി മനസ്സിലാകാത്ത കുട്ടിക്ക് ഭിന്നസംഖ്യകളും ബീജഗണിതവും പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഉദാഹരണത്തിന്, 10-ാം ക്ലാസ്സിലെ 2-ാം കൃതി സമവാക്യങ്ങൾ പഠിക്കുമ്പോൾ ഗുണനവും ഘടക വിശകലനവും വ്യക്തമായില്ലെങ്കിൽ കുട്ടിക്ക് ആ പാഠം മനസ്സിലാക്കാൻ കഴിയില്ല. ഗണിതം എന്ന വിഷയത്തോടുള്ള ഭയവും ആത്മവിശ്വാസക്കുറവുമാണ് മറ്റൊരു പ്രധാന കാരണം. ഗണിതം വളരെ പ്രയാസമാണ് എന്ന ധാരണ പല കുട്ടികളിലും കാണപ്പെടുന്നുണ്ട്. ഒരു തവണ പരാജയപ്പെട്ടാൽ പിന്നീട് ചോദ്യങ്ങൾ ചെയ്യാൻ പോലും അവർ മടി കാണിക്കുന്നു. ചോദ്യങ്ങൾ വായിച്ചു മനസ്സിലാക്കുന്നതിനും ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതായത് വാക്കു പ്രശ്നങ്ങൾ അഥവാ വേർഡ് പ്രോബ്ലംസ്, അതുപോലെ ഗണിത പദങ്ങളുടെ അർത്ഥം മനസ്സിലാകാത്തത് തുടങ്ങിയവ. അതിനാൽ തന്നെ ഭാഷാപരമായ കഴിവ് ഗണിത പഠനത്തിന് പ്രധാനമാണ്. മറ്റൊരു പ്രശ്നം അഭ്യാസത്തിന്റെ കുറവാണ്. ഗണിതം കണ്ടു പഠിക്കുന്ന വിഷയമല്ല, മറിച്ച് ചെയ്തു പഠിക്കുന്ന വിഷയമാണ്. ദിവസേന പരിശീലനം ഇല്ലാത്തതും ഹോംവർക്ക് ചെയ്യാതിരിക്കുന്നതും പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാത്തതും പഠന ഫലത്തെ പ്രതികൂലമായി ബാധിക്കുന്നവയാണ്. സൂത്രവാക്യങ്ങൾ മനഃപ്പാഠമാക്കാനുള്ള പ്രവണത ചില കുട്ടികളില്ലെങ്കിലും കണ്ടുവരുന്നുണ്ട്. ഇതും പഠന ഫലത്തെ ബാധിക്കുന്ന ഒന്നാണ്. പഠന രീതിയിലെ പ്രശ്നങ്ങളും ചില കുട്ടികൾക്കെങ്കിലും പഠനത്തോടുള്ള താല്പര്യക്കുറവ് സൃഷ്ടിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. പ്രവർത്തനാധിഷ്ഠിത പഠനത്തിന്റെ അഭാവം, ഗണിത ലാബുകളുടെ കുറവ്, ജീവിത സാഹചര്യങ്ങളുമായി ബന്ധിപ്പിക്കാത്ത പഠനം, ഇവയെല്ലാം കുട്ടികളിൽ ഗണിത താല്പര്യം കുറയ്ക്കുന്നുണ്ട്. ഗണിതത്തിലെ പല ആശയങ്ങളും നേരിട്ടു കാണുവാനോ സ്പർശിക്കാനോ കഴിയില്ല. ഉദാഹരണത്തിന് അനന്തത, സംഖ്യകൾ, ഫംഗ്ഷനുകൾ, രേഖ തുടങ്ങിയവ. ഇത്തരം ആശയങ്ങൾ കുട്ടികൾക്ക് സങ്കൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അടുത്ത പ്രശ്നമായി പറയാനുള്ളത്, പല വിദ്യാർത്ഥികളും മാർക്കിനു വേണ്ടി മാത്രമാണ് പഠിക്കുന്നത്. ഇതിന്റെ ഫലമായി അവർ ഉത്തരങ്ങൾ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കും, ആശയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമില്ല. അതിനാൽ തന്നെ പുതിയ പ്രശ്നങ്ങൾ വന്നാൽ അവർക്ക് പരിഹരിക്കാൻ കഴിയുകയുമില്ല. ഗണിതത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തതാണ് മറ്റൊരു പ്രധാന പ്രശ്നമായി കണ്ടുവരുന്നത്. ഇതൊക്കെ പഠിച്ചിട്ട് എന്താണ് പ്രയോജനം എന്നതാണ് പല കുട്ടികളുടെയും മനസ്സിൽ തോന്നുന്നത്. ശ്രദ്ധക്കുറവും ഏകാഗ്രതയുടെ അഭാവവും ഗണിത പഠനത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഗണിത പാഠം പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധ തെറ്റിയാൽ പ്രധാന ആശയങ്ങൾ നഷ്ടപ്പെടാം. ഒരു ചെറിയ ഘട്ടം പോലും മനസ്സിലാകാതെ പോയാൽ തുടർന്നുള്ള ഭാഗങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുകയും ചെയ്യും. ഏകാഗ്രതയില്ലെങ്കിൽ അക്കങ്ങൾ തെറ്റായി എഴുതി പോവുകയും ചിഹ്നങ്ങൾ മാറിപ്പോവുകയും ലളിതമായ കൂട്ടൽ കുറയ്ക്കൽ തെറ്റിപ്പോവുകയും ചെയ്യും. ഓർമ്മശക്തിയിലുള്ള പ്രശ്നങ്ങൾ ചില കുട്ടികളെ സാരമായി ബാധിക്കാറുണ്ട്. സൂത്രവാക്യങ്ങൾ, നിയമങ്ങൾ, നിർവചനങ്ങൾ, മുമ്പ് പഠിച്ച ആശയങ്ങൾ എന്നിവ ഓർമ്മയിൽ നിലനിൽക്കുമ്പോഴാണ് പുതിയ ആശയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടികളിൽ ഗണിത താല്പര്യം സൃഷ്ടിക്കാൻ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സുപ്രധാന പങ്കുണ്ട്. ഗണിതം എന്ന വിഷയത്തെ എങ്ങനെ താല്പര്യത്തോടെ പഠിക്കാം എന്നതിനെക്കുറിച്ച് ചില നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒന്നാമതായി പറയാനുള്ളത്, ഗണിതം എന്ന വിഷയത്തെ ഭയപ്പെടാതിരിക്കുക. ഈ ഭയം പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. അതിനാൽ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ചെറിയ വിജയങ്ങളിൽ പോലും അഭിനന്ദിക്കുകയും വേണം. എല്ലാവർക്കും പറ്റുന്ന വിഷയമല്ല ഗണിതം എന്ന ധാരണ വെച്ചു പുലർത്താതിരിക്കുക. പ്രശസ്ത ഗണിത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഐ ആം സോ സ്മാർട്ട്, ഇറ്റ് ഈസ് ജസ്റ്റ് ദാറ്റ് ഐ സ്റ്റേ വിത്ത് പ്രോബ്ലംസ് ലോങ്ങർ. അതായത് പ്രശ്നങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നവർക്കാണ് വിജയം ലഭിക്കുന്നത്. ശരിയായ പരിശീലനത്തിലൂടെയും ശരിയായ മാർഗനിർദ്ദേശത്തിലൂടെയും എല്ലാവർക്കും ഗണിതത്തിൽ പുരോഗതി നേടാൻ കഴിയും. അടുത്തതായി ആശയങ്ങൾ മനസ്സിലാക്കി പഠിക്കുക എന്നതാണ്. ഫോർമുലകൾ മനഃപ്പാഠമാക്കുന്നതിനു പകരം അവയുടെ പിന്നിലുള്ള ആശയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ചില ഉദാഹരണങ്ങൾ നോക്കാം. ഹൈസ്കൂൾ തലത്തിൽ പൈതഗോറസ് സിദ്ധാന്തം, കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന ഫോർമുല കുട്ടികൾ പലപ്പോഴും മനഃപ്പാഠമാക്കാറാണ് പതിവ്. ഇതിനെ ഒരു യഥാർത്ഥ പ്രശ്നവുമായി ബന്ധപ്പെടുത്താവുന്നതാണ്. ഒരു മതിലിൽ ചാരിയിരിക്കുന്ന ഏണിയുടെ അടിഭാഗം മതിലിൽ നിന്നും 3 മീറ്റർ അകലെയാണെങ്കിൽ ഏണിയുടെ മുകൾ ഭാഗം 4 മീറ്റർ ഉയരത്തിൽ എത്തുന്നു എങ്കിൽ ഏണിയുടെ നീളം എന്തായിരിക്കും?
ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൂടെ കുട്ടികളിൽ കൗതുകം ഉണർത്താൻ സാധിക്കും. അതുപോലെ ഒരു മട്ടത്രികോണം വരച്ച് അവയുടെ മൂന്ന് വശങ്ങളിലും ഓരോ

സമയത്തിനനുസരിച്ച് മാറുന്നതുമായി ബന്ധപ്പെടുത്തി പഠിച്ചാൽ ആശയം വ്യക്തമായിരിക്കും. ഉദാഹരണത്തിന്, ഒരു കാർ ഒരു മണിക്കൂറിൽ 60 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അതിന്റെ ശരാശരി വേഗത മണിക്കൂറിൽ 60 കിലോമീറ്റർ ആണ്. എന്നാൽ ഒരു പ്രത്യേക നിമിഷത്തിൽ കാറിന്റെ വേഗത എങ്ങനെ കണ്ടെത്തും എന്ന ചോദ്യത്തിലൂടെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന ആശയത്തിലേക്ക് എത്താൻ സാധിക്കും. ഡെറിവേറ്റീവ് എന്നത് ഒരു അളവിന്റെ മാറ്റനിരക്കാണെന്ന് കുട്ടികൾ മനസ്സിലാക്കും. സാധ്യതകളുടെ ഗണിതം അഥവാ പ്രോബബിലിറ്റി എന്ന പാഠഭാഗം വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അമൂർത്തമായ നിർവചനങ്ങളിൽ നിന്ന് തുടങ്ങാതെ ദൈനംദിന ജീവിതാനുഭവങ്ങളിലൂടെ ആശയം രൂപപ്പെടുത്തുന്നതാണ് നല്ലത്. നാളെ മഴ പെയ്യാനുള്ള സാധ്യത എന്ത്? ഒരു നാണയം എറിഞ്ഞാൽ തല വരാനുള്ള സാധ്യത എന്ത്? ഒരു ഡൈ ഉരുട്ടിയാൽ 6 കിട്ടാനുള്ള സാധ്യത എത്ര? ഇത്തരം ചോദ്യങ്ങളിലൂടെ സാധ്യത എന്ന ആശയം കുട്ടികൾക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാം. ഇങ്ങനെ കളിച്ചും പരീക്ഷിച്ചും കണ്ടെത്തുന്ന രീതിയിൽ പഠിച്ചാൽ പ്രോബബിലിറ്റി കുട്ടികൾക്ക് ഏറ്റവും രസകരവും എളുപ്പമുള്ളതുമായ ഗണിത പാഠങ്ങളിലൊന്നായി മാറും എന്നതിൽ സംശയമില്ല. ഓരോ പാഠഭാഗങ്ങളും ശരിയായി മനസ്സിലാക്കുകയും അവ പരിശീലിക്കാനായി ദിവസവും ഒരു നിശ്ചിത സമയം മാറ്റിവെക്കുകയും ചെയ്യേണ്ടതാണ്. ശരിയായ പരിശീലനം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും എന്നതിൽ സംശയം വേണ്ട. ഗണിതത്തിൽ തെറ്റുകൾ വരുന്നത് സ്വാഭാവികമാണ്. ഒരു പ്രശ്നം തെറ്റിയാൽ അതിൽ നിരാശപ്പെടാതെ എന്തുകൊണ്ട് തെറ്റി, എവിടെയാണ് തെറ്റിയത്, ശരിയായ രീതി എന്താണ് എന്നിവ സ്വയം പരിശോധിക്കേണ്ടതാണ്. ഗണിത താൽപര്യം വർദ്ധിപ്പിക്കാൻ സുഡോക്കു, നമ്പർ പസിലുകൾ, ലോജിക് ഗെയിമുകൾ, ഗണിത ക്വിസുകൾ എന്നിവ പരിശീലിക്കാം. ഇവ ചിന്താശേഷിയും പ്രശ്നപരിഹാര കഴിവും വർദ്ധിപ്പിക്കും. ജ്യാമിതി, ത്രികോണമിതി, സ്ഥിതി വിവരക്കണക്ക് തുടങ്ങിയ പാഠഭാഗങ്ങൾ ചിത്രങ്ങളുടെയും ഗ്രാഫുകളുടെയും സഹായത്തോടെ പഠിച്ചാൽ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. സുഹൃത്തുക്കളുമായി കൂട്ടുചേർന്ന് പഠിക്കുന്നത് ഗണിത പഠനത്തെ കൂടുതൽ ഫലപ്രദമാക്കും. പരസ്പരം സംശയങ്ങൾ ചോദിച്ചും ഉത്തരങ്ങൾ താരതമ്യം ചെയ്തും വ്യത്യസ്ത രീതികൾ പരിശീലിക്കുകയും ചെയ്യുന്നത് ഗണിത പഠനത്തിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. സാങ്കേതിക വിദ്യ ഗണിത പഠനത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു. ഒരു കാലത്ത് പുസ്തകങ്ങളിലേക്കും ബ്ലാക്ക് ബോർഡിലേക്കും മാത്രം ഒതുങ്ങിയിരുന്ന ഗണിത പഠനം ഇന്ന് കമ്പ്യൂട്ടറുകൾ, മൊബൈൽ ആപ്പുകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുടെ സഹായത്തോടെ കൂടുതൽ ആകർഷകമാക്കുന്നുണ്ട്. ഈ സാങ്കേതിക വിദ്യയിലൂടെ വിദഗ്ധരുടെ ക്ലാസുകൾ കേൾക്കാനും വിവിധതരം ചോദ്യങ്ങൾ പരിചയപ്പെടാനും കുട്ടികൾക്ക് അവസരം ലഭിക്കുന്നു. ഇന്ന് ഹയർ സെക്കൻഡറി തലത്തിൽ മാത്തമാറ്റിക്സ് ലാബ് കുട്ടികൾ പരിചയപ്പെടുന്നുണ്ട്. മാത്സ് ലാബിലൂടെ ത്രികോണമിതി, വെക്റ്റർ, കോണിക് സെഷൻ, പ്രോബബിലിറ്റി തുടങ്ങിയ ആശയങ്ങൾ മോഡലുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ക്ലാസ്സിൽ പഠിക്കുന്ന ആശയങ്ങൾ യഥാർത്ഥ സാഹചര്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ ലാബ് സഹായിക്കുന്നുണ്ട്. ഗണിത പഠനത്തിൽ ഒരേ സമയം വലിയ ഭാഗങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി പഠിക്കുന്നതായിരിക്കും കൂടുതൽ ഫലപ്രദം. കാരണം നമ്മുടെ മസ്തിഷ്കത്തിന് ഒരേ സമയം വളരെയധികം വിവരങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. ചെറിയ ഭാഗങ്ങളാക്കി പഠിക്കുമ്പോൾ ആശയങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനും കൂടുതൽ കാലം ഓർമ്മയിൽ നിലനിർത്താനും സാധിക്കും. കുട്ടികളിൽ ഗണിതത്തോടുള്ള ഭയവും വിരസതയും മാറ്റി ആസ്വാദനവും താൽപ്പര്യവും വളർത്തുന്നതിൽ ഗണിതമേളകൾക്ക് വളരെ വലിയ പങ്കുണ്ട്. ക്ലാസ് മുറികളിൽ പാഠപുസ്തകങ്ങളിൽ ഒതുങ്ങിപ്പോകുന്ന ഗണിതത്തെ ജീവിതത്തോട് ചേർത്ത് അനുഭവിക്കാൻ ഗണിതമേളകൾ അവസരമൊരുക്കുന്നുണ്ട്. ഗണിതവുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾ, പ്രദർശനങ്ങൾ, പരീക്ഷണങ്ങൾ, ഗെയിമുകൾ, പസിലുകൾ, മോഡലുകൾ, മത്സരങ്ങൾ എന്നിവ ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസോത്സവമാണ് ഗണിതമേള. ഇവിടെ കുട്ടികൾ വെറും കാണികളല്ല, അവർ തന്നെയാണ് അവതാരകരും അന്വേഷകരും സൃഷ്ടാക്കളും. ഗണിതമേള കുട്ടികളിൽ സൃഷ്ടിപരമായ കഴിവുകൾ വളർത്തുകയും അവരുടെ യുക്തിചിന്തയും പ്രശ്നപരിഹാര ശേഷിയും വികസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കുട്ടികളിൽ സംഘപ്രവർത്തന മനോഭാവം വളർത്തുന്നതിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ഗണിതമേളകൾക്ക് വലിയ പങ്കുണ്ട്. വിവിധതരം ഗണിത കളികളിലൂടെ കുട്ടികളിൽ ഗണിത താൽപര്യം സൃഷ്ടിക്കാൻ സാധിക്കും. ഗണിത കളികൾ വെറും വിനോദോപാധികളല്ല, അവ കുട്ടികളിൽ ഗണിതത്തോടുള്ള താൽപര്യവും ആത്മവിശ്വാസവും സൃഷ്ടിക്കുന്ന ശക്തമായ പഠനോപാധികളാണ്. ഗണിതത്തെ പുസ്തകത്തിലെ അക്കങ്ങളിൽ ഒതുക്കാതെ കളികളിലൂടെ അനുഭവമാക്കി മാറ്റുമ്പോൾ

0: കുട്ടികൾ ഗണിതത്തെ സ്നേഹിക്കുകയും പഠനത്തിൽ കൂടുതൽ സജീവമാകുകയും ചെയ്യും. കളിച്ചുകൊണ്ട് പഠിക്കുന്ന ഗണിതം കുട്ടികളുടെ മനസ്സിൽ ദീർഘകാലം നിലനിൽക്കും. അതിനാൽ ഗണിത പഠനത്തെ താൽപ്പര്യമുള്ളതാക്കി മാറ്റാൻ ഗണിതകളികൾക്ക് വലിയ പങ്കുണ്ട്. ഗണിതത്തെ ജീവിതവുമായി ബന്ധിപ്പിക്കാം. വിപണിയിലെ കിഴിവുകൾ, ബാങ്ക്, പലിശ, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, വീടിൻ്റെ അളവെടുപ്പ് തുടങ്ങിയ എല്ലാ മേഖലകളിലും ഗണിതം ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ വിഷയത്തോട് കൂടുതൽ താല്പര്യം ഉണ്ടാകും. ഓർമ്മശക്തി മെച്ചപ്പെടുത്താൻ പല മാർഗങ്ങളുമുണ്ട്. ദിവസേന ചെറിയ അളവിൽ ആവർത്തന പഠനം നടത്തുന്നതും സൂത്രവാക്യങ്ങൾ ചാർട്ടുകളിൽ തയ്യാറാക്കി കാണുന്ന സ്ഥലങ്ങളിൽ പതിക്കുന്നതും പഠിച്ച കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും ധാരാളം പരിശീലന പ്രശ്നങ്ങൾ ചെയ്യുന്നതിലൂടെയും ഓർമ്മശക്തി മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഓരോ പ്രശ്നത്തിനും യുക്തിപരമായ പരിഹാരം കണ്ടെത്താനുള്ള അവസരമാണ് ഗണിതം. ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഗണിതത്തെ പ്രിയ വിഷയമാക്കി മാറ്റാൻ സഹായിക്കും. പ്രിയ വിദ്യാർത്ഥികളെ, ചിന്താശക്തിയും യുക്തിബോധവും വളർത്തുന്ന ഒരു ശക്തമായ ഉപകരണമാണ് ഗണിതം. അതുകൊണ്ടുതന്നെ ഭയത്തെ മാറ്റി കൗതുകത്തോടെ ഗണിതത്തെ സമീപിച്ചാൽ ഗണിതം നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായി മാറും എന്നതിൽ സംശയമില്ല. ഗണിത വിജയം എന്നത് ചിട്ടയായ പരിശീലനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.
1: ഗണിതം മധുരം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് കോഴിക്കോട് നടുവണ്ണൂർ സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ ഗണിത അധ്യാപിക സുചിത്ര കെ.

0: സമയം 9:30.
1: ആകാശവാണി. ഇപ്പോൾ ശരണ്യ ബി മംഗൾ അവതരിപ്പിക്കുന്ന വീണ കച്ചേരി കേൾക്കാം. മുതുകുളം MS ശ്രീരാഗ് മൃദംഗം, വി ഗജാനന പൈ ഗഞ്ചിറ. ആദ്യം ഭൗളി രാഗത്തിൽ പാർവതി നായക എന്ന് തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി ആദ്യതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശരണ്യ ബി മംഗളിന്റെ വീണക്കച്ചേരി. മുതുകുളം എം എസ് ശ്രീരാഗ് മൃദംഗം, വി ഗജാനന പൈ ഗഞ്ചിറ, കരുണൈ പുരിയത് എന്ന് തുടങ്ങുന്നു രാഗം. വരാളി, മിശ്രചാപ്പ് താളം, നീലകണ്ഠശിവൻ കൃതി.

ഇതുവരെ കേട്ടത് ശരണ്യ ബി മംഗളിന്റെ വീണക്കച്ചേരി. മുതുകുളം എം എസ് ശ്രീരാഗ് മൃദംഗം, ബി ഗജാനനപ്പൈ ഗഞ്ചിറ.

ഒരു പുരുഷായുസിൽ ചെയ്തു തീർക്കാനാവാത്ത കാര്യങ്ങൾ കേവലം 36 വയസ്സിനകം സർഗാത്മകമായി ചെയ്തു തീർത്ത് വരാനിരിക്കുന്ന കാലഘട്ടത്തിലെ എഴുത്തിനെയും വായനയെയും ആഴത്തിൽ സ്വാധീനിച്ച ഒരു മലയാള കവിയുടെ ഓർമ്മ ദിനമാണ് June 17. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള.

മലയാള കാവ്യലോകത്ത് കാൽപ്പനിക വസന്തം തീർത്ത ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മലയാളിയുടെ കവിതാ സങ്കല്പങ്ങളെ തന്നെ തിരുത്തിയെഴുതി.

ലളിതവും സംഗീതാത്മകവുമായ ചങ്ങമ്പുഴ കവിതകൾ ഒരു കാലഘട്ടത്തിൽ മലയാള കവിതയുടെ ക്ലാസിക്കൽ ഭാവുകത്വത്തെ അടിമുടി പരിവർത്തന വിധേയമാക്കി. ആ മാറ്റത്തെ വികാരപാരവശ്യത്തോടെ ആസ്വാദകരും തുടർന്ന് വന്ന കവികളും

1911 ഒക്ടോബറിൽ ഇടപ്പള്ളിയിലാണ് തെക്കേടത്ത് നാരായണ മേനോന്റെയും ചങ്ങമ്പുഴ തറവാട്ടിലെ പാറുക്കുട്ടി അമ്മയുടെയും മകനായി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ജനനം. ഇടപ്പള്ളിയിലും എറണാകുളത്തുമായി സ്കൂൾ കാലഘട്ടത്തിനു ശേഷം എറണാകുളം മഹാരാജാസിലും തിരുവനന്തപുരം കോളേജിലുമായി കലാലയ ജീവിതത്തിനിടയിൽ തന്നെ

0: ചങ്ങമ്പുഴ അറിയപ്പെടുന്ന കവിയായി മാറിയിരുന്നു. സ്വന്തം കവിത ക്ലാസ്സിൽ പാഠമായി പഠിക്കാനുണ്ടായിരുന്നു ചങ്ങമ്പുഴയ്ക്ക്. നന്നേ ചെറുപ്പം മുതലേ കാവ്യരംഗത്ത് സ്വന്തം മുദ്ര പതിപ്പിക്കാനായി എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്.
1: ചങ്ങമ്പുഴ കൃഷ്ണപിള്ള 1911 ജനിക്കുന്നത്. ചങ്ങമ്പുഴയ്ക്കൊപ്പം ആ കാലഘട്ടത്തിൽ മലയാളത്തിൽ കവിത എഴുതിയിരുന്ന പ്രധാനപ്പെട്ട കവികൾ വൈലോപ്പള്ളി ശ്രീധരമേനോനും പി കുഞ്ഞിരാമൻ നായരും ഇടശ്ശേരി ഗോവിന്ദൻ നായരും ബാലാമണിയമ്മയുമാണ്. ഇവരൊക്കെ ഏറെക്കുറെ സമാന കാലയളവിൽ ജനിച്ചവരും മലയാള കവിതയുടെ മാറിവരുന്ന ഭാവുകത്വ കാലഘട്ടത്തിനെ കൃത്യമായി നേരിടുകയും പരിചരിക്കുകയും ചെയ്തവരുമാണ്.
0: മുൻകാല കവിതാ സമ്പ്രദായങ്ങളെ നിരാകരിച്ചുകൊണ്ടുള്ള കാൽപ്പനികതാ പ്രസ്ഥാനത്തിന്റെ ആധിപത്യം ഉറപ്പിക്കുന്നത് ചങ്ങമ്പുഴ കവിതകളാണ്. ഈ കവിതാ പ്രസ്ഥാനത്തെ അറിഞ്ഞും അറിയാതെയും പിൻപറ്റിയവരാണ് സമകാലിക കവികളും പിൻകാല കവികളും. കാവ്യനിരൂപകനായ വിജു നായരങ്ങാടിയുടെ നിരീക്ഷണങ്ങൾ.
1: മലയാള കവിതയിൽ നാരായണഗുരുവിൽ നിന്ന് ആരംഭിക്കുന്ന കാൽപ്പനികതയുടെ ധാരയെ കുമാരനാശാന്റെ കവിത അതിന്റെ ഏറ്റവും സമ്മോഹനമായ അവസ്ഥയിൽ തുടർന്ന് ഏറ്റെടുക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ആശാനിൽ നിന്ന് ആരംഭിക്കുന്ന ആ കാവ്യ പൈതൃക പഥം കാൽപ്പനിക കവിതയുടെ ഏറ്റവും മോഹനമായ അവസ്ഥയിൽ പിന്നീട് മലയാള കവിതയിൽ അനുഭവിപ്പിച്ചു തന്ന കവിയുടെ പേരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള.

കാൽപ്പനിക കവിതയുടെ പരകോടിയാണ് ചങ്ങമ്പുഴ കവിത. ഒരുപക്ഷെ ചങ്ങമ്പുഴ കവിത എഴുതിയ കാലഘട്ടത്തിൽ മലയാള കവിതയിൽ ചങ്ങമ്പുഴയെ അനുകരിച്ചുകൊണ്ട് മാത്രം കവിത എഴുതിയവരാണ് നിലനിന്നു പോന്നിരുന്നത്. ഇടപ്പള്ളിയിൽ മാത്രം 144 കവികൾ ചങ്ങമ്പുഴയെ അനുകരിച്ചു എഴുതിയിരുന്നു എന്നാണ്. അതിനർത്ഥം മലയാളത്തിൽ കവിത എഴുതാൻ ശ്രമിച്ചവർ മുഴുവൻ ചങ്ങമ്പുഴയെ അനുകരിച്ചുകൊണ്ടിരുന്നു എന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ കവിതയുടെ രൂപതലം മാത്രമേ പക്ഷേ അനുകരണത്തിൽ വന്നുള്ളൂ, ഭാവതലം കവിതയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ചങ്ങമ്പുഴ സൃഷ്ടിച്ച ഈ കാൽപ്പനിക പരകോടിയെ വിണ്ണിൽ നിന്ന് ജീവിതത്തെ കാണുകയും അനുഭവിക്കുകയും ചെയ്ത ആ കാവ്യാവസ്ഥയെ അക്കാലത്ത് തന്നെ മുറിച്ചു കടന്നത് ചങ്ങമ്പുഴ ജനിച്ച അതേ വർഷത്തിൽ ജനിച്ച 1911 തന്നെ ജനിച്ച വൈലോപ്പിള്ളി ശ്രീധരമേനോനായിരുന്നു. വൈലോപ്പിള്ളി ഒരു ബ്രേക്ക് ആയിരുന്നു സത്യത്തിൽ മലയാള കവിതയിൽ. അത് വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ചങ്ങമ്പുഴയിൽ നിന്നുള്ള ഒരു തുടർച്ചയാണ് എന്ന് പറയാം. അത്തരത്തിൽ ഉള്ള മറ്റൊരു തുടർച്ചയായിരുന്നു കുഞ്ഞിരാമൻ നായർ. ഈ ഒരു കാവ്യധാര, ചങ്ങമ്പുഴയിൽ നിന്ന് പുറപ്പെട്ട ആ കാൽപ്പനികതയുടെ കാവ്യധാര വൈലോപ്പിള്ളിയിലും കുഞ്ഞിരാമൻ നായരിലും ഇടശ്ശേരിയിലും പല രീതികളിലാണ് പ്രവർത്തിച്ചത്. അവരിൽ നിന്ന് അത് അവിടെ അസ്തമിച്ചു പോവുകയായിരുന്നില്ല, മറിച്ച് അതിന് ഒരു പ്രത്യേക വിധാന സ്വഭാവം ഉണ്ടാവുകയും മലയാളത്തിൽ പിന്നീട് വന്ന പ്രധാന കവികൾ വയലാർ രാമവർമ്മ, പി ഭാസ്കരൻ, ഒ എൻ വി കുറുപ്പ്, വിഷ്ണു നാരായണൻ നമ്പൂതിരി, ഈ 4 കവികളിലും തുടർന്ന് സുഗതകുമാരിയിലും ചങ്ങമ്പുഴ സൃഷ്ടിച്ച കാവ്യഭാവത്തിന്റെ കാവ്യലോകത്തിന്റെ സ്വാധീനതയും അതിൻ്റെ തുടർച്ചയും നമുക്ക് കണ്ടെത്താനാവും.

പിന്നീട് വരുന്ന ആധുനിക കവിത എന്ന സംവർഗത്തിൽ സച്ചിദാനന്ദനും അയ്യപ്പ പണിക്കരും കെ ജി ശങ്കരപ്പിള്ളയും ആറ്റൂർ രവിവർമ്മയും എൻ എൻ കക്കാടും അടക്കമുള്ള വലിയ ഒരു ധാര പിന്നീട് വരുന്നുണ്ട്. ആ ധാരയുടെ രണ്ടാം ഘട്ട കവിതയിൽ സംഭവിക്കുന്ന, അപ്പൊ സച്ചിദാനന്ദന്റെയൊക്കെ 80s അവസാനത്തിൽ വരുന്ന ഇവനക്കൂടി പോലെയുള്ള കവിതകളിൽ വരുന്ന കെ ജി എസിന്റെ രണ്ടാം ഘട്ട കവിതകളിൽ, സവിശേഷമായി കൊച്ചിയിലെ വൃക്ഷങ്ങൾ പോലെയുള്ള കവിതകളിൽ വരുന്ന, തുടർന്ന് ഇങ്ങോട്ട് ആധുനികാനന്തര കവിതയ്ക്ക് തൊട്ടു മുമ്പ് ആധുനികതയുടെ അവസാന ഘട്ടത്തിൽ വരുന്ന ബാലേന്ദ്രന്റെ കവിതയിലും പിന്നീട് വരുന്ന ആധുനികാനന്തര കവിതയിൽ പി പി രാമേന്ദ്രന്റെ കവിതയിലുമൊക്കെ നിലനിൽക്കുന്ന കാൽപ്പനിക അംശം, ഒരു പക്ഷേ അതിൻ്റെ ഏറ്റവും മോഹനമായ ഉത്ഭവസ്ഥാനം ചങ്ങമ്പുഴയുടെ കവിതയാണ് എന്ന് തന്നെ പറയാനാവും എന്നതാണ് മലയാള കവിതയുടെ ചരിത്രത്തെ സൂക്ഷ്മമായി പിന്തുടരുന്ന ഒരാൾക്ക് കണ്ടെത്താനാവുന്ന വിചിത്രമായ വസ്തുത.

0: ചങ്ങമ്പുഴ മലയാള കവിതയിൽ ഉണ്ടാക്കിയ ഭാവുകത്വ പരിണാമത്തെക്കുറിച്ച് എഴുത്തുകാരിയായ വി എം ഗിരിജ.
1: ചങ്ങമ്പുഴയുടെ ശരിക്കും ലളിതമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്നറിയില്ല. ചങ്ങമ്പുഴ ഒരു ലളിത കവിയാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും അദ്ദേഹം ഏറ്റവും വലിയൊരു പണ്ഡിതനായിരുന്നു. ചങ്ങമ്പുഴ മരിച്ചപ്പോ കുട്ടികൃഷ്ണമാരാര് എഴുതിയ അനുശോചന കുറിപ്പിൽ പറയുന്നുണ്ട്, മാതൃഭാഷ മാത്രം ശരണമായിട്ടുള്ള എന്നെ പോലുള്ളവർക്ക്, ഇംഗ്ലീഷ് നല്ലപോലെ അറിയാത്തവർക്ക് ചങ്ങമ്പുഴ പരിഭാഷപ്പെടുത്തി പരിചയപ്പെടുത്തി തന്നിരുന്ന കൃതികൾ വളരെയധികം ഉപകാരപ്രദമായിരുന്നു. അതായത് ഇപ്പൊ റഷ്യൻ സാഹിത്യം അല്ലെങ്കിൽ ഫ്രഞ്ച് സാഹിത്യമൊക്കെയാണല്ലോ നമുക്ക് പരിഭാഷപ്പെടുത്തി തന്നിരുന്നത് അക്കാലത്ത്. അത് മാത്രമല്ലാതെ ഒരുപാട് നോർവീജിയൻ ഭാഷ, സ്വിസ്, അങ്ങനെ പല ഭാഷകളിൽ നിന്നുള്ള അന്നത്തെ പ്രശസ്തരായ കവികളുടെയും നാടകകൃത്തുക്കളുടെയും നോവലിസ്റ്റുകളുടെയും കഥാകൃത്തുക്കളുടെയും ഒക്കെ രചനകൾ ചങ്ങമ്പുഴ തർജ്ജമ ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഒരു പാണ്ഡിത്യത്തിൽ നിന്ന് ഊർന്ന ലാളിത്യത്തിന് കുറച്ചും കൂടി ഒരു കണ്ണാടി തെളിവുണ്ടല്ലോ, അതായിരിക്കാം ചങ്ങമ്പുഴയുടെ ശൈലിയെ ഇത്രയധികം ജനപ്രിയമാക്കിയത്. പലരും പല കഥകളും പറയുന്നുണ്ട് ചങ്ങമ്പുഴയുടെ കൃതികൾ. എം ടി വാസുദേവനായർ പറയുന്നുണ്ട്, രമണൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരും കൂടി പകർത്തിയെടുത്ത് ഒരു രാത്രി കൊണ്ട് തിരിച്ച് കൊടുക്കണം, അതുകൊണ്ട് പകർത്തിയെടുത്ത കഥ പറയുന്നുണ്ട്. അതേപോലെ ജയമോഹൻ, തമിഴ് എഴുത്തുകാരനായ, തമിഴ് മലയാളം എഴുത്തുകാരനായ ജയമോഹൻ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന രമണൻ നോട്ട് ബുക്കിനെ പറ്റി പറയുന്നുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ ഇങ്ങനെ സാർവത്രികമായി വ്യാപിച്ച ചങ്ങമ്പുഴ കവിത, അതിന്റെ രൂപം കൊണ്ട് മാത്രമല്ല പ്രണയം, പ്രകൃതി എന്നൊക്കെ തുടങ്ങി നമുക്ക് പെട്ടെന്ന് അടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും അത്ര കാര്യമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്.

0: തരംഗം
1: കുമാരനാശാനോ അല്ലെങ്കിൽ അതിനു മുമ്പ് ഉണ്ണായി വാര്യരോ അനുരാഗത്തിനെ പറ്റിയും പ്രണയത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് സാധാരണക്കാർക്ക് അതൊരു വിദൂരമായ കുറേയും കൂടി ഉയർന്ന രീതിയിലുള്ള കാര്യങ്ങളായിട്ടാണ് തോന്നിയിരുന്നത്. പക്ഷെ ചങ്ങമ്പുഴയുടെ പ്രേമം പ്രണയം എന്ന് പറയുന്ന യുവാക്കൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. അതാണ് ഒരു ഭാവുകത്വ പരിണാമം എന്ന് പറയുന്നത്. അതിലെ വികാരങ്ങളുടെ വിനിമയത്തിനെ പറ്റിയും കൂടി ഉള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ ഭാഷ തനിച്ചു നിൽക്കില്ല. അപ്പൊ ഭാഷയും അതിൽ കൂടെ പറയുന്ന മനുഷ്യബന്ധങ്ങളൊക്കെ പുതുതായിരുന്നു. അതാണ് ചങ്ങമ്പുഴയ്ക്ക് അന്ന് അത്രയധികം ജനപ്രിയത ഉണ്ടാക്കിയത്. പെട്ടെന്ന് ഇത് എന്റെയാണല്ലോ, ഇത് എനിക്കും കൂടി മനസ്സിലാവുന്നതാണെന്നൊന്ന് ഓരോരുത്തരും വിചാരിച്ചു. അതിലെ സംഗീതാത്മകത കൊണ്ടുകൂടിയാണ് കേട്ടോ. ദ്രാവിഡ നൃത്തത്തിലുള്ള പ്രേമനക്കുട്ടൻ ഗോവിന്ദൻ എന്ന അങ്ങനെ ഓമനക്കുട്ടൻ പോലെ അങ്ങനെയൊക്കെയാണ് അതിന്റെ മുകളിൽ എഴുതിയിരുന്നത് തന്നെ. അപ്പൊ പെട്ടെന്ന് പാടാവുന്ന തരത്തിലുള്ള ശീലുകൾ പ്രധാനമായിരുന്നു.

വളരെ ചെറിയ ഒരു കാലയളവാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എങ്കിലും മലയാള കവിതയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു സന്ദർഭം കൂടിയായി ചങ്ങമ്പുഴയുടെ കവിത മാറി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കവിതയ്ക്കകത്ത് കാൽപ്പനിക ധാരയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥ സൂക്ഷിച്ചു എന്നതിനൊപ്പം ഒരു പക്ഷേ നാരായണ ഗുരുവിൻ്റെ കവിതയിൽ നാം കണ്ടുമുട്ടുന്ന മൃത്യു അവബോധം ആശാന്റെ കവിതയിലേക്ക് എത്തുമ്പോഴേക്കും മൃത്യുബോധമായി തന്നെ തനിക്ക് പിന്നാലെ വരുന്നുണ്ട് മൃത്യു എന്ന ഒരു തോന്നലായി തന്നെ ഉറച്ചു കഴിഞ്ഞിരുന്നു. ഈ ബോധത്തെ ചങ്ങമ്പുഴ തൻ്റെ കവിതയിലേക്ക് എത്തുമ്പോഴേക്കും മൃത്യുവിനോടുള്ള ഉപാസനയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.

ചങ്ങമ്പുഴ കവിത അങ്ങേയറ്റം സംഗീതാത്മകമാണ്, അങ്ങേയറ്റം ഭാവനാനിഷ്ഠമാണ്, അങ്ങേയറ്റം കാൽപ്പനികമാണ് എന്നെല്ലാമുള്ള വായനകൾ നിലനിൽക്കെ തന്നെ ഈ കവിതയ്ക്കകത്തെ സംഗീതവും പ്രണയവും ഭാവനയും എല്ലാം തന്നെ ചങ്ങമ്പുഴ യഥാർത്ഥത്തിൽ കേന്ദ്രീകരിച്ചിരുന്നത് മൃത്യു എന്ന് പറയുന്ന അവസ്ഥാവിശേഷത്തോടായിരുന്നു. മൃത്യുവിലേക്ക് എത്തുക

എന്നതായിരുന്നു. ആരുവാങ്ങുമിന്ന് ആരുവാങ്ങുമീ ആരാമത്തിൻ്റെ രോമാഞ്ചം എന്ന് ആരംഭിക്കുന്ന ചങ്ങമ്പുഴയുടെ കാവ്യലോകം മൃത്യു വാങ്ങും എന്ന് തന്നെയായിരുന്നു. ആവർത്തിച്ച് അത് ആ കവിതയിൽ പ്രത്യക്ഷപ്പെട്ടു. മരണത്തിൻ്റെ ഏകദേശം തൊട്ടുമുമ്പ് എന്ന മട്ടിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായ മനസ്വിനി എന്ന കവിത, മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർകാലെ നിന്നു ലളിതേ എന്ന് തന്നെയാണ്. നിന്നു ലളിതേ നീയൻ മുന്നിൽ നിറൂർതി തൻ പൊൻകതിർ പോലെ, ആ നിൽക്കുന്ന ലളിത മൃത്യു തന്നെയായിരുന്നു. മരണത്തെ അത്രമേൽ ആഹ്ലാദത്തോടെയും ആർജവത്തോടെയും അഭിമാനത്തോടെയും സ്നേഹപൂർണമായും സ്വീകരിച്ച കവിയായിരുന്നു മലയാളത്തിൽ ചങ്ങമ്പുഴ.

0: തന്റെ പ്രിയപ്പെട്ട ചങ്ങമ്പുഴ കവിതയെക്കുറിച്ച്, മനസ്വിനിയെക്കുറിച്ച് എഴുത്തുകാരിയായ വി എം ഗിരിജ.
1: മലയാള കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നാണ് മലയാള കവിതാ ചരിത്രത്തില്. എന്നാൽ ചങ്ങമ്പുഴ ഏതിനു വേണ്ടിയാണോ പ്രശസ്തമായിരിക്കുന്നത്, ആ ലാളിത്യം, സുകുമാരത തുടങ്ങിയ കാര്യങ്ങളാണോ മനസ്സിനിയിൽ ഉള്ളത്? മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർകാലേ. മഞ്ചിമ എന്ന് പറഞ്ഞ വാക്കിന്റെ ഒരർത്ഥം സാധാരണക്കാർക്ക് മനസ്സിലാവോ? നിന്നൂലെഴുതി നീയൻ മുന്നിൽ നിർവൃതിതൻ നിറകതിർ പോലെ. നിർവൃതി കാല്യല സജ്ജല കന്യക കനക കതിരുകൾ കൊണ്ടൊരു കണിവെക്കെ. കരമുതിരുകിലും അദൃശ്യ ശരീരികൾ കാമത കാനന ദേവതകൾ. കലയുടെ കമ്പികൾ വീട്ടും മട്ടിൽ കളകളമുറി. ഇതൊക്കെ എളുപ്പമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊന്നും എളുപ്പമുള്ള വാക്കുകളൊന്നുമല്ല, കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ളതും സംസ്കൃത ഭാഷയോട് ചേർന്ന് നിൽക്കുന്നതും ഒക്കെയാണ്.

പക്ഷെ അതിൽ ചങ്ങമ്പുഴ താൻ അറിയാതെ ഒരുപാട് ടൂളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു പ്രാചീനമായിട്ടുള്ള പ്രതീകങ്ങള്, ആർക്കിടൈപ്പ് എന്നൊക്കെ, പിന്നെ യുങ്ങിയൻ ഫിലോസഫിയിലൊക്കെ പറഞ്ഞ പോലെ ഒറ്റപ്പത്തിയുടായിരം ഉടലുകൾ കെട്ടുപിണഞ്ഞൊരു കരിനാഗം, ചന്ദനലതയിൽ അധോമുഖ ശയനം, ചന്ദമുടങ്ങനെ ചെയ്യുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ ഒരു ചന്ദന മരത്തിലുള്ള ഒരു കരിനാഗം എന്നൊക്കെ പറയുന്ന മുടിയെ പറ്റിയാണെങ്കിലും അത് ലൈംഗികതയുടേതായിട്ടുള്ള കുറെ സ്പർശങ്ങളെയും അനുഭൂതികളെയും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരു നമ്മളുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള വികാരത്തിന്റെ തലങ്ങളിൽ നിന്ന് പൊന്തി വരുന്ന പ്രതീകങ്ങളും, പിന്നെ സ്ത്രീ എന്താണെന്നുള്ളതും, അവള് ഒരു സാധാരണ എല്ലാം സൗന്ദര്യത്തിനെ പറ്റിയാണ് ചങ്ങമ്പുഴയുടെ സ്ത്രീത്വത്തിൽ ധാരാളം പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ മൃദുലമായിട്ടുള്ളത്, പേലവമായിട്ടുള്ളത്, വൈകാരികമായിട്ടുള്ളത്, അങ്ങനെയൊക്കെയാണല്ലോ. ഏകാന്തമായിട്ടുള്ളത്, ശ്യാമളയെ സഖി ഞാനൊരു വെറും കാനനത്തിലെ പൂവല്ലേ, ഒറ്റയ്ക്ക് നിൽക്കുന്നത്, ഏകാന്തത തുടങ്ങിയ ആ മൂല്യങ്ങളൊന്നും നമുക്ക് അധികം നമ്മുടെ കവിതാ പാരമ്പര്യത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ സ്ത്രീകളെ പറ്റി പറയായിരുന്നു. എന്നാൽ മനസ്വിനിയിൽ അങ്ങനെയല്ല. മനസ്വിനിയിൽ എത്രമാത്രം ചങ്ങമ്പുഴ ജീവിതത്തിലും പിന്നെ കവിതയിലും ദേഹത്തിനെ പറ്റി, ഉടലിന്റെ ഭംഗിയെ പറ്റി, സ്പർശങ്ങളെ പറ്റി, ചുംബനങ്ങളെ പറ്റി, പുഞ്ചിരികളെയൊക്കെ പറ്റി പറഞ്ഞിരുന്നു. അതിലപ്പുറമുള്ളൊരു സ്ത്രീത്വത്തിനെയാണ് മനസ്വിനിയില് പറയാൻ ശ്രമിക്കുന്നത്. എന്റെ കാലൊച്ച കേൾക്കുമ്പോ തന്നെ വളരെ ജാഗ്രതാവുന്ന ഒരു കൂട്ടുകാരി.

മറഞ്ഞാലും തിരയടിക്കും നീലക്കുയിലെ നിൻ ഗാനം എന്ന് ചങ്ങമ്പുഴ തന്നെ ഒരിക്കൽ എഴുതിയത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രവചനാത്മകമായ ഒന്നായി ഭവിക്കുകയായിരുന്നു. ഈ വരികൾ എഴുതിയ കവി ചെറുപ്രായത്തിൽ തന്നെ ഇഹലോകത്തിൽ നിന്ന് പറന്നു മറഞ്ഞു പോയിട്ടും ഇന്നും അവരുടെ മനസ്സിൽ തിരയടിക്കുകയാണ്. അണമുറിയാത്ത ഹൃദയവികാരങ്ങൾ അലതല്ലുന്ന കാവ്യാത്മകമായ ആ ഗാന നിർജ്ജരി. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ കുറിച്ചുള്ള ചിത്രീകരണം സമാപിക്കുന്നു. ആഖ്യാന ശബ്ദം വിനീതാസുമം.

ആകാശവാണി കണ്ണൂർ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ എന്ന ചിത്രത്തിൽ നിത്യ മാമൻ പാടിയ ഗാനം. രചന പ്രഭാവർമ്മ, സംഗീതം ഔസേപ്പച്ചൻ.

മാർഗംകളി എന്ന ചിത്രത്തിൽ അക്ബർ ഖാൻ, കൃഷ്ണകുമാർ എന്നിവർ പാടിയ ഗാനം. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

ഒരൊന്നൊന്നര പ്രണയകഥ എന്ന ചിത്രത്തിൽ ഹരിചരൺ, ചിന്മയി എന്നിവർ പാടിയ ഗാനം. വി കെ ഹരിനാരായണന്റെ വരികൾക്ക് ആനന്ദ് മധുസൂദനന്റെ സംഗീതം.

ഒരു ഗാനം കൂടി. ക്ലാസ് ബൈ എ സോൾജിയർ. ഈ ചിത്രത്തിൽ ശ്രേയ ജയദീപ്, പാടിയ ഗാനം. രചന കവി പ്രസാദ് ഗോപിനാഥ്, സംഗീതം SR സൂരജ്.

ആകാശവാണി കണ്ണൂർ. സമയം 11:15. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിച്ചു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.